ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 23 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 20, കൊല്ലവർഷം 1201, ഇടവം 27. 2026 ജൂൺ 10 ബുധനാഴ്ച. എല്ലാവർക്കും ഇന്നത്തെ ഈ പ്രക്ഷേപണ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ്എം. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പിന് ശേഷം 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ഗംഗാധരൻ മലമ്പൂർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടുട്ടി കാർഷിക വൃത്താന്തം. ഈ പരിപാടിയിൽ ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവർ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെപ്പറ്റി കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടുട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം. 6:55 എഫ് എം ശുഭദിനം. ഈ പരിപാടിയിൽ ആദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡ്രിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോൾ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. ഈ പരിപാടിയിൽ ദന്തപരിപാലനവും ചില തെറ്റിദ്ധാരണകളും. മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്റ്റോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു. എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കട്ട് റോഡ് മഞ്ചേരി നോവൽ വായനയിൽ യോസെ മൗറോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 എം എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. ഈ പരിപാടിയിൽ കുട്ടികളിലെ ആസ്മയും ഹോമിയോപ്പതി ചികിത്സയും. വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക് കൺവീനറുമായ ഡോക്ടർ വി ബേബി സന്തോഷ് സംസാരിക്കുന്നു. 7:45 കാവ്യധാരയിൽ കുമാരനാശാല്. ദൃശ്യം ഐക്കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. കാവ്യധാരയിൽ കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നൊരു ഭാഗം. ആലാപനം ശില്പ കെയരാജ്. 7:50 ഒറ്റപ്പാലം ഐക്കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം ജീവിതപാഠം. 7:55 കൊരമ്പിൽ ഹോസ്പിറ്റൽ പാണ്ടികാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിവ്. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐക്കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല ബിവി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുക്കുളം. 8:20 വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ് കോട്ടയ്ക്കൽ രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 സുരക്ഷിതമാവട്ടെ മഴക്കാലം. മലപ്പുറം ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഡിസ്ട്രിക്ട് കളക്ടർ ഇൻചാർജുമായ സി എസ് രാജേഷ് സംസാരിക്കുന്നു. തുടർന്ന് എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ. 9:20 അഫം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ. എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെത്ത് ആരോഗ്യ കേരളം. തുടർന്ന് പരിപാടി 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സ്മൃതി ഗീതങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഈശൽ. 12:25 ജാലകം. 12:40 പ്രകാശാധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 എൻ ഡി എ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:45

ചിന് മൂന്ന് 35 ചലച്ചിത്രഗാനങ്ങൾ, 3:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ, 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഈ പരിപാടിയിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 ജില്ലാ വൃത്താന്തം കോട്ടയം, 6:50 വയലും വീടും. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്.

0: Iran has also launched missiles and drones towards U.S. targets in the region. Iranian Foreign Minister Abbas Araghchi said that no attack from the U.S. will be left unanswered. Iranian Foreign Minister asked foreign forces to leave Strait of Hormuz or be at constant risk. In men's cricket, India A defeated Sri Lanka A by 8 runs in a close contest in the opening clash of Tri-Nation A series at the Rangiri Dambulla International Stadium in Sri Lanka yesterday. Opting to bat first, India scored 277 for 6 in stipulated 50 overs, riding on Rituraj Gaikwad's 101 runs. Fast bowler Mohammad Siraj has been withdrawn from India's squads for the upcoming T20 international series against Ireland and England. The men's selection committee has named Prasidh Krishna as Siraj's replacement for both T20I series. And that is the end of this news bulletin.
1: Agashwani 102.7 Manjeri FM. Samayam 6 mani kazhinju 10 minute.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ഗംഗാധരൻ വലമ്പൂർ.
3: ആയിരത്തി തൊള്ളായിരത്തി 1979 ഓഗസ്റ്റ് 10 ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹ വാഹനമായ SLV-3 ആകാശത്തേക്ക് കുതിക്കാൻ തയ്യാറായി നിൽക്കുന്നു. വർഷങ്ങളായുള്ള ശ്രമം, ഉറക്കമില്ലാത്ത രാത്രികൾ, എല്ലാറ്റിനുമൊടുവിൽ ഉദ്യമം അതിന്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു പ്രോജക്ട് ഡയറക്ടർ. ഒരു രാഷ്ട്രത്തിന്റെ സ്വപ്നവും പ്രതീക്ഷയും അർപ്പിതമായിരിക്കുന്നത് അദ്ദേഹത്തിലാണ്. കൗണ്ട് ഡൗൺ അവസാനിച്ചു. തീയും പുകയുമായി SLV-3 ഉയർന്നു. ശാസ്ത്രജ്ഞരുടെ കണ്ണുകളിൽ സ്വപ്നസാഫല്യത്തിന്റെ തിരികൾ തെളിഞ്ഞിരുന്നു. കലാം തന്റെ വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ പുണ്യനിമിഷം പോലെ തോന്നി. പക്ഷേ 137th സെക്കൻഡ് എല്ലാം തകിടം മറിഞ്ഞു. ഉപഗ്രഹത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അലാറങ്ങൾ മുഴങ്ങാൻ തുടങ്ങി. എങ്ങും പരിഭ്രാന്തി, പ്രാർത്ഥനകൾ, മൗനം. ഉപഗ്രഹം പരാജയപ്പെട്ടു. ആ രാത്രിയെക്കുറിച്ച് കലാം വിങ്സ് ഓഫ് ഫയറിൽ ഇങ്ങനെ എഴുതി: എന്റെ ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞിരിക്കുന്നു. ഈ വേദന വളരെ വലുതാണ്. എന്റെ സ്വപ്നം തകർന്നു. എന്റെ രാജ്യത്തെ ഞാൻ പരാജയത്തിലേക്ക് നയിച്ചു. എന്നാൽ ഇതാണ് ജീവിതത്തെ മാറ്റിയ നിമിഷം. അന്നത്തെ ISRO ചെയർമാൻ കലാമിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് പരാജയം നിന്റെ പേരിലാണ്. ഞാൻ നാളെ ഒരു പത്രസമ്മേളനം വിളിക്കും. കുറ്റം ഞാൻ ഏറ്റെടുക്കും. പക്ഷേ നമ്മൾ വിജയിക്കുന്ന ദിവസം പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നത് നീയായിരിക്കും. അങ്ങനെയൊരു നേതൃത്വ പാഠവും പോസിറ്റീവ് ചിന്തയുടെ മഹത്വവും ചരിത്രം കുറിച്ചു. ടീം തളർന്നു പോകാതെ വീണ്ടും എഴുന്നേറ്റു. ഒരു വർഷം കഴിഞ്ഞ് കൃത്യം 1980 ജൂലൈ 8 SLV-3 വീണ്ടും കുതിച്ചുയർന്നു. ഈ പ്രാവശ്യം ഇന്ത്യയുടെ ഉപഗ്രഹം വിജയകരമായി ലക്ഷ്യം പൂർത്തീകരിച്ചു. കലാം ഇങ്ങനെ കുറിച്ചു: പരാജയങ്ങൾക്ക് നിങ്ങൾ കീഴടങ്ങാത്തിടത്തോളം കാലം അതിന് നിങ്ങളെ തളർത്താനാവില്ല. ജീവിതം പലപ്പോഴും നമ്മളെ പരീക്ഷിക്കും. ചില സ്വപ്നങ്ങൾ ആദ്യ ശ്രമങ്ങളിൽ തളർന്നു പോകും. ആളുകൾ ചിരിക്കും, വിമർശിക്കും, കുറ്റപ്പെടുത്തും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടിവീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും, വീണ്ടും ഓടുന്നവർക്ക് മാത്രം. ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഒന്നോർക്കുക: 1000 തവണ തോൽക്കുന്നവനും ജയിക്കാൻ കാലമൊരവസരം നൽകും. ആ അവസരത്തിനായി പോരാടേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പരാജയങ്ങളിൽ തളർന്നിരിക്കാതെ വളരാനുള്ള പാഠങ്ങളായി ഉൾക്കൊണ്ട് മുന്നേറുക. പരാജയങ്ങൾ പ്രചോദനത്തിന്റെ വിത്തുകളാവുമ്പോഴാണ് വിജയം തുടക്കം കുറിക്കപ്പെടുന്നത്. ആകാശം മേഘങ്ങൾ കൊണ്ട് മൂടുമ്പോൾ സൂര്യൻ അസ്തമിച്ചെന്ന് തോന്നിയേക്കാം. പക്ഷേ ആ മേഘങ്ങൾ കടന്നു പോകുമ്പോൾ വീണ്ടും വെളിച്ചം തെളിയുന്നത് പോലെ പരാജയം ഒരു ഘട്ടം മാത്രമാണ്. മുറിവാണ് പ്രകാശം നിനക്കുള്ളിൽ കടന്നു വരുന്ന വഴി എന്ന റൂമി വചനം കുറിക്കുന്നത് ഇതുതന്നെയാണ്. പരാജയം എന്ന മുറിവ് നിന്റെ ഉള്ളിൽ പ്രചോദനത്തിന്റെ പുതിയ പ്രകാശം നിറയ്ക്കും. 7 തവണ വീഴുക, 8ാം തവണ എഴുന്നേൽക്കുക എന്ന ജാപ്പനീസ് പഴമൊഴി നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ്. എത്ര തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കാനുള്ള ധൈര്യം നഷ്ടപ്പെടുത്തരുത്. വീഴുന്നത് തെറ്റല്ല, എഴുന്നേൽക്കാതിരിക്കുക എന്നത് മാത്രമാണ് യഥാർത്ഥ പരാജയം. ഒരു കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോൾ അനേകം തവണ വീഴും. പക്ഷേ അവൻ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. വീണ്ടും എഴുന്നേൽക്കാനുള്ള മനോഭാവമുള്ളിടത്തോളം കാലം നമ്മൾ വിജയികളാണ്. ഭഗവത്ഗീതയിൽ പറയും.

0: ഉണ്ട്. നിനക്ക് കർത്തവ്യം ചെയ്യാനുള്ള അവകാശം മാത്രമേയുള്ളൂ, അതിൻ്റെ ഫലത്തിൽ അവകാശമില്ല. ഈ വാക്കുകൾ ജീവിതത്തിലെ പരാജയങ്ങളെ കാണാനുള്ള നമ്മുടെ ദൃഷ്ടികോണം തന്നെ മാറ്റുന്നു. നമ്മൾ പലപ്പോഴും വിജയമെന്ന ഫലത്തിനു വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വിജയം കിട്ടിയാൽ സന്തോഷം, ഇല്ലെങ്കിൽ നിരാശ. അതിനു പകരം കർത്തവ്യം മനസ്സാർപ്പണത്തോടെ ചെയ്യുകയാണ് വേണ്ടത്. വിജയമോ പരാജയമോ എന്നത് ദൈവത്തിനായി വിട്ടുകൊടുക്കുക. ആ മനോഭാവം സ്വായത്തമാക്കിയാൽ പരാജയം വേദനകൾക്ക് പകരം പാഠങ്ങളായി മാറും. ധാർമ്മികമായ ശ്രമങ്ങൾ ഒരിക്കലും നഷ്ടമാകില്ല. ഫലം കുറവായാലും ആത്മവിശ്വാസം കുറയരുത്.
1: ശ്രീലക്ഷ്മി ഗംഗാധരൻ വലമ്പൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 8590405592.
2: സുഭാഷിതം.

0: പാദഗീതം.
1: പ്രഭാതഗീതത്തിലാദ്യം ശ്രീനിവാസ് ആലപിച്ചത് കേൾക്കാം.

0: പ്രഭാതഗീതം സമാപിച്ചു.
1: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം പറയാം. ട്രെയിൻ നമ്പർ 1 2 6 0 1 ചെന്നൈ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് മെയിൽ 11 മിനിറ്റ് വൈകി 6:39. 1 6 5 2 7 യശ്വന്തപൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48. 1 6 3 0 8 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 2 മിനിറ്റ് വൈകി 7:35. 2 2 6 1 0 കോയമ്പത്തൂർ മംഗളൂരു ഇൻ്റർസിറ്റി എക്സ്പ്രസ് 8:27. 1 6 6 0 7 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5 6 6 0 7 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50. 5 6 3 2 2 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.

0: ചരിത്രപഥം.
1: ഇന്ന് ജൂൺ 10. ചരിത്രത്തിൽ ഇന്നാണ് 1906 സ്വാതന്ത്ര്യസമര സേനാനി കെ എ ദാമോദര മേനോന്റെ ജനനം. പത്രപ്രവർത്തനത്തെ സമര പ്രസ്ഥാനമാക്കി മാറ്റി ജീവിതം മുഴുവൻ പൊതുരംഗത്ത് പ്രവർത്തിച്ച ദാമോദര മേനോൻ 14 വർഷം മാതൃഭൂമി പത്രാധിപരായിരുന്നു. 1979 കേരള പ്രസ് അക്കാദമി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചെയർമാനായി. പട്ടം താണുപിള്ളയുടെയും ആർ ശങ്കറിൻ്റെയും മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. നർമ്മകഥകൾ ഭാവനാസൂനം, ബലരാമൻ, തോപ്പിൽ നിധി എന്ന പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്.
0: ചരിത്രപഥം.

ഇത് രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ ദന്തപരിപാലനവും ചില തെറ്റിദ്ധാരണകളും. മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്റ്റോ ഡെന്റിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു. ആരോഗ്യജാലകം കേൾക്കാം രാവിലെ 7:10. കാവ്യധാര. കാവ്യധാരയിൽ കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നൊരു ഭാഗം. ആലാപനം ശില്പ കെ രാജ്. ഇന്ന് രാവിലെ 8:25 സുരക്ഷിതമാവട്ടെ മഴക്കാലം. മലപ്പുറം ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഡിസ്ട്രിക്ട് കളക്ടർ ഇൻചാർജുമായ CS രാജേഷ് സംസാരിക്കുന്നു. ഇന്ന് രാവിലെ 8:25 സുരക്ഷിതമാവട്ടെ മഴക്കാലം. തുടർന്ന് എൻ്റെ ഗാനം. അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ.

ഇന്ന് രാവിലെ 7:40 ആയുരാരോഗ്യത്തിൽ കുട്ടികളിലെ ആസ്മയും ഹോമിയോപ്പതി ചികിത്സയും വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക് കൺവീനറുമായ ഡോക്ടർ വി ബേബി സന്തോഷ് സംസാരിക്കുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 27.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ട്രൈക്കോഡെർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവർ തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? കാർഷിക വൃത്താന്തം പരിപാടിയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റായ PR രമ്യ.
3: ട്രൈക്കോഡെർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി 90 കിലോഗ്രാം ചാണകപ്പൊടി, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോഗ്രാം ട്രൈക്കോഡെർമ എന്നിവ ആവശ്യമാണ്. ഇവ മൂന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്ന വളക്കൂട്ടിനെ ട്രൈക്കോഡെർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവർ എന്ന് പറയും. മഴ നനയാത്ത, സൂര്യപ്രകാശം

0: നേരിട്ടേൽക്കാത്ത നല്ല വായുസഞ്ചാരമുള്ള സ്ഥലമാണ് ഇവ തയ്യാറാക്കാനായി തെരഞ്ഞെടുക്കേണ്ടത്. 90 കിലോഗ്രാം ചാണകപ്പൊടിയിലേക്ക് 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് നന്നായി വെള്ളം തളിച്ച് കൈക്കോട്ടുകൊണ്ട് യോജിപ്പിക്കുക. വെള്ളം കൂടിപ്പോകാതെയും കുറഞ്ഞു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവിച്ചാൽ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന മിത്രകുമിളായ ട്രൈക്കോഡർമയുടെ വളർച്ച ശരിയായ രീതിയിൽ നടക്കാതെ പോകും. ഇനി ഇതിലേക്ക് 1 കിലോ ട്രൈക്കോഡർമ പൊട്ടിച്ചിടുക. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇവ കൂനകൂട്ടി ഇടുക. എന്നിട്ടിതിൻ്റെ മുകളിലേക്ക് വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ ഒരു ചണച്ചാക്ക് ആവരണം പോലെ ഇട്ട് മൂടിവെക്കുക. ഇങ്ങനെ 15 ദിവസം വെക്കണം. 2 ദിവസം കഴിഞ്ഞ് ചാക്ക് മാറ്റി നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പൂപ്പൽ വന്നതായി കാണാം. ട്രൈക്കോഡർമ മിത്ര ബാക്ടീരിയ വളരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പൂപ്പൽ കാണുന്നത്. ഇത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും പഴയതുപോലെ ചണച്ചാക്കിട്ട് മൂടുക. ഇങ്ങനെ ഓരോ 2 ദിവസം കൂടുമ്പോഴും ഈ മിക്സിംഗ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ 15 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ പോട്ടിംഗ് മിശ്രിതത്തിൽ ചേർക്കാനുള്ള ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവർ നമുക്ക് റെഡിയായി കിട്ടും. കാഴ്ചയിൽ ചായപ്പൊടി പോലെ ഇരിക്കും ഈ വളം. ഈ വളത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മിത്ര കുമിൾ ഉള്ളതിനാൽ ചെടികളുടെ വളർച്ച നന്നാവും. അതോടൊപ്പം മണ്ണിലൂടെ ചെടികൾക്ക് വരാൻ സാധ്യതയുള്ള കുമിൾ രോഗങ്ങൾ കുറയ്ക്കാനും സാധിക്കും. ഇങ്ങനെ തയ്യാറാക്കിയ ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവറും മേൽമണ്ണും മണലും തുല്യ അളവിൽ മിക്സ് ചെയ്താണ് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കേണ്ടത്. തുല്യ അളവെന്നു പറഞ്ഞാൽ 1 കുട്ട മേൽമണ്ണിന് 1 കുട്ട മണൽ 1 കുട്ട ജൈവവളം എന്ന കണക്കിന് എടുക്കണം.
1: ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവർ തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് PR രമ്യയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.
1: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. മത്സ്യത്തൊഴിലാളികളിൽ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
5: ദൃഷ്ടി
4: പ്രയോജകർ അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി.
6: സൊവേരിയൻ കോംബാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
4: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
6: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
6: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയാർ.
1: ദൃഷ്ടി. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ വീണ വിജയനെ ED സമൻസ് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യും. ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കുള്ള സബ്സിഡി ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. കാലവർഷം ശക്തമാകുന്നു. വടക്കൻ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. മധ്യപ്രദേശിൽ കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. മണിപ്പൂരിൽ ബന്ദികളായ 14 കുക്കികളെ വിട്ടയച്ചു. നീറ്റ് പുനഃപരീക്ഷ പാർലമെന്ററി സമിതി അവലോകനം ചെയ്യും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. കുത്തനെയുള്ള ഇടിവിനൊടുവിൽ സംസ്ഥാനത്ത് സ്വർണവിലയിൽ തിരിച്ചുകയറ്റം. പവന് 1080 രൂപ കൂടി. ദക്ഷിണ കൊറിയൻ ഓഹരി വിപണി ഇടിഞ്ഞു. വിപണി മൂല്യത്തിൽ ഇന്ത്യ വീണ്ടും 6. ഹോർമുസ് കടലിടുക്കിന് സമീപം US ഹെലികോപ്റ്റർ തകർന്നുവീണു. Artemis 3 2027 ദൗത്യ സംഘാംഗങ്ങളെ പ്രഖ്യാപിച്ചു. ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന സൗഹൃദ മത്സരങ്ങളിൽ ഫ്രാൻസ്, നെതർലാൻഡ്സ്, സ്പെയിൻ ടീമുകൾക്ക് ജയം.
3: അൽ റെയ്ഹാൻ

0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
3: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
2: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
4: വിപണിയിൽ സ്വർണം പവന് 1080 രൂപ കൂടി. പവന് 112,320 രൂപയായി. തങ്കം 10 ഗ്രാമിന് 146,800 രൂപ. വെള്ളി കിലോയ്ക്ക് 252,500 രൂപ. റബ്ബർ RSS 4 26,800, RSS 5 26,400 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 24,300 രൂപ, വടകര 23,070 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 13,500, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000, പാലക്കാട് 21,500 രൂപ, പൊന്നാനി 14,500 രൂപ, കോഴിക്കോട് 14,510 രൂപ. മഞ്ചേരി നാളികേരം കിൻഡലിന് 44,300 രൂപ, മാനന്തവാടി കിൻഡലിന് 5,600 രൂപ. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂരിൽ 6,000 രൂപ. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 25,800 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700, മാനന്തവാടി 3,300 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,750 രൂപ, പൊന്നാനിയിൽ 4,000 രൂപ, കോഴിക്കോട് അടയ്ക്ക കിൻഡലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് കോഴിക്കോട് പഴയതിന് 36,000 രൂപ, മാനന്തവാടി പുതിയതിന് 34,000 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 66,500 രൂപ. കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് കിൻഡലിന് പാലക്കാട് 30,000 രൂപ, കോഴിക്കോട് 25,000, മാനന്തവാടിയിൽ 22,500 രൂപ. ഇഞ്ചി പുതിയതിന് കിൻഡലിന് കോഴിക്കോട് 10,000, മാനന്തവാടി പഴയതിന് 6,700. പച്ചക്കാപ്പ കിൻഡലിന് കോഴിക്കോട് 2,300, മാനന്തവാടിയിൽ 2,200 രൂപ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
6: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
4: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം അഭിനിവേശം.

0: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം അഭിനിവേശം.
1: ഗഗന താളം പൂക്കുമെന്റെ ഗാനം പിന്നെ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
3: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശുസൌഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. ആഗോള ദക്ഷിണേഷ്യക്കായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ പങ്കും സാമ്പത്തികവും ചലനാത്മകവുമായ ഇന്ത്യയെക്കുറിച്ച് പ്രധാനമന്ത്രി പുലർത്തുന്ന കാഴ്ചപ്പാടും ലോക നേതാക്കൾ വിലയിരുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് കൂടുതൽ കാലം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഒരു മാതൃകയും നേതൃത്വത്തിന്റെ ഉദാഹരണവുമാണെന്ന് പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യ മുൻനിര ശബ്ദമാണ്.

0: ായി പരിണമിച്ചിട്ടുണ്ടെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസെസർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് എൻ ഡി എ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായതിന്റെയും ഭാഗമായി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രത്യേക യോഗം ചേരും. നരേന്ദ്രമോദി ഉൾപ്പെടെ പാർട്ടി നേതാക്കളും എൻ ഡി എ ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ദേശീയ വികസന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് കാഴ്ചപ്പാട് എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി യോഗം അവലോകനം ചെയ്യും. ആഗോളതലത്തിൽ പ്രശസ്തമായ 3 വിദേശ സർവകലാശാലകൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൌത്ത് വെയിൽസ് സർവകലാശാലകൾക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ യു ജി സി ചെയർപേഴ്സൺ ഡോക്ടർ വിനീത് ജോഷി ഇന്നലെ അംഗീകാരപത്രങ്ങൾ കൈമാറിയത്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ സർവകലാശാലകൾ സ്ഥാപിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണം ദർശനം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സർവകലാശാല ക്യാമ്പസുകൾ പ്രധാന ചുവടുവയ്പായിരിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വരും തലമുറ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന്റെ കാതലായ ഭാഗം യുവശക്തിയാണ്. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും ഇന്ത്യൻ യുവത അതിന്റെ കേന്ദ്ര ബിന്ദുവാണ്. 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് വായ്പകൾ ലഭ്യമാക്കി. ഇത് യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിന് യുവാക്കളെ കേന്ദ്ര ഗവൺമെന്റ് ശാക്തീകരിച്ചു. യുവാക്കൾ തൊഴിലന്വേഷകരല്ല, തൊഴിൽ സൃഷ്ടാക്കളായി മാറുകയും ചെയ്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ പ്രയോജനം 60 ലക്ഷത്തിലധികം യുവാക്കൾക്കാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിൽ 1.6 കോടിയിലധികം യുവാക്കൾക്ക് പരിശീലനം ലഭിച്ചു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായ പ്രതിഭകളായ യുവാക്കളെ രാജ്യത്ത് വളർത്തിയെടുക്കാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഖേത് ബച്ചാവോ അഭിയാൻ തൃശൂർ ജില്ലാതല പ്രചാരണ പരിപാടിയും സെമിനാറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമിയെയും മണ്ണിന്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഖേത് ബച്ചാവോ അഭിയാന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൌഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനിതാ ശിശുവികസന വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് വയനാട്ടിൽ മന്ത്രി സന്ദർശനം നടത്തി. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38 ആയി. മന്ത്രി കെ മുരളീധരൻ ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സന്ദർശനമാണിത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മുരളീധരന്റെ സന്ദർശനം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി വികസിപ്പിക്കുന്നതിന് വിശദമായ പദ്ധതി റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് ഫൈസൽ ബാബു എംഎൽഎ കൈമാറി. കുതിരവട്ടത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് എംഎൽഎയുടെ നേതൃത്വത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അഭിനന്ദിച്ച മന്ത്രി വിഷയം അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ഇടപെടലുകളും ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മാരിയുടെ മക്കളുടെ ഉത്തരവാദിത്വം വനംവകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കുട്ടികളുടെ പേരിൽ FD അക്കൌണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാര തുകയുടെ ആദ്യഘടുവായ 5 ലക്ഷം രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. കണ്ണൂർ

0: ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും പ്രശ്നം സൃഷ്ടിക്കുന്ന കാട്ടാനകളെ ഫലപ്രദമായി നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചത്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ കൃത്യമായി കണ്ടെത്തുന്നതിനും അവയെ സുരക്ഷിതമായി വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുന്നതിനുമായി തെർമൽ ഡ്രോണുകളാണ് ഉപയോഗപ്പെടുത്തുക. കൂടാതെ ഫെൻസിംഗുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തിരിച്ചറിഞ്ഞ് സ്ഥലത്തെത്തി പരിശോധനയും നിരീക്ഷണവും നടത്തുന്നതിനും രാത്രികാല പട്രോളിങ്ങിനും ഈ സാങ്കേതിക സംവിധാനം പ്രയോജനപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി തെർമൽ ഡ്രോൺ, നൈറ്റ് വിഷൻ, തെർമൽ ബൈനോക്കുലർ, ക്യാമറ ട്രാപ്പ് എന്നിവയുടെ പ്രവർത്തനവും ഉപയോഗവും സംബന്ധിച്ച് പരിശീലനം നൽകി.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻപിടിക്കാൻ അനുവാദമുണ്ട്. തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി മീൻപിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട് അളാന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മേറിയ ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
2: ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1,10,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8,00,000 രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്.
0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. 4-ാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. ചടങ്ങിൽ മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. നീതിക്കായ പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൌഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 6:55 ഏവർക്കും FM ശുഭദിനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: ഇപ്പോൾ മുതൽ 8:25 വരെ കേൾക്കാം FM ശുഭദിനം. ആദ്യം കേൾക്കാം.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്.
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: കോഴിക്കോട് ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലേക്ക്

0: അഡ്മിഷൻ ആരംഭിച്ചു. SSLC, +2 എന്നിവയാണ് യോഗ്യത. ബന്ധപ്പെടാൻ ഫോൺ നമ്പറുണ്ട്, 8281723705. നമ്പർ വീണ്ടും പറയാം, 8281723705. കേരള ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റിന് കോഴ്സുകളായ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നിവയിലേക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. +2 ആണ് യോഗ്യത. ബന്ധപ്പെടാൻ ഫോൺ നമ്പർ 0495-2372-1311. ഒരു നമ്പർ കൂടെ പറയാം, 9745531608. നമ്പറുകൾ ആവർത്തിക്കാം, 0495-2372-1311, 9745531608. കെൽട്രോണിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ടാലി MS കോഴ്സുകളിലേക്ക് SSLC യോഗ്യത ഉള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. വിശദമായ വിവരങ്ങൾ 0491-2504-599 അല്ലെങ്കിൽ 8590605273 എന്നീ നമ്പറുകളിൽ ലഭിക്കും. നമ്പറുകൾ ആവർത്തിക്കാം, 0491-2504-599. മറ്റൊരു നമ്പർ 8590605273. വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബ്യൂറേജ് സർവീസ് എന്നിവയാണ് കോഴ്സുകൾ. +2 ആണ് അടിസ്ഥാന യോഗ്യത. ബന്ധപ്പെടാൻ ഫോൺ നമ്പറുണ്ട്, 0492226677. മറ്റൊരു നമ്പർ 9142190406. നമ്പറുകൾ വീണ്ടും പറയാം, 0492226677, 9142190406. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 24. അപേക്ഷാ ഫോം കോഴിക്കോട് പുതിയറയിലെ ഓഫീസിൽ ലഭിക്കും. 0495-2722-4610 അല്ലെങ്കിൽ 8129-3325-03 എന്നീ നമ്പറുകളിൽ വിശദവിവരങ്ങൾ ലഭ്യമാണ്. 0495-2722-4610 മറ്റൊരു നമ്പർ 8129-3325-03.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്, കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 40 സെക്കൻഡ്. ചിന്താവിഷയം പറയാം. ക്ഷമിക്കാൻ സ്നേഹം ആവശ്യമാണ്, മറക്കാൻ വിനയവും അത്യാവശ്യമാണ്. ഇത് മദർ തെരേസയുടെ വാക്കുകൾ. ക്ഷമിക്കാൻ സ്നേഹം ആവശ്യമാണ്, മറക്കാൻ വിനയവും അത്യാവശ്യമാണ്. മദർ തെരേസ. ഇനി ഇന്നത്തെ ചോദ്യം പറയാം. ചോദ്യം ഇതാണ്, രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ ലൈബ്രറിയുടെ പേരെന്താണ്? രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ ലൈബ്രറി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രദ്ധിക്കാം FM ശുഭദിനത്തിൻ്റെ അവസാന ഭാഗത്ത്.
5: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
6: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
7: പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്.

0: മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: താളമോ മൃദംഗ താളമോ, കെ എസ് ചിത്ര ആലപിച്ച ഗാനം, കാവാലം നാരായണ പണിക്കരുടെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി. കെ എസ് ചിത്രപാടിയ ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: കെ പി പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555504.

0: 24. ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
2: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
4: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
3: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
4: അതെങ്ങനെ?
3: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
4: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
5: ഫിഷറീസ് വകുപ്പിൽ സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ഫിഷർവുമൻ ഏജൻസിക്ക് കീഴിൽ മലപ്പുറം ജില്ലയിൽ മിഷൻ കോർഡിനേറ്റർ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം. ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയ്ക്ക് ഇന്നും മിഷൻ കോർഡിനേറ്റർ തസ്തികയിൽ നാളെയും രാവിലെ 11 ഉണ്ണിയാൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ സെൻ്റർ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ അഭിമുഖം നടക്കും. മിഷൻ കോർഡിനേറ്റർ തസ്തികയിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും ലൈവ്ലിഹുഡ് പ്രൊജക്റ്റിലെ പരിചയവും ടു വീലർ ലൈസൻസും ഉണ്ടായിരിക്കുന്നത്.

0: കൊഴിഞ്ഞമ്പാറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2023 മാർച്ച് 31 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ കോഷൻ ഡെപ്പോസിറ്റ് കൈപ്പറ്റണം. ഈ മാസം 15 മുമ്പ് പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 വരെ തുക തിരികെ വാങ്ങാം. വിദ്യാർത്ഥികൾ തിരിച്ചൽ രേഖകളുമായി കോളേജ് ഓഫീസിലെത്തണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. 9188900 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 9188900. കോഴിക്കോട് ജില്ലയിൽ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കണക്ഷൻ ലഭിച്ചവർ LPG സിലിണ്ടറുകൾ അതത് ഏജൻസിയിൽ ഉടൻ സറണ്ടർ ചെയ്യണമെന്ന് കോഴിക്കോട് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. സറണ്ടർ ചെയ്യുന്നവർക്ക് പിന്നീട് LPG കണക്ഷൻ നൽകുന്നതിൽ മുൻഗണന നൽകും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ വീട്ടുപകരണ റിപ്പയറിംഗ് കോഴ്സിൽ സീറ്റ് ഒഴിവുണ്ട്. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സെൻറ്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. 0495-237-0026 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 0495-237-0026.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
4: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
6: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 13 മിനിറ്റ് വഴിക്ക് 8:33, 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
8: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഫോൺ 0499332622262.
8: എന്താ മാഷേ, സുഖല്ലേ?
10: എന്ത് സുഖം, പ്രമേഹം കാരണം ഇപ്പോ കാഴ്ചശക്തി കുറഞ്ഞു വരിക.
8: അപ്പൊ അറിഞ്ഞില്ലേ, ടൈപ്പ് 2 പ്രമേഹം ഇപ്പോൾ ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്താമല്ലോ.
7: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ പെരിന്തൽമണ്ണ.
8: ഫോൺ 0499332622262. ജീവിതം ആരോഗ്യപൂർണമാക്കൂ,
7: രോഗങ്ങളെ അകറ്റി നിർത്തൂ.
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
11: ദന്തപരിപാലനവും ചില തെറ്റിദ്ധാരണകളും. മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ സിവിൽ സർജനും പ്രോസ്തോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു.
12: പല്ല് ക്ലീനിങ്ങിലൂടെ പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നു. ശരിക്കുള്ള വസ്തുത, അഴുക്കുകൾ ക്ലീനിങ്ങിലൂടെ നീക്കം ചെയ്യുമ്പോൾ പല്ലിന്റെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മോണയോട് ചേർന്ന ഭാഗങ്ങൾ, വായിലെ അന്തരീക്ഷവുമായി നേരിട്ട് ബന്ധം വരുന്നു. ആയതിനാൽ ചെറിയൊരു പുളിപ്പ് അനുഭവപ്പെടും എങ്കിലും 2 ദിവസത്തിനകം മോണ യഥാസ്ഥാനത്ത് വരികയും പുളിപ്പ് മാറുകയും ചെയ്യുന്നു. പല്ലുകൾ ക്ലീൻ ചെയ്യുമ്പോൾ പല്ലുകൾക്കിടയിൽ വിടവുണ്ടാവുന്നു. അത് ശരിയല്ല. വസ്തുത എന്ന് പറയുന്നത്, പല്ലുകൾക്കിടയിലുള്ള അഴുക്കുകളാണ് ക്ലീനിങ്ങിലൂടെ വൃത്തിയാക്കപ്പെടുന്നത്. അത് നീക്കം ചെയ്യുമ്പോൾ അവിടെ വിടവ് വരികയും എന്നാൽ 1-2 ആഴ്ചയ്ക്കുള്ളിൽ മോണ ആരോഗ്യകരമായ പല്ലിനോട് ചേർന്ന് വരികയും ആ വിടവുകൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ അവയ്ക്ക് ഇളക്കം സംഭവിക്കുന്നു എന്നൊരു ധാരണ പലരും വെച്ചു പുലർത്താറുണ്ട്. വസ്തുത എന്ന് പറഞ്ഞാൽ, മോണയുടെ ബാധിച്ച പല്ലുകൾ സ്വതവേ ഇളകിയതായിരിക്കുമല്ലോ, എന്നാൽ അഴുക്കുകൾ അതിനെ ഉറപ്പിച്ചു നിർത്തും. ക്ലീനിങ് ചെയ്യുമ്പോൾ ആ അഴുക്കുകൾ നീക്കം ചെയ്യുമ്പോൾ ഇളകിയ പല്ലുകളായിട്ട് അനുഭവപ്പെടും. എന്നാൽ ഒരുപാട് ഇളകാത്ത പല്ലുകളാണെങ്കിൽ മോണകൾ ആരോഗ്യപ്രദമായ യഥാസ്ഥാനത്ത് വരുമ്പോൾ ഇളക്കം കുറയും. കട്ടിയുള്ള, അതായത് ഹാർഡ് ടൂത്ത് ബ്രഷ് പല്ല് വൃത്തിയാക്കുവാൻ പ്രയോജനപ്പെടുന്നു. ശരിക്കും കട്ടിയുള്ള ബ്രസ്റ്റിലുള്ള ബ്രഷ് ഉപയോഗിക്കുമ്പോൾ പല്ലിൻ്റെ തേയ്മാനം കൂടുന്നു. എന്നാൽ മൃദുവായ ബ്രസ്റ്റിലുള്ള ബ്രഷ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിനാൽ ഇനാമൽ തേഞ്ഞു പോകാതെ പല്ലുകളെ വൃത്തിയാക്കപ്പെടുന്നു. പൽപ്പൊടി, ഉമിക്കരി എന്നിവ ടൂത്ത് പേസ്റ്റിനേക്കാൾ ഉത്തമമാണ്. പൊങ്ങിയ പല്ല് താഴുവാനും നല്ലതാണ് എന്നൊരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. പൽപ്പൊടിയിലും ഉമിക്കരിയിലും ഉരയുന്ന വസ്തുക്കൾ കൂടുതലാണ്, ബ്രസ്റ്റ് അബ്രസീവ്സ്. ആയതിനാൽ പല്ല് വൃത്തിയാക്കുമ്പോൾ തിളക്കം ചിലപ്പോൾ അനുഭവപ്പെടുമെങ്കിലും കാലക്രമേണ പല്ലുകൾ തേയ്മാനം സംഭവിക്കുന്നു. അതുപോലെ തന്നെ പൊങ്ങിയ പല്ലുകൾ താഴാനായിട്ട് നിശ്ചിതമായ ശക്തി ആവശ്യമാണ്. അത് ഓർത്തഡോണ്ടിക് ചികിത്സയിലൂടെ മാത്രമേ സാധിക്കൂ. എന്തായാലും കൈ വിരലുകൾ കൊണ്ട് പല്ല് താഴുവാൻ സാധ്യമല്ല. കേടായ പല്ലുകൾ റൂട്ട് കനാൽ ചികിത്സ ചെയ്യുന്നതിനേക്കാൾ പറിക്കുന്നതാണ് നല്ലത് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ കേടായ പല്ലുകൾ റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് ക്രൗൺ ചെയ്യുന്നതാണ് ഉത്തമം. പല്ലുകൾ പറിച്ചു കളഞ്ഞാൽ അവിടെ വിടവ് വരികയും കാലക്രമേണ തൊട്ടടുത്തുള്ള പല്ലുകൾ അവിടേക്ക് നീങ്ങുകയും നിരതെറ്റിയ പല്ലുകൾക്കും മറ്റ് പല അവസ്ഥയ്ക്കും കാരണമാവും. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതല്ലേ, പിന്നെ എന്തിനെ പരിപാലിക്കണം എന്ന് പല മാതാപിതാക്കളും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, പാൽപ്പല്ലുകൾ പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് അത് പറിക്കുകയോ കേടുവന്ന പല്ല് ചികിത്സിക്കാതിരിക്കുകയോ ചെയ്താൽ വരുംകാലത്ത് വരുന്ന സ്ഥിരം ആയ പല്ലുകൾ നിരതെറ്റുവാനും പഴുപ്പ് നിൽക്കുവാനും ഇടവരും. മേൽത്താടി അഥവാ മാക്സിലറി ആർച്ചിലെ പല്ല് പറിക്കുന്നതിലൂടെ തലവേദന, കാഴ്ചക്കുറവ്, കവളൊട്ടുക എന്നിവയൊക്കെ സംഭവിക്കുമെന്ന് ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല. പല്ല് പറിക്കൽ അഥവാ എക്സ്ട്രാക്ഷൻ കൊണ്ട് മാത്രം തലവേദനയോ കാഴ്ചക്കുറവോ ഉണ്ടാകുന്നതല്ല. പല്ല് പറിച്ചതിന് ശേഷം മുറിവ് ഉണങ്ങിയാൽ അവ അവിടെ കൃത്രിമ പല്ല് വെക്കേണ്ടത് അത്യാവശ്യമാണ്. പല്ല് വെളുപ്പിക്കുന്നത് പല്ലിന് ദോഷമാണോ? അല്ല. പല്ല് വെളുപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഒരു പുളിപ്പ് അനുഭവപ്പെടുമെങ്കിലും അത് കുറയുകയും പല്ല് പഴയ രീതിയിലേക്ക് മാറുകയും ചെയ്യും. അതുപോലെ ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അത് ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. പല്ലിനിടയിലുള്ളതും മോണയിലേക്ക് ഇറങ്ങാത്തതുമായ അഴുക്കുകൾ നീക്കം ചെയ്യുവാൻ ടൂത്ത് പിക്ക് ഉപയോഗിക്കാം.
11: ദന്തപരിപാലനവും ചില തെറ്റിദ്ധാരണകളും ഇതുവരെ സംസാരിച്ചത് മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ സിവിൽ സർജനും പ്രോസ്റ്റോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ്.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
9: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
13: ഫോൺ 0499332622.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
14: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
15: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
16: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
17: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ.
18: എന്നും ചാരിയിരുന്ന നാമം ജപിച്ചിരുന്ന തൂണിൽ

0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
1: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
0: ഫോൺ 0483280500.
1: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
1: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
0: ഫോൺ 0483280500.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
3: അവരിൽ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഉറപ്പാണ് തല്ലുകിട്ടും. ഓരോ ആളും വേറെ വേറെ പൊതുക്കും. ഞാൻ വേലി കയറി നാരകത്തിന്റെ അടുത്തേക്ക് കൊക്കിച്ചാടി അതിന്റെ ചോട്ടിലിരുന്നു. എനിക്ക് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്, പക്ഷേ വല്ലാതെ പ്രശ്നമാകില്ല എന്ന ഒരു ഉറപ്പ് തോന്നി. നോക്ക് പിങ്കി. പിങ്കി പേടിച്ചരണ്ടു. എന്നെപ്പോലെയാണവനും, ചോര കാണാൻ ഇഷ്ടമേയില്ല. ദൈവമേ, ഞാനിനി എന്തു ചെയ്യും? ടോട്ടോക്ക എന്നെ സഹായിച്ചേനെ, പക്ഷേ എവിടെയാവും അവൻ? ഗ്ലോറിയെ ഉണ്ട്, അടുക്കളയിലാവും അവൾ. എന്നെ എല്ലാവരും എല്ലായ്പ്പോഴും തല്ലുന്നത് ഇഷ്ടപ്പെടാതെ ഒരാളേ ഉള്ളൂ, ഗ്ലോറിയ. ഗ്ലോറിയ ചെവിയിൽ ഒരു തിരുമു തരും, അല്ലെങ്കിൽ വീണ്ടും എന്നെ വീട്ടിൽ തന്നെ ഇരുത്തും. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. ഗ്ലോറിയയുടെ സഹതാപം പിടിച്ചുപറ്റാനുള്ള ഒരു ഉപായം ആലോചിച്ചുകൊണ്ട് ഞാൻ അടുക്കള വാതിലിന് നേരെ വലിഞ്ഞിഴഞ്ഞു. അവൾ കൈത്തുന്നൽ ചെയ്യുകയായിരുന്നു. ഞാൻ പാടുപെട്ട് എങ്ങനെയോ ഇരുന്നു. ഇക്കുറി ദൈവം എന്നെ തുണച്ചു. താഴേക്ക് തല തൂക്കി വിഷാദിച്ചിരിക്കുന്ന എന്നെ ഗ്ലോറിയ ശ്രദ്ധിച്ചു. എനിക്ക് വിലക്ക് ശിക്ഷ തന്നിരിക്കുകയാണല്ലോ, അതിനാൽ അവളൊന്നും മിണ്ടിയില്ല. എന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഞാൻ വിതുമ്പിപ്പോയി. അവൾ തുന്നൽ നിർത്തി. എന്തുപറ്റി സസേ? ഒന്നുമില്ല അങ്കിളോ. എന്താ ആരും എന്നെ സ്നേഹിക്കാത്ത? നീ കുറെ വികൃതി കാട്ടിയിട്ടല്ലേ? ഇന്ന് തന്നെ എനിക്ക് 3 വട്ടം അടി കിട്ടി ഗ്ലോ. അത് വെറുതെ കിട്ടിയതാ? അതൊന്നുമല്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല. എന്തുണ്ടായാലും എന്റെ തലയിൽ കെട്ടിവെക്കും. ആ 15 വയസ്സുകാരിയുടെ മൃദുഹൃദയം അലിയാൻ തുടങ്ങി. എനിക്കത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. നാളെ ഹൈവേയിൽ വെച്ച് ഒരു കാർ എന്നെ ഇടിച്ച് ചമ്മന്തിയാക്കട്ടെ, അതാ ഏറ്റവും നല്ലത്. എന്റെ കണ്ണിൽ നിന്ന് വെള്ളച്ചാട്ടം പോലെ കണ്ണീരൊഴുകാൻ തുടങ്ങി. അയ്യേ, എന്ത് വിഡ്ഢിത്താ സെസേ, എനിക്ക് നിന്നെ എന്തിഷ്ട? ഇല്ലില്ല, ഉണ്ടെങ്കിൽ എന്നെ ഇന്ന് വീണ്ടും പിടയ്ക്കാൻ സമ്മതിക്കല്ലേ ഗ്ലോ? ഹോ, രാത്രി ആവാറായി. ഇനി ഇന്ന് പുതിയ വികൃതിയൊന്നും ചെയ്യാൻ സമയമില്ലല്ലോ.
4: പക്ഷേ ചെയ്തു കഴിഞ്ഞു.
3: തുന്നൽ സാമഗ്രി താഴെ വെച്ച് ഗ്ലോറിയ വന്നു. എന്റെ കാലിന് താഴെയുള്ള ചോരക്കളം കണ്ട് അവൾ അലറി കരഞ്ഞില്ല എന്നേ ഉള്ളൂ.
4: എന്റെ ദൈവമേ, എന്റെ കുഞ്ഞൂസേ, നീ എന്താ ചെയ്തേ?
3: ഞാൻ ജയിച്ചു. കുഞ്ഞൂസേ എന്ന് വിളിച്ചാൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. ഗ്ലോറിയ എന്നെ എടുത്ത് പൊന്തിച്ച് കസേരയിലിരുത്തി. വേഗം ഒരു പാത്രം ഉപ്പുവെള്ളം കൊണ്ടുവന്നു. എന്റെ കാൽക്കൽ മുട്ടുകുത്തി.
4: സെസേ, നല്ലപോലെ വേദനിക്കൂട്ടോ. ഇപ്പൊ തന്നെ നല്ലപോലെ വേദനിക്കുന്നുണ്ട്.
3: എന്റെ ഈശോയെ, 1.5 ഇഞ്ച് നീളണ്ട് മുറിവിന്. നീ എന്താ കാണിച്ചേ?
4: പ്ലീസ് ഗ്ലോ, ആരോടും പറയരുത്. ഞാൻ നല്ലവനായിരിക്കാമെന്ന് വാക്ക് തരുന്നു. അവരെന്നെ ചാമ്പാൻ നീ സമ്മതിക്കരുത്.
3: ഞാൻ പറയില്ല, പക്ഷേ ഇപ്പൊ എന്തു ചെയ്യും? നിന്റെ കാലിലെ ബാൻഡേജ് എല്ലാരും കാണില്ലേ? നാളെ സ്കൂളിൽ പോവാനും പറ്റില്ല. അപ്പൊ എല്ലാവരും അറിയും.
4: ഞാൻ സ്കൂളിൽ പൊക്കോളാം. ആ മൂല വരെ ഷൂസ് ഇട്ട് പോയിട്ട് പിന്നെ ഊരി കയ്യിൽ വെക്കാം.
3: നീ കിടക്കണം, എന്നിട്ട് കാലുയർത്തി വെക്കണം, അല്ലെങ്കിൽ നാളെ ഒരടി നടക്കാൻ പറ്റില്ല.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന സമാപിക്കുന്നു.
1: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. ഫോൺ 0483280500.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന.

0: ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: പാലക്കാട് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാൻ ഒ പി തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ഡോക്ടർ നഴ്സ് തസ്തികയിൽ നിയമനം നടത്തുന്നു. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഇന്ന് രാവിലെ 11 മണിക്ക് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ ICDS പ്രൊജക്ട് കീഴിൽ തലക്കുളത്തൂർ, കാക്കൂർ, നന്മണ്ട, നരിക്കുനി, ചേളന്നൂർ, കക്കോടി പഞ്ചായത്തുകളിൽ അംഗണവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വരെ അപേക്ഷിക്കാം. 8921585499 എന്ന നമ്പറിൽ വിശദമായ വിവരങ്ങൾ ലഭിക്കും. 8921585499. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അതിഥി അധ്യാപക നിയമനം നടത്തുന്നു. പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ, ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികകളിലാണ് നിയമനം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, ബയോഡാറ്റ, ഫോട്ടോ എന്നിവ സഹിതം ഇന്ന് രാവിലെ 10 മണിക്ക് കോളേജിൽ എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കോഴിക്കോട് ICDS കോഴിക്കോട് അർബൻ 3 പ്രൊജക്ടിന് കീഴിലെ വിവിധ പകൽ വീടുകളിൽ കുക്ക്, കെയർടേക്കർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 18-46 വയസ്സിനുമിടയിൽ അതത് വാർഡിലുള്ളവർക്ക് മുൻഗണന. ഇന്ന് വൈകിട്ട് 5 വരെ വെങ്ങാലി ശിശുവികസന ഓഫീസിൽ അപേക്ഷ സ്വീകരിക്കും.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

സുരക്ഷിതമാവട്ടെ മഴക്കാലം. മലപ്പുറം ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഡിസ്ട്രിക്ട് കളക്ടർ ഇൻചാർജുമായ സി എസ് രാജേഷ് സംസാരിക്കുന്നു. ഇന്ന് രാവിലെ 8:25 ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. എൻഡിഎയുടെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12-ാം വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണക്കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ സുവർണ അധ്യായം എഴുതി ചേർത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കുന്നത്. 2014 മെയ് 26 അദ്ദേഹം ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 1952 മെയ് 13 ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1964 മെയ് 27 വരെ 4,398 ദിവസമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. 1947 മുതൽ നെഹ്റു അധികാരത്തിലുണ്ടായിരുന്നെങ്കിലും അതിന്റെ ആദ്യ ഭാഗം ഇടക്കാല ഭരണകൂടത്തിന്റേതായിരുന്നു. 2014, 2019, 2024 പൊതുതെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ ജനവിധികളിലൂടെയാണ് ശ്രീ നരേന്ദ്രമോദി അപൂർവ റെക്കോർഡിലേക്ക് എത്തിയത്. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്ത് തുടർച്ചയായ 3 പൊതുതെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങളർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് ഉയർന്നുവന്ന പ്രധാനമന്ത്രിയുടെ ജീവിതം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്താണ് വ്യക്തമാക്കുന്നത്. ഈ ഭരണകാലയളവിൽ 25 കോടിയോളം ജനങ്ങളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത്. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനം, വൻകിട നിർമ്മാണ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത എന്നിവയിൽ രാജ്യം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ

0: നേതാവായി. അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. പ്രമുഖ ആഗോള ശക്തികളുമായുള്ള വ്യാപാര കരാറുകൾ, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രതിരോധം, ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി മാറാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര മുന്നേറ്റം എന്നിവ നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നാഴികക്കല്ലുകളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ഈ നാഴികക്കല്ല് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തെയാണ് പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ അഭിനന്ദന കത്തിൽ വ്യക്തമാക്കി. പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ അയച്ച വീഡിയോ സന്ദേശത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിൻസെസർ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണപൂർത്തീകരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കുന്നതിനാണ് യോഗം. പ്രധാനമന്ത്രിക്കൊപ്പം ബിജെപിയുടെയും സഖ്യകക്ഷികളുടെയും ദേശീയ നേതാക്കളും 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എൻഡിഎ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതികൾ യോഗം അവലോകനം ചെയ്യും. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവാക്കൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രായോജന വായ്പകൾ ലഭ്യമാക്കി. വർദ്ധിച്ചുവരുന്ന അസംസ്കൃത എണ്ണ വിലയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനായി എണ്ണ വിപണന കമ്പനികൾക്ക് ഏകദേശം 1.23 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആദ്യ 78 ദിവസത്തേക്കാണ് ഈ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സമ്മർദ്ദത്തിലല്ലെന്നും സർക്കാർ അറിയിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനുശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായി വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാന്റിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ഈ മാസം 21-നാണ് നീറ്റ് പുനഃപരീക്ഷ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഓപ്പൺ ഹൌസ് ചർച്ച സംഘടിപ്പിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സൈബർ തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയിൽ കമ്മീഷൻ ആശങ്ക പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകളിലൂടെ ഇന്ത്യക്കാർക്ക് 52,900 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായി ചർച്ചയിൽ അധ്യക്ഷത വഹിച്ച എൻഎച്ച്ആർസി ചെയർപേഴ്സൺ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പുറത്തുവിടുന്ന വ്യാജവാർത്തകളും വീഡിയോകളും സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ഇത്തരം പ്രവൃത്തികളിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു.
3: पाकिस्तान की ओर से फर्जी खबरों और वीडियो का एक सिलसिला लगातार देखने को मिला है. यह अपनी विफलताओं को छिपाने और अपने मानवाधिकारों के उल्लंघन हनन से ध्यान भटकाने का पाकिस्तान का हताशापूर्ण प्रयास है.
1: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത യാനങ്ങൾക്ക് നിരോധനം ബാധകമല്ല. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3 ആയി.

0: ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38-ആയി. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്യും. പിന്നീട് ഈ മാസം 14 മുതൽ 16 വരെ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. സ്ലോവാക്യയുടെ 1993 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. തുടർന്ന് ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഒമാൻ തീരത്ത് വെച്ച് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും രക്ഷപ്പെട്ടതായി സൈന്യം അറിയിച്ചു. US ഹെലികോപ്റ്റർ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണോ ഇതെന്ന് വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് എ പരമ്പരയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യയെ ശ്രീലങ്ക എയെ 8 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ ശ്രീലങ്കയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 269 റൺസിന് പുറത്തായി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയെ അഫ്ഗാനിസ്ഥാൻ എയെ നേരിടും. ഇംഗ്ലണ്ടിനും അയർലൻഡിനുമെതിരായ 2020 പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. ദീർഘമായ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സീസൺ മുന്നിൽ കണ്ട് പരിക്കുകളിൽ നിന്ന് പൂർണ്ണ മുക്തി നേടാൻ സിറാജിന് വിശ്രമം അനുവദിക്കാൻ മെഡിക്കൽ സംഘവും ടീം മാനേജ്മെന്റും നിർദ്ദേശത്തിനെ തുടർന്നാണ് തീരുമാനം. സിറാജിന് പകരം കർണാടക പേസർ പ്രസിദ്ധ കൃഷ്ണയെ ടീമിൽ ഉൾപ്പെടുത്തി. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. NDA ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12-ാം വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണ കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 10 സെക്കൻഡും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ശുഭദിനം.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: മികച്ച ലേസർ ചികിത്സ ഇനി MES മെഡിക്കൽ കോളേജ്.
2: വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഹെയർ റിമൂവൽ എന്നിവയ്ക്ക് മികച്ച ലേസർ ചികിത്സ.
1: മികച്ച ചികിത്സ ഇനി കുറഞ്ഞ ചിലവിൽ
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 04933-298300.
2: മൊബൈൽ 999530862.
3: ഇന്നത്തെ ഗാനം.

കാലത്തിന്റെ വെള്ളിത്തിരയിൽ മാഞ്ഞുപോകാത്ത അക്ഷരക്കൂട്ടുകൾ സമ്മാനിച്ചുകൊണ്ട് മലയാള സിനിമാ ചരിത്രത്തിൽ സ്വന്തം പേരടയാളപ്പെടുത്തി കടന്നുപോയ വെള്ളിമൺ വിജയന്റെ ഓർമ്മ ദിനമാണിന്ന്. അദ്ദേഹം സൃഷ്ടിച്ച മനോഹരമായ ചലച്ചിത്ര നിമിഷങ്ങൾ ഇന്നും ഓരോ സിനിമാ പ്രേമിയുടെ ഉള്ളിലും പ്രിയപ്പെട്ട ഓർമ്മകളായി നിലകൊള്ളുന്നു. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച സിനിമകളിലൂടെ മലയാളികളുടെ ചലച്ചിത്ര ബോധ്യങ്ങളെ സ്പർശിച്ച പ്രതിഭയായിരുന്നു അദ്ദേഹം. കേവലം ശക്തമായ കഥകളും ഡയലോഗുകളും മാത്രമായിരുന്നില്ല ആ സിനിമകളുടെ പ്രത്യേകത. രവീന്ദ്രൻ മാസ്റ്ററെയും രഘുകുമാറിനെയും പോലുള്ള സംഗീത പ്രതിഭകൾ ഈണമിട്ട നിരവധി നിത്യഹരിത ഗാനങ്ങളും ആ സിനിമകളുടെ ഭാഗമായി നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. ബെൽറ്റ് മത്തായി എന്ന ചിത്രത്തിലെ രാജീവം വിടരും നിന്മിഴികൾ, മനസ്സറിയാതെ എന്ന ചിത്രത്തിലെ പൂമാടം പൂശുന്ന കാട്ടിൽ, കൂടാതെ ആക്രോശം എന്ന സിനിമയിലെ ഗാനങ്ങൾ കാലമെത്ര കഴിഞ്ഞാലും പ്രിയപ്പെട്ട ഓർമ്മകളായി ഇന്നും നമ്മളിലുണ്ട്. മലയാള സിനിമയ്ക്ക് വെള്ളിമൺ വിജയൻ നൽകിയ ആ വലിയ സംഭാവനകളെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം തിരക്കഥയും സംഭാഷണവും എഴുതിയ ബെൽറ്റ് മത്തായിയിലെ ഈ ഗാനം കേൾക്കാം.

0: ഇന്നത്തെ ഗാനമായി രാജീവം വിടരും നിന്മിഴികൾ.
1: രാജീവം വിടരും നിന്മിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഋതു പത്തൂർ, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: 55 inch വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: കുട്ടികളിലെ ആസ്മയും ഹോമിയോപ്പതി ചികിത്സയും സംസാരിക്കുന്നത് വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ വി ബേബി സന്തോഷ്.
5: നമ്മുടെ ശ്വസന പ്രക്രിയയെ ബാധിക്കുന്ന ഏതൊരു രോഗത്തെയും ഗൌരവമായി കാണേണ്ടതുണ്ട്. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ശ്വാസകോശ രോഗമാണ് ആസ്മ. ഒരു കുട്ടിക്ക് ആസ്മയുണ്ടെന്ന് നിർണയിക്കപ്പെടുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സിൽ വലിയ ആശങ്കയും ഒരുപാട് സംശയങ്ങളും രൂപപ്പെടാറുണ്ട്. അതുകൊണ്ടുതന്നെ നമുക്ക് ആസ്മയെക്കുറിച്ച് വിശദമായി അറിയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ആസ്മ അലർജി രോഗങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്താകമാനം 30 കോടി ജനങ്ങൾ ആസ്മ അലർജി രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഏകദേശം 20% രോഗികൾ നമ്മുടെ നാട്ടിൽ ആസ്മ അലർജി എന്നീ രോഗങ്ങൾ ഉള്ളവരാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. മാറി വരുന്ന ജീവിതശൈലികളും അനാരോഗ്യകരമായ ഭക്ഷണരീതികളും വൻതോതിലുള്ള അന്തരീക്ഷ മലിനീകരണവും ശ്വാസകോശ രോഗങ്ങളുടെ വർദ്ധനവിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച്

0: കുട്ടികളിലെ അലർജി ആസ്മ രോഗങ്ങളും വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. എന്താണ് ആസ്മ? ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ദീർഘകാല രോഗമാണ് ആസ്മ. വൈദ്യശാസ്ത്രപരമായി ആസ്മ എന്നത് ശ്വാസനാളികളുടെ ചുരുക്കം, ശ്വാസകോശത്തിലെ നീർക്കെട്ട്, കഫം നിറയൽ, ശ്വാസകോശ പേശികൾ സങ്കോചിക്കുന്ന അവസ്ഥ എന്നിവ കൊണ്ടുണ്ടാകുന്ന ശ്വാസതടസ്സമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ, അതാണ് ആസ്മ. കുട്ടികളിൽ ശ്വാസനാളികളുടെ വലിപ്പം കുറവാണ് എന്നതും പ്രതിരോധശേഷി കുറവാണ് എന്നതും അലർജി വസ്തുക്കളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് പെട്ടെന്ന് സാധ്യമാകുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ആസ്മയും അനുബന്ധ രോഗങ്ങളും സർവ്വസാധാരണമാണ്. കുട്ടികളിൽ ആസ്മയുണ്ടാകാൻ പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ്. കുട്ടിയുടെ മാതാപിതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ അലർജി ആസ്മ രോഗങ്ങളുണ്ടെങ്കിൽ കുട്ടിക്ക് ആസ്മ വരാനുള്ള സാധ്യത ഏറെയാണ്. അലർജി വസ്തുക്കളുമായുള്ള ഇടപഴകൽ, പുകവലിക്കാരുമായുള്ള സമ്പർക്കം, അട്ടോപിക് എക്സിമ, അർട്ടിക്കേരിയ തുടങ്ങിയ തൊക്കു രോഗങ്ങൾ എന്നിവയും ആസ്മ വരാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു.
1: കുട്ടികളിലെ ആസ്മയും ഹോമിയോപ്പതി ചികിത്സയും ഇതുവരെ സംസാരിച്ചത് വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ വി ബേബി സന്തോഷ്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946820000.
4: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ,
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
7: വാക്കും
6: പൊരുളും പ്രായോജകർ
7: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
9: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
10: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
9: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ, അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
8: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ് ചാവക്കാട്.
2: ഫോൺ 7025131199.
11: കാവ്യധാര. കുമാരനാശാൻ എഴുതിയ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. ശില്പ കെ രാജ്.

0: കുമാരനാശാൻ എഴുതിയ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ശിൽപ കെ രാജ്.
1: കാവ്യധാര ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
5: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ.
6: എന്നും ചാരിയിരുന്ന നാമൻ ജപിച്ചിരുന്ന തൂണിൽ മുടിയിലെ എണ്ണപ്പാടുകൾ ബാക്കിവെച്ച്, കൈനാറിപ്പൂവിന്റെ മണമുള്ള അലക്കിയ പുടവകൾ മരപ്പെട്ടിയിൽ ബാക്കിവെച്ച്

0: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം സമർപ്പിക്കുന്നു
1: ജീവിതപാഠം.
2: പ്രായോജികർ,
3: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
5: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ നൂതന സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, വിദഗ്ധരായ ഡോക്ടർമാർ, അർപ്പണബോധമുള്ള ജീവനക്കാർ, കാരുണ്യ ആൻഡ് പ്രൈവറ്റ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനങ്ങൾ, 3000 സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിയ ചാരിതാർത്ഥ്യം. ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
1: ജീവിത പാഠം.
6: വളരെ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാനിടയുണ്ടോ? പ്രകടനം 1% മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് മാത്രം വലിയ നേട്ടങ്ങളിലേക്ക് എത്താനാകുമോ? നിങ്ങൾ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിനെ കുറിച്ച് അറിയണം. 2002 ഡേവ് ബ്ലെയ്സ്ഫോർഡ് ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിന്റെ പെർഫോമൻസ് ഡയറക്ടറായി ചാർജെടുക്കുമ്പോൾ പരിതാപകരമായിരുന്നു ടീമിന്റെ അവസ്ഥ. 1908 ശേഷം ഒളിമ്പിക്സിൽ ഒരൊറ്റ സ്വർണ്ണ മെഡൽ മാത്രമേ ബ്രിട്ടന് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ടൂർ ഡി ഫ്രാൻസ് എന്ന പ്രശസ്തമായ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 110 വർഷത്തിനിടെ ഒരൊറ്റ ബ്രിട്ടീഷ് താരം പോലും വിജയിയായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2008 നടന്ന ബീജിംഗ് ഒളിമ്പിക്സിൽ സൈക്ലിംഗിലെ 10 മെഡലുകളിൽ 7 സ്വർണവും സ്വന്തമാക്കിയത് ബ്രിട്ടീഷ് ടീമായിരുന്നു. 2012 നടന്ന ലണ്ടൻ ഒളിമ്പിക്സിൽ അതിലും മികച്ച പ്രകടനം. ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം സ്വന്തമാക്കിയത് 9 ഒളിമ്പിക് റെക്കോർഡുകളും 7 ലോക റെക്കോർഡുകളുമായിരുന്നു. ഒന്നുമല്ലാതിരുന്ന ഒരു ടീമിനെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തിയത് കോച്ച് ഡേവ് ബ്ലെയ്സ്ഫോർഡിന്റെ 1% മെച്ചപ്പെടൽ എന്ന മാർഗത്തിലൂടെയായിരുന്നു. ഒറ്റയടിക്കുള്ള വലിയ മാറ്റങ്ങളല്ല,

മറിച്ച് വിവിധ മേഖലകളിൽ വരുത്തുന്ന വളരെ ചെറിയ മാറ്റങ്ങളാണ് പ്രകടനം മെച്ചപ്പെടുത്താനുള്ള പ്രായോഗിക മാർഗം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സൈക്കിളുകളുടെ സീറ്റുകൾ റൈഡർമാർക്ക് കൂടുതൽ സുഖം നൽകുന്ന രീതിയിൽ അദ്ദേഹം ക്രമീകരിച്ചു. കൂടുതൽ ഗ്രിപ്പ് ലഭിക്കുന്നതിനായി ടയറുകളിൽ ആൽക്കഹോൾ പുരട്ടി. വർക്കൗട്ടുകളുടെ ഫലം അളക്കാൻ റൈഡർമാരോട് ബയോ ഫീഡ്ബാക്ക് സെൻസറുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. സൈക്കിളിൽ പൊടി പറ്റുന്നത് പ്രകടനത്തെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ സൈക്കിളുകൾ വെള്ള പെയിന്റ് അടിച്ചു. ചെറിയ പൊടിപടലങ്ങൾ പോലും എളുപ്പത്തിൽ കാണാനും വൃത്തിയാക്കാനും അത് സഹായിച്ചു. എല്ലാവിധ അണുബാധകളിൽ നിന്നും കളിക്കാർ മുക്തരായിരിക്കാൻ വേണ്ടി ശരിയായ രീതിയിൽ കൈകൾ കഴുകുന്നത് പരിശീലിപ്പിക്കാൻ ഡോക്ടർമാരെ നിയോഗിച്ചു. ഒളിമ്പിക്സിനിടയിൽ ആർക്കും ഷേക്ക് ഹാൻഡ് നൽകരുതെന്നും കളിക്കാർക്ക് നിർദ്ദേശം നൽകി. ഭക്ഷണകാര്യത്തിലും കണിശത പുലർത്തി. ഈ രൂപത്തിൽ ഓരോ മേഖലയിലും ചെറിയ രൂപത്തിലുള്ള മാറ്റങ്ങളാണ് കോച്ച് ടീമിൽ വരുത്തിയത്. ഈ കുഞ്ഞു മാറ്റങ്ങളുടെ ഫലമായിരുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ ഒളിമ്പിക്സിലും ടൂർ ഡി ഫ്രാൻസിലും ബ്രിട്ടീഷ് ടീം കാഴ്ചവെച്ച മിന്നുന്ന പ്രകടനം. പല തീരുമാനങ്ങളും ജീവിതത്തിൽ നാം മാറ്റിവെക്കാറുള്ളത് ഇത്ര പെട്ടെന്ന് അത്രയൊന്നും മാറാൻ കഴിയില്ല എന്ന ചിന്ത കൊണ്ടല്ലേ? അവിടെയാണ് 1% മെച്ചപ്പെടൽ രീതി പ്രസക്തമാകുന്നത്. വലിയൊരു ലക്ഷ്യത്തിനായി പ്രയത്നിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ മേഖലയിലും പ്രതിദിനമുള്ള കുഞ്ഞു കുഞ്ഞു മെച്ചപ്പെടലുകൾ ഏറെ പ്രധാനമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ഓട്ടമത്സരത്തിൽ 1-2 സ്ഥാനങ്ങളിൽ എത്തുന്നവർ തമ്മിലുള്ള സമയവ്യത്യാസം ഏതാനും മൈക്രോ സെക്കൻഡുകൾ മാത്രമായിരിക്കും. എത്ര ചെറിയ തോതിലായാലും മെച്ചപ്പെടൽ എന്ന പ്രക്രിയ നമുക്ക് പ്രതീക്ഷയോടെ ഇടതടവില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കാം. ഓരോ നിമിഷാർദ്ധത്തിലും പുതിയ, കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാകാം.

0: ജീവിത പാഠം.
1: രചന മുനീർ ആമയൂർ. ആഖ്യാനം ശാലിനി എസ്.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം.
3: ജീവിത പാഠം
2: സമാപിക്കുന്നു. പ്രായോജികർ:
4: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: 55-inch വലിയ LED ടിവിയിൽ ഓൺകിയു സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
8: ETU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
9: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
8: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
10: പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ശുഭദിനം.
11: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
12: പ്രായോജകർ:
13: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
14: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
15: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
16: ആകെ പേടിയാവുന്നു ഡോക്ടർ.
15: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
16: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
15: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
11: ഇപ്പോൾ പുള്ളുവൻ പാട്ട് കേൾക്കാം. കേരളത്തിന്റെ തനതു പാരമ്പര്യത്തിന്റെ ഭാഗവും പ്രാചീനവുമായ നാടൻ പാട്ടു സംസ്കാരത്തിൽ വേറിട്ടു നിൽക്കുന്ന ഒരു സംഗീത ശാഖയാണ് പുള്ളുവൻ പാട്ട്. കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായ കാവുകളുമായി അഭേദ്യമായ ബന്ധമാണ് പുള്ളുവൻ പാട്ടിനുള്ളത്. സർപ്പക്കാവുകളും സർപ്പപ്രതിഷ്ഠകളും ഉൾപ്പെടുന്ന ഒരനുഷ്ഠാന കലയും കൂടിയാണിത്. കളമെഴുത്തുപാട്ടിൽ ഭഗവതിയാണെങ്കിൽ പുള്ളുവൻ പാട്ടിൽ നാഗത്താന്മാരാണ് ആരാധനാമൂർത്തികൾ. ഇന്ന് പുള്ളുവൻ പാട്ട് അവതരിപ്പിക്കുന്നത് P. ശിവനും സംഘവും.

0: പി. ശിവനും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7 മണിക്ക്
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
6: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
4: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: FM പ്രധാന വാർത്തകൾ.
9: നമസ്കാരം. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. രാജസ്ഥാനിലെ ജയ്പൂരിൽ അനധികൃത പടക്ക നിർമ്മാണ സംഭരണ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 7 പേർ മരിച്ചു. ആയിഷ നഗർ പ്രദേശത്ത് ഇന്നലെ രാവിലെയായിരുന്നു അപകടം. അപകടത്തിൽ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ദുഃഖമറിയിച്ചു. പരിക്കേറ്റവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കാനും സംഭവത്തിന് ഉത്തരവാദി ആയവർക്കെതിരെ കർശന നടപടിയെടുക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. യുഎസിന്റെ സൈനിക

0: ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടെന്നും തിരിച്ചടിയുണ്ടാകുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്നലെ രാവിലെ ഒമാൻ തീരത്ത് ഹോർമുസ് കടലിടുക്കിന് സമീപമാണ് അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നത്. രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഖേത് ബച്ചാവോ അഭിയാൻ തൃശൂർ ജില്ലാതല പ്രചാരണ പരിപാടിയും സെമിനാറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകാർക്കെതിരെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചു. NHRC ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ സൈബർ വഴി തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. കനത്ത മഴയിൽ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ നവീകരണത്തിലിരുന്ന വീട് തകർന്നു. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസൺ August 20 മുതൽ September 5 വരെ തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തെ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം.
1: FM പ്രധാന വാർത്തകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചെയർപാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
2: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ഫോൺ 8129110887.
1: ബ്രാഞ്ചുകൾ ചെയർപാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
2: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം. ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗളൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 18 മിനിറ്റ് വൈകി 8:51. ട്രെയിൻ നമ്പർ 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 1649 മാംഗ്ലൂർ സെൻറ്റർ കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5623 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 1636 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 എത്തിച്ചേരും.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചെയർപാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
4: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
5: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
8: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി CH സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
8: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
4: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
8: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ഫോൺ 9495777174.
9: പ്ലസ് ടുവിനു ശേഷം ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനവും വിവിധ കോഴ്സുകളും. സംസാരിക്കുന്നത് കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൌൺസിലറുമായ റംല ബീവി.
10: സ്റ്റാറ്റിസ്റ്റിക്സിലെയും ഗണിതശാസ്ത്ര പഠന ഗവേഷണ മേഖലയിലെയും ശ്രദ്ധേയമായ സ്ഥാപനങ്ങളാണ് CMI എന്നറിയപ്പെടുന്ന ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ISI എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും. മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് എന്നീ വിഷയങ്ങളോടൊപ്പം ഡാറ്റ സയൻസ് കോഴ്സും തിരഞ്ഞെടുത്ത് ഹോണേഴ്സ് ഡിഗ്രികളാണ് ഇവിടെ നൽകി വരുന്നത്. CMI നടത്തുന്ന എൻട്രൻസ് പരീക്ഷ വഴിയാണ് പ്രവേശനം. പ്രസ്തുത വിഷയങ്ങളിൽ നാഷണൽ സയൻസ് ഒളിമ്പ്യാഡ് ലഭിച്ചവർക്ക് എൻട്രൻസ് വേണ്ടതില്ല. കുടുംബ വാർഷിക വരുമാനം പരിഗണിച്ചുകൊണ്ട് ഫീസ് ഇളവും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പുകളും CMI നൽകി വരുന്നു. ഗണിതശാസ്ത്രത്തിലും

0: സ്റ്റാറ്റിസ്റ്റിക്സിലും ലോകോത്തര നിലവാരം പുലർത്തുന്ന ഫാക്കൽറ്റികളും റിസർച്ച് സാധ്യതകളും CMI പഠനത്തിലൂടെ ഒരു കുട്ടിക്ക് സാധ്യമാവുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൽക്കത്തയിലെ മെയിൻ ക്യാമ്പസിന് പുറമെ ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ, തേജ്പൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രങ്ങളുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് അനുബന്ധ കോഴ്സുകളാണ് ഇവിടെ നൽകി വരുന്നത്. പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് ബിരുദതലത്തിൽ ബി സ്റ്റാറ്റ് ഹോണേഴ്സ് ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹോണേഴ്സ് കോഴ്സും ബി മാത് ഹോണേഴ്സ് ബാച്ചിലർ ഓഫ് മാത്തമാറ്റിക്സ് ഹോണേഴ്സ് എന്നീ 3 വർഷ ഡിഗ്രികളാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. 4 വർഷ ദൈർഘ്യമുള്ള ബാച്ചിലർ ഓഫ് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സയൻസ് എന്ന കോഴ്സും ഡിഗ്രി തലത്തിൽ ISI ലഭ്യമാണ്. ബി സ്റ്റാറ്റ് കൊൽക്കത്ത ക്യാമ്പസിലും ബി മാത് കോഴ്സ് ബാംഗ്ലൂർ ക്യാമ്പസിലും BS/DS കോഴ്സ് കൊൽക്കത്ത, ബാംഗ്ലൂർ, ഡൽഹി എന്നീ ക്യാമ്പസുകളിലുമാണ് ലഭ്യമായിട്ടുള്ളത്. പ്രധാന വിഷയങ്ങളോടൊപ്പം കമ്പ്യൂട്ടർ സയൻസും ഇക്കണോമിക്സും പഠിക്കാനും അനുബന്ധ മേഖലയിൽ ഉപരിപഠനമോ ജോലിയോ തിരഞ്ഞെടുക്കാനും കുട്ടികൾക്ക് സാധിക്കും. ഗണിതവും ഇംഗ്ലീഷും വിഷയങ്ങളായി പഠിച്ച് പ്ലസ് ടു വിജയിച്ചവർക്ക് പ്രവേശന പരീക്ഷ നേരിടാം. BS/DS കോഴ്സിന് JEE മെയിൻ, CUET, UG എന്നിവയും പരിഗണിക്കും. കോഴ്സിന് പഠിക്കുമ്പോൾ 5000 രൂപ പ്രതിമാസ സ്റ്റൈപ്പൻഡും 5000 രൂപ വർഷത്തിൽ കണ്ടിൻജൻസി അലവൻസായും സ്ഥാപനം നൽകി വരുന്നു. 63 സീറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. പെൺകുട്ടികൾക്ക് മാത്രമായി 16 സൂപ്പർ ന്യൂമറേറ്ററി സീറ്റുകളുമുണ്ട്.
1: കരിയർ വിദഗ്ധയും CG ചീഫ് കരിയർ കൗൺസിലറുമായ റംല ബീവി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
5: ഇന്ന് രാവിലെ 8:25 കേൾക്കാം. സുരക്ഷിതമാവട്ടെ മഴക്കാലം. മലപ്പുറം ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഡിസ്ട്രിക്ട് കളക്ടർ ഇൻചാർജുമായ CS രാജേഷ് സംസാരിക്കുന്നു. തുടർന്ന് എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ. ഇന്ന് രാവിലെ 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഫുട്ബോൾ ബീറ്റ്സ് ഇന്ന് രാവിലെ 10:15 പരിപാടികൾക്ക് ശേഷം പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾക്ക് ശേഷം.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
0: ഇന്നത്തെ ഗാനം
6: എന്നും രാവിലെ 7:35.
0: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
8: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
11: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
8: കുട്ടികൾ കളിക്കട്ടെ.
9: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
8: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
12: സൈബർ ജാലകം.
13: കമ്പ്യൂട്ടറിൽ ഒരുപാട് വിൻഡോകൾ ഓപ്പണായി കിടക്കുമ്പോൾ കീബോർഡ് ഉപയോഗിച്ച് ഓരോ വിൻഡോ ആയി എങ്ങനെ ക്ലോസ് ചെയ്യാം?
14: കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരാൾ ഒരു വിൻഡോ മാത്രമല്ല ഓപ്പൺ ചെയ്തിടുക.

0: അവയിൽ ഒന്ന് നോട്ട് പാഡിൻ്റേതുണ്ടാവും, മറ്റൊന്ന് വെബ് ബ്രൗസർ ആവും. ആ വെബ് ബ്രൗസറിനകത്ത് തന്നെ നിരവധി ടാബുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അവയ്ക്ക് പുറമെ ചിലപ്പോൾ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആവാം, ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാവാം. ഇങ്ങനെ നിരവധി വിൻഡോകൾ ഒരേ സമയം ഓപ്പൺ ചെയ്തിട്ടുണ്ടാവാം. ഇവയിൽ ഓരോന്നിനെയും വേണമെങ്കിൽ അവയുടെ വലത് മുകൾ ഭാഗത്ത് കാണുന്ന എക്സ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇത് സാധ്യമാണ്. എന്നാൽ സമയം ലാഭിക്കുവാനായി കീബോർഡ് ഉപയോഗിച്ച് ഈ വിൻഡോകളെ ക്ലോസ് ചെയ്യുവാൻ പറ്റും. കൺട്രോൾ ബട്ടണും ഡബ്ല്യു ബട്ടണും ഒരേ സമയം അമർത്തിപ്പിടിച്ചാൽ ഏത് വിൻഡോ ആണോ ആ സമയത്ത് ആക്റ്റീവ് ആയി നിൽക്കുന്നത് ആ വിൻഡോ ക്ലോസ് ആവും. ഒന്നുകൂടി പറയാം, കൺട്രോൾ ബട്ടണും ഡബ്ല്യു ബട്ടണും ഒരേ സമയം അമർത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതാണോ ആക്റ്റീവ് വിൻഡോ ആ വിൻഡോ ക്ലോസ് ആവും. ഇനി നിങ്ങൾ കൺട്രോൾ പ്ലസ് ഡബ്ല്യു അമർത്തുന്നത് ഒരു വെബ് ബ്രൗസർ ആക്റ്റീവായി നിൽക്കുന്ന സമയത്താണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ വെബ് ബ്രൗസർ മൊത്തത്തിൽ ക്ലോസ് ആവില്ല, മറിച്ച് അവയിൽ ഒന്നിലധികം ടാബുകൾ ഒരേ സമയം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ആയി നിൽക്കുന്ന ടാബാണ് ക്ലോസ് ആവുക. നിങ്ങൾ തൊട്ട് മുമ്പത്തെ ടാബിലോട്ട് എത്തും. ഒന്നുകൂടി വ്യക്തമാക്കാം, കൺട്രോൾ ബട്ടണും ഡബ്ല്യു ബട്ടണും ഒരുമിച്ച് അമർത്തുമ്പോൾ സാധാരണഗതിയിൽ ആക്റ്റീവ് വിൻഡോ പൂർണ്ണമായി ക്ലോസ് ആവും. എന്നാൽ വെബ് ബ്രൗസറിൽ മൾട്ടിപ്പിൾ ടാബ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്താണ് കൺട്രോൾ പ്ലസ് ഡബ്ല്യു അമർത്തുന്നതെങ്കിൽ ആക്റ്റീവ് ടാബാണ് ക്ലോസ് ആവുക. ഈ രൂപത്തിൽ ഷോർട്ട്കട്ടുകൾ പഠിച്ചു വെച്ചാൽ എവിടെയാണ് ക്ലോസ് ചെയ്യുവാനുള്ള എക്സ് മാർക്ക് എന്നിങ്ങനെ തെരഞ്ഞു പിടിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. സമയവും ലാഭിക്കാം, വളരെ വേഗത്തിൽ ലക്ഷ്യവും നേടാം. കൺട്രോൾ പ്ലസ് ഡബ്ല്യു.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: കണ്ണങ്കണ്ടി മഴക്കാല മേള.
6: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
5: കണ്ണങ്കണ്ടി
7: അൽ റൈഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35.
9: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
10: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ?
11: അൽ റൈഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
1: രസമുകുളം.
12: പ്രിയപ്പെട്ടവരെ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്, വാഴക്കൂമ്പ് തോരൻ. ഇതിനായി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാഴക്കൂമ്പ് 1 എണ്ണം, ചെറുപയർ 150 ഗ്രാം, തേങ്ങ 1 തേങ്ങയുടെ പകുതി, പച്ചമുളക് 5 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 teaspoon, വെളുത്തുള്ളി 4 അല്ലി, വെളിച്ചെണ്ണ 2 tablespoon, കറുക്, കറിവേപ്പില, ഉപ്പ് എന്നിവ പാകത്തിന്. ഇനി വാഴക്കൂമ്പ് തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ചെറുപയർ കഴുകിയരിച്ച് പാകത്തിന് വെള്ളം ചേർത്ത് അടുപ്പിൽ വയ്ക്കുക. വാഴച്ചുണ്ടിന്റെ പുറത്തെ 2-3 പാളികൾ കളഞ്ഞ ശേഷം അത് ചെറുതായി കൊത്തിയരിഞ്ഞ് വെള്ളത്തിലിടണം. ഇതിൽ പിരിച്ചെടുത്ത ഈർക്കിൽ കൊണ്ട് ഇളക്കി ചുറ്റിച്ചാൽ ഈർക്കിലിൽ നൂലുപോലെ പിടിക്കുന്ന കറ നീക്കം ചെയ്യാം. പിന്നീട് കൊത്തിയരിഞ്ഞ വാഴക്കൂമ്പ് കൈകൊണ്ട് വാരി പിഴിഞ്ഞെടുക്കണം. ചിരകിയ തേങ്ങ, പച്ചമുളക്, മഞ്ഞൾ, വെളുത്തുള്ളി ഇവ ചതച്ചെടുക്കണം. ചെറുപയർ 1/4 വേവാകുമ്പോൾ പിഴിഞ്ഞെടുത്ത വാഴക്കൂമ്പും അരപ്പും പാകത്തിനുപ്പും ചേർത്ത് മൂടിവെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ കറിവേപ്പിലയിട്ട് വഴറ്റിയെടുത്ത് തയ്യാറാക്കി വെച്ച തോരനിലേക്ക് ചേർത്ത് ഉലർത്തിയെടുക്കുക. തോരനുണ്ടാക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. ചെറുപയർ കഴുകിയരിച്ച് പാകത്തിന് വെള്ളം ചേർത്ത് അടുപ്പിൽ വയ്ക്കുക. വാഴച്ചുണ്ടിന്റെ പുറത്തെ 2-3 പാളികൾ കളഞ്ഞ ശേഷം അത് ചെറുതായി കൊത്തിയരിഞ്ഞ് വെള്ളത്തിലിടണം. ഇതിൽ പിരിച്ചെടുത്ത ഈർക്കിൽ കൊണ്ട് ഇളക്കി ചുറ്റി

0: ചാൽ ഈർക്കലിൽ നൂലുപോലെ പിടിക്കുന്ന കറ നീക്കം ചെയ്യാം. പിന്നീട് കൊത്തിയരിഞ്ഞ വാഴക്കൊമ്പ് കൈകൊണ്ട് വാരി പിഴിഞ്ഞെടുക്കണം. ചിരകിയ തേങ്ങ, പച്ചമുളക്, മഞ്ഞൾ, വെളുത്തുള്ളി ഇവ ചതച്ചെടുക്കണം. ചെറുപയർ മുക്കാൽ വേവാകുമ്പോൾ പിഴിഞ്ഞെടുത്ത വാഴക്കൂമ്പും അരപ്പും പാകത്തിനുപ്പും ചേർത്ത് മൂടിവെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ കറിവേപ്പിലയിട്ട് വഴറ്റിയെടുത്ത് തയ്യാറാക്കി വെച്ച തോരനിലേക്ക് ചേർത്ത് ഉലർത്തിയെടുക്കുക. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ തോരൻ ഉണ്ടാക്കി നോക്കണേ.
1: രസമുകുളം.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
7: രംഗഗീതം.
6: പ്രായോജകർ.
8: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
6: 9847341588. ഞാനിനി ജോലിക്ക് പോണില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞ് 3 ആയുള്ളൂ, അവൻ വലുതാവട്ടെ.
8: മോനെ നമുക്ക് വാത്സല്യം ഡേ കെയറിലാണ്. അവിടെ ആവുമ്പോ 4 വരെയുള്ള കുഞ്ഞുങ്ങളെ തന്റെ സ്വന്തം മക്കളെ പോലെ അവർ നോക്കും. നിന്റെ ബ്രേക്ക് ടൈമിൽ പോയി അവന് പാലും കൊടുക്കാം. തന്നെയല്ല, ഇനി നമ്മുടെ മോൾ സ്കൂളിൽ വിട്ടു വന്നാ അവിടെ നിർത്താലോ, ആഫ്റ്റർ സ്കൂൾ കെയർ ഉണ്ട്.
6: വാത്സല്യം ഡേ കെയർ, കൊട്ടക്കൽ. ഫോൺ 9847341588.
9: ഡോക്ടർ എന്ന നാടകത്തിനു വേണ്ടി കവിയൂർ പൊന്നമ്മ ആലപിച്ച ഗാനമാണ് ഇന്ന് ONV കുറുപ്പിന്റെ രചന, ജി ദേവരാജന്റെ സംഗീതം.

0: എന്ന നാടകത്തിൽ കവിയൂർ പൊന്നമ്മ ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.
1: വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ് കൊട്ടക്കൽ
2: രംഗഗീതം സമാപിക്കുന്നു.
1: പ്രായോജകർ
3: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
1: 9847341588
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ആധുനിക രീതിയിൽ കണ്ണു പരിശോധനയും ചികിത്സയും.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി,
5: കൂടാതെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ലഭ്യമാണ്.
6: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
5: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
6: ശ്രീകാന്ത് നേത്രാലയ.
7: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ ലൈബ്രറി ഏതാണ്? ഉത്തരം ശ്രദ്ധിക്കൂ. ഗ്രന്ഥ് കുടീർ. ഇന്ത്യയുടെ ക്ലാസിക്കൽ ഭാഷാ പൈതൃകം ആഘോഷിക്കുന്നതിനായി രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗ്രന്ഥ് കുടീർ ഉദ്ഘാടനം ചെയ്തു. 11 ക്ലാസിക്കൽ ഭാഷകളിലായി ഏകദേശം 2300 പുസ്തകങ്ങളുടെയും കയ്യെഴുത്തു പ്രതികളും ഈ ശേഖരത്തിലുണ്ട്. രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ ലൈബ്രറിയാണ് ഗ്രന്ഥ് കുടീർ.
6: ഇതുവരെ കേട്ടത്
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
5: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
6: എന്നും രാവിലെ 8:30.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
8: ശനിയും ഞായറും രാവിലെ 7:50.
6: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
7: ക്ഷമിക്കാൻ സ്നേഹം ആവശ്യമാണ്, മറക്കാൻ വിനയവും അത്യാവശ്യമാണ്. മദർ തെരേസയുടെ ഈ വാക്കുകളായിരുന്നു ഇന്നത്തെ ചിന്താവിഷയം. പ്രിയരെ, ഇന്നത്തെ FM ശുഭദിനത്തിലെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ശുഭദിനത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ഷാജി, എന്നോടൊപ്പം TV രാജേന്ദ്രൻ. FM ശുഭദിനം എന്നും രാവിലെ 6:55 മുതൽ.

സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണെന്നുള്ള കർശനമായ നിർദ്ദേശം നൽകുകയും ഉണ്ടായി. അതിനെ തുടർന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട മീറ്റിംഗിന്റെ ഉണ്ടായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലെ ചാർജ് വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പി കെ ബഷീർ മിനിസ്റ്ററാണ്, PWD മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ June 1 തന്നെ വീണ്ടും DDMA മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിംഗിലും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കർശനമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും 24/7 പ്രവർത്തിക്കുന്ന നമ്മുടെ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ സജ്ജമാണ്. അതുപോലെ തന്നെ എല്ലാ താലൂക്ക് തഹസിൽദാർമാർക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഈ അനുവദിച്ച തുകയിൽ നിന്നും ഓരോ വില്ലേജ് ഓഫീസർമാർക്കും അടിയന്തര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി 25,000 രൂപ വീതം അനുവദിക്കണമെന്നുള്ള നിർദ്ദേശവും കൂടി കൊടുത്തിട്ടുണ്ട്. കൂടാതെ മൺസൂൺ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കായി ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും 80,000 രൂപ വീതവും എല്ലാ മുനിസിപ്പാലിറ്റിക്കും 2 ലക്ഷം രൂപ വീതവും അനുവദിച്ച് നൽകിയിട്ടുണ്ട്. കൂടുതൽ തുക ആവശ്യപ്പെടുന്ന വർഷം അതുകൂടി അനുവദിക്കാനായിട്ട് സജ്ജമാണ് എന്നുള്ള വിവരം SDMA നിന്നും, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും നമ്മുടെ ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം IRS ടീമുകളെ മീറ്റിങ്ങുകൾ ചേർന്ന് പുനഃസംഘടിപ്പിച്ച് പുനരുജ്ജീവിപ്പിച്ച് ഏതൊരു ദുരന്ത സാഹചര്യവും നേരിടാനുള്ള ഒരുക്കത്തിലേക്ക് അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നിലവിൽ നമ്മൾ ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ ക്യാമ്പിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത്തരത്തിൽ മാറ്റുന്നതിന് വേണ്ടി കണ്ടെത്തി 225 ക്യാമ്പുകൾ നമ്മൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. KSB ഡിപ്പാർട്ട്മെന്റ് അവരുടേതായ തലത്തിൽ തന്നെ ലൈനുകളിലേക്ക് ചാഞ്ഞുകിടക്കുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അതുപോലെ തന്നെ PWD വിഭാഗവും അവരുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാലുകൾ അല്ലെങ്കിൽ കാനകൾ വൃത്തിയാക്കുന്ന പരിപാടികളും നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഏകദേശം ഇപ്പൊ പൂർത്തീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി വരുന്നു. രണ്ട് വകുപ്പുകൾക്കും KICBക്കും PWDക്കും മുമ്പേ തന്നെ അവരുടേതായ രീതിയിൽ അവർ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും DDMA നിർദ്ദേശപ്രകാരം തന്നെ കൂടുതൽ കർശന രീതിയിൽ തന്നെ നടപടികൾ പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. PWD റോഡ്സിന്റെ മെയിൻ്റെനൻസ് നടത്തുന്നതിനും അതുപോലെ തന്നെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും ഉള്ള നടപടികൾക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അടിയന്തരമായി ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ആവശ്യം വരികയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് 225 ക്യാമ്പുകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അതിനുവേണ്ട നടപടികൾ പൂർണ്ണമായും സ്വീകരിക്കും. പിന്നെ ഈ മൺസൂൺ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എല്ലാ ഹോസ്പിറ്റലുകളിലും ആവശ്യത്തിനുള്ള വിവിധ തരത്തിലുള്ള മരുന്നുകൾ സജ്ജീകരിച്ചു വയ്ക്കാനുള്ള നിർദ്ദേശവും അതിനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് മരുന്നായാലും ഭക്ഷണമായാലും താമസമായാലും എല്ലാ സൗകര്യങ്ങൾക്കും ഉള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ നടത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ദുരന്ത കാര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലയിലേക്ക് 30 പേരടങ്ങുന്ന ഒരു NDRFന്റെ സംഘം എത്തിയിട്ടുണ്ട്. അവരവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവരെ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാനായി പറ്റും. അതുകൂടാതെ സന്നദ്ധ സേനാ സംഘടനകളും നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് നിർത്തിയ വോളണ്ടിയേഴ്സും ഒക്കെ അടക്കം ഏത് സാഹചര്യവും നേരിടാനായാലും നമുക്ക് ലഭ്യമാണ്. നമുക്ക് KSDMA നിന്നൊക്കെ ലഭിക്കുന്ന അലർട്ടുകൾ കൃത്യമായി മോണിറ്റർ ചെയ്ത് എന്തൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ളതും കൃത്യമായി നമ്മൾ ആലോചിച്ച് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾ സ്വീകരിക്കുന്നുണ്ട്. പഠിപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ റെഡ് അലർട്ട്, അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഏതൊക്കെ മേഖലകളിൽ ഇപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ തന്നെ മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളും ഒക്കെ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് അതിനെ വൾണറബിൾ ഏരിയാസായി മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പം അത്തരം ഏരിയയിൽ താമസിക്കുന്ന ആളുകളെയും നമ്മൾ ലൊക്കേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അപകട സാധ്യത വരികയാണെങ്കിൽ ഈ മുന്നറിയിപ്പുകൾ അടുപ്പിച്ച് ദിവസങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ അടിയന്തരമായി അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കൂടി നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ജില്ലയിൽ പ്രവർത്തിക്കുന്ന എമർജൻസി ഓപ്പറേഷൻ സെന്ററിനും അതുപോലെ തന്നെ താലൂക്കുകളിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾക്കുമൊക്കെ പ്രത്യേകം ഫോൺ നമ്പറുകൾ നിലവിലുള്ളതാണ്. ഇല്ലെങ്കിൽ താലൂക്ക് ഓഫീസുകളുടെ നമ്പറുകളിൽ വിളിച്ചാലും നമുക്ക് അടിയന്തര സാഹചര്യം റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ജില്ലയിൽ പ്രവർത്തിക്കുന്ന DOC 88 48 92 21 88 എന്ന് പറയുന്ന ഒരു ഫോൺ നമ്പർ നമുക്ക് നിലവിലുണ്ട്. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, DOC നമ്പറാണ് 88 48 92 21 88. ഇതുകൂടാതെ മൺസൂൺ കാല സുരക്ഷാ ക്രമീകരണം എന്ന നിലയ്ക്ക് ബേപ്പൂർ തുറമുഖം കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോർട്ട് കൺട്രോൾ റൂം June 1 മുതൽ പ്രവർത്തനം ആരംഭിച്ചു.

0: സമയം 8 മണി കഴിഞ്ഞ് 27 മിനിറ്റ്.
1: മഴക്കാലം കരുതലോടെ മുന്നോട്ട്. പെയ്തു തോരാതെ മഴക്കാലം. ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചയാണിത്. പക്ഷേ ഈ കനത്ത മഴ വെറുമൊരു കാഴ്ചയല്ല, നമുക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. മഴക്കാലത്തെ സുരക്ഷിതമായി നേരിടാൻ എടുത്തിട്ടുള്ള മുൻകരുതലുകളെക്കുറിച്ച് മലപ്പുറം ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഡിസ്ട്രിക്ട് കലക്ടർ ഇൻചാർജുമായ CS രാജേഷ് സംസാരിക്കുന്നു.
2: ഈ മൺസൂൺ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് ജില്ലാ തലത്തിൽ DDMA യോഗം 18/5/2026 തീയതിയിൽ വിളിച്ചു ചേർക്കുകയും അതിലെ ജില്ലയിലെ മുഴുവൻ വകുപ്പ് മേധാവികളും പങ്കെടുക്കുകയും ഓരോ വകുപ്പുകളും

0: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മഞ്ചേരി FM ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വ്യക്തമായി നമ്മൾ അലർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ അലർട്ടുകൾക്ക് അനുസരിച്ച് വേണം എല്ലാവരും പ്രവർത്തിക്കുവാൻ. ഒരു കാരണവശാലും ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കരുത്. കൂടാതെ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ ഉണങ്ങിയ മരങ്ങൾക്കോ അല്ലെങ്കിൽ വീടാറായി നിൽക്കുന്ന മരങ്ങളുടെ അടിയിൽ കാരണവശാലും നിൽക്കാൻ ശ്രമിക്കരുത്. പരമാവധി എപ്പോഴും സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറണം. അലർട്ടുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ജില്ലാതലത്തിലോ താലൂക്ക് തലത്തിലോ ഉള്ള കൺട്രോൾ റൂമുകളെ അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ജില്ലാ ഭരണകൂടവും മറ്റെല്ലാ വകുപ്പുകളും ഈ ദുരന്ത സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാണ് സജ്ജമാണ് എന്നുള്ള വിവരം കൂടി എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു.
1: മഴക്കാലത്തെ സുരക്ഷിതമായി നേരിടാൻ എടുത്തിട്ടുള്ള മുൻകരുതലുകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഡിസ്ട്രിക്ട് കലക്ടർ ഇൻചാർജുമായ CS രാജേഷ്. ഏതെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ വിളിക്കേണ്ട ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഫോൺ നമ്പർ 8848921888. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8848921888. ലാൻഡ് ഫോൺ നമ്പർ 04832736302. ലാൻഡ് ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04832736302.

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. അല്പസമയത്തിനകം കേൾക്കാം എന്റെ ഗാനം.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: കണ്ണങ്കണ്ടി മഴക്കാലമേള
4: 8.5 കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 കിലോ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
3: കണ്ണങ്കണ്ടി.
5: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
6: കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂരാണ് ഇന്ന് എന്റെ ഗാനത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ചെറുകഥ, കവിത, നോവൽ തുടങ്ങിയ വിവിധ എഴുത്തുവഴികളിൽ സജീവമായ ഇവർ പാതിരാപ്പൂക്കൾ, മഞ്ഞടരുകൾ, കവചകുണ്ടലങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വത്സല നിലമ്പൂരിന്റെ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും ഇതാ.
7: എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ വത്സല നിലമ്പൂർ. ശബ്ദത്തിലൂടെയും എഴുത്തിലൂടെയും നിങ്ങളോടൊപ്പം എന്നും ഞാനുണ്ട്. ഞാനൊരു ചെറിയ എഴുത്തുകാരിയാണ്. 8 പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഗാന്ധിഭവനോടൊപ്പം അനാഥ സംരക്ഷണ രംഗത്തും സമൂഹത്തിൽ ഞാനുണ്ട്. മഞ്ചേരി FM പുറമേ തിരുവനന്തപുരം, കോഴിക്കോട് ആകാശവാണികളിലും ഞാൻ ചെറിയ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. റേഡിയോ തുറന്നു വെച്ച എന്റെ ബാല്യകൗമാരസ്മരണകൾ ഇന്നും അനുഭൂതി പകരുന്നു. തറവാട്ടമ്മയായ അമ്മമ്മയുടെ ഏക ചെറുമകളായിരുന്നു ഞാൻ. എന്റെ റോൾ മോഡലും അമ്മമ്മയായിരുന്നു. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന അതിമനോഹരമായ ഗ്രാമം ശരിക്കും കവിവചനങ്ങൾ പോലെ ആയിരക്കണക്കിന് ഹൃദയരൂപങ്ങളായ ഇലകൾ കാറ്റിൽ പതിയെ ചലിപ്പിച്ച് ഒരു കൂറ്റൻ ആൽമരം കാവൽ നിൽക്കുന്ന തിരുവണ്ടൂരപ്പന്റെ മഹാക്ഷേത്രം. നെല്ലിയും പ്ലാവും മാവും സമൃദ്ധമായ തൊടികൾ, മഹാദേവന്റെ പ്രസാദം നെറ്റിയിലും മുടിക്കെട്ടിലും അടയാളമിടുന്ന ബാലകൗമാര യൗവനങ്ങൾ, അവിടമാണ് സ്വർഗം എന്ന് കരുതിയിരുന്ന കാലം മനസ്സ് പാടുകയായിരുന്നു. സുപ്രഭാതം, സുപ്രഭാതം.

കൗമാരം എന്നിൽ മഞ്ഞളരച്ചു വെച്ച് മറക്കുട ചൂടിച്ച കാലം. ആ കാലത്താണ് എയർഫോഴ്സിലായിരുന്ന ശിവമാമ നാട്ടിൽ വരുന്നത്. പട്ടാളക്കാരുടെ പ്രത്യേകതയായ കനത്ത കരിമ്പച്ച ഇരുമ്പ് പെട്ടിക്ക് പുറമെ ഒരു വലിയ കാർഡ്ബോർഡ് പെട്ടി കൂടെ ഉണ്ടായിരുന്നു. അമ്മമ്മ ആ പെട്ടിയിൽ എന്താണ് എന്ന് ആകാംക്ഷയോടെ അത് തുറന്നു കാണാൻ ശ്രമിച്ചു. സ്വർഗത്തിൽ നിന്നും എന്ന പോലെ അതുവരെ കേട്ടും മാതൃഭൂമി പത്രത്തിൽ പടം കണ്ടും മാത്രം അറിഞ്ഞിരുന്ന റേഡിയോ, വല്ലപ്പോഴും പാതയോരത്തെ മമ്മദിന്റെ ബാർബർ ഷോപ്പിൽ നിന്നും കേട്ടിരുന്ന ആ ഇഷ്ടഗാനം ഇനി ഇവിടെ കേൾക്കാലോ.

തട്ടിമ്പുറത്തു നിന്ന് തപ്പിയെടുത്തുകൊണ്ട് വന്ന ഒരു പഴയ മരത്തിൻ്റെ സ്റ്റാൻഡ് വേലുവാശാരിയെ വിളിച്ച് ചുമരിൽ ആണിയടിച്ച് ഉറപ്പിച്ചു. അപ്പോഴേക്കും ഉണ്ണിമാമയും എത്തി. സാവകാശം റേഡിയോ സ്റ്റാൻഡിൽ കയറ്റി പ്ലഗ് കുത്തി. അതൊരു ഞായറാഴ്ചയായിരുന്നു. ഉച്ച കഴിഞ്ഞ് ശബ്ദരേഖയുടെ സമയം. ഓടയിൽ നിന്ന് എന്ന സിനിമയാണ് കേൾക്കുന്നത്.

ഞാൻ എന്നെക്കുറിച്ച് ഓർത്ത് അമ്പരന്ന് പോയി. ഞാൻ ആരായിപ്പോ? വീട്ടിൽ സ്വന്തമായി ഒരു റേഡിയോ ഉള്ള ആളാണ്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അയൽപ്പക്കങ്ങളുടെ ആളുകൾ മുഴുവൻ പുറത്തുണ്ട്. ഛേ, ഞാൻ റേഡിയോ ഉള്ള ഒരു വീട്ടിലെ പെൺകുട്ടി, ഒരു നല്ല വേഷത്തിൽ നിൽക്കണ്ടേ? ഞാൻ ചമയമുറിയിലേക്ക് ഓടിക്കേറി.

അതിരാവിലെ ആകാശവാണിയുടെ സിഗ്നേച്ചർ ട്യൂൺ തുടങ്ങുമ്പോൾ എഴുന്നേൽക്കണം. അത് കേൾക്കുമ്പോഴേ ഉറക്കം മുറിയുന്നതിൻ്റെ നീരസമായിരുന്നു. വന്ദേ മാതരം, വെങ്കടേശ്വര സുപ്രഭാതം, ഉദയഗീതം ഒക്കെ ആകുമ്പോഴേക്കും പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച് പഠിക്കാനിരിക്കും. അപ്പോഴും റേഡിയോ മൂളിക്കൊണ്ടിരിക്കും. അമ്മയ്ക്കും വലിയമ്മയ്ക്കും പ്രഭാത പരിപാടികൾ കേട്ടാലേ അരിവേവൂ എന്ന നിലയിലായി കാര്യങ്ങൾ. അടുത്ത ദിവസം വിഷു ആണ്.

വിഷുക്കാലമാണ്, വേനലവധിക്കാലമാണ്. ഉറക്കമിളച്ച് പഠിക്കണ്ട, ഗ്രഹപാഠങ്ങളില്ല. ഇടയ്ക്കിടെ വീട്ടിൽ വിരുന്നുകാർ വരുന്നു പോകുന്നു. ചക്കയും മാങ്ങയും ഇഷ്ടം പോലെ. ചലച്ചിത്ര ഗാനം കേൾക്കാം, പഠിക്കണ്ട. നാടകഗാനം കേട്ട് കെ എസ് ജോർജിനെയും കെ പി എസ് സി സുലോചനയെയും അനുകരിച്ച് പാട്ടുപാടി നടന്ന മാമ്പഴക്കാലം കൂടിയാണ് റേഡിയോ തന്ന അവധിക്കാലങ്ങൾ. പിന്നെ ബാലലോകം. കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹം ബാലലോകം പരിപാടിയിൽ പങ്കെടുക്കണമെന്നായിരുന്നു. മോഹമായി തന്നെ അത് മനസ്സിൽ ബാക്കിയായി.

ആരുടെ മുന്നിലും തെറ്റ് ചെയ്യാത്ത കാലത്തോളം തല കുനിക്കരുത്. ഈ തറവാടിൻ്റെ അഭിമാനവും അഹങ്കാരവുമായി വളരണം. ആങ്ങളമാരെ ഭരിക്കുകയും അനുസരിക്കുകയും വേണം. അമ്മമ്മയുടെ പ്രധാന ഉപദേശങ്ങളിലൊന്നായിരുന്നു അത്. എന്നും ചാരിയിരുന്ന നാമൻ ജപിച്ചിരുന്ന തൂണിൽ മുടിയിലെ എണ്ണപ്പാടുകൾ ബാക്കിവെച്ച്, കൈനാറിപ്പൂവിൻ്റെ മണമുള്ള അലക്കിയ പുടവകൾ മരപ്പെട്ടിയിൽ ബാക്കിവെച്ച് അമ്മമ്മ

റേഡിയോ പലപ്പോഴും നിശബ്ദയാമങ്ങളിൽ നോക്കുകുത്തിപ്പോലെ ഇരുന്നു. ഭക്തിഗാനങ്ങളും സുപ്രഭാതങ്ങളും സമയം തെറ്റാതെ പ്ലേ ചെയ്യാനും കേൾക്കാനും അമ്മമ്മ ഇല്ലാണ്ടായി. ഞങ്ങൾക്ക് റേഡിയോ ഓൺ ചെയ്യാൻ അനുമതിയില്ലായിരുന്നു. കറണ്ട് മക്കളെ പിടിച്ചാൽ കിട്ടാത്ത കാര്യമാണ്, അമ്മമ്മ വിലക്കുമായിരുന്നു. എന്നിട്ടും റേഡിയോ ജീവിതത്തിൽ നിറഞ്ഞു നിന്നു. ഇന്ദ്രാണി ടീച്ചർ പഠിപ്പിച്ചു തരുന്ന ചുവടുകൾക്ക് തനിയെ നൃത്തം കമ്പോസ് ചെയ്ത് റേഡിയോ കേൾപ്പിച്ച കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി എന്ന മനോഹരമായ ഗാനത്തിലാണ് ഡാൻസ് തുടങ്ങിയത്. പിന്നെ കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല എന്ന മനോഹര ഗാനം ഞങ്ങളുടെയൊക്കെ നൃത്തവേദിയിൽ മുഴങ്ങി.

കാലം മുന്നോട്ട്. 10-ാം ക്ലാസ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ മനസ്സിൽ ഒരു മോഹവും വിവാഹസങ്കല്പവും ഒക്കെ സൂക്ഷിക്കാൻ തുടങ്ങും. അക്കാലത്ത് മൊബൈൽ, ലാൻഡ് ഫോൺ ഒന്നുമില്ലാത്ത കാലം. ശബ്ദരേഖയുടെ പ്രേംനസീറും ഷീലയും സത്യനും അംബികയുമൊക്കെ പ്രണയം പറയുന്നത് കേട്ട് കോൾമയർ കൊള്ളുന്ന കാലം. അതിമനോഹരങ്ങളായ പ്രണയഗാനങ്ങളുടെ വസന്തം റേഡിയോ പകർന്നു തരും. ആ ഈരടികൾ ചടപടായെന്ന് കുറിച്ചുവെച്ച് കുളക്കടവിലോ കിഴക്കേ പാടത്തിൻ്റെ വരമ്പത്തോ ഇരുന്ന്

അടുത്താൽ പല ബന്ധങ്ങളും തകരുമെന്നറിഞ്ഞിട്ടും മനസ്സ് കൊതിപ്പിച്ചുകൊണ്ടിരുന്ന മോഹം, അത് തന്നെ മതി എന്ന് വാശി പിടിച്ച മോഹം, ഹൃദയം ഹൃദയത്തെ അറിഞ്ഞ മോഹം, തീർത്തും മൗനമായ ഒരു മോഹം. പ്രണയിക്കയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ. അതായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രണയം.

പക്ഷേ കഴുത്തിൽ താലി വീണത് ആ പ്രണയത്തിന്റെ കല്ലറയ്ക്ക് മുകളിൽ ശ്മശാനപ്പൂ പോലെ. ആ ത്യാഗത്തിന്റെ പേരാണ് വിവാഹം. മോഹങ്ങളുടെ ശവക്കല്ലറയിലേക്കാണ് അവളുടെ കയ്യിലെ പൂച്ചെണ്ട് വെക്കേണ്ടി വരുന്നത്. അമ്മമ്മ കരുതി വെച്ച ചെറുതാലിക്കൂട്ടവും പാലക്കയും രാമായണം കൊത്തിയ കടകവും ഒക്കെ അണിഞ്ഞ് പടിയിറങ്ങുമ്പോൾ മനസ്സ് തേങ്ങി. എന്റെ മനസ്സറിഞ്ഞ് മോഹം നടത്തിത്തരാൻ അമ്മമ്മ ഇല്ലല്ലോ ഉമ്മറത്ത്. കറണ്ട് പോയി നിശബ്ദയായ പ്രിയപ്പെട്ട മർഫി റേഡിയോവിന്റെ മനസ്സും എന്നെപ്പോലെ തേങ്ങുന്നുണ്ടോ? ഇനി യാത്ര അന്യദേശത്തേക്കാണ്. എന്റെ ഇഷ്ടപ്പെട്ട മലയാളം പരിപാടികൾ കേൾക്കാൻ എനിക്ക് കഴിയുമോ? എനിക്കൊരു റേഡിയോ സ്വന്തമായി ഉണ്ടാകുമോ? ഉണരാൻ പ്രഭാത സംഗീതങ്ങൾ വിരൽ തുമ്പിൽ കിട്ടുമോ? അങ്ങനെ ഞാൻ ഇതൊക്കെ ഓർത്തുകൊണ്ട് മുംബൈയിലേക്ക് ട്രെയിൻ കയറി. ഒരു ഭാഗ്യമുദ്ര പോലെ റേഡിയോ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ തന്നെ ഒരു കൂട്ടുകാരിയായി ഉണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന പരിപാടികളുമായി, ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളുമായിട്ട്.

0: എൻ്റെ കൗതുകം നിറഞ്ഞ ബാല്യം, മോഹങ്ങൾ നിറഞ്ഞ കൗമാരം, അനുഭവങ്ങൾ നിറഞ്ഞ യൗവനം എല്ലാം റേഡിയോ പരിപാടികളുമായി ബന്ധപ്പെട്ട് തന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ഞാൻ കരുതുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. വത്സല, നിലമ്പൂർ.
1: എന്റെ ഗാനം.
2: എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ. അവരുടെ ഫോൺ നമ്പർ 8848735584. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848735584. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ഹാരിസ് കാരശ്ശേരി.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
5: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
6: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.

0: FM പ്രധാന വാർത്തകൾ.
1: ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൗത്ത് വെയിൽസ് എന്നീ വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്രപ്രധാന്റെ സാന്നിധ്യത്തിൽ UGC ചെയർപേഴ്സൺ ഡോക്ടർ വിനീത് ജോഷി അംഗീകാരപത്രങ്ങൾ കൈമാറി. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഗവൺമെന്റ്

വകുപ്പുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം വകുപ്പുകളുടെ മുഖമുദ്രയെന്നും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പാക്കാൻ എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. വയനാട് ബത്തേരി കോളിയാടി സ്കൂളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്കൂൾ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്ന് മന്ത്രി കെ. മുരളീധരൻ. ഹോട്ടലുകളിലും തട്ടുകടകളിലും കർശന

0: 300 കിലോയിലേറെ മാലിന്യം നീക്കം ചെയ്തു. സി എം എഫ് ആർ ഐയുടെ മറൈൻ ബയോഡൈവേഴ്സിറ്റി എൻവിറോൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗത്തിലെ ജീവനക്കാരും ഗവേഷക വിദ്യാർത്ഥികളുമാണ് ശുചീകരണത്തിന് നേതൃത്വം നൽകിയത്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. അയർലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരായ 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിൽ നിന്നും ഇന്ത്യയുടെ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ പിൻവലിച്ചു. അദ്ദേഹത്തിന് പകരമായി പ്രസീദ് കൃഷ്ണയെ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്തു.
1: FM പ്രധാന വാർത്തകൾ. ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ 1649, മംഗളൂരു സെൻട്രൽ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28, 1660 മംഗളൂരു പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 10:59, 1660 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:38, 1660 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 6 മിനിറ്റ് വൈകി 11:39. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 1:06:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5:06:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52.
4: ട്രെയിൻ സമയം.
5: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
6: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
5: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
8: ആയിഷ ഗർഭിണിയാണോലേ?
9: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
8: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്? അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയുഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്? വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി. പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: പാലക്കാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ അവലോകനം ചെയ്തു. മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 627 മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. പുതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, കേരള വോട്ടർ അതോറിറ്റി, ഇറിഗേഷൻ വകുപ്പുകളിലെ ഓരോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെയും കീഴിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തയ്യാറാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ജില്ലയിൽ സജ്ജമായി. മഴക്കാല രോഗവ്യാപന സാഹചര്യത്തിന് മുൻഗണന നൽകി കൊതുകിനെ നശിപ്പിക്കുന്ന ലായനി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മണ്ണെണ്ണ ലഭ്യത ഉറപ്പാക്കാൻ പൊതുവിതരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ 987 സ്കൂളുകളിൽ 963 എണ്ണത്തിനും ഫിറ്റ്നസ് ലഭിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മിക്കയിടങ്ങളിലും വൈദ്യുതകരാർ, അനുബന്ധ പ്രശ്നങ്ങൾ പരിഹരിച്ചു.

0: ിക്കാൻ ക്വിക്ക് റെസ്പോൺസ് ടീം രൂപീകരിച്ചിട്ടുണ്ട്. വന്യമൃഗശല്യത്തെ ചെറുക്കാൻ ദ്രുത പ്രതികരണ സേനയുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. പെട്രോളിംഗും ശക്തമാക്കി. റോഡുകളിലെ വെള്ളക്കെട്ട് പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കാനും ആവശ്യമായ അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും പൊതുമരാമത്ത് വകുപ്പിനോട് നിർദ്ദേശിച്ചു. യോഗത്തിൽ ജില്ലാ കളക്ടർ കെ സുധീർ, ADM കെ സുനിൽകുമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ 45 പരാതികൾ തീർപ്പാക്കി. നേരത്തെ ലഭിച്ച 50 പരാതികളാണ് പരിഗണിച്ചത്. ആശ്രിത നിയമനം നൽകണമെന്ന സർക്കാർ ഉത്തരവുണ്ടായിട്ടും LDC നിയമനം ലഭിച്ചില്ലെന്ന REC വലിയപൊയിൽ സ്വദേശി കെ റീനയുടെ പരാതിയിൽ അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ നൽകിയ 2 വിവരാവകാശ രേഖകളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സിറ്റിംഗിനെ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് സേതു നാരായണൻ, TK വാസു എന്നിവർ നേതൃത്വം നൽകി. കമ്മീഷൻ സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു.
1: വികസന വാർത്തകൾ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
5: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
6: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9:31.

0: ഇന്ന് രാവിലെ 11 മണിക്ക് കേൾക്കാം സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും സന്ദേശം അയക്കാം. വാട്സാപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ 9495050600. സന്ദേശം അയക്കുമ്പോൾ ഇഷ്ടഗാനത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കാതിരിക്കുക. കേൾക്കുക വാട്സാപ്പ് സ്മൃതിഗീതങ്ങൾ ഇന്ന് രാവിലെ 11 മണിക്ക്.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ചാവക്കാട്.
3: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവ്യധാര.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
4: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
5: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:03.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
9: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫുള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
10: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം,
11: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം,
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
12: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
13: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
12: രാവിലെ 8:23.
10: പ്രായോജകർ,
12: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ,
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
0: അടുത്ത ഗാനം MG ശ്രീകുമാർ പാടിയത്.

0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരായി റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
2: കണ്ണങ്കണ്ടിയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
3: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
0: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ്

0: മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്. മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
5: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
8: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
9: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
11: അടുത്ത ഗാനം മുംബൈ പാടിയത്.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം ചൊവ്വാഴ്ച രാവിലെ 7:50
1: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: കണ്ണങ്കണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
3: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510-7333-34.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
0: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20.
1: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: മഴവില്ലിൽ അവസാനമായി യേശുദാസ് പാടിയ ഗാനം. ONV കുറുപ്പിന്റെ വരികൾക്ക് ആലപ്പി രംഗനാഥിന്റെ സംഗീതം.

0: മഴവില് സമാപിച്ചു.
1: മഴവില്ല്.
0: ഇന്ന് രാവിലെ 10:15 ഫുട്ബോൾ ബീറ്റ്സ് തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0483 29 50 300, അടുത്ത നമ്പർ 29 50 800. നമ്പർ വീണ്ടും 0483 29 50 300, അടുത്ത നമ്പർ 29 50 800. ഫുട്ബോൾ ബീറ്റ്സ് ഇന്ന് രാവിലെ 10:15 മുതൽ തത്സമയ ഫോണിൻ പരിപാടി.

0: FM പ്രധാന വാർത്തകൾ.
1: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സാങ്കേതിക വിദ്യ അധിഷ്ഠിത സംരംഭങ്ങൾ ഉപയോഗിക്കാൻ ദേശീയപാത അതോറിറ്റി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ആധുനിക സാങ്കേതികവിദ്യ സ്വീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനും കരാർ ബാധ്യത കർശനമായി നടപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങളെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. അടുത്ത മാസം 1 പുതിയ നിയമം നിലവിൽ വരും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുക. കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിലെ സംഘടനകളുടെ കൂട്ടായ്മയായ ഇന്റർ ഏജൻസി ഗ്രൂപ്പിന്റെ താമരശ്ശേരി താലൂക്കുതല യോഗം വൈകിട്ട്. താലൂക്ക് പരിധിയിലെ എല്ലാ സന്നദ്ധ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കണമെന്ന് തഹസിൽദാർ അറിയിച്ചു. CPIM പേരാവൂർ ഏരിയ കമ്മിറ്റിയിലെ മുഴക്കുന്ന് ലോക്കലിൽപ്പെട്ട വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി വി ശരത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിനാണ് നടപടിയെന്ന് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അറിയിച്ചു. കോഴിക്കോട് മുക്കം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാട്ടുപന്നി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വിവിധ വാർഡുകളിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചു. പന്നിശല്യം പ്രതിരോധിക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനമായി. നാളെ ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പിനെ വരവേൽക്കാൻ തിരുവനന്തപുരത്ത് ഫുട്ബോൾ ആരാധകർ സംഘടിപ്പിച്ച സംഗമം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ ജോപോൾ അഞ്ചേരി, VP ഷാജി, മാത്യു വർഗീസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം

0: തിരൂർ സ്റ്റേഷനിൽ 1661 ബംഗളൂരു പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 10:59 ഒന്ന് 6060 ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:38 ഒന്ന് 6330 ബംഗളൂരു നാഗർകോവിൽ അമൃത് ഭാരത് എക്സ്പ്രസ് 11:41 ഒന്ന് 6606 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂർ ഏറനാട് എക്സ്പ്രസ് 9:11:42 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 1626 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
0: സമയം 9:59:59. ഇനി 10 മണിക്ക് കേൾക്കാം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.
2: സമയം 10 മണി. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
3: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
4: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഡെങ്കിപ്പനിയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
5: നമസ്കാരം
4: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെ കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
5: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു, കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിന്റെ ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 വയസ്സിന് മുകളിലുള്ളവർ, കുറേ സീസണുകൾ ഇവിടെ ജീവിച്ച, ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിന്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗരഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60%ത്തിനടുത്ത് കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു. അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20%ത്തിനടുത്തായിരുന്നു. ആ വ്യത്യാസമുണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷത്തെ കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ, ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇത് 4 സീറോ ടൈപ്പുകളുണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം 0 ടൈപ്പ് 2 പിന്നെ 2017 1 0 ടൈപ്പ് 2017 1 പ്രീഡോമിനൻസും 1 ഉം 2 ഉണ്ടായിരുന്നു. അതിനുശേഷം 18-19 ഇത് നമ്മൾ ട്രിവാൻഡ്രത്തിൽ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 മുതൽ നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിന്റെ 0 ടൈപ്പിങ്ങും മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഡേറ്റയുണ്ട്. 17 2 1 0 ടൈപ്പ് 1 2 കൂടുതലായിരുന്നെങ്കിൽ 18-19 ആവുമ്പോൾ 4 കയറി വരുന്നു, 3 2022 നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട്ബ്രേക്സ് ഉണ്ടായിരുന്നു. ചില ചില പോക്കറ്റുകളിൽ വലിയ വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടുവന്നു 2022. അപ്പോൾ നമ്മൾ 0 ടൈപ്പിംഗ് നടത്തുമ്പോൾ 0 ടൈപ്പ് 3 ഏറ്റവും കൂടുതലായിട്ട്, 70%ത്തിൽ കൂടുതലും 0 ടൈപ്പ് 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്. 4 ടൈപ്പുകളുമുണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ 1.5-2 വർഷം വളരെ കുറച്ച്, 1.5 വർഷം 2 വർഷമൊക്കെ ഡോക്യുമെന്റ് ആയിട്ടുള്ളൂ. ഈ 0 ടൈപ്പുകൾ തമ്മിൽ ഇപ്പോൾ 1 0 ടൈപ്പ് 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 0 ടൈപ്പ് 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത. അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു 1.5 വർഷമൊക്കെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ 0 ടൈപ്പുകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട്ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രവുമല്ല 1 0 ടൈപ്പ് ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് 2-ാമത്തെ മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
4: മാഡം,

0: ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഇത് ഡെങ്കി വൈറസ് വൈറൽ രോഗമാണ്. ഫ്ലാവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന 4 സീറോ ടൈപ്പുകൾ, ഡെങ്കി 1, 2, 3, 4, 4 സീറോ ടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പിരിയഡ്, ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ആവറേജ് ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡ് പറയും. ചിലപ്പം ഒരു 1-2 ആഴ്ച അതിനകത്ത്, 4 to 6 days ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ, ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂ ആണോ, എലിപ്പനിയാണോ, ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാൻ, കോവിഡ് ആണോ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രമല്ല ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ചു പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിന്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിന്റെ പുറകിലെ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 1, 2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ സീറോ ടൈപ്പ് അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ് നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. തലവേദന, പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി സീറോ ടൈപ്പ് 4 ജോയിന്റ് പെയിൻ, ആർത്രാലജിയെ കുറിച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെന്റ് കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് സീറോ ടൈപ്പ് 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറ് സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംപ്റ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല ഡെങ്കി ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം, സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു 10% ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക് പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ എത്തുന്നത്. ഒരു 5% ആൾക്കാർ തീവ്രപരിചരണ ആവശ്യമുള്ള രീതിയിലേക്കുള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും ഇതിന്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവേ നമുക്കൊരു 0.3-0.4% ആ ഒരു നിരക്കിലാണ് നിൽക്കാറ്. കാരണം നമുക്ക് ഒരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ് ആണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ 1,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡോട് ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്കുണ്ടാവുന്നത്. 1% താഴെയാണ് അതിന്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതിൽ ബ്ലീഡിംഗ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിന്റെ നിറം കറുത്ത നിറമാകുക, മെലേന എന്ന് പറയും. അതായത് നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെല്ലേന. അത് ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം. ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന് ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംപ്റ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിന്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണമെന്ന് വെച്ചാൽ തലപൊക്കാൻ വയ്യാത്ത ക്ഷീണവും, പിന്നീട് ചിലർക്ക് വയറിളക്കവും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
0: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാരീതികൾ ഏതൊക്കെയാണ്?
1: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്റ്റസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്റ്റസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷേ ഈ ചുരുങ്ങിയ കുറച്ച് കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകൾക്ക് ഒരു മുട്ടയിടാൻ, ആ സൈക്കിൾ പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷേ ഈഡിസ് ഈജിപ്ഷ്യയ്ക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി ഈ രോഗവാഹകനായ കൊതുക് വരികയാണെങ്കിൽ ആൽബോപിക്റ്റസോ മറ്റ് കൊതുകുകളൊക്കെ ആണെങ്കിൽ ഒരാളെ കടിച്ചിട്ട് അയാൾക്ക് രോഗം ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷെ ഇത് ഈഡിസ് ഈജിപ്ഷ്യയാണ് വരുന്നെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരെയും ചറവറ കടിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെങ്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു തവണ

0: തന്നെ കൊതുക് എല്ലാവരെയും കടിക്കുന്നത്. രണ്ട്, ഈ കൊതുകുകൾ ഇതെവിടെയാണ് മുട്ടയിട്ട് എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? നമ്മുടെ വീടിനകത്തും വീടിന് തൊട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പെരി ഡൊമസ്റ്റിക് ഏരിയയിലായിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരുവാനായിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തന്നെ നമ്മളോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചി വളർത്തിയ കൊതുക് നമ്മളെ കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുകയുള്ളൂ. ദൂരെയെന്ന് പറഞ്ഞു വരില്ല. തൊട്ട് നമ്മുടെ മിക്കവാറും മിക്ക കേസിൻ്റെ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സോസ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറിൻ്റെ ട്രേ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്, വളരെ കരിയിലയിലേക്കുള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ അല്ലെ വാഴയുടെയൊക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്. ഇവിടെയെല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കൊതു എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ രോഗാണുമായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതൊരു 8-10 ദിവസമാണ്. 8-10 ദിവസം കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം ട്രാൻസ്ഓവറിയൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുകുകൾ മുട്ടയിട്ട് വെച്ചിരുന്നു, അതൊരു പാത്രത്തിൻ്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത ഡ്രൈഡ് ആയിട്ട് ഇതൊരു 6 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു മഴ പെയ്യുമ്പം ഇത് കുതിർന്ന് വീണ്ടും ഇതിന് മുട്ട വിരിഞ്ഞു വരാം. സാധാരണ കൊതുകിൻ്റെ നമ്മൾ 7 ദിവസമാണ് ഒരു മുട്ടയിട്ട് വിരിഞ്ഞു വരാനുള്ള സൈക്കിൾ, 7 ദിവസമാണ് പറയുന്നത്. പക്ഷെ ഇത് ഡ്രൈഡ് ആയിട്ടിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം തന്നെ നമുക്ക് തുടർന്ന് വരാനുള്ള സാധ്യതയും ഇതിലുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, ഈ കൊതുക് നശീകരണം മാത്രമാണോ ഇതിനുള്ള ഏക പ്രതിവിധി?
0: കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നത്, ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത് അല്ലെ ഓഫീസിൽ കിട്ടുന്നത് രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഉള്ള ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷനിൽ നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസും സ്കൂളിലും നമുക്ക് വൃത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന്, റിപ്പല്ലൻസ്. നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. സാർ, നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മോസ്കിറ്റോ റിപ്പല്ലൻസ്, ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പോൾ കാലും, ഈ സീസണിൽ നമ്മൾ കാലും കൈയ്യൊക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുമായിരുന്നു, സന്ധ്യയാവുമ്പം വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലുമൊക്കെ മെഷ്, കൊതുക് വലകൾ, നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട്. ഈ സന്ധ്യയ്ക്കും രാവിലെ മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ടനുബന്ധിച്ച് കൊതുകിന്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിന്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 to 10 ദിവസമൊക്കെ ചുരുങ്ങാം. പിന്നെ അതിന്റെ ലൈഫ് ലോഞ്ചിവിറ്റിയും കൂടും കൊതുകിന്റെ, അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട്ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട്ബ്രേക്കുകളും പുതിയ ഔട്ട്ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പം ഇതിൽ പക്ഷെ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോസസ്, ഇതിന്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക. ഇതിന്റെ സൈക്കിൾ 7 ദിവസമാണ്. ഒരു മുട്ടയിട്ട് കഴിഞ്ഞത് വിരിഞ്ഞു വരാൻ 7 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നടന്ന്, സ്കൂളായാലും കോളേജായാലും ഓഫീസ് ആണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ആഴ്ചയിൽ ഒരു ഫിക്സഡ് ഡേ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ, അവയൊക്കെ LSG പഞ്ചായത്തിൻ്റെ ഇടയ്ക്ക് കോർപ്പറേഷൻ്റെ ഒക്കെ ഇടപെടലുകളോടുകൂടി ഈ പലപ്പോഴും ഈ സ്ക്രാപ്പൊക്കെ വിൽക്കുന്ന, നമ്മൾ പലപ്പോഴും ചില ഔട്ട്ബ്രേക്കുകൾ കാണുമ്പോൾ ഈ ആക്രിക്കടകൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ, ചില പറമ്പുകൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഔട്ട്ബ്രേക്ക് സീസണിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വലിയ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല, അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെന്റിനെയൊക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മോസ്കിറ്റോ മോസ്കിറ്റോയ്ക്ക് അടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, പല കമ്പനി നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവ് ആണ്. കാരണം വീട്ടിനകത്ത്

0: ആണല്ലോ, മിക്കവാറും പുറത്തുനിന്നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പൊ വീടല്ലേ ഓഫീസുകളിൽ നമുക്ക് അതും ഒരു ചുവരിന്റെ പകുതിയോട്ട് താഴോട്ട് മതി. കാരണം ഈഡിസ് കൊതുകൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിന്റെയൊക്കെ അടിയിൽ നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും. ഭിത്തി ആണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതിയിൽ നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ ഭിത്തികളിൽ നമ്മൾ ഈ കൊതുകിന്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്? മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്. അപ്പൊ കൂത്താടിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ തന്നെ ഉപയോഗിക്കാം. വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഫർണിച്ചറിന്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങളെ രാവിലെ ട്യൂഷൻ വിടുമ്പം രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷന് പോകുന്നത്. നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ ആണ് ഈ ഫർണിച്ചറിന്റെ അടിയിൽ, മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 10 കഴിഞ്ഞ് 15:17. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പിന് ശേഷം ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 04-83-29-50-300, 04-83-29-50-800. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 12 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ചാലകം, 12:40 പ്രകാശധാര. 1 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:15 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 NDA ഗവൺമെന്റ് 12 പൂർത്തിയാക്കുന്നതിനോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ, തുടർന്ന് 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഈ പരിപാടിയിൽ 5:45 ആറ്റുവേല, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 17 മിനിറ്റ് 37 സെക്കൻഡ്.

ആരാധകരെ ആവേശത്തിന്റെ ആകാശ നക്ഷത്രത്തിലേക്ക് എത്തിച്ച പോരാട്ട വിജയം, നെഞ്ചുറപ്പോടെ പോരാടിയ കൈലിയൻ എംബാപ്പെ എന്ന ഫ്രാൻസിന്റെ യുവതാരത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് സാക്ഷാൽ അർജന്റീനയുടെ മിശിഹ ലയണൽ മെസ്സി ആരാധകരുടെ ഉള്ളിൽ വാഴ്ത്തപ്പെട്ടവനായി. ഗോൺസാലോ മോണ്ടിയലിന്റെ പെനാൽറ്റി കിക്ക് ഫ്രഞ്ച് ഗോൾ കീപ്പർ ഹ്യൂഗോ ലോറിസിനെ കടന്ന് വലകുലുക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ലോകം നീലക്കടലായി. ഓർക്കുമ്പോൾ ഇന്നും രോമാഞ്ചം നൽകുന്നു.

0: ആ കളി കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. ദിവസം പറഞ്ഞാൽ 1270 ദിവസം. ഇപ്പോൾ ഇതാ പടിവാതിൽക്കലെത്തിയിരിക്കുന്നു വീണ്ടും ആ ഫുട്ബോൾ മാമാങ്കം. നാളെ രാത്രി 12:30 മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക മത്സരത്തോടെ പന്തുരുളാൻ തുടങ്ങും. ആ ഉരുളുന്ന പന്തിന് പിന്നാലെ മഞ്ചേരി FM സഞ്ചരിക്കുന്നു. കളി അവലോകനങ്ങളും ആരാധകരുടെ അഭിപ്രായ പ്രകടനങ്ങളുമായി ഫുട്ബോൾ ബീറ്റ്സ് മഞ്ചേരി FM-ൽ ആരംഭിക്കുകയായി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം 0483 2950 300 2950 800 നമ്പറുകളിൽ. ഈ പരിപാടിയിൽ സ്റ്റുഡിയോയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജയൻ മുത്തേരി, കൂടെ സുധീർ ബാബു.
1: ഫുട്ബോൾ നെഞ്ചേറ്റിയ മനുഷ്യരുടെ ജീവിശ്വാസം കൊണ്ട് ഊതിവീർപ്പിച്ച ഒരു പന്തായി ഈ ഭൂലോകം ഉരുളാൻ തുടങ്ങുകയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തുറിപ്പുകൾ ഒരേ താളത്തിൽ ഒന്നിച്ചാവുന്ന ദിനങ്ങൾ. രാജ്യത്തിന്റെ അതിരുകൾ മാച്ചു കളഞ്ഞ് ഭാഷയും സംസ്കാരവും മതവും വർഗവും വർണ്ണവും മറന്ന് ലോകം ഒന്നായി മാറുന്ന ആവേശത്തിന്റെയും പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ഉത്സവത്തിന് കൊടിയുകയാണ്. ഒരു പന്ത് ഒരു സ്വപ്നം. ഫുട്ബോൾ സീസൺ, ഫുട്ബോൾ പുജിച്ച്, ഫുട്ബോൾ മാത്രം സ്വപ്നം തന്നെയാണ്.

0: സുധീർജി, ഈ ലോകകപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ധാരാളം തന്നെ, ധാരാളം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേഡിയങ്ങൾ തന്നെയാണ്. ഓക്കെ, ഓക്കെ, 48. അപ്പം മത്സരങ്ങളുടെ എണ്ണവും കൂടും. 105 മത്സരങ്ങൾ, 105 മത്സരങ്ങൾ കണ്ടു തീർക്കാൻ കുറച്ച് പാടുപെടും. പക്ഷേ മലയാളത്തിലെ കേരളത്തിന്റെ ആരാധകർക്ക് അതും തികയാതെ വന്നേക്കും.
1: അതുമാത്രമല്ല, പ്രത്യേകത മൂന്ന് രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്.
0: കാനഡ, മെക്സിക്കോ, അമേരിക്ക.
1: യെസ്, മൾട്ടി കൺട്രി ഹോസ്റ്റിംഗ്.
0: പക്ഷേ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, 2002.
1: അതെ, ജപ്പാനും
0: കൊറിയ,
1: കൊറിയയും ചേർന്ന് ആദ്യമായി സംയുക്ത ആഭിമുഖ്യത്തിൽ.
0: അതിന് അഡ്വാൻറ്റേജും ഉണ്ട്, പ്രശ്നങ്ങളും ഉണ്ട്. അതെ, അത്രയും ആരാധകരെ ഉൾക്കൊള്ളുക, ആ ഇടുങ്ങിയ സ്ഥലത്ത് വലിയൊരു പ്രശ്നം പറഞ്ഞിരുന്നു.
2: പക്ഷേ ഇപ്രാവശ്യം ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് അടുത്ത സ്റ്റേഡിയത്തിൽ ഏകദേശം
0: 5000 കിലോമീറ്റർ
2: മേലെ ദൂരം ഉണ്ടെന്നുള്ളതാണ്.
0: ഓക്കെ,
2: പിന്നെയുണ്ട് പ്രത്യേകതകൾ.

0: അപ്പൊ ജയൻ, നമ്മൾ പറഞ്ഞു വന്നത് ഇപ്രാവശ്യത്തെ മേളയുടെ പ്രത്യേകതകളെ കുറിച്ചാണ് അല്ലെ?
1: ഓക്കെ.
0: അപ്പോ അതില് പ്രത്യേകതകളിൽ രണ്ട് സ്ഥലം, മൂന്ന് രാജ്യങ്ങൾ ചേർന്നാണെന്ന് പറഞ്ഞു. പിന്നെയുള്ളൊരു പ്രത്യേകത ഫുട്ബോളിന്റെ കാര്യത്തിലാണ്. ഫുട്ബോള് അതിന്റെ പേര് ട്രയോണ്ട.
1: പേരുണ്ട്, ട്രയോണ്ട.
0: ട്രയോണ്ട
1: പക്ഷേ ഇതിന് മുമ്പും പേരിട്ടിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും
1: 2010

0: ജബുലാനി, 2014 ബ്രസൂക്ക, 2018 ടെൽസ്റ്റാർ, 2022 അൽ റിഹ്ല, ഇപ്പൊ വന്നിരിക്കുന്നു ട്രയോണ്ട.
1: അതെ, അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്രാവശ്യം മൂന്ന് രാജ്യങ്ങളുടെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് മൂന്ന് നിറങ്ങളാണ്
0: കാനഡ, മെക്സിക്കോ, അമേരിക്ക,
1: മൂന്ന് രാജ്യങ്ങളുടെ നിറങ്ങളുണ്ട്. അതെ, ഒരു ഒരെണ്ണത്തിലുള്ളത്, അതായത് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ, മൂന്ന് കളറാണുള്ളത്, മൂന്ന് നിറങ്ങളാണുള്ളത്. കനഡയെ പ്രതിനിധീകരിച്ച മാപ്പിൾ ലീഫിന്റെ റെഡും, പിന്നെ അതുപോലെ തന്നെ മെക്സിക്കോയുടെ കളറായിട്ടുള്ള ഗ്രീനും, യു എസ് എയുടെ സ്റ്റാർസിന്റെ കളറായിട്ടുള്ള ബ്ലൂവും ആണ് നമുക്ക് ഇതിനകത്ത് മൂന്ന് കളറായിട്ട് വന്നിട്ടുള്ളത്.
0: ഇത് വി ആർ സിസ്റ്റത്തിലേക്ക് റിയൽ ടൈം ഡാറ്റ അയക്കുന്ന ഗംഭീരമായ ഒരു പന്താണ്.
1: അതെ അതെ അതെ, ഇനേഷ്യൽ മെഷർ യൂണിറ്റ്, ഐ എം യു എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ ഫുട്ബോളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ അടിയും പാസും ടച്ചും പിന്തുടരാൻ കഴിയും.

0: ഗോളിലുണ്ടെന്നാണ് പറയുന്നത്. ഓരോ അടിയും പാസും ടച്ചും പിന്തുടരാൻ കഴിയും. ഒരു സെക്കൻഡിൽ 500 സന്ദേശങ്ങൾ ഈ ഫുട്ബോളിൽ നിന്ന് അയക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്.
1: ഒന്നൊന്നര പന്തായിരിക്കും.
0: അതെ അതെ.
1: നമ്മോടുകൂടെ ഫുട്ബോൾ ബീറ്റ്സിൽ പങ്കുചേരാൻ ഇന്ത്യൻ ഫുട്ബോൾ താരം, മലപ്പുറത്തിന്റെ മുത്ത്, സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന്റെ ചാട്ടുള്ളി ആസിഫ് സഹീർ ഇതാ വന്നിരിക്കുന്നു. നമുക്ക് കേൾക്കാം അദ്ദേഹത്തിന്റെ 2026 ഫുട്ബോളിനെ കുറിച്ചുള്ള.
0: കേൾക്കാം ആസിഫ്.
2: നമസ്കാരം, ഞാൻ ആസിഫ് സഹീറാണ്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വേൾഡ് കപ്പ് വരാറായി. നമ്മളെ കേരളത്തിലുള്ള എല്ലാ മലയാളികളും ഫുട്ബോൾ പ്രേമികളും അതിനെ ആഘോഷത്തോടെ വരവേൽക്കാനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. കാരണം ഇപ്രാവശ്യം അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്ന 3 രാജ്യങ്ങളിലായിട്ടാണ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അതൊരു വേറൊരു വിശേഷം കൂടിയാണ്. എന്തായാലും 48 ടീമുകൾ ഈ വർഷമുണ്ട്. കഴിഞ്ഞ വർഷം 32 ടീമുകളായിരുന്നു. ഇത്രയും കൂടുതൽ ടീമുകളും കൂടി വന്നു. അപ്പോൾ ഒരുപാട് കളികൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പല നമ്മൾ കേൾക്കാത്ത രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. കാരണം അത്രക്കും നല്ല ടീമുകളായതുകൊണ്ടാണ് അവരൊക്കെ ക്വാളിഫൈ ചെയ്തത്. അപ്പോൾ ആരെയും ചെറുതായി കാണുന്നില്ല, വലുതായിട്ടും കാണുന്നില്ല. കാരണം ഫുട്ബോളാണ്, ആർക്കും ജയിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈയിടെയായിട്ടുള്ള ഫുട്ബോൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അടിച്ചു പൊളിച്ച് കാണുക, വേൾഡ് കപ്പിനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് വരവേൽക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിലായിരുന്നു. ഞാൻ വേൾഡ് കപ്പിൽ ഏറ്റവും എൻജോയ് ചെയ്ത ഖത്തർ വേൾഡ് കപ്പ് ആയിരിക്കും. ഞാൻ എനിക്ക് 11 മാച്ചസോളം നേരിട്ട് കാണാൻ പറ്റി. ഒരു ദിവസം തന്നെ 2 കളി കാണാൻ പറ്റി. അതായിരുന്നു ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 4 വൈകിട്ട് 4 ഒരു മാച്ചും അതുപോലെ വൈകിട്ട് 8 മാച്ചും. അത്രക്കും കംഫർട്ടബിൾ ആയിരുന്നു അവിടെ ട്രാൻസ്പോർട്ടും കാര്യങ്ങളും. കാരണം ചെറിയൊരു രാജ്യമാണ്, ഫിനാൻഷ്യലി ഭയങ്കര ഡെവലപ്പുള്ള രാജ്യമാണ്. അപ്പോൾ അത്രക്കും ആ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് അവരെ ഡെവലപ്മെൻറ്റ്സ് കാണിച്ചിരുന്നു. അപ്പോൾ അന്ന് അടിച്ചു പൊളിച്ചു. കാരണം ഒരു മലയാളികളുടെ വേൾഡ് കപ്പ് എന്നൊക്കെ തന്നെ പറയാം. കാരണം പ്രവാസി മലയാളികളെ ഏറെ ഉള്ള ഖത്തറിൽ നമ്മൾ ഏത് കളി കാണാൻ പോയാലും അവിടെയൊക്കെ മലയാളീസ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഓരോ സ്റ്റേഡിയത്തിലും. അപ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ എന്നെ സംബന്ധിച്ചോളം ആ വേൾഡ് കപ്പ് തകർത്തു എന്ന് പറയാം. കാരണം ഞാനൊരു ഹ്യൂജ് ഫാൻ ഓഫ് അർജൻറ്റീന ആൻഡ് മെസ്സി മറഡോണ. അപ്പോൾ മെസ്സി വേൾഡ് കപ്പ് അടിച്ചു. അപ്പോൾ വളരെ സന്തോഷമായിരുന്നു ആ കാലം. അതുപോലെ തന്നെ നമ്മൾ മെസ്സി അല്ല, ഞാൻ അർജൻറ്റീന ഫാനാണെങ്കിൽ പോലും എല്ലാവരെയും എല്ലാ ടീമിനെയും എൻജോയ് ചെയ്ത് ആസ്വദിക്കുന്ന ഒരു ഫുട്ബോൾ പ്രേക്ഷകനാണ് കേട്ടോ ഞാൻ. കാരണം ആർക്കും ഉണ്ടാവുമല്ലോ ഒരു ഇഷ്ടം. ആ ഇഷ്ടമാണ് മെസ്സിയോടും അർജൻറ്റീനയോടും മറഡോണയ്ക്ക്. എല്ലാവരും നല്ല ടീമാണ്. ഇപ്പോൾ എസ്പെഷ്യലി ബ്രസീൽ ഒരു കാലഘട്ടത്ത് നമ്മളേറെ അതിശയിപ്പിച്ച ഒരു ടീമാണ്. അത് നമ്മൾ ലൈവായിട്ട് കണ്ട 1998 ആ വർഷങ്ങളിലൊക്കെ റൊണാൾഡോ റോസൊക്കെയും റൊണാൾഡോ റിവാൾഡോ റൊണാൾഡീഞ്ഞോ റോബർട്ടോ കാർലോസ് ഒക്കെ ഉള്ള ഒരു ടീം കക്ക, അതൊരു ബ്രസീലിനെ സംബന്ധിച്ചുള്ള ഒരു മറക്കാൻ പറ്റാത്തൊരു ടീമായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് പ്രത്യേകതകൾ അല്ല എന്ന് പറയുന്നത്, നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് മെസ്സി, ക്രിസ്റ്റ്യാനോ, നെയ്മർ അവരുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും. അപ്പോൾ അവരുടെ കളി കാലഘട്ടങ്ങളിൽ നമ്മൾ കളി കാണാം. അതുപോലെ അവരുടെ പെർഫോമൻസൊക്കെ നമുക്ക് ലൈവായിട്ടും അതുപോലെ TVയിലൂടെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു വിരമിക്കൽ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം. നമുക്ക് അവർക്ക് വേണ്ടി എൻജോയ് ചെയ്യാം. ആരായാലും കപ്പടിച്ചാലും നമുക്ക് വളരെ സന്തോഷവും. പിന്നെ അമേരിക്കയിലാണ് നമ്മുടെ ടൈമിങ്ങും ക്ലിയറൊക്കെ എങ്ങനെയാണ്, ടെലികാസ്റ്റിംഗ് ടൈമും ഇതൊക്കെ കുറച്ച് സമയത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. എന്തായാലും എല്ലാവരും ഒത്തൊരുമിച്ച് തകർത്ത് തരിപ്പണാക്കിയിട്ട് നമുക്ക് ഈ വേൾഡ് കപ്പ് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.
0: പ്രിയപ്പെട്ടവരെ, ഫിഫ വേൾഡ് കപ്പാണ് കേട്ടുകൊണ്ട്, ഫിഫ ബീറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഫുട്ബോൾ ബീറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോ സുധീർജി,
0: യെസ്,
1: ആസിഫ് സഹീർ പറയാണ് അദ്ദേഹം ഒരു അർജന്റീന ഫാനാണെന്ന്. ഞാനൊന്ന് തുറന്നു പറയട്ടെ, ഞാനും ചെറിയൊരു അർജന്റീന ഫാനാണ്. പക്ഷേ എന്റെ ചങ്കാണ് നെയ്മർ, ലോക്കോമോട്ടോറിച്ച്, കൈലിയൻ എംബാപ്പെ, ഓക്കെ, ഞാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്റെ ജീവനാണ്.
0: ഞാൻ ഫുട്ബോളിന്റെ ഫാനാണ്.
1: ഫുട്ബോളിന്റെ.
0: അതെ,
1: ആ പക്ഷെ അതിൽ കളിക്കാർ

0: ആരാധന ഉണ്ടാവില്ലേ. പക്ഷെ നമ്മൾ മറ്റൊരാൾക്ക് എതിരല്ല, എല്ലാ കളികളും ആസ്വദിക്കുന്ന ഫുട്ബോൾ ആരാധകർ.
1: അത് മാത്രമല്ല ജയൻ, ഈ ഒരു വേൾഡ് കപ്പിന്റെ വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കാരില്ല, ഇന്ത്യക്കാർക്ക് പകരം ഇവിടെ മുഴുവനുള്ളത് പിന്നെ അർജന്റീനക്കാരും ബ്രസീലുകാരും പോർച്ചുഗീസുകാരും, അങ്ങനെ മുഴുവൻ നമ്മുടെ വിശ്വമാനവൻ എന്ന് പറയുന്ന സങ്കല്പം പൂർത്തീകരിക്കുന്ന സാർത്ഥകമാക്കുന്ന ഒരു അവസരമാണ് വേൾഡ് കപ്പ്.
0: ഒരു രാജ്യത്തിന്റെ പതാക വരെ വഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്രയും ഫുട്ബോളിന്റെ സൗന്ദര്യം
1: അതാണ് ഫുട്ബോൾ. അതുമാത്രമല്ല പിന്നെ നമ്മൾ നേരത്തെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു, ഫുട്ബോളിന്റെ ഇപ്രാവശ്യത്തെ 2026 വേൾഡ് കപ്പിലെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. അതിൽ വലിയൊരു പ്രത്യേകത എന്നുള്ളത് 4 ടീമുകൾ ഇപ്രാവശ്യം വേൾഡ് കപ്പിന് വരും.
0: അതായത് പലതും ഇതുവരെ കേൾക്കുക പോലും ചെയ്യാത്ത,
1: കേൾക്കാൻ പോലും സാധ്യതയില്ലാത്ത വളരെ ചെറിയ രാജ്യങ്ങളുമാണ്. എന്നാൽ അവരൊക്കെ കേവന്മാരായതുകൊണ്ടാണല്ലോ വന്നിട്ടുണ്ടാവുക.
0: സെനഗലിനെ പോലെ ആ രാജ്യങ്ങൾ ഫുട്ബോളിലൂടെ ലോകത്ത് അറിയപ്പെടുകയാണ്
1: തീർച്ചയായിട്ടും. അപ്പൊ അതിൽ വന്ന 4 പ്രധാനപ്പെട്ട പുതിയ പുതുക്കക്കാരാണ്, പുതുമുഖങ്ങളാണ്, വേദിയിലെ പുത്തൻ വിരുന്നുകാരാണ്. ഒന്ന് കേപ്പ് വേർഡെ ആഫ്രിക്കൻ രാജ്യമാണ്. ഇതിനെ അറ്റ്ലാന്റിക്കിലെ നീലസ്രാവുകൾ എന്നാണ് ഇവരെ അറിയപ്പെടുക. അവിടുത്തെ ഒരു തമാശ അറിയോ, അവിടുത്തെ ജനസംഖ്യ കേവലം 500,000. നമ്മുടെ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവും ഏകദേശം 100,000 കൂടുതൽ ആൾക്കാർ. പിന്നെ രണ്ടാമത്തെ ടീം ക്യൂറസാവോ. ക്യൂറസാവോ ഒരു കരീബിയൻ രാജ്യമാണ്. അവരുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇതുവരെ ചരിത്രത്തിലെ ഏറ്റവും ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുത്ത ഏറ്റവും ചെറിയ രാജ്യമാണ് ക്യൂറസാവോ. അവിടുത്തെ ജനസംഖ്യ അറിയാമോ, നിങ്ങൾ ഞെട്ടിപ്പോവും, 1.5 പേരാണ്. 1.5 പേരുള്ള ഒരു ചെറിയ രാജ്യത്തു നിന്നാണ് ലോകകപ്പിലേക്കുള്ള പ്രാതിനിധ്യം ഉണ്ടാകുന്നത്. നമ്മൾ 150 കോടിയാണ് കേട്ടോ, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മൾ എന്നത് മറക്കണം.
0: അല്ല, ഇനിയും രാജ്യങ്ങളുടെ എണ്ണം കൂടുമെന്നാണ് പറയുന്നത്,
1: പ്രതീക്ഷിക്കാം.
0: വിദൂരകാലത്ത് ഒരു ഇന്ത്യൻ കളിക്കാർ അവിടെ
1: ഉണ്ടാവുന്ന
0: പ്രതീക്ഷിക്കാം. ഒരു മലയാളി അതിലെത്തും തോന്നുന്നു.
1: എത്തിയല്ലോ ഇപ്രാവശ്യം,
0: എത്തിയല്ലോ
1: ഇപ്പൊ എത്തിയല്ലോ. അത് നമ്മുടെ ടീം അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന കണ്ണൂരുകാരൻ എത്തിയിട്ടുണ്ടല്ലോ.
0: അതായത് ഖത്തർ ടീമിന്റെ കളിക്കാരനായിട്ട് കണ്ണൂരുകാരൻ
1: അഭിമാനം
0: തഹ്സിൻ.
1: അതെ,
0: ഒരു പക്ഷേ ഇടം പിടിച്ചേക്കാം.
1: അതെ, അല്ല ടീമിലുണ്ട്, കളിച്ചാലും ടീമിലുണ്ട്,
0: കാല് കുത്തിയേക്കാം.
1: റിസർവ് ആണെങ്കിൽ പോലും ലോകകപ്പിലേക്ക് ഒരു പേര് വരാന്ന് പറയുന്നത് ഇതിലും വലിയൊരു അഭിമാനം നമുക്ക്.
0: ഫുട്ബോൾ ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യക്കാരല്ലെങ്കിലും നമുക്ക് ഫുട്ബോളിന് സ്നേഹിക്കാൻ നമുക്ക് ഏത് ടീമിനെയും
1: തീർച്ചയായും
0: ഇഷ്ടപ്പെടാൻ പറ്റും.
1: അപ്പൊ പറഞ്ഞു വന്നത് പുതിയ രാജ്യങ്ങളെ കുറിച്ചാണ്. 3rd രാജ്യം ജോർഡൻ ആണ്, നമുക്ക് അഭിമാനിക്കാം. ഏഷ്യൻ രാജ്യമാണ് ജോർഡൻ. പിന്നെ ഉസ്ബെക്കിസ്ഥാനുണ്ട്.
0: ഓക്കെ,
1: അങ്ങനെ മൊത്തം 4 പുതിയ രാജ്യങ്ങളാണ് പ്രാവശ്യം വേൾഡ് കപ്പിലേക്ക് കാലൂന്നിയിരിക്കുന്നത്. അതിൽ ഏഷ്യൻ ടീമുകൾ പ്രാവശ്യം 9 പേരുണ്ടെന്നുള്ളതാണ്, 9 ഏഷ്യൻ ടീമുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിലെ പ്രത്യേകത.
0: അതോടൊപ്പം പുതിയ കളിക്കാര് ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന കുറച്ച് താരങ്ങളുണ്ട്. അത് ബ്രസീൽ ഉറ്റു നോക്കുന്നത് റയൽ മാഡ്രിഡിലെ ചാട്ടുളി എൻഡ്രിക്കിലേക്കാണ്.
1: ഓക്കെ,
0: എൻഡ്രിക്കിനെ ബ്രസീൽ ഇറക്കുമ്പോൾ അർദാ ഗുലറിനെ ഇറക്കുകയാണ് തുർക്കി. റയൽ മാഡ്രിഡിന്റെ താരം തന്നെയാണ്. പക്ഷെ അർജന്റീനയ്ക്കും പ്രതീക്ഷയുണ്ട് നിക്കോളാസ് പാസല്. നിക്കോളാസ് പാസിനെ സ്കൊലോണി കൊണ്ടു നടക്കുകയാണ്. അതായത് ഡിമരിയ ഈ വർഷം ഇല്ല, ഏഞ്ചൽ ഡിമരിയ ഇല്ലാത്ത സ്ഥലത്തേക്ക് അവിടെ നിക്കോളാസ് പാസിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെയും പുതിയ താരങ്ങൾ, PSG കളിക്കുന്ന ഇബ്രാഹിം എംബായെ സെനഗലിന് വേണ്ടിയിട്ട് ഇറങ്ങും.
1: ജോൺ ഡുറാനെ മറക്കാൻ പറ്റുമോ, കൊളംബിയ
0: മറക്കാൻ പറ്റില്ല.
1: പിന്നെ യൂട്ടോ സുസുക്കി ഉണ്ട്. സുസുക്കി എന്ന് പറയുമ്പോൾ തന്നെ പേര് രാജ്യം
0: മനസ്സിലാക്കിയിട്ടുണ്ടാവും.
1: അങ്ങനെ പുതു നിര കളിക്കാരുടെ ഒരു വലിയ പ്രതീക്ഷയുള്ള മുഖങ്ങൾ ഇപ്രാവശ്യം വേൾഡ് കപ്പിൽ ഉണ്ട് എന്നുള്ളത്.
0: പക്ഷേ ഒരു സങ്കടം വരുന്നുണ്ട്.
1: എന്താണോ?
0: അതായത് നമ്മുടെ കുറച്ച് മുത്തുകൾ ഈ വർഷം വിരമിച്ചേക്കാം.
1: അത് സ്വാഭാവികമല്ലേ, പ്രകൃതി നിയമമല്ലേ, പ്രകൃതി നിയമമല്ലേ. നമ്മൾ
0: മാറിക്കൊടുക്കുന്ന കേൾക്കുമ്പോ മനസ്സിലേക്ക് മെസ്സി, മുഹമ്മദ് സലഹ് ഒക്കെ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു എന്താണ് പറയാ.
1: അതെ അതെ, പെലെ, മെറഡോണ തുടങ്ങിയ വലിയ വലിയ പിന്നെ ലെജൻഡുകൾ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക്
0: കക്ക അവരൊക്കെ നമ്മള് ബാറ്റിസ്റ്റ്യൂട്ട് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇവരെ ഇല്ലാത്തൊരു വേൾഡ് കപ്പ്. പക്ഷെ റൊണാൾഡോയുടെ ഒക്കെ ഫിസിക്കൽ സ്റ്റാറ്റസ് കണ്ടിട്ട് പലരും പറയാ പുള്ളി അതിന് 2 വേൾഡ് കപ്പ് കളിക്കുന്ന. ഓക്കെ,
1: അത് അപ്പോ ഇപ്രാവശ്യത്തെ ഗോട്ട് ആരാണെന്നറിയോ? ഗോട്ട്, ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഓഫ് ഓൾ ടൈം ആരായിരിക്കും? സംശയമൊന്നുമില്ല, അത് മെസ്സി തന്നെയാണ്.
0: എന്താ സംശയം? അപ്പോ സുധീർജി, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ലൈവായിട്ട് ശ്രോതാക്കൾക്ക് പങ്കെടുക്കാം, ഫുട്ബോൾ വിശേഷങ്ങൾ പറയാം. ആ നമ്പർ ഒന്ന് പറഞ്ഞേക്കാം. 0483 2950 300. ഓക്കെ, 0483 2950 300.
1: നമ്മൾ
0: ഈ വർഷത്തെ ഫുട്ബോളിന്റെ ഒഫീഷ്യൽ സോങ് കേട്ടില്ലല്ലോ.
1: കേട്ടോ
0: കൊടുത്തേക്കാം.
1: ഫിഫയുടെ ഇപ്രാവശ്യത്തെ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം

0: എക്കാലത്തെയും ഹിറ്റായിട്ടുള്ള ആഫ്രിക്കയിൽ
1: ഷക്കീറയുടെ
0: അതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ടില്ലേ? ശരി, അപ്പൊ നമുക്ക് ഇപ്രാവശ്യത്തെ ഒഫീഷ്യൽ സോങ് കേൾക്കാം, എന്നിട്ട് അടുത്ത ശ്രോതാവിലേക്ക്
2: പോകാം. We are ready.
3: We are ready.
4: We are ready.
5: We are ready.
6: We're ready.
7: We're ready.
8: We are ready.
9: We are ready.
10: We are ready.
11: We are ready.
12: We're ready.
13: We are ready.
14: We are ready.
15: We

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്രിയപ്പെട്ടവരെ, ഫുട്ബോൾ ബീറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കോളർ ലൈനിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ ആദ്യത്തെ ഫുട്ബോൾ പ്രേമിയാണ്. കേൾക്കാം എന്താണ് പുള്ളിക്ക് പറയാനുള്ളത് നോക്കാം. ഹലോ,
3: നമസ്കാരം
2: ഉണ്ട്. ആരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ അംസ.
2: ആദ്യമായിട്ട് നമുക്കൊരു ഫുട്ബോൾ പ്രേമിയെ കിട്ടുന്ന ആദ്യത്തെ ശ്രോതാവാണ് കേട്ടോ. നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യത്തെ ശ്രോതാവാണ്.
4: എന്താണ് ഹംസ ഫുട്ബോളുമായിട്ടുള്ള കണക്ഷൻ?
3: ഫുട്ബോള് ജീവിതം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ആയിരുന്നു ജീവിതകാലം മുഴുവൻ. ഞാൻ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം 9 വർഷം

0: സ്റ്റുഡിയോ മലപ്പുറം
1: സോക്കർ സോക്കർ ക്ലബ്ബ് മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോ. ഞങ്ങൾ അംഗീകൃത ക്ലബ്ബാണ് സോക്കർ ക്ലബ്ബ്. സെവൻസ് കളിക്കുന്ന ടീമാണ് സൂപ്പർ സ്റ്റുഡിയോ.
2: പണ്ട് നമ്മൾ ഈ സെവൻസ് ഫുട്ബോളിന്റെ ഒരു ആരവം നടന്നതിന്റെ സമയത്ത് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ രോമാഞ്ചം കൊള്ളുന്ന ഒരു കാലമുണ്ടോ?
1: കാലഘട്ടം തന്നെയായിരുന്നു. നമ്മളിപ്പം
2: കോഴിക്കോട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കണ്ണൂർ ആലുവ ലക്കി സ്റ്റാർ ആലുവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
1: കേരളത്തിൽ കോഴിക്കോട് ജിംഖാന തൃശ്ശൂര് ഇങ്ങനെ നല്ല നല്ല ടീമും നല്ല പ്ലേയേഴ്സും. അന്നത്തെ ഒരു സുവർണ കാലം എന്ന് പറഞ്ഞാല് സെവൻസ് ഒരു വല്ലാത്തൊരു ഹരായിരുന്നു നമ്മളെ മലബാറില്. ഇപ്പോഴും ഉണ്ട്
2: അല്ല? അന്ന് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ വേറൊരു ലെവലിലാണ്. ഇപ്പൊ വേറൊരു രീതിയിലുള്ള ആവേശമാണല്ലോ. അതെ, ആവേശത്തിനേക്കാളും വ്യത്യസ്തമാണ് അന്നത്തെ ആവേശം. അതെ അതെ, പറയൂ, എന്തൊക്കെയാണ് ഫുട്ബോൾ അനുഭവങ്ങളെ കുറിച്ച്?
1: അന്ന് കുറെ പ്രശ്നം ഉണ്ടായിരുന്നു, നമുക്ക് ചാൻസുകൾ ഉണ്ടായിരുന്നു സാർ.
2: അതെ,
1: കണ്ടമാനം ടൂർണമെന്റുകൾ ഉണ്ടായിരുന്നു. ലെവൻസ് ടൂർണമെന്റ് സെവൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടീം ഇപ്പൊ ആരും നിലനിർത്തുന്നില്ല. പ്ലെയേഴ്സിന് ജോബ് സ്പോർട്സിൽ വളരെ കുറവാണ്. ഞാൻ പിള്ളേരോട് പറയും, നിങ്ങൾ കളിച്ചോ, പക്ഷെ ഇതിലൊരു ജോബ് നിങ്ങൾ പ്രതീക്ഷിച്ച് കളിക്കരുത്. ഗ്രേറ്റ് മാർക്ക് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കളിക്കാം.
2: അല്ല, അങ്ങനെ ഒരു ഫുട്ബോൾ കോട്ട് ഉണ്ടല്ലോ. ഞങ്ങൾ ജോലി എടുക്കുന്നത് അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നത് പണം ഉണ്ടാക്കാനല്ല, പണിയെടുക്കുന്നത് ഫുട്ബോൾ കളിക്കാനാണെന്നൊരു കോട്ട് ഫുട്ബോളിനെ കുറിച്ച് മലപ്പുറംകാർ പറയാറുണ്ട് അല്ലേ?
0: ഹംസക, ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ ഫുട്ബോളുമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, ചോദിക്കാൻ പാടില്ല, ഞാൻ ചോദിക്കും, താങ്കൾ ഏതെങ്കിലും ടീമിന്റെ ഫാനാണോ?
1: എനിക്ക് അങ്ങനെ ഒരു ടീം
0: അർജന്റീനയാണ്.
1: അർജന്റീന നമ്മളെ ക്രിസ്ത്യാനാണ്, നമ്മളെ പോർച്ചുഗലിന്റെ. ഓ, ക്രിസ്ത്യാനോ തന്നെ കണ്ട് നമ്മൾ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട്.
0: ആ മനുഷ്യനെ കൂടെ കുറച്ച് ആൾക്കാരില്ലാതെ പോയില്ലേ
1: പറയാൻ പറ്റില്ല. അതിൽ എനിക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഭയങ്കര സങ്കടം വന്നൊരു കാര്യമുണ്ട് സാർ. ഇയാള് നമ്മള് ഗോളേരിയന്റെ ടോപ്പ് പാസ് കൊടുത്താൽ ആ റിട്ടേൺ പാസ് ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബോള് വെറുതെ അയാൾക്ക് പ്ലേസ് ചെയ്താൽ മതിയെന്ന്
0: പോസ്റ്റ്.
1: എന്തോ ആ ടീം അവരെ ആ പ്ലെയർ അന്നിട്ടുകൊണ്ട് എന്തൊക്കെയോ ചെയ്തെന്നുള്ളത് എല്ലാ പിള്ളേർക്കും മനസ്സിലാവും. അത് ഭയങ്കര സങ്കടമായിരുന്നു.
2: അല്ല, ഒരു കളിക്കാരനെ കളിക്കാരനാക്കുന്നത് അയാളുടെ കളി മികവ് മാത്രമല്ല, സഹകളിക്കാരുടെ സഹകരണവും കൂടി.
0: ഒരു ടീം വർക്കാണ്,
1: ഒരു ടീം വർക്കാണ് ഫുട്ബോള്.
0: അതെ,
1: ഒരിക്കലും ഒരാള് കളിച്ചാല് ഒരു ടീം വിൻ ചെയ്യൂല, ഒരു ടീമിന് അതിന്റെ ഒരു ഇതിൽ എത്താൻ പറ്റില്ല.
0: അതെ, അർജന്റീനയുടെ ഗോൾ കീപ്പർ ഒരു ഘടകമാണ് മെസ്സിക്ക് ആ കപ്പ് കിട്ടാൻ.
2: ലോകത്തിന് മാതൃകയാണ് ഫുട്ബോളിന്റെ ഒരു സന്ദേശം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് കുറച്ചുകൂടെ ഫുട്ബോൾ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിലൊക്കെ പങ്കുവെക്കാം. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ആദ്യത്തെ കോളറാണ്, പൊലിപ്പിക്കണം കേട്ടോ.
0: അതായത് ഫൈനൽ മത്സരം വരെ നമ്മളിവിടെ ഉണ്ടാവും ലൈവായിട്ട്.
1: നോ പ്രോബ്ലം.
2: ജൂലൈ 22 വരെ നമ്മുടെ ലൈവ് ഇവിടെ തുടരും.
1: സങ്കടം അതല്ല സാർ, നമ്മൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഇപ്രാവശ്യം നമ്മള് ഖത്തറിന് വേണ്ടി നമ്മള് തഹസീം കളിക്കുന്നുണ്ട്.
0: നിങ്ങൾ പറഞ്ഞു
1: നമ്മള് പിന്നെ അതുപോലെ തന്നെ നമ്മള് 1.5 ലക്ഷം ആൾക്കാരുള്ള ഒരു രാജ്യത്തുനിന്നാണ് ഈ ടീം.
2: ഖുറാൻകാവോ,
0: എനിക്ക് ഒരു ഡൗട്ട്, നമ്മൾ ഇത്രയും കോടികൾ ഉണ്ടായിട്ട് ഇതിലെത്തുന്നില്ല ഫുട്ബോളിലെ. അപ്പൊ നമ്മളൊരു 11 ആൾക്കാരെ പുറത്തു കൊണ്ടുപോയി വളർത്തിയാലോ?
1: നമുക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു ബെറ്റർ ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കാലോ, ഫുട്ബോൾ ഉണ്ടാക്കാം. ഇല്ല, പിള്ളേർ ഇവിടെ ഉണ്ട്, നമുക്കറിയാം. എനിക്കൊക്കെ നല്ല പരിചയമുണ്ട്. പക്ഷെ അവര് എത്തന്റെ അടുത്ത് എത്തുന്നില്ല. അവർക്ക് വേണ്ട എന്താ അവരെ വേണ്ട രീതിയിൽ
0: സംസാരിക്കണം.
2: അപ്പൊ കാത്തിരിക്കുക, നമ്മള് ജൂലൈ 22 വരെ നമ്മുടെ ഇവിടുത്തെ സമയം കേട്ടോ. ഇവിടുത്തെ സമയം കളി തീരുന്നവരെയും അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ദിവസം അവലോകനമായിട്ട്.
1: ജീവിതം തന്നെ ഇതായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് ഞാൻ മഹർ വാങ്ങിയത് ഫുട്ബോൾ
2: കളിക്കുന്നു.
1: ഇപ്പോഴും ഞാൻ മഹർ നോക്കിയിട്ട് പറയും ഇതെന്റെ വിയർപ്പാണ്.
2: പ്രണയമാണ്, പ്രണയമാണ് അല്ലേ? ഓരോ വിയർപ്പുള്ളിലും ആ പ്രണയം നിറഞ്ഞു നിൽക്കുകയാണ്.
1: അതെ, ഇപ്പത്തെ നമ്മളെ പിള്ളേരെ ആവേശം കണ്ടാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഇവിടെ ഫ്ലെക്സ് ഒന്നും യൂറോപ്പിലുണ്ടാവില്ല, ആഫ്രിക്കൻ ആവേശം.
0: ഓക്കെ, നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞങ്ങളൊന്ന്.
1: ഓക്കെ,
2: വളരെ വളരെ സന്തോഷം, പിന്നീട് കാണാം.
1: താങ്ക് യു.
2: ഓക്കെ, പറഞ്ഞോളൂ, പറഞ്ഞു.
0: ഹംസക്ക് പറഞ്ഞതുപോലെ യൂറോപ്പിൽ പോലും ഇത്ര ഫ്ലക്സുകൾ പോസ്റ്ററുകൾ ഉണ്ടാവില്ല. അപ്പൊ ഞാനിങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊരു മുത്തേരിയില് ഒരു വമ്പൻ കട്ടൗട്ട്, അത് അർജന്റീനയുടേതാണ്. എന്താ എഴുതിയെന്നറിയോ? പൂർവികർ യുദ്ധം ചെയ്ത് നേടിയ സാമ്രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന സുൽത്താൻമാരുടെ കഥയല്ലിത്. നരഭോജികളും കാട്ടാളന്മാരും മാറി മാറി വേട്ടയാടി ചതച്ചരച്ചിട്ടും നട്ടല് നിവർത്തി നിന്ന് യുദ്ധം ചെയ്ത് കിരീടം നേടിയ ഒരു രാജാവിന്റെ കഥയാണെന്ന്. അതായത് മെസ്സിയെ
2: കുറിച്ച്
0: അഭിരമിച്ചു.

0: ആരാ ആക്കിയാലും ശരി, ഞാൻ അതിന്റെ മറുപടി ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ മനസ്സിലാവും ആരാണ് ആക്കിയത്, ആരാണ് ആക്കപ്പെട്ടതെന്നുള്ള ഒരൊറ്റ മറുപടി മതി. ഇത് നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് കണ്ടൊരു ഒരു ഒരു പിന്നെ പിന്നെ ഫ്ലെക്സ്, നിലമ്പൂരിൽ കണ്ടൊരു ഫ്ലെക്സ് ആണ്. ഹെക്സ ഇസ് ദ മിഷൻ, ഹെക്സ ഇസ് ദ മിഷൻ എന്നുള്ള ബ്രസീലിന്റെ ഒരൊറ്റ ബോർഡിംഗ് ഒരൊറ്റ വാക്യം മതി. അതിന്റെ മറുപടി എന്താന്ന് മനസ്സിലായില്ലേ? ബ്രസീൽ ഇതുവരെ 1958, 1962, 1974, 2002 അഞ്ച് പ്രാവശ്യം കപ്പടിച്ച ടീമാണ് ബ്രസീൽ. മനസ്സിലായ കളിയൊന്നും വേണ്ട. അപ്പൊ ആറാമത്തെ പ്രാവശ്യം അതാണ് ഹെക്സ. ആറാമത്തെ പ്രാവശ്യം ഞങ്ങൾ തന്നെ കൊണ്ടുപോകും എന്ന ഹെക്സ ഇസ് ദ മിഷൻ ഒരൊറ്റ മറുപടി മതി.
1: അതിലപ്പുറം ഇത് കൊടുക്കാനില്ല.
0: അതാണ്
1: അല്ലേ? കാരണം നിങ്ങളെ അർജന്റീനക്കാരെ, നിങ്ങൾ ഞങ്ങളെ ചരിത്രം ഒന്ന് വായിച്ചു നോക്ക്. നിങ്ങൾ ഇപ്പോൾ വലിയ ആളുകളായിരിക്കാം, പക്ഷേ 5 വേൾഡ് കപ്പ് നിലവിൽ ഏറ്റവും കൂടുതൽ വാങ്ങിയവർ ഞങ്ങൾ തന്നെയാണ്.
0: 1930 വേൾഡ് കപ്പ് തുടങ്ങിയത് മുതൽ ഈ ചരിത്രത്തിൽ
1: ആ പാരമ്പര്യം ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ് ബ്രസീൽ ഫാൻസ്. അതായത് ബ്രസീൽ പെരുമ്പത്തൂര് വെച്ച ബോർഡാണിത്.
0: ഓക്കെ ഓക്കെ. ഇനി ഞാൻ ഇന്ന് മലപ്പുറത്ത് ഇന്ന് വരുന്ന വഴിക്ക് മലപ്പുറം നമ്മുടെ കോളേജിന് മുമ്പില് ഒരു ബോർഡ് കണ്ടു. കൂട്ടം കൂടി വരുന്ന കാട്ടാനക്കൂട്ടത്തെ പേടിക്കാനില്ല.
1: ആരുടേതാണത്?
0: കൂട്ടം കൂടി വരുന്ന കാട്ടാനക്കൂട്ടത്തെ പേടിക്കാനില്ല, കൂട്ടം തെറ്റി വരുന്ന ഒറ്റയാനെ ഭയക്കണം.
1: അതായത്
0: ആരായിരിക്കും?
1: ഏത് ടീമിന്റെയാണ്?
0: അത് അർജന്റീനയുടെയാണ്.
1: അർജന്റീനയുടെ?
0: അതെ അതെ.
1: ഓഹോ, എന്നാ കേട്ടോളൂ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വരുന്നു ലോകം അടക്കി ഭരിക്കാൻ. ബ്രസീൽ ഫാൻസ് നെല്ലിപ്പറമ്പ.
0: ഓക്കെ. പിന്നെ കപ്പിന്റെ തിളക്കം കണ്ട് കാനറികളും പറങ്കികളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ട്ടോ.
1: എന്നാൽ ഈ നെല്ലിപ്പറമ്പ ബ്രസീൽ ഫാൻസിന്റെ തൊട്ടടുത്ത് തന്നെ സ്പെയിന്റെ ബോർഡ് അവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നെ ഞെട്ടിച്ചു, എളയൂർ വെച്ച് ക്രിസ്റ്റ്യാനോയുടെ ഒരു പോസ്റ്റർ, അതാ ടീമില്ല ക്രിസ്റ്റ്യാനോ മാത്രം, ആ മനുഷ്യന് കൊടുക്കുന്ന അംഗീകാരം, ആ ഒറ്റയാൻ ശരിക്ക് ക്രിസ്റ്റ്യാനോ ആണോ നമ്മൾ സംശയിക്കുന്നത്.
0: അങ്ങനെയാവാ.
1: ഓക്കെ, ആ ഇളയൂര് പോകുമ്പോ അർജന്റീന ബ്രസീലിന്റെ കൊടികളാണ് രണ്ടുണ്ട്.
0: പന്തടി വൻകരകളെല്ലാം കാൽക്കീഴിലാക്കിയ പന്താട്ടക്കാർ വരുന്നു. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാനല്ല, ഫുട്ബോൾ കൊണ്ട് കണക്ക് തീർക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം.
1: എവിടെ?
0: ഇത് ബ്രസീലിന്റെയാണ്.
1: ബ്രസീലിന്റെ
0: അല്ല, അർജന്റീനയുടെയാണ്.
1: അർജന്റീന.
0: എന്തായാലും ഇങ്ങനെ പോകുന്നു നമ്മുടെ നാട്ടിലുള്ള ആവേശം, ആവേശവും ഫ്ലക്സ് യുദ്ധങ്ങൾ.
1: കാര്യം കൂടെ, ഷാപ്പിൻ കുന്ന് ഒരു ബോർഡ് പോർച്ചുഗലിന് വേണ്ടിയിട്ട്, പക്ഷെ അതിലെ വാക്യം നോക്കണം. മുന്നിൽ നിന്ന് നയിക്കാൻ ആണൊരുത്തൻ ഉള്ളപ്പോൾ ഒന്നുറപ്പ്, അവസാന വിസിൽ മുഴങ്ങുമ്പോൾ പറങ്കിപ്പട അവിടെ തന്നെ.
0: അപ്പോ ആ വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് സമയം തീരാറാവുന്നുണ്ട്. അതിനു മുമ്പ് കുറച്ച് നമ്മുടെ വേൾഡ് കപ്പ് ചരിത്രത്തിലേക്ക് പോയാൽ നമുക്കറിയാവുന്ന പോലെ 1930 വേൾഡ് കപ്പ് തുടങ്ങുന്നത്. അതിനുശേഷം ഇപ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പിന്റെ ഫിഫ റാങ്കിംഗ് അനുസരിച്ച് ഒന്നാമത് നിൽക്കുന്ന ആരാണെന്നറിയോ?
1: ഒന്നാമത്
0: ഫ്രാൻസ് ആണ്.
1: ഫ്രാൻസ്, അതെ, ബ്രസീലും അർജന്റീനയും.
0: ഫിഫ റാങ്കിൽ ഒന്നാം റാങ്ക് ഫ്രാൻസിനാണ്. 15.7% വിജയ സാധ്യത ഫിഫ കണക്കാക്കുന്നത്. മാത്രമല്ല 1998, 2018 വർഷങ്ങളിൽ കപ്പടിച്ചിട്ടുള്ള രാജ്യമാണ് ഫ്രാൻസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ റണ്ണറപ്പ്
1: ആണ്.
0: രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സ്പെയിനാണ്. സ്പെയിൻ 2010 ഒരേ പ്രാവശ്യം കപ്പടിച്ചിട്ടുള്ളൂ. അവരുടെ പക്ഷെ അവരുടെ ശതമാനം കൂടുതലാണ് കേട്ടോ. 21.1% നമ്മുടെ സ്പെയിനിന്റെ വിജയ ശതമാനം.
1: ഫിഫ റാങ്കിങ്ങിൽ മൂന്നാമത് ഞാൻ പറയട്ടെ,
0: പറയൂ,
1: ദാറ്റ് ഇസ് അർജന്റീന.
0: യെസ്.
1: 1978, 1986, 2022 ചാമ്പ്യന്മാർ.
0: അതെ,
1: ക്യാപ്റ്റൻ ലയണൽ മെസ്സിയാണ്, കോച്ച് ലയണൽ സ്കലോണിയാണ്.
0: അതെ അതെ,
1: കിരീട സാധ്യതയിൽ ഏറ്റവും മുന്നിൽ.
0: നാലാം സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ടാണ്. 1966 അവസാനമായിട്ട് ഇംഗ്ലണ്ട് കപ്പ് നേടിയിട്ടുള്ളത്. ഹാരി കെയ്ൻ ആണ് ക്യാപ്റ്റൻ. 14.7% ഇപ്രാവശ്യത്തെ. അതെ,
1: ഹാരി
0: കെയ്ൻ. പിന്നീട് അഞ്ചാം സ്ഥാനത്ത് പോർച്ചുഗൽ ആണ്. അതെ, 1966 നമുക്കറിയാവുന്ന പോലെ തേർഡ് പ്രൈസ്.
1: എന്നാൽ ആറ് ഞാൻ പറയാം, ദാറ്റ് ഇസ് ബ്രസീൽ.
0: ഓ, ബ്രസീൽ.
1: 1958, 1962, 1970, 1994, 2002 ഇത്ര 5 വർഷം കപ്പടിച്ചവരാണ്.
0: കാസമിറോ,
1: കാസമിറോ ക്യാപ്റ്റൻ,
0: കാർലോ
1: ആഞ്ചലോട്ടി. അതായത് ഇക്കൊല്ലം കോച്ചിനെ കൊണ്ടുവന്നു, പുറത്തുനിന്ന് ഒരു കോച്ചിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് പ്രതിഭാധനരായ കളിക്കാരെ ഒരുമിച്ച് നിർത്തിയിട്ട് ആ ടീമിനെ മെരിക്കാൻ കഴിവുള്ള കോച്ച് തന്നെയാണ് ആര്? ആഞ്ചലോട്ടി.
0: യെസ്.
1: ഓക്കെ,
0: അപ്പോ ഏഴാം സ്ഥാനത്ത് നെതർലൻഡ് ആണ്. നമുക്ക് ഓടിച്ചു പറഞ്ഞു പോവാം. എട്ടാം സ്ഥാനത്ത് മൊറോക്കോ ആണ്. 9 സ്ഥാനത്ത് ബെൽജിയം ആണ്. 10 സ്ഥാനത്ത് ജർമ്മനിയാണ്. അപ്പൊ കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ ഇനിയും വരാനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഫുട്ബോൾ ബീറ്റ്സ് തുടരും എല്ലാ ദിവസവും.
1: ഒന്നും കഴിഞ്ഞ കൊല്ലം അർജന്റീന ശൂന്യതയിൽ നിന്ന്
0: പ്രായം ഒരു നമ്പറാണെന്ന് പറഞ്ഞ പോലെ റാങ്കിംഗ് വെറും നമ്പറാണ്. റിയൽ ലൈഫ് സിറ്റുവേഷൻ
1: കാണാം.
0: അതെ കാണാം, നേരിട്ട് കാണാം. അപ്പോ

0: ഈ കാണലും കാഴ്ചയും പറച്ചിലും ഒക്കെ നമ്മൾ തുടരും. ഇന്ന് വരെ ജൂലൈ 22-ാം തീയതി വരെ അവസാന മത്സരത്തിന്റെ അടുത്ത ദിവസം വരെ നമ്മൾ ഈ പറച്ചിലും കേൾവിയും സംഭാഷണവും ആവേശവും നിങ്ങളിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കും. നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുക, സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുക, മുടങ്ങാതെ കേൾക്കുക ഫുട്ബോൾ ബീറ്റ്സ്. അപ്പോ നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാണ്. ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുധീർ ബാബു,
1: ഞാൻ ജയൻ മുത്തേരി,
0: സ്റ്റുഡിയോ സഹായം ഷാജി, സാങ്കേതിക സഹായം ഒരുക്കിയത് സേതലവി ഇ എം ഷജീർ. അപ്പോ നാളെ രാവിലെ 10:30 വീണ്ടും കേൾക്കാമെന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ പറയുന്നു. എല്ലാവർക്കും ഫുട്ബോൾ ആശംസകൾ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 10 മണി കഴിഞ്ഞ 51 മിനിറ്റും 30 സെക്കൻഡും.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. പൊതുജന സേവനമാണ് നല്ല ഭരണത്തിന്റെ യഥാർത്ഥ അളവുകോലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനയത്തോടും സമർപ്പണ ബോധത്തോടും കടമാ നിർവഹണത്തോടും കൂടി നിരന്തരം പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോൾ അഭിനന്ദിച്ചു. മോദിയുടെ പതിറ്റാണ്ടുകളുടെ സമർപ്പിത പൊതുസേവനത്തിന് ശക്തമായ തെളിവാണ് കൂടുതൽ കാലത്തെ പ്രധാനമന്ത്രി പദമെന്ന് ഗോർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 30-നകം RBI പേപ്പർ കറൻസി പിൻവലിച്ച് പ്ലാസ്റ്റിക് നോട്ടുകൾ അവതരിപ്പിക്കുമെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്ര ഗവൺമെന്റ്. PIB ഫാക്ട് ചെക്ക് വിഭാഗം അവകാശവാദം വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ KG സജീത് കുമാറിന്റെ നേതൃത്വത്തിൽ അധികൃതരുമായി ചർച്ച നടത്തും. വയനാട്ടിൽ ഉയർന്ന ഷിഗെല്ല സമ്പർക്ക സാധ്യത നിലനിൽക്കുന്ന 12 വിദ്യാലയങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി. കോളിയാടി AUP സ്കൂളിലെ 3 വിദ്യാർത്ഥികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഇത്. സംസ്ഥാന ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശന ട്രയൽസ് അലോട്ട്മെന്റിൽ ഇന്ന് വൈകിട്ട് 5 വരെ തിരുത്തലുകൾ വരുത്താം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15 പ്രസിദ്ധീകരിക്കും. സ്വർണ്ണവില പവന് 3,160 രൂപ കുറഞ്ഞ് 1,09,760 13,645 രൂപയാണ് ഗ്രാമിന്. പാലക്കാട് മലമ്പുഴ ഡാമിൽ ഇന്നലെ വൈകിട്ട് കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം തൃശൂർ പെരിയാപുരം സ്വദേശി ഷെമിലാണ് മരിച്ചത്.
1: FM പ്രധാന വാർത്തകൾ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസം EMI സ്വന്തമാക്കാം.
8: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
6: ട്രെയിൻ സമയം.
7: ട്രെയിൻ നമ്പർ 1606 തിരുവനന്തപുരം മംഗളൂർ എയർനാട് എക്സ്പ്രസ് 25 മിനിറ്റ് വൈകി 11:58. 1206 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് 12:05. 1665 മംഗളൂർ തിരുവനന്തപുരം എയർനാട് എക്സ്പ്രസ് 12:08 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരും.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
11: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
10: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
11: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
12: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
13: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
14: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
15: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
16: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ?
17: അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
18: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
19: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
18: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
20: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
21: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
20: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
22: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
23: കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
22: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
23: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
24: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
7: നമസ്കാരം. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിച്ചു. കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കാനും സൗകര്യങ്ങൾ ഒരുക്കാനും സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകളും മറ്റും ഉപയോഗപ്പെടുത്തും. കുടിശ്ശികയുള്ളതിനാൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ അടക്കം വിതരണം കമ്പനികൾ നിർത്തിയ സാഹചര്യമുണ്ട്. മരുന്നുകളുടെ ലഭ്യതക്കുറവിനും ഇത് കാരണമാകുന്നു. ചികിത്സാ പിഴവുകൾ വരുമ്പോൾ കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാകും നടപടിയെടുക്കുക. ശരീരം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നടപ്പാക്കണമെന്ന ആവശ്യത്തോട് പ്രതികരിച്ച മന്ത്രി അത് നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും ചടങ്ങിൽ നടത്തി. അഡ്വക്കേറ്റ് ജയന്ത് MLA അധ്യക്ഷനായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിച്ചു. പൊതുജനങ്ങളിൽ നിന്ന് മന്ത്രി നേരിട്ടും നേരത്തെ തയ്യാറാക്കിയ കൌണ്ടറുകൾ വഴിയും പരാതി സ്വീകരിച്ചു. പാലക്കാട് താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കൽപ്പാത്തി ഹോമിയോ ആശുപത്രി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നഗരസഭയ്ക്കകത്ത് അനുയോജ്യമായ കെട്ടിടം അനുവദിക്കുന്നതിന് ജില്ലാ കലക്ടർ മുഖേന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ

0: സമിതി തീരുമാനിച്ചു. പാലക്കാട് തഹസിൽദാർ ജെറിൻ ജോൺസൺ, വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

ഇപ്പോൾ മുതൽ ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും കത്തുകൾ അയക്കാം. അയക്കേണ്ട വിലാസം സ്മൃതിഗീതങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ് പി ഒ, പിൻ 6761 2 2. വാട്സാപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ 9 4 9 5 0 5 0 6 0 0. വാട്സാപ്പ് സന്ദേശം അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഇഷ്ടഗാനത്തോടൊപ്പം വയ്ക്കാൻ മറക്കാതിരിക്കുക. ഈ പരിപാടിയിൽ ആദ്യ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് തട്ടാരുകണ്ടി സുകുമാരൻ, നെടുവ പരപ്പനങ്ങാടിയിൽ നിന്നും. ആവശ്യപ്പെടുന്ന ഗാനം അഴകുള്ള സെലീന എന്ന ചിത്രത്തിൽ ലത പാടിയ ഗാനമാണ്. ഗാനരചന വയലാർ, സംഗീതം യേശുദാസ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: അടുത്ത ഗാനത്തിനായി വാട്സാപ്പ് സന്ദേശം അയച്ചത് രാധ കളത്തിങ്ങൽ അച്ഛൻ അമ്പലത്തിൽ നിന്നും. ചിത്രം കാലചക്രം പാടിയത് യേശുദാസും പി സുശീലയും ചേർന്ന്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

0: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
1: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.

0: ദിശാപദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: പാടിയത് യേശുദാസ്, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ, ചിത്രം അടവുകൾ 18. ഈ ഗാനത്തിനായി കത്തയച്ചത് ജയശ്രീയം പോത്തുകല്ല്.

0: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫുള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
1: അടുത്ത ഗാനത്തിനായി വാട്സാപ്പ് സന്ദേശം അയച്ചത് പി വി മുഹമ്മദ് ഒടക്കെ വാവന്നൂർ. ചിത്രം ലജാവതി. ഈ ഗാനം പാടിയത് ജയചന്ദ്രനും സുശീലയും ചേർന്ന്. ഗാനരചന അൻവർ സുബൈർ, സംഗീതം കെ ജെ ജോയ്.

0: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
0: വല്ലതും ബാക്കിയുണ്ടോ?
2: ആ,
0: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
2: വേണ്ട,
0: കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്.
2: ഒന്നുകൂടി
0: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
2: അടിപൊളി,
0: എന്നാ വേഗം വിട്ടോ.
3: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: അടുത്ത ഗാനം ആവശ്യപ്പെടുന്നത് അബുലെ സോലിപ്പുഴ. ചിത്രം പഞ്ചവടി, പാടിയത് പി ജയചന്ദ്രൻ. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: എണ്ണങ്ങണ്ടയിൽ നിന്നും 65 inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
2: അടുത്ത ഗാനത്തിനായി വാട്സാപ്പ് സന്ദേശം അയച്ചിട്ടുള്ളത് മൂത്തേടം പൂളപ്പൊയ്കയിൽ നിന്നും ടി മുഹമ്മദ്, കുഞ്ഞീരുമ, റഷീദ്, സജന, റിഫാൻ, റിൻഷി, റിഷാൻ, റിഹ എന്നിവരാണ്. ചിത്രം സുറുമ

മുഹമ്മദ്, കുഞ്ഞീരുമ്മ, റഷീദ്, സജന, റിഫാൻ, റിൻഷി, റിഷാൻ, റിഹ എന്നിവരാണ്. ചിത്രം സുറുമയിട്ട കണ്ണുകൾ, പാടിയത് യേശുദാസ്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: എണ്ണണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: എണ്ണങ്ങണ്ടി.
2: അടുത്ത ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പി എം വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ ഒറ്റപ്പാലത്ത് നിന്നും. ചിത്രം ചെകുത്താൻ്റെ കോട്ട. പാടിയത് യേശുദാസ്, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI യിലും സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

ഈ ഗാനത്തിനായി വാട്സാപ്പ് സന്ദേശം അയച്ചത് സുനില സി കെ കരുവാരക്കുണ്ട്, ഇരിങ്ങാട്ടിരി. ചിത്രം മൂടൽ മഞ്ഞു, പാടിയത് എസ് ജാനകി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ഉഷാ ഖന്ന.

സ്മൃതിഗീതങ്ങളിലെ അടുത്ത ഗാനത്തിനായി കത്തയച്ചത് വേട്ടേക്കോട് നിന്നും സേതുമാധവൻ. ചിത്രം ലങ്കാദഹനം പാടിയത് യേശുദാസ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം MS വിശ്വനാഥൻ.

അടുത്ത ഗാനത്തിനായി വാട്സാപ്പ് സന്ദേശം അയച്ചത് ബാലൻ കെ ഇരുമ്പുഴി. ചിത്രം അനുമോദനം പാടിയത് യേശുദാസ്. ഭരണിക്കാവ് ശിവകുമാറിൻ്റെ വരികൾ, എ ടി ഉമറിൻ്റെ സംഗീതം.

വേലായുധൻ പുറ്റമണ്ണ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം നദി, പാടിയത് പി. സുശീല. ഗാനശില്പികൾ വയലാർ, ദേവരാജൻ.

പൊന്നാനിയിൽ നിന്നും ഉണ്ണി കടവനാട്, അതോടൊപ്പം കരിഞ്ചാപ്പാടിയിൽ നിന്നും സിന്ധു വിനോദ് എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. പാടിയത് യേശുദാസ്. ചിത്രം കായലും കയറും. ഗാനരചന പൂച്ചൽ ഖാദർ. സംഗീതം കെ വി മഹാദേവൻ.

ഒതുക്കങ്ങൾ മറ്റത്തൂരു നിന്നും ടി ടി യൂസഫ്. മല്ലനും മാധവനും എന്ന ചിത്രത്തിൽ ബി വസന്ത പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

സ്മൃതിഗീതങ്ങളിൽ അവസാനമായി അരീക്കോട് തച്ചണ്ണയിൽ നിന്നും മിനി മധുസൂദനൻ ആവശ്യപ്പെടുന്ന ഗാനം. പാടിയത് ജയചന്ദ്രൻ, ചിത്രം അർച്ചന ടീച്ചർ, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: ഇന്ന് മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ സുധീർ ബാബു.
1: FM പ്രധാന വാർത്തകൾ.
0: രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് വിതരണം ഗവൺമെന്റ് വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിരോധ രംഗത്തെ നവീകരണം ലക്ഷ്യമിട്ട് നാളെ ന്യൂഡൽഹിയിൽ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം. മേഖലയിൽ ചെറുകിട സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും പ്രോത്സാഹിപ്പിക്കാനും അവബോധം വളർത്താനും ശില്പശാല വഴിയൊരുക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് മന്ത്രി കെ മുരളീധരൻ സ്ഥിതിഗതി വിലയിരുത്തി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം. കാസർഗോഡ് SFI സംഘടിപ്പിച്ച പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കടൽ തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റ് ഭീഷണി മൂലം കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC Elsa 3 കപ്പലിൽ നിന്ന് കടലിൽ ഒഴുകിവന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കരക്കടിയുന്നത്. കോട്ടയം കുട്ടിക്കൽ വിസ തട്ടിപ്പ് കേസിൽ ഒടുവിലായിരുന്ന ട്രാവൽ ഏജൻസി ഉടമ പാലക്കുന്നിൽ അനീഷ് ഉമ്മർ പോലീസ് പിടിയിൽ. ഇന്നലെ രാത്രി കോഴിക്കോട് നിന്നാണ് മുണ്ടക്കയം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവിനാണ് പരിക്ക്. വയനാട് പുൽപ്പള്ളി മരക്കടവ് മൂന്നുവാലം ഭാഗത്ത് ഇന്നലെ വീണ്ടും പുലി ഇറങ്ങി ആടിനെ കൊന്നു. പരിസരത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് 12:05, 1660 മംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 4 മിനിറ്റ് വൈകി 12:12, 1619 ചെന്നൈ എഗ്മോർ മംഗളൂരു മെയിൽ എക്സ്പ്രസ് 1:08, 2211 ലോക്മാന്യതിലക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:03, 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19, 16324 മംഗളൂരു കോയമ്പത്തൂർ മെയിൽ എക്സ്പ്രസ് 2:34, 16650 കന്യാകുമാരി മംഗളൂരു പരശുരാം എക്സ്പ്രസ് 2:55 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 16325 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4:01 എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്.
2: സമയം.

പ്രിയപ്പെട്ടവർ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പിനും പഴം പച്ചക്കറി വില നിലവാരത്തിനും ശേഷം കേൾക്കാം ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്രഗാന പരിപാടി. ഇന്ന് 3 മണിക്ക് കേൾക്കാം NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. നാലുമണിക്ക് മറക്കാതെ കേൾക്കൂ 4 മണിപ്പൂക്കൾ. അഞ്ചു മണിക്ക് ഉള്ള തിരുവനന്തപുരം റിലേ പരിപാടികൾ 5:45 ഞാറ്റുവേല, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 മണി കഴിഞ്ഞ് 4:55. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ.

2.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയ താളം. സമയം 12 മണി കഴിഞ്ഞ് 10:07. ഇശൽ

0: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
4: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
8: എന്നും രാവിലെ 8:03.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
9: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
12: ISI മാർക്കോടുകൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൌ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട, ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
13: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7:00.
13: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: ദിശാപദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
3: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3 ജാർ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റോവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: ഇശൽ തുടരുന്നു. ഇനി കണ്ണൂർ ഷെരീഫ് പാടിയ ഗാനം കേൾക്കാം.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
1: ശനിയും ഞായറും രാവിലെ 7:50.
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
0: രാവിലെ 8:23.
1: പ്രായോജകർ:
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
4: 55-inch വലിയ LED TV-യിൽ ഓൺകിയ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി.

0: ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM-ൽ സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.

0: റോഡ് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: കണ്ണങ്കണ്ടി മഴക്കാലമേള
4: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം
3: കണ്ണങ്കണ്ടി.
5: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
6: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
5: വല്ലതും ബാക്കിയുണ്ടോ?
6: ആ,
5: 5,000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
6: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്. ഒന്നുകൂടി
5: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
6: അടിപൊളി. എന്നാ വേഗം വിട്ടോ.
7: RBI പറയുന്നു,
5: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: ഇശൽ സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 27 മിനിറ്റും 7 സെക്കൻഡും. ഇപ്പോൾ ജാലകം കേൾക്കാം. PMMSY സംയോജിത ആധുനിക മത്സ്യഗ്രാമം പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളി ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് സ്വന്തം ഉടമസ്ഥതയിൽ ഭവനമുള്ള മത്സ്യത്തൊഴിലാളികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പൊന്നാനി മത്സ്യഭവനിലെ തെക്കേക്കടവ്, മരക്കടവ്, മുക്കാടി, മീൻതെരുവ് മത്സ്യഗ്രാമങ്ങളിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12-നകം അപേക്ഷിക്കണം. 2 ലക്ഷം രൂപയാണ് ധനസഹായം ലഭിക്കുന്നത്. അപേക്ഷാ ഫോം മത്സ്യഭവനിൽ ലഭ്യമാണ്. ഫോൺ നമ്പറുണ്ട്: 0494266648 0494266428. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം നേടി ഒരു വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശിക കൂടാതെ അംശദായം അടച്ചുവരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2025-26 അക്കാദമിക വർഷം SSLC, CBSE, ICSE തുടങ്ങിയ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവരിൽ നിന്ന് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിക്കുന്നു. അൺഓർഗനൈസ്ഡ് WSSB.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 15 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0494256748 480 0494256748 480. അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG, 1-ാം ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടിയ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ധനസഹായം അനുവദിക്കുന്നതിനുള്ള അപേക്ഷ ഈ മാസം 20 വരെ ദീർഘിപ്പിച്ചു. അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ നിന്നും വ്യക്തമായ ലഭ്യമാക്കിയ സാക്ഷ്യപത്രവും അനുബന്ധ രേഖകൾ സഹിതം ഓൺലൈൻ വഴി ഈ മാസം 20-നകം അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾ അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് മലപ്പുറം ജില്ലാ ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0483273400 0483273400. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. www.awards.gov.in മുഖേന ജൂലൈ 31 വരെ, അടുത്ത മാസം 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495237980. ജാലകം സമാപിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 55 സെക്കൻഡ്. അല്പസമയത്തിനകം
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര

0: ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. തുടർച്ചയായി 4,399 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഭാരതിരാജ ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തേക്ക് അവധി നൽകി. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാൽപന്ത് കളിയുടെ ആർപ്പുവിളികൾക്ക് കാതോർത്ത് ആരാധകർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 മെയ് 26-നാണ് ശ്രീ മോദി ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. വിവിധ ലോക നേതാക്കളും ആശംസകൾ അറിയിച്ചു. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനുമായ ഭാരതിരാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ചെന്നൈയിലായിരുന്നു അന്ത്യം. സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയിട്ടുള്ള ഭാരതിരാജയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം.
1: പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൌജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്.
0: അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. നീതിക്കായുള്ള പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സാമൂഹിക വികാസത്തിന്റെ ഭാഗമായി എഴുത്തുകളുടെയും രേഖകളുടെയും ശേഖരണവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനാണ് ദിനാചരണം. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനുശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബജറ്റ് വിഹിതത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയത്. പുതിയ നിയമം നടപ്പാക്കുന്നതിന് മുന്നോടിയായി ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ സർക്കാർ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സംസ്ഥാനത്തിന്റെ വിഹിതവും കുറച്ചിട്ടില്ലെന്നും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബജറ്റ് 40% വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്തുകയും തൊഴിലാളികൾക്ക് തടസ്സമില്ലാതെ തൊഴിൽ നൽകുകയും ചെയ്യുക എന്നതാണ് VBG റാംജിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം വ്യാപിപ്പിക്കുകയാണെന്നും LPGയിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമ ക്ഷാമം സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിച്ചതായും ശ്രീ ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവജനങ്ങൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ ലഭ്യമാക്കി. പ്ലസ് വൺ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്താനുമുള്ള അവസരം ഇന്ന് വൈകിട്ട് 5 മണിവരെ. ഈ മാസം 15-നാണ് മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെന്റ്. സ്പോർട്സ് ക്വാട്ട പ്രവേശനത്തിന് ഇന്നു മുതൽ 18 വരെ ഏകജാലക പോർട്ടൽ വഴി അപേക്ഷിക്കാം. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. അതേസമയം രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഹൈ റിസ്ക് കോൺടാക്റ്റുള്ള 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_

0: കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാലക്കാട് മലമ്പുഴ ഡാമിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം തിരൂർ പരിയാപുരം സ്വദേശി ഷെമിലാണ് മരിച്ചത്. പാലക്കാട് ഇരട്ടയാലിലെ സ്വകാര്യ കോളേജിലെ ഫാർമസി അവസാന വർഷ വിദ്യാർത്ഥിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കടൽ തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ വീണ്ടും കരയ്ക്കടിയുന്നു. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC Elsa 3 എന്ന കപ്പലിൽ നിന്ന് കടലിൽ ഒഴുകിപ്പരുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് കരയ്ക്കടിയുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, കോവളം, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലാണ് കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യം വലിയ തോതിൽ കരയ്ക്കടിയുന്നതായി കണ്ടെത്തിയത്. സമുദ്രപരിസ്ഥിതിക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നതാണ് പ്ലാസ്റ്റിക് പെല്ലറ്റ്. ഒരു വർഷം മുൻപ് കടലിൽ കലർന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളിലെ തരികളിലെ വലിപ്പത്തിലും നിറത്തിലും ഇപ്പോൾ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടന വ്യക്തമാക്കി. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെയും മത്സ്യബന്ധനത്തിനെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് സമുദ്ര ഗവേഷകർ പറയുന്നത്.
1: തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടൻ സലീം കുമാർ അനുസ്മരണം നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലുടനീളം ഉജ്ജ്വലമായ കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച വ്യക്തിയാണ് സലീം കുമാറെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് നാളെ കൊടിയേറും. ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളാണ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
3: ലോകം ഒരു പന്തായി ചുരുങ്ങുമ്പോൾ ഫുട്ബോൾ ഈ ഭൂമിയോളം വലുതാകുന്നു. ആ വിഷമലതിലുന്ന പുൽമൈതാനങ്ങളിൽ തീ പടർത്തുന്ന കാലുകൾക്കായി ആർപ്പുവിളിക്കാൻ കടൽ പോലെ ആർത്തിരുമ്പുന്ന ഗാലറികളിൽ തലമുറകൾ തയ്യാറെടുക്കുന്നു. പല കോടി മനം കവരാൻ, ഒരു 100 കളം പിടിക്കാൻ, ഒരേ ഒരു കപ്പടിക്കാൻ കരളുറച്ച് ചുവടുവെച്ച് അവരെത്തുന്നു. മെസ്സി എന്ന മിശിഹയോ ഒരേ ഒരു CR7ഓ പ്രിയപ്പെട്ട നെയ്മറോ ആരാകും കിരീടം ചൂടുക. കീലിയൻ എംബാപ്പയുടെയും ലാമീൻ യമാലിന്റെയും ഗോളുകൾക്കായി ലോകമിത വലവിരിച്ച് കാത്തിരിക്കുന്നു. ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്, ഒരേ ഒരു പന്തിന് പിന്നാലെ ലോകം പായുന്നു. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ഓസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ആകെ 12 ഗ്രൂപ്പുകൾ, 104 കളികൾ. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. രാജ്യതിരുകൾ ഭേദിച്ച് മാനവികതയുടെ ജീവവായു നിറച്ച ഒരൊറ്റ പന്ത് ഏഷ്യയും യൂറോപ്പും കടന്ന് ആഫ്രിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും പായുമ്പോൾ നമുക്കിനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പിനെ വരവേറ്റ് തലസ്ഥാനത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശമായി. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പരിപാടിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കേരളത്തിലെ കായിക പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്ത് നടക്കും. ജൂലൈ ആദ്യവാരം നടക്കുന്ന താരലേലത്തിന്റെ വിവരങ്ങളും KCA പുറത്തുവിട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 74,287, നിഫ്റ്റി 97 പോയിന്റ് നേട്ടത്തിൽ 23,354 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 3,160 രൂപ താഴ്ന്ന് 1,09,160 രൂപയും ഗ്രാമിന് 13,645 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. തുടർച്ചയായി 4,399 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഭാരതീ രാജ ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3, 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തേക്ക് അവധി നൽകി. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാൽപന്ത് കളിയുടെ ആർപ്പുവിളികൾക്ക് കാതോർത്ത് ആരാധകർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.
0: പ്രസവാനന്തര ആരോഗ്യം ഹോമിയോപ്പതിയിലൂടെ. നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ മെറ്റീരിയ മെഡിക്കൽ വിഭാഗം റീഡർ ഡോക്ടർ ഉഷ KN സംസാരിക്കുന്നു.

ഈ ജന്മത്തെ ഉദാത്തമാക്കുന്ന പ്രകൃതിയുടെ പ്രക്രിയയാണ് ഗർഭധാരണവും തുടർന്നുള്ള പ്രസവവും. വംശാവലി നിലനിർത്തുന്ന ഈ പ്രക്രിയ സാധാരണഗതിയിൽ തികച്ചും സ്വാഭാവികവും ഗർഭകാലത്ത് അമ്മയുടെയോ ഗർഭസ്ഥ ശിശുവിന്റെയോ പ്രസവാനന്തരം അമ്മയുടെയോ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാത്തതുമാണ്. സങ്കീർണങ്ങളായ നിർമ്മാണ പ്രവർത്തനങ്ങളും ചയാപചയ പ്രവർത്തനങ്ങളും കൃത്യമായും സൂക്ഷ്മമായും നടക്കുന്നതിലൂടെയാണ് ഒരു സാധാരണ ഗർഭകാലവും പ്രസവവും പൂർത്തീകരിക്കപ്പെടുന്നത്. മഹത്തരമായ ഈ പ്രക്രിയ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് പൂർത്തിയാക്കുന്ന സ്ത്രീ സമൂഹത്തിന്റെ ശാരീരിക മാനസിക വൈകാരിക ആരോഗ്യം ഉറപ്പുവരുത്തുവാൻ പൗരബോധമുള്ള ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ഈ രംഗത്ത് ഹോമിയോപ്പതിയുടെ പങ്ക് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഗർഭിണിയാകുമ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങളായ അനിയന്ത്രിതമായ ഛർദി, ഓക്കാനം, വിശപ്പില്ലായ്മ, രുചിക്കുറവ്, വിവിധങ്ങളായ അണുബാധകൾ, അലർജി രോഗങ്ങൾ, ആസ്തമ എന്നിവയ്ക്ക് പുറമെ ഗർഭകാലത്തുള്ള പോഷണ ആകിരണ സ്വാംശീകരണ കുറവുകൾ കൊണ്ടുണ്ടാകുന്ന വിവിധ ഡെഫിഷ്യൻസി ഡിസീസസ്, ഫോൾസ് ലേബർ പെയിൻ, ബ്രീച്ച് പ്രസന്റേഷൻസ് ഇവയ്ക്കുള്ള പരിഹാരത്തിനും അമിത രക്തസ്രാവം, ഡിലെയ്ഡ് ലേബർ ഇവ ഒഴിവാക്കി സുലളിതമായ സുഖപ്രസവം ഉറപ്പുവരുത്തുന്നതിനും ഗർഭാവസ്ഥയുടെ അവസാന ദിനങ്ങളിൽ ഹോമിയോപ്പതിയെ ആശ്രയിക്കുന്നവർ കൂടിക്കൂടി വരുന്നുണ്ട്. പ്രസവശേഷമുള്ള സമയത്തെ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. അക്യൂട്ട് ഫേസ്, പ്രസവത്തെ തുടർന്നുള്ള 24 മണിക്കൂർ അക്യൂട്ട് ഫേസ് എന്ന ഗണത്തിൽപ്പെടുന്നു. സബ് അക്യൂട്ട് ഫേസ്, 24 മണിക്കൂറിന് ശേഷം 2 മുതൽ 6 വരെയുള്ള ആഴ്ചകളാണ് ഈ ഗണത്തിൽപ്പെടുന്നത്. ലേറ്റ് ഫേസ്, 6 ആഴ്ചകൾ മുതൽ 6 മാസങ്ങൾ വരെ. പ്രസവാനന്തര കാലത്താണ് ഏറ്റവും കൂടുതൽ മാതൃശിശു മരണങ്ങൾ ഉണ്ടാകുന്നതെന്ന് WHO വ്യക്തമാക്കിയിട്ടുണ്ട്. അക്യൂട്ട് ഫേസിൽ സാധാരണയായി കാണപ്പെടുന്നത് യോനി ഭാഗത്തുള്ള നീർക്കെട്ടും വേദനയും മാംസപേശികൾക്കുണ്ടാകുന്ന ക്ഷതങ്ങളും വേദനയും രക്തസ്രാവത്തെ തുടർന്നുള്ള ക്ഷീണം, മലമൂത്ര വിസർജനങ്ങളിൽ വരുന്ന അനിയന്ത്രിതമായ അവസ്ഥ ഇവയാണ്. രോഗലക്ഷണങ്ങൾക്ക് അനുയോജ്യമായി ഹോമിയോ മരുന്നുകൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് വളരെ വേഗം ഫലം തരുന്നു. മറുപിള്ളയുടെ പുറംതള്ളൽ സുഗമമാക്കുന്നതിനുള്ള മരുന്നുകളും വിവിധ തരത്തിലുള്ള അണുബാധകൾ, നീർക്കെട്ടുകൾ ഇവ ഒഴിവാക്കുന്നതിനുള്ള മരുന്നുകളും ഈ ഘട്ടത്തിൽ ആവശ്യാനുസരണം ഉപയോഗിക്കാം. സബക്യൂട്ട് ഫേസ്, 6 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പുറമെ അനേകം മാനസിക പ്രശ്നങ്ങളും അമ്മമാർ, പ്രത്യേകിച്ച് ആദ്യമായി അമ്മയാകുന്നവർ കാണിക്കാറുണ്ട്. രോഗിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകൾ ഒന്നാകെ കണക്കിലെടുത്ത് രോഗിയെ ആകെ ചികിത്സിക്കുന്ന സമ്പ്രദായമാണ് ഹോമിയോപ്പതി എന്നിരിക്കെ ഹോമിയോ ചികിത്സ ഈ ഘട്ടത്തിന് എന്തുകൊണ്ടും അനുയോജ്യമാണ്. നവജാത ശിശുവിന്റെ പോഷണം ഈ ഘട്ടത്തിൽ പ്രധാനമായും മുലപ്പാൽ മാത്രമാണെന്നുള്ളതുകൊണ്ട് പാർശ്വഫലങ്ങൾ തീരെയില്ലാത്ത ഹോമിയോ ചികിത്സയെ സാമാന്യ ജനങ്ങൾ ഈ ഘട്ടത്തിലെ അസുഖങ്ങൾക്ക് കൂടുതലായി ആശ്രയിക്കുന്നു. അക്യൂട്ട് ഫേസിൽ കാണുന്ന പല രോഗങ്ങളും ഈ ഘട്ടത്തിലും തുടരുന്നതാണ്. അതുകൂടാതെ സ്തനങ്ങളിൽ പാൽ കെട്ടിക്കിടന്നുണ്ടാകുന്ന നീർക്കെട്ട്, ആബ്സസ് ഇവയ്ക്കും മുലക്കണ്ണുകൾക്കുണ്ടാകുന്ന വേദന, വിള്ളൽ എന്നിവയ്ക്കും വളരെ ഫലപ്രദമായ ഹോമിയോ ചികിത്സ ലഭ്യമാണ്. ലേപനങ്ങൾക്കു പകരം കഴിക്കാനുള്ള മരുന്നുകളായതുകൊണ്ട് മുലയൂട്ടലും തടസ്സമില്ലാതെ തുടരുവാൻ ഹോമിയോ ചികിത്സ സഹായിക്കുന്നു. മുലപ്പാലിന്റെ അളവ് കൂട്ടാനും അടിയന്തര ഘട്ടങ്ങളിൽ മുലപ്പാലിന്റെ ഉൽപാദനം നിർത്താനും സഹായിക്കുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. പ്രസവാനന്തരം തുടങ്ങുന്നതോ തുടരുന്നതോ ആയ ദഹന സംബന്ധമായ തകരാറുകളായ രുചിക്കുറവ്, ഓക്കാനം, ഛർദി, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, ദഹനക്കുറവ്, മലബന്ധം, വയറിളക്കം തുടങ്ങിയവ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ ഒന്നുപോലെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഉറക്കക്കുറവ്, അതുമൂലമുള്ള ക്ഷീണം, അർശസ്, വെരിക്കോസ് വെയിൻ, പലതരം ശ്വാസകോശ രോഗങ്ങൾ, അലർജികൾ ഇവയൊക്കെ മുലപ്പാലിന്റെ ഉൽപാദനത്തെയോ ഗുണനിലവാരത്തെയോ ബാധിക്കാത്ത തരത്തിൽ ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ ഹോമിയോപ്പതി മരുന്നുകൾക്ക് സാധിക്കും. പ്രസവത്തെ തുടർന്നുള്ള രക്തസ്രാവം ആദ്യ ദിനങ്ങളിൽ സ്വാഭാവികമാണെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ അമിതമായ രക്തസ്രാവം, അതായത് 1 മണിക്കൂറിൽ 1 സാനിറ്ററി നാപ്കിനിൽ കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതാണ്. ഈ രക്തസ്രാവവും വെള്ളപ്പൊക്ക മുതലായ മറ്റ് ഡിസ്ചാർജുകളും ഫലപ്രദമായി നിയന്ത്രിക്കാൻ ഹോമിയോ മരുന്നുകൾ സഹായിക്കുന്നു. നട്ടെല്ലിന്റെ കശേരുക്കൾക്കോ മാംസപേശികൾക്കോ തകരാറനുഭവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നടുവേദനയ്ക്ക് ഹോമിയോ മരുന്നുകൾക്കൊപ്പം ശരിയായ ബോഡി പോസ്റ്റേഴ്സിനെ പറ്റിയുള്ള ബോധവൽക്കരണവും വ്യായാമ മുറകളും മുലയൂട്ടുന്ന അമ്മമാർക്ക് അത്യാവശ്യം

0: ആവശ്യമായ അധിക പോഷണങ്ങളും ഉറപ്പുവരുത്തുന്നതിലൂടെ ശാശ്വതമായ രോഗമുക്തി ലഭിക്കുന്നു. മൂത്രാശയ അണുബാധകൾക്ക് പുറമെ 13% അമ്മമാരെ ബാധിക്കുന്ന യൂറിത്രൽ സ്പിങ്ഡർ തകരാറുകൾക്കും 19% അമ്മമാരിൽ കണ്ടുവരുന്ന എയ്നൽ സ്പിങ്ഡർ കോംപ്ലിക്കേഷൻസിനും ആശ്വാസം കണ്ടെത്താൻ ശരിയായ ഹോമിയോ മരുന്നുകളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെ സാധിക്കുന്നു. ശാരീരിക പ്രശ്നങ്ങൾക്ക് പുറമെ സബക്യൂട്ട് ഫേസിൽ കണ്ടുവരുന്ന പ്രധാന മാനസിക ആരോഗ്യ തകരാറുകളാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അഥവാ ബേബി ബ്ലൂസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നിവ. രോഗിയുടെ ശാരീരിക മാനസിക ലക്ഷണങ്ങൾ തനത് രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി ഹോമിയോപ്പതി അടിസ്ഥാന തത്വങ്ങളെ അധിഷ്ഠിതമാക്കി തിരഞ്ഞെടുക്കുന്ന മരുന്നുകളുടെ ഉപയോഗത്തോടൊപ്പം കൌൺസിലിംഗ്, യോഗ, കുടുംബാംഗങ്ങളുടെ മോറൽ സപ്പോർട്ട് എന്നിവയുടെ സഹായവും സ്വീകരിക്കുന്നത് രോഗമുക്തി എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്നു. 6 ആഴ്ചകൾക്ക് ശേഷം 6 മാസം വരെയുള്ള കാലഘട്ടമാണ് ലേറ്റ് ഫേസ് എന്നറിയപ്പെടുന്നത്. തൊട്ടു മുൻപുള്ള കാലഘട്ടത്തിലെ തുടർച്ചയായോ പുതിയ അസുഖങ്ങളായോ ഈ ഘട്ടത്തിൽ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാം. ഗർഭധാരണത്തെ തുടർന്നുണ്ടാകുന്ന രക്താതിമർദ്ദം, പ്രമേഹം, തൈറോയിഡ് രോഗങ്ങൾ ഇവ പ്രസവശേഷം സ്വാഭാവികമായി തന്നെ സുഖപ്പെടുന്നവയാണെങ്കിലും കുറച്ചു പേരിലെങ്കിലും ഇവ തുടർന്നു നിൽക്കുന്നത് കാണുന്നുണ്ട്. ജീവിതശൈലീ രോഗങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഈ അസുഖങ്ങൾക്ക് താരതമ്യേന നീണ്ടകാലത്തെ ചികിത്സ ആവശ്യമാണെങ്കിലും രോഗമുക്തി നൽകാൻ സാധിക്കുമെന്നതിനാലും പാർശ്വഫലങ്ങൾ ഇല്ല എന്നുള്ളതിനാലും വലിയൊരു വിഭാഗം ജനങ്ങൾ ഹോമിയോപ്പതി മരുന്നുകളെ ആശ്രയിക്കുന്നുണ്ട്. ലേറ്റ് ഫേസിൽ കണ്ടുവരുന്ന ആർത്തവ ക്രമക്കേടുകൾ, ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വേദനകൾ, അനിയന്ത്രിതമായ രക്തസ്രാവം, അണ്ടാശയങ്ങളിലും ഗർഭാശയത്തിലുമുണ്ടാകുന്ന മുഴകൾ, പെൽവിക് അഡ്ഹഷൻസ് ഇവയും ഹോമിയോപ്പതിയിലൂടെ ആശ്വാസം കണ്ടെത്തുന്ന അസുഖ അവസ്ഥകളാണ്. പോസ്റ്റ്പാർട്ടം ഫേസിൽ 35% അധികം സ്ത്രീകളും പരാതിപ്പെടുന്ന മറ്റൊരു കണ്ടീഷനാണ് ഡിസ്പാരൂണിയ അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന. യോനിഭാഗത്തുള്ള പേശികൾക്കുണ്ടാകുന്ന മുറിവുകൾ, ക്ഷതങ്ങൾ, പെൽവിക് ഓർഗൻസിനുണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ ഇവ മൂലം ഇത് സംഭവിക്കാം. 6 മുതൽ 15% വരെ സ്ത്രീകളിൽ ടോക്കോഫോബിയ അഥവാ ഫിയർ ഓഫ് ചൈൽഡ് ബർത്ത്, പ്രസവിക്കാനുള്ള ഭയം. 11% സ്ത്രീകളെ ബാധിക്കുന്ന സെക്കൻഡറി സ്റ്റെറിലിറ്റി അഥവാ രണ്ടാമത് ഗർഭധാരണത്തിനുള്ള കഴിവില്ലായ്മ. ഇവയ്ക്കെല്ലാം അനുയോജ്യമായ ഹോമിയോ മരുന്നുകൾ ലഭ്യമാണെന്ന് അറിയുന്നവർ ഒരുപക്ഷെ എണ്ണത്തിൽ കുറവായിരിക്കും. ഇതിനൊക്കെ പുറമെ പ്രസവാനന്തരം മിക്ക അമ്മമാരെയും അലട്ടുന്ന വിവിധതരം സൗന്ദര്യ പ്രശ്നങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മുഖക്കുരു, മുടികൊഴിച്ചിൽ, അമിതവണ്ണം, വായിലും മോണയിലും ഉണ്ടാകുന്ന അസുഖങ്ങൾ, തൊലിപ്പുറത്തുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ, ചുളിവുകൾ, അരിമ്പാറകൾ, കൊളാസ്മ, ഇവയ്ക്കെല്ലാം ഫലപ്രദമായ മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. അമ്മയുടെയും കുഞ്ഞിന്റെയും മാത്രമല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെ ആകമാനവും ആരോഗ്യ സംരക്ഷണത്തിന് ഹോമിയോപ്പതി മരുന്നുകളുടെ പങ്ക് ഇതിനോടകം വ്യക്തമായല്ലോ. ഈ ശാസ്ത്രശാഖയുടെ നേട്ടങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തി പാർശ്വഫലങ്ങളില്ലാത്ത സുരക്ഷിതമായ ആരോഗ്യം നമുക്ക് ഏവർക്കും, പ്രത്യേകിച്ച് പ്രസവാനന്തരം സ്ത്രീകൾക്ക് ഉറപ്പുവരുത്താം.
1: പ്രസവാനന്തരാരോഗ്യം ഹോമിയോപ്പതിയിലൂടെ. നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെറ്റീരിയ മെഡിക്കൽ വിഭാഗം റീഡർ ഡോക്ടർ ഉഷ കെ എൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ആകാശവാണി.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം

0: അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ശ്രീ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 May 26 നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് 2019, 2024 പൊതുതിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി. അദ്ദേഹം തുടർച്ചയായ മൂന്നാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തി. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്തെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. ആഗോളതലത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യയ്ക്ക് മാറാൻ കഴിഞ്ഞതും 25 കോടിയിലേറെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതും അടിസ്ഥാന സൌകര്യ മേഖലയിൽ വൻതോതിൽ വികസനം കൈവരിച്ചതും മോദി സർക്കാരിന്റെ ഭരണനേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ചരിത്ര നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പറഞ്ഞു. ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദിയെന്ന് പാപ്പുവന്യൂഗിനി പ്രധാനമന്ത്രി ജെയിംസ് മരാപെ വീഡിയോ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചു.
1: Hello and greetings from Papua New Guinea to my friend Prime Minister Modi. Congratulations on reaching a historic milestone, the longest continuous Prime Minister of the great country of India. You have now surpassed the record as the longest serving Prime Minister of India. India remains a friend of Papua New Guinea. You personally have come here. I give respect to you as a senior leader of the Global South, and I am happy that you have now a whole record as the longest serving Prime Minister of India.
0: അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇക്കാലയളവിൽ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമലാ പ്രസാദ് ബിസേസർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, നിർമ്മലാ സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ഈ ചരിത്രപരമായ നേട്ടം ദേശീയ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ അഭിമാനവും സാംസ്കാരിക ഉപജീവനവും വീണ്ടെടുത്ത കാലയളവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷ ഭരണകാലമെന്ന് ശ്രീ അമിത്ഷാ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വശേഷിയിലുള്ള വിശ്വാസമാണ് ഈ നേട്ടത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ധീരമായ പരിഷ്കാരങ്ങൾക്കാണ് രാജ്യം ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചതെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. രാജ്നാഥ് സിംഗ്, ഭൂപേന്ദർ യാദവ്, ജിതേന്ദ്രസിംഗ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് ആശംസ അർപ്പിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ KSRTCക്കുണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ നികത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ആദ്യ മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് June 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൌജന്യ യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ഈ പദ്ധതി സൌജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTC അതിന്റെ വരുമാന കുറവ് വരും. ആ പണം സർക്കാർ KSRTC നൽകും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1976-77 16 വയതിനില്ലെ എന്ന ചിത്രത്തിലൂടെയാണ് ഭാരതിരാജ സംവിധാന രംഗത്തേക്കെത്തുന്നത്. സിഗപ്പു റോജാക്കൾ, നിഴൽകൾ, അലേകൾ ഒഴിവതില്ലൈ മുതൽ മര്യാദ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 6 തവണ വീതം ദേശീയ പുരസ്കാരവും തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരവും നേടിയ ഭാരതിരാജയെ 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സാധാരണ മനുഷ്യരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തെ അഭ്രപാളികളിൽ പകർത്തിയ അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയിലെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി ഭാരതിരാജയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ചലച്ചിത്ര മേഖലയിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി.
2: ഗ്ലോബൽ സിറ്റുവേഷൻ കാ ഫായ്ദാ ഉഠാകെ കുഛ് ലോഗോ നെ ആർട്ടിഫിഷ്യൽ ഷോർട്ടേജസ് കർനെ കി കോശിശ് കി ഹൈ ഏക്ദം ഹംനെ ഉസ്പേ ക്രാക്ക് ഡൗൺ കർ ദിയ കോയി കമി നീ ഹൈ നാ CNG കി കമി ഹൈ നാ പൈപ്പ് ഗ്യാസ് ജോ ലോഗോ കെ ഘരോ മേ ജാ രഹേ ഇൻഫാക്ട് LPG കെ ഹം കൺവേർട്ട് കർ രഹേ ഹൈ ഇൻടു PNG കണക്ഷൻ.
1: പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഇറാന്റെ ദക്ഷിണ തീരം ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന ഇന്ന് ആക്രമണം നടത്തി. ഒമാൻ തീരത്ത് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് US നീക്കം. ഇതിനു പിന്നാലെ ബഹ്റിനിലെ അമേരിക്കൻ 5 കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. മേഖലയിൽ ആക്രമണ നീക്കങ്ങൾ ആവർത്തിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തുടരുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റന്നാൾ രാവിലെ 7:30 നടക്കുന്ന ഗ്രൂപ്പ് എയിലെ 2 മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും ഏറ്റുമുട്ടും. 12 ഗ്രൂപ്പുകളിലായി 104 മത്സരങ്ങൾക്കാണ് ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 19 സെക്കൻഡ്.

expensive. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഇന്ന് പഴം പച്ചക്കറി വില നിലവാരം ലഭ്യമല്ല. അറിയിപ്പുകളെ തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:45 ഞാൻ ട്വേല സ്പോൺസർഡ് പരിപാടി. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 2:10. പ്രിയപ്പെട്ടവരെ, ഇത് മാമ്പഴക്കാലം. വിവിധ വർണ്ണങ്ങളിൽ, വിവിധ രുചികളിൽ, വിവിധ രൂപങ്ങളിൽ വിളഞ്ഞ് പഴുത്ത് കുലകുലയായി നിൽക്കുന്ന മാമ്പഴങ്ങൾ നിറഞ്ഞ മധുരിക്കുന്ന ഓർമ്മകളെ മാഞ്ചിയോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മാങ്ങാക്കാലം. മാവ് മലയാളിക്കെന്നും ഗൃഹാതുരത്വത്തിന്റെ പ്രതീകമാണ്. മാവിലെറിയാനും മാവിൽ കയറാനും ഉപ്പും മുളകും കൂട്ടി പച്ചമാങ്ങ തിന്നാനും അണ്ണാരക്കണ്ണൻ വീഴ്ത്തുന്ന മാമ്പഴത്തിനായി കാത്തിരിക്കാനും പഴുത്ത നാട്ടുമാങ്ങ തൊലിയോടെ തിന്ന് കൈത്തണ്ടയിലൂടെ ഒലിച്ചിറങ്ങുന്ന മധുരച്ചാർ നൊട്ടിനുണയാനും അണ്ടിക്ക് കൂട്ടുപോകാൻ കൂട്ടുകാരനെ ക്ഷണിക്കാനും കൊതിക്കാത്ത മലയാളികളുണ്ടോ? മാവിൻ ചോട്ടിൽ തളിർക്കാത്ത പ്രണയങ്ങളുണ്ടോ? മാമ്പഴക്കാലം എന്നത് മാവ് പൂക്കുന്ന കാലം മാത്രമല്ല, നാട്ടിൻപുറത്തെ സൗഹൃദങ്ങളും സ്നേഹവും ഒരുമയും പൂക്കുന്ന അവധിക്കാല വസന്തത്തിന്റെ ആഘോഷം കൂടിയാണ്. ഇന്ന് മധുരമൂറുന്ന ഈ മാമ്പഴക്കാലത്തെ ഒന്ന് ഓർത്തെടുക്കാം. മാമ്പഴത്തെക്കുറിച്ചും മാങ്ങകളെക്കുറിച്ചും മാവിനെക്കുറിച്ചുമുള്ള പാട്ടുകളിലൂടെ. ആദ്യം മാമ്പഴക്കാലം എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് MG ശ്രീകുമാർ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MJ ചന്ദ്രന്റെ സംഗീതം.

എത്ര തവണ മാവ് പൂത്തു, എത്ര പകലുകൾ രാത്രിയുടെ മിഴി തുടച്ചു, എന്നിട്ടും ഒരുമിച്ച് പങ്കിട്ട തേൻ മാമ്പഴത്തിന്റെ രുചി ഇന്നും അതുപോലെ തന്നെ. ഒരു അഭിഭാഷകന്റെ കേസ് ഡയറിയാണ് ചിത്രം. പാടിയ ദേശുദാസ്, ഗാനശില്പികൾ ഷിബു ചക്രവർത്തിയും രവീന്ദ്രനും.

അടുത്ത ഗാനം ഒരു നാൾ വരും എന്ന ചിത്രത്തിൽ ക്ഷമിക്കണം എം ജി ശ്രീകുമാർ പാടിയതാണ്. ഈ ഗാനത്തിൻ്റെ സംഗീതവും അദ്ദേഹം തന്നെയാണ്. മുരുകൻ കാട്ടക്കടയുടെയാണ് വരികൾ. ബാല്യം മനസ്സിൽ കോറിയിട്ട എത്രയെത്ര ഓർമ്മകൾ, മഷിത്തണ്ടായും ചളിമണ്ണിൽ ഉരഞ്ഞ പാവാടയായും മാവിൻ ചൂട്ടിലെ മണമുള്ള മധുരമായും.

പ്രിയപ്പെട്ടവരെ, സമയം 1 മണി കഴിഞ്ഞ് 17:07 ഇത് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഗാനാമൃതത്തിൽ മാമ്പഴത്തെക്കുറിച്ചും മാവുകളെക്കുറിച്ചുമുള്ള പാട്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഗാനം ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയതാണ്. ഇളയരാജയുടെ വരികളാണ്. ഗിരീഷ് പുത്തഞ്ചേരി പറയുന്നു, മുമ്പ് അരിപ്രാവിന് അരിവിതിരി കൊടുത്ത കവിയെ നമുക്കറിയാം. ഇവിടെ മൈനയ്ക്ക് വരുന്നെല്ലിൻ്റെ കതിരുകൊണ്ട് ഗിരീഷ് പുത്തഞ്ചേരി വിരുന്നൂട്ടുന്നത് തൈമാവിൻ തണലിൽ വെച്ചാണ്.

0: രണ്ട് ചേർ പുതിയ ബാച്ചിലർ ലൈഫ്
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഒന്ന് തൊടുമ്പോൾ 1,000 ഇതളായി വിരിയുന്ന പ്രണയമായി ചക്രമാവിൻ മുന്തിരിക്കുലയായി നീ. എസ് രമേശൻ നായരാണ് കവി. എം ജയചന്ദ്രന്റെ ഈണം. യേശുദാസിന്റെ ശബ്ദം. ചിത്രം കൺമഷി.

ഇനി കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ ഗാനമാണ്. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയിരിക്കുന്നു. വിദ്യാസാഗറിന്റെ ഈണത്തിൽ ബി ആർ പ്രസാദിന്റെ വരികൾ. കിളിച്ചുണ്ടൻ മാമ്പഴം കൊത്താനെത്തുന്ന ഒന്നാം കിളിയും രണ്ടാം കിളിയും മൂന്നാം കിളിയും അങ്ങനെ

ചിത്രം ബോംബെ, മാർച്ച് 12. സോനു നിഗം, ഗണേഷ് സുന്ദരം, സോണി സായ് എന്നിവർ പാടിയിരിക്കുന്നു. റഫീഖ് അഹമ്മദ് പാടുന്നത് ചക്രമാവിൻ കൊമ്പത്തെ കുത്തിയിരിക്കുന്ന തത്തമ്മയെക്കുറിച്ചാണ്. സംഗീതം അഫ്സൽ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ

0: രസവരക്ഷ.
1: ത്രീ കിങ്സ് എന്ന ചിത്രത്തിലെ ഗാനം അനൂപ് ശങ്കറും ശ്വേതയും ചേർന്ന് പാടിയിരിക്കുന്നു. ചക്രമാവിൻ്റെ പൊത്തിലിരിക്കുന്ന പുള്ളിക്കുയിലിനെ കുറിച്ച് ഷിബു ചക്രവർത്തിയാണ് എഴുതിയത്. പുള്ളിക്കുയിലിന് ഈണം പകർന്നത് ഔസേപ്പച്ചനും.

ഇനി കിളി റോമിയോ എന്ന ചിത്രത്തിൽ കേൾക്കാം. അഫ്സലും ശ്വേതയും ചേർന്ന് പാടിയത്. സംഗീതം അലക്സ് പോളിൻ്റേതാണ്. കിളിച്ചുണ്ടൻ മാവിൻ്റെ തണുപ്പുള്ള തണലിൽ തനിച്ചിരിക്കുന്ന പെണ്ണിനെക്കുറിച്ച് എഴുതിയത് വയലാർ ശരത്ചന്ദ്രവർമ്മയാണ്.

അടുത്ത ഗാനം ഭ്രമരം എന്ന ചിത്രത്തിലെയാണ്, പാടിയത് മോഹൻലാൽ. അനിൽ പനച്ചൂരാനാണ് എഴുതിയിരിക്കുന്നത്. മോഹൻ സിതാരയുടെ സംഗീതം. അണ്ണാരക്കണ്ണനോടും മൂവാണ്ടൻ മാവിനോടും കൂട്ടുകൂടുന്നത് വെറുതെയല്ല, ഒരു പുന്നാര തേൻകനിക്ക് വേണ്ടിയാണ്.

മാമ്പഴക്കാല പാട്ടുകളിൽ അവസാനമായി വെള്ളിത്തിര എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവനും കെ എസ് ചിത്രയും ചേർന്ന് പാടിയത്. കൈതപ്രം ഷിബു ചക്രവർത്തി എന്നിവർ ചേർന്നൊരുക്കിയ ഈ ഗാനം അൽഫോൺസിന്റെ സംഗീതത്തിൽ. പച്ചമാങ്ങയെക്കുറിച്ചാണ്, പക്ഷേ നാട്ടുമാവിൽ വിളയുന്ന പച്ചമാങ്ങയെക്കുറിച്ച്.

ഗാനാമൃതം സമാപിക്കുന്നു. ഇന്ന് മാങ്ങയെക്കുറിച്ചും മാമ്പഴക്കാലത്തെക്കുറിച്ചും ഉള്ള ഗാനങ്ങൾ നിങ്ങളെ ഒരു പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് കരുതുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 1 മണി കഴിഞ്ഞ് 56 മിനിറ്റ് 8 സെക്കൻഡ്.

0: FM പ്രധാന വാർത്തകൾ.
1: തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ജനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് ഈ നാഴികക്കല്ലെന്ന് രാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേരള കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. ഡൽഹിയിൽ കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പ്രധാനമന്ത്രിയെ ആദരിച്ചു. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര കൂടുതൽ സർവീസുകളിലേക്ക് നീട്ടുന്നത് പഠിച്ച ശേഷമെന്നും മുഖ്യമന്ത്രി. KSRTCക്ക് പ്രതിമാസം 70 കോടി രൂപ ഗവൺമെന്റ് നൽകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ലക്ഷദ്വീപിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും കൂടുതൽ പ്രാധാന്യം നൽകിയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അന്തരിച്ച വിഖ്യാത സിനിമാ സംവിധായകൻ പി ഭാരതിരാജയുടെ ഭൌതിക ശരീരം ചെന്നൈ നീലാങ്കരയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, മുൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിന് ചുറ്റും അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ജോർദാനിലെ US താവളത്തിലും ഗൾഫിലെ 21 സ്ഥലങ്ങളിലും ആക്രമണം നടത്തിയതായി ഇറാനിലെ റവല്യൂഷണറി ഗാർഡുകൾ. ഖേഷൻ ദ്വീപും തുറമുഖ നഗരമായ സിലിക്കും ആക്രമിച്ചതായി ഇറാനിയൻ മാധ്യമം അറിയിച്ചു.
0: FM പ്രധാന വാർത്തകൾ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
8: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 2213 ലോകമാന്യ തിലക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:03, 1:20.75 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19, 1:03.24 മംഗളൂർ കോയമ്പത്തൂർ മെയിൽ എക്സ്പ്രസ് 2:34, 1:06.50 കന്യാകുമാരി മംഗളൂർ പരശുരാം എക്സ്പ്രസ് 2:55, 2:06.09 മംഗളൂർ സെൻട്രൽ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06.09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 1:06.325 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4:01 എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്.
8: ട്രെയിൻ സമയം.

0: ഇനിയും നമ്മൾ പ്രവേശിക്കുകയാണ്. അസാധാരണ മനുഷ്യനെന്ന മേലങ്കി അണിഞ്ഞുകൊണ്ട് റസ്കോൾനിക്കോവ് രണ്ടുപേരെ കൊല്ലുന്നു. പാവപ്പെട്ടൊരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിക്കോവിന്റെ പെങ്ങളെ കല്യാണം കഴിക്കാനെത്തുന്ന ലൂഷൻ എന്ന ലുബ്ധൻ പണം ഒത്തിരി ചെലവാക്കിയെന്നാണ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി പ്രസ്ഥാനം നടത്തുന്ന ആൻഡ്രി മുൻപ് ജോലി നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത മർമലഡോവിന്റെ ഭാര്യ കാതറീനിയെ തല്ലിയ കക്ഷിയാണ്. ആൻഡ്രിയോടൊപ്പമാണ് ഇപ്പോൾ ലൂഷനും താമസിക്കുന്നത്. ന്യായീകരണങ്ങളുടെ പുറംതൊലി പൊളിച്ചു കളഞ്ഞാൽ മാത്രം അവർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഉള്ളറിയാം.
1: ഇവിടെ ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഞാൻ വന്ന ശേഷം ആൻഡ്രി നിങ്ങളോടൊപ്പം ഞാൻ താമസിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
2: അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? നിശ്ചയിച്ച് ഉറപ്പിച്ചോ ലൂഷൻ?
1: ഇല്ല, അടുക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. ഓ, പലവിധ തടസ്സങ്ങൾ. പിന്നെ അവളുടെ സഹോദരന് തീരെ താല്പര്യമില്ല. എന്നാലും എനിക്കങ്ങ് വിട്ടുകളയാൻ വയ്യ.
2: ലൂഷൻ, നിങ്ങൾ അവർക്ക് വേണ്ടി തന്നെയാണല്ലോ വാശി പിടിക്കുന്നത്.
1: എങ്ങനെ വിട്ടുകളയും?
2: ഇഷ്ടമില്ലാത്ത വിവാഹം വാശിയിൽ എങ്ങനെയും നടത്തുമെന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല, അത് വിട്ടുകള.
1: ആൻഡ്രി, നിങ്ങൾ പറയുന്നത്
2: മാന്യന്മാർക്ക് ചേർന്ന ഏർപ്പാടല്ലെന്ന്.
1: ഓഹോ, അപ്പോൾ ഞാൻ ചെലവാക്കിയ തുകയോ?
2: നിങ്ങൾ എന്ത് ചെലവാക്കി? പിശുക്കൻ, നിങ്ങൾ പണം ചെലവാക്കി പോലും. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു മാന്യൻ.
1: ആ വിധവയുടെ വീട്ടിൽ എന്തോ വിരുന്ന് നടക്കുന്നുണ്ട് ഇല്ലേ?
2: എന്താ ആ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളെയും ഇന്നലെ വന്ന് വിളിച്ചതല്ലേ അതിൽ പങ്കെടുക്കാൻ?
1: ഓ, അവരുടെ ദാരിദ്ര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ റസ്കോൾനിക്കോവ് കൊടുത്ത പണം മുഴുവൻ ഈ വിരുന്നിന് ചെലവഴിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടേക്ക് വരുന്ന വഴി അവരുടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. വീഞ്ഞും മറ്റുമായി ഗംഭീര ഒരുക്കങ്ങൾ. ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുമുണ്ട്. ആ, എന്നെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തോ, ഞാൻ ഓർക്കുന്നില്ല. എന്നെ ഇനി ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പോകുന്നില്ല.
2: നിങ്ങളോട് അവർ സംസാരിച്ചതല്ലേ?
1: ഇന്നലെ കണ്ടു, സംസാരിച്ചു. അത് ശരിയാണ്. ഒരു സർക്കാർ ഗുമസ്തന്റെ അഗതിയായ വിധവ എന്ന നിലയിൽ അവർക്ക് താൽക്കാലികമായി സഹായധനം എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാലാവുന്നത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പേരിലാണ് അവൾ ക്ഷണിച്ചത്. ഒരു ഔദാര്യം.
2: എന്തായാലും ഞാനും പോകുന്നില്ല.
1: ആ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഒരിക്കൽ അവരെ തല്ലിയതുകൊണ്ട് ഇപ്പോൾ അവിടെ പോയി അവരുടെ സൽക്കാരം സ്വീകരിക്കാൻ നിങ്ങൾ മടിച്ചു നിൽക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി.
2: ആഹാ, ആര് തല്ലി? ആരെ കുറിച്ചാ നിങ്ങൾ ഈ പറയുന്നത്?
1: ആ, ഒരു മാസം മുമ്പ് നിങ്ങൾ ആ കാതറീനിയെ തല്ലിയില്ലേ? അത് മറന്നുപോയോ? അപ്പോ അത്രയ്ക്കേ ഉള്ളൂ നിങ്ങളുടെ ആദർശങ്ങൾ, അബലകളായ സ്ത്രീകളെ കുറിച്ചുള്ള ആദർശങ്ങൾ.
2: ആഹാ, ഇതെല്ലാം അപകീർത്തികരങ്ങളായ പ്രസ്താവങ്ങളാണ്. വിഡ്ഢിത്തം. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
1: നിങ്ങളൊരു സ്ത്രീപക്ഷവാദിയാണ്, എന്നാൽ ചെയ്യുന്നതെല്ലാം സ്ത്രീവിരുദ്ധവും. നിങ്ങൾ അവരെ തല്ലിയില്ലേ?
2: അങ്ങനെ ആയിരുന്നില്ല സംഗതികൾ. നിങ്ങൾക്ക് തെറ്റായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ആത്മരക്ഷാർത്ഥം മാത്രമാ ഞാനപ്പോ പ്രവർത്തിച്ചത്.
1: ഓഹോ, നിങ്ങളവരെ കയ്യേറ്റം ചെയ്തോ? ന്യായീകരണം ഒന്നും കണ്ടുപിടിക്കണ്ട.
2: ബലപ്രയോഗത്തോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ എന്റെ അടുത്തേക്ക് ഓടി വന്ന് ശാരീരികമായി അവരെ ആക്രമിക്കുകയായിരുന്നു. എന്നെ ആക്രമിക്കാനേ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എന്നെ ഇഷ്ടം പോലെ ദ്രോഹിച്ചോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കണമായിരുന്നോ? ഞാൻ അവരെ പിടിച്ചു തള്ളി.
1: നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ, അവരെ പിടിച്ചു തള്ളിയല്ലോ. കൊള്ളാം നിങ്ങളുടെ സ്ത്രീവാദം. നിങ്ങളുടെ തള്ളലിൽ അവർ മലർന്നടിച്ചു വീണു, നിലവിളിച്ചു, ശരിയല്ലേ?
2: അതെ, സ്ത്രീകൾ എല്ലാ രീതിയിലും പുരുഷന്മാർക്ക് തുല്യരാവണം.
1: കൊള്ളാം നിങ്ങളുടെ ആദർശം.
2: സ്ത്രീകൾ ശാരീരിക ശക്തിയിൽ പോലും പുരുഷന്മാർക്ക് തുല്യരായിരിക്കണം. അപ്പോ പരസ്പരം പോരാടുകയില്ല. ഭാവി സമൂഹത്തിന് പോരാട്ടം വിഭാവനം ചെയ്യാനേ പറ്റില്ല. ഇപ്പോ ഉണ്ടെങ്കിലും ഭാവിയിൽ ഉണ്ടാവില്ല.
1: നിങ്ങളുടെ നിലപാടിൽ എനിക്ക് യോജിപ്പില്ല.
2: എന്തോ

0: കണ്ടില്ല.
1: പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്.
0: ഞാനുള്ളത് തുറന്നു പറയുന്നു, മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാൻ എനിക്കാവില്ല.
1: അവർ ക്ഷണിച്ചതല്ലേ, പോകാതിരിക്കുന്നത് എന്തുകൊണ്ട്?
0: നിങ്ങൾ പോകുന്നില്ലല്ലോ, ഞാൻ ക്ഷണിച്ചവരെ അപമാനിക്കുകയല്ല.
1: ഓഹ്, അതിന് നിങ്ങൾക്ക് ന്യായീകരണങ്ങളുണ്ട്, കണ്ടില്ലേ?
0: തീർച്ചയായും അപമാനിക്കലല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്നാ അതിൽ നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്യുക. പരിഷ്കരണ പ്രവർത്തനത്തിലാണ് എനിക്ക് താല്പര്യം, ആചാരങ്ങളിലല്ല.
1: നിങ്ങളുടെ ന്യായം കൊള്ളാം.
0: പരിഷ്കാരത്തിന്റെ വിത്ത് വിതയ്ക്കണം, അല്ലെങ്കിൽ ഒരാശയം. ആ വിത്തിൽ നിന്ന് എന്തെങ്കിലും മുളച്ചു വരും. ഞാൻ എങ്ങനെ അപ്പോ അവരെ അപമാനിക്കും?
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദേ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ്. ഹെൻറി, നിങ്ങൾ ഇനി ഒരു ഉദാഹരണം പറയും. നിങ്ങളെ എനിക്ക് നന്നായി അറിയാം.
0: ലൂഷ്യൻ, നിങ്ങൾ തെറേബിയവ എന്നൊരു സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഇല്ല. കണ്ടോ കണ്ടോ കണ്ടോ കണ്ടോ, കഥ വന്നല്ലോ. ആ, തെറേബിയവ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറഞ്ഞു വരുന്നത്?
0: സ്വതന്ത്ര വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൾ മാതാപിതാക്കൾക്ക് കത്തെഴുതി. അവരുടെ ദാമ്പത്യ ജീവിതം 7 വർഷത്തോളം നീണ്ടുനിന്നു. പിന്നെ ഭർത്താവിനെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ച് പോയി.
1: ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. എന്നിട്ട് ഭർത്താവ്?
0: അവള് ഭർത്താവിനെ എഴുതി, നിങ്ങളോടൊപ്പം സന്തുഷ്ടിയായി കഴിയാൻ എനിക്കാവില്ലെന്ന്. സാമൂഹിക ഘടനയെക്കുറിച്ചുള്ള പല സംഗതികളും മറച്ചുവെച്ച് നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാനാവില്ലെന്ന്.
1: ആ, ഇനി കഥ മനസ്സിലാവും. അടുത്ത വിവാഹം കഴിക്കുന്നു, അതും കളയുന്നു, പിന്നെ മൂന്നാമത്തേത്.
0: ഇനി എത്ര വിവാഹം ആയിക്കൊള്ളട്ടെ, എന്ത് വ്യത്യാസമുള്ളത്? അതെല്ലാം 2ാം വിവാഹം മാത്രമാണ്. എന്റെ അച്ഛനമ്മമാർ മരിച്ചതിന്റെ ദുഃഖം മനസ്സിലാവുന്നത് ഇപ്പോഴാ. എങ്കിലും അവർ ജീവിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം എതിർത്തേനെ. നിഷേധമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത. എന്റെ ചിന്താഗതി പിടികിട്ടുന്നുണ്ടല്ലോ.
1: നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആ, ഇന്നലെ മരിച്ച വ്യക്തിയുടെ നിഷ്കളങ്കയായ മകളെ നിങ്ങൾക്കറിയാമോ? സോണിയ. ആളുകൾ അവളെപ്പറ്റി പറയുന്നതിൽ വാസ്തവം വല്ലതുണ്ടോ?
0: എനിക്കെങ്ങനെ പറയാൻ കഴിയും. എന്റെ അഭിപ്രായത്തിൽ സമൂഹത്തിലെ സ്ത്രീകളുടെ സാധാരണ അവസ്ഥ അതാണ്.
1: നിങ്ങളും അവളെ പഴിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്നു.
0: ഞാനോ? സോണിയെ ഞാൻ പഴിക്കുകയോ? നിർബന്ധപൂർവം അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം. എന്തായാലും അവൾ ചെയ്യുന്നത് ശരിയാണ്. അവൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, കുടുംബം നോക്കുന്നു. ശരീരമാണ് അവളുടെ മൂലധനം. അത് സ്വന്തം ഇഷ്ടാനുസരണം വിൽക്കാൻ അവൾക്ക് പൂർണ്ണ അവകാശമുണ്ട്.
1: സാമൂഹിക വ്യവസ്ഥയ്ക്ക് നേരെയുള്ള പ്രതിഷേധം അല്ലേ? സോണിയ ചെയ്യുന്നത് നിങ്ങൾ ന്യായീകരിക്കുകയാണോ?
0: അതെ, ഞാൻ അവളെ ബഹുമാനിക്കുന്നു. എനിക്ക് സോണിയെ കാണുന്നത് തന്നെ ആഹ്ലാദമാ.
1: എന്നിട്ടാണോ ഈ കെട്ടിടത്തിൽ നിന്നും അവളെ പുറത്താക്കിയത്?
0: അങ്ങനെയൊന്നും ആയിരുന്നില്ല. കാര്യങ്ങൾ കാതറീനെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതാണ്. ഞാൻ ഒരിക്കലും സോണിയെ പ്രേമിക്കാൻ പോയിട്ടില്ല. ഞാനവളെ ഉദ്ധരിക്കാൻ ശ്രമിക്കുകയായിരുന്നു, അവളുടെ മനസ്സിൽ പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്താൻ. അവളുടെ പ്രതിഷേധം, അത് മാത്രമായിരുന്നു ലക്ഷ്യം. സോണിയയ്ക്ക് എന്തായാലും ഇവിടെ കഴിയാനാവില്ലായിരുന്നു. അവൾക്ക് സ്വയം തോന്നി, അങ്ങനെയാ അവൾ താമസം മാറ്റിയത്.
1: നിങ്ങളുടെ സംഘടനയിൽ ചേരാൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നു?
0: ഞങ്ങളുടെ സംഘടനയ്ക്ക് പ്രത്യേക അംഗത്വമൊന്നുമില്ല. സമൂല മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊപ്പം അതിൽ ചേരാം. ഇവിടെ വിഡ്ഢിത്തമായി തോന്നുന്നത് അവിടെ വിവേകമായി കണക്കാക്കപ്പെടുന്നു. അവളും ഞങ്ങളോടൊപ്പം ഉണ്ട്.
1: ഇപ്പോ നിങ്ങൾ സോണിയയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്?
0: സോണിയെ ഞാൻ കൂടുതൽ വളർത്തി വികസിപ്പിച്ചെടുക്കും. ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും സുന്ദരമായ സ്വഭാവ അവളുടേത്. അല്ല, അത് പറഞ്ഞപ്പോ എന്താ നിങ്ങളുടെ മുഖത്തൊരു പരിഹാസം? ലൂഷ്യൻ, നിങ്ങൾ അനവസരത്തിൽ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, പരിഹസിക്കുകയാണോ?
1: അവളുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെ നിങ്ങൾ ശരിക്കും മുതലെടുക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ?
0: അല്ല, അങ്ങനെയൊന്നും അല്ല. കാര്യങ്ങളെല്ലാം നേരെ മറിച്ചാണ്.
1: ഓ, നേരെ മറിച്ച്! വിചിത്രമായിരിക്കുന്നു. അതും പറയുന്നത് നിങ്ങൾ. ആൻഡ്രി, കേൾക്കാൻ സുഖമുണ്ട്.
0: നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ എന്തിനു മറച്ചു വെക്കുന്നു. വാസ്തവത്തിൽ അവള് വിശുദ്ധയാണ്, നിഷ്കളങ്കയാണ്.

0: എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്.
1: ഈ വിശുദ്ധിയും നിഷ്കളങ്കതയും എല്ലാം മണ്ടത്തരം. നിങ്ങളവളെ വളർത്തിയെടുക്കും പോലും.
0: വളർത്തിയെടുക്കുക എന്ന വാക്കിന്റെ അർത്ഥം എത്ര പ്രാകൃത മനസ്സോടെയാ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ കഠിനമായി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എന്നാ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രം.

0: നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 2 മണി കഴിഞ്ഞ് 28 മിനിറ്റും 7 സെക്കൻഡും.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിൽ അലക്സ് സംഘം പാടിയ ഗാനമാണ്. എഴുതിയത് കൈതപ്രം, ഈണം പകർന്നത് എം ജയചന്ദ്രൻ.

0: മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 15,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമകനും ഒരേ

0: നിർബന്ധം. കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.

0: அரைக்கிலும் பொடிக்கலும் ஈஸியாகுனா த்ரீ ஜா மிக்சிகள் இப்போ வெறும் 1990 ரூபாய் முதல் கண்ணங்கண்டியில்.
1: ISI மார்க்கோடு கூடிய கிளாஸ் ஸ்டவ் கேஸ் ஸ்டவ் 2490 ரூபாய் முதல் கண்ணங்கண்டியில்.
2: ഇന്ന് 4 മണിക്ക് കേൾക്കാം 4 മണിപ്പൂക്കൾ.
1: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
3: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം.

5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആറ് 10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PAM അബ്ദുൽ ഖാദർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡറിക്കോഡ് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജൂലിയസ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. വദനാർബുദം അഥവാ ഓറൽ ക്യാൻസർ മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സർജനും പ്രോസ്മോ ഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു. ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായന യോസെ മൗരോ ദേ കോൺസൽസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. ആസ്മ രോഗത്തിന്റെ കാരണങ്ങളും രോഗം വരാനുള്ള സാഹചര്യങ്ങളും. വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോപ്പതി ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ ബേബി സന്തോഷ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോ കാവ്യധാര ഇടപ്പള്ളി രാഘവൻ പിള്ള എഴുതിയ കരയല്ലേ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം CV ജിഷ മേരി. 7:50 സുംനാബാം മൾട്ടിറബ് കായിക ലോകം തയ്യാറ. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8 മണിക്ക് FM പ്രധാന വാർത്തകൾ. ആര്യ ഐക്കർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല BV സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകളും. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. നല്ല വാക്കും പൊരുളും. 8:23 ഡോക്ടർ പ്രിൻസ് ജിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ഓർമ്മച്ചെപ്പ് കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ TP മെഹറൂഫ് രാജ്. 8:55 സസ്നേഹം ബാലസാഹിത്യകാരി സുമംഗലയെക്കുറിച്ചുള്ള ഓർമ്മകൾ മകൾ ഉഷ നിലകണ്ഠൻ പങ്കുവയ്ക്കുന്നു. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ബോളിവുഡ് ഹിറ്റ്സ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ടവർ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇഷൽ. 12:25 ജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
6: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
7: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
7: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
9: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
9: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
10: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
12: എന്നും രാവിലെ 7:00.
11: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
12: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
13: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
14: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
13: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
14: ഫോൺ 9744555024.
15: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
16: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
12: എന്നും രാവിലെ 8:30.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
17: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
18: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫുള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
19: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
2: കണ്ണങ്കണ്ടിയിൽ നിന്നും 65-inch വലിയ LED ടിവി സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
15: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.

0: FM പ്രധാന വാർത്തകൾ.
1: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുന്ന പ്രമേയം കേന്ദ്രമന്ത്രിസഭ പാസാക്കി. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും പാർശ്വവൽകൃതരുടെ ഉന്നമനത്തിനുമായി പ്രവർത്തിച്ചതിന് പ്രധാനമന്ത്രിക്ക് പ്രമേയത്തിൽ അഭിനന്ദനം. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിലൂടെ KSRTCക്കുണ്ടാകുന്ന നഷ്ടം സർക്കാർ നികത്തുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് നിർവഹിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേപ്പർ കറൻസി നോട്ടുകൾ പിൻവലിച്ച് പകരം പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ രാജു മരിച്ചു. ഇന്ന് രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ രാജുവിന് പരിക്കേറ്റത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 1611 പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 4:05, 1-2-6-17 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 4:23, 1-6-3-06 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 1-6-3-46 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, 1-6-6-08 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 1-6-3-2-5 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4:01, 5-6-6-08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.

0: ആകാശവാണി.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയ താളം. സമയം 3 മണി കഴിഞ്ഞ് 34 മിനിറ്റ് 38 സെക്കൻഡ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കാലാപാനി എന്ന ചിത്രത്തിൽ ശ്രീകുമാറും എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഇളയരാജ.

അടുത്ത ഗാനം ഫ്രീഡം ഫൈറ്റ് എന്ന ചിത്രത്തിലെയാണ്. പാടിയത് മാത്യൂസ് പുളിക്കൻ, വിദ്യാധരൻ മാസ്റ്റർ എന്നിവർ ചേർന്ന്. മൃദുല ദേവി എഴുതിയ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് മാത്യൂസ് പുളിക്കൻ.

ഈ ഗാനം സുദാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെയാണ്. പാടിയത് ഇമാം മജ്ബൂ, നേഹാ നായർ എന്നിവ ചേർന്ന്. അൻവർ അലിയുടെ വരികൾക്ക് റെക്സ് വിജയന്റെ സംഗീതം.

ഇനി ഫ്രീഡം ഫൈറ്റ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനം പാടിയത് മാത്യൂസ് പുളിക്കനും വിദ്യാധരൻ മാസ്റ്ററും ചേർന്ന്. മൃദുല ദേവി എഴുതിയ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് മാത്യൂസ് പുളിക്കൻ.

അവസാനമായി ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി പ്രണയവിലാസം എന്ന ചിത്രത്തിൽ മിഥുൻ ജയരാജ് പാടിയ ഗാനം വിനായക് ശശികുമാർ എഴുതി ഷാൻ റഹ്മാൻ ഇടം പകർന്നിരിക്കുന്നു.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 3 മണി കഴിഞ്ഞ് 56:12.
1: പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ചേരും. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാറ്റാ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ, കരാറിന്റെ ഭാഗമായി ഗുജറാത്തിലെ ജാംനഗറിൽ 168 മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റാ സെന്റർ സ്ഥാപിക്കും. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് സപ്ലൈകോ പ്രത്യേക ഓഫർ പദ്ധതിയായ സപ്ലൈകോ സോക്കർ 11 അവതരിപ്പിക്കുന്നു. പദ്ധതിയിലൂടെ ലോകകപ്പിലെ പ്രമുഖ 11 ടീമുകളെ സപ്ലൈകോയുടെ 11 ശബരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തി ആകർഷകമായ വിലക്കിഴിവുകൾ നൽകും. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 7-ാം തീയതി പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലമാണ് പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി

0: അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് നിർവഹിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: കണ്ണങ്കണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
6: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
5: കണ്ണങ്കണ്ടി.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7:00.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
7: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
10: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 4:05, 1261 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4:23, 1636 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 1636 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4:01, 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.
10: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 4:55.

0: മണിപ്പൂവേ.
1: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഗുഡ് ഈവനിംഗ്, ശുഭസന്ധ്യ, മസായൽ ഖായർ. നാല് മണിപ്പൂക്കളുടെ നേരമായി. ഇപ്പോൾ മുതൽ 4:55 വരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും, സുധീർ ബാബു.

പ്രിയപ്പെട്ടവരെ, എന്താണ് മനുഷ്യന്റെ പ്രത്യേക സ്കിൽ അഥവാ നൈപുണ്യം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രത്യേക വൈദഗ്ധ്യം മനുഷ്യൻ എന്ന ഹോമോസാപ്പിയന് സ്വന്തമായി ഉണ്ടോ? മീനിന് നീന്തലെന്ന പോലെ, മാനിന് ഓട്ടമെന്ന പോലെ, അണ്ണാന് മരം കയറ്റമെന്ന പോലെ? ആലോചിച്ചാൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കഴിവുള്ള ജീവിയല്ല മനുഷ്യൻ എന്ന് ബോധ്യപ്പെടും. ആടാനും പാടാനും

ും ചിത്രം വരയ്ക്കാനും ഒക്കെയുള്ള കഴിവുകൾ നാം ആർജിച്ചെടുക്കുന്നവയല്ലേ? സത്യത്തിൽ മനുഷ്യനുള്ളത് സാമൂഹിക ജീവിയായി കഴിയാനുള്ള ഒരു പ്രത്യേക സിദ്ധിയാണ്. ഈ ജീവിതത്തിൽ നിത്യേന പലതരത്തിലുള്ള മനുഷ്യരുമായി ഇടപെട്ട് ഈ കഴിവ് നാം വളർത്തിയെടുക്കുന്നു. ജീവിതമാകുന്ന മഹാസാഗരത്തിൽ തുഴഞ്ഞു തുഴഞ്ഞ് നാം നമ്മളെ തന്നെ നാൾക്കുനാൾ പരിമപ്പെടുത്തുന്നു. നല്ല ഒരു സാമൂഹ്യ ജീവിയായി മാറാനുള്ള പരിശീലനമാണ് ഓരോ ദിവസവും നാം ആർജിച്ചുകൊണ്ടിരിക്കുന്നത്. ആർദ്രതയും അലിവുമുള്ള സാമൂഹ്യ ബോധമുള്ള മനുഷ്യരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ നാലു മണിപ്പൂക്കൾ നമുക്ക് ആരംഭിക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
5: തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
6: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസം EMI യിലും സ്വന്തമാക്കാം.
7: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: ജീവിതം കൂടുതൽ അനായാസവും എളുപ്പമുള്ളതാക്കാനുമാണ് നാം സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് അല്ലേ. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ മാത്രം പോരാ, അത് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായും ഏറ്റവും വേഗത്തിലും ഏറ്റവും കുറുക്കു വഴിയിലും ചെയ്യാനാവുമ്പോഴാണ് അതിന്റെ ഫലം ഏറ്റവും ഉന്നതിയിൽ എത്തുന്നത്. കേൾക്കാം അങ്ങനെയുള്ള ഒരു കുറുക്കു വഴിയെ കുറിച്ച്.
1: കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരാൾ ഒരു വിൻഡോ മാത്രമല്ല ഓപ്പൺ ചെയ്തിടുക. അവയിൽ ഒന്ന് നോട്ട് പാഡിൻ്റേത് ഉണ്ടാവും, മറ്റൊന്ന് വെബ് ബ്രൗസറാവും. ആ വെബ് ബ്രൗസറിനകത്ത് തന്നെ നിരവധി ടാബുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അവയ്ക്ക് പുറമേ ചിലപ്പോൾ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആവാം, ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാവാം. ഇങ്ങനെ നിരവധി വിൻഡോകൾ ഒരേ സമയം ഓപ്പൺ ചെയ്തിട്ടുണ്ടാവാം. ഇവയിൽ ഓരോന്നിനെയും വേണമെങ്കിൽ അവയുടെ വലത് മുകൾ ഭാഗത്ത് കാണുന്ന എക്സ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇത് സാധ്യമാണ്. എന്നാൽ സമയം ലാഭിക്കുവാനായി കീബോർഡ് ഉപയോഗിച്ച് ഈ വിൻഡോകളെ ക്ലോസ് ചെയ്യുവാൻ പറ്റും. കൺട്രോൾ ബട്ടണും ഡബ്ല്യു ബട്ടണും ഒരേ സമയം അമർത്തി പിടിച്ചാൽ ഏത് വിൻഡോ ആണോ ആ സമയത്ത് ആക്റ്റീവ് ആയി നിൽക്കുന്നത് ആ വിൻഡോ ക്ലോസ് ആവും. ഒന്നുകൂടി പറയാം, കൺട്രോൾ ബട്ടണും ഡബ്ല്യു ബട്ടണും ഒരേ സമയം അമർത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതാണോ ആക്റ്റീവ് വിൻഡോ ആ വിൻഡോ ക്ലോസ് ആവും. ഇനി നിങ്ങൾ കൺട്രോൾ പ്ലസ് ഡബ്ല്യു അമർത്തുന്നത് ഒരു വെബ് ബ്രൗസർ ആക്റ്റീവായി നിൽക്കുന്ന സമയത്താണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ വെബ് ബ്രൗസർ മൊത്തത്തിൽ ക്ലോസ് ആവില്ല, മറിച്ച് അവയിൽ ഒന്നിലധികം ടാബുകൾ ഒരേ സമയം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ആയി നിൽക്കുന്ന ടാബാണ് ക്ലോസ് ആവുക. നിങ്ങൾ തൊട്ട് മുമ്പത്തെ ടാബിലോട്ട് എത്തും. ഒന്നുകൂടി വ്യക്തമാക്കാം, കൺട്രോൾ ബട്ടണും ഡബ്ല്യു ബട്ടണും ഒരുമിച്ച് അമർത്തുമ്പോൾ സാധാരണഗതിയിൽ ആക്റ്റീവ് വിൻഡോ പൂർണ്ണമായി ക്ലോസ് ആവും. എന്നാൽ വെബ് ബ്രൗസറിൽ മൾട്ടിപ്പിൾ ടാബ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്താണ് കൺട്രോൾ പ്ലസ് ഡബ്ല്യു അമർത്തുന്നതെങ്കിൽ ആക്റ്റീവ് ടാബാണ് ക്ലോസ് ആവുക. ഈ രൂപത്തിൽ ഷോർട്ട് കട്ടുകൾ പഠിച്ചു വെച്ചാൽ എവിടെയാണ് ക്ലോസ് ചെയ്യുവാനുള്ള എക്സ് മാർക്ക് എന്നിങ്ങനെ തെരഞ്ഞു പിടിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. സമയവും ലാഭിക്കാം, വളരെ വേഗത്തിൽ ലക്ഷ്യവും നേടാം. കൺട്രോൾ പ്ലസ് ഡബ്ല്യു.

0: പ്രിയപ്പെട്ടവരെ, സമയം 4 മണി കഴിഞ്ഞ 13 മിനിറ്റും 25 സെക്കൻഡ് പാട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
7: ഓ ലവ്ലി, വെൽ ഡൺ.
6: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
8: RBI പറയുന്നു,
6: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
9: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
10: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
9: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
9: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: പ്രിയപ്പെട്ടവരെ, നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് കേട്ടിട്ടില്ലേ? വലിയ കൂറ്റൻ പാറകളാണ് പുഴയിലൂടെ ഒഴുകി ഒഴുകി മണൽത്തിരിയായി മാറുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വലിയ മാറ്റത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഭാരോദ്വഹനം ചെയ്യുന്ന കായികാഭ്യാസികൾ ആദ്യം തന്നെ വലിയ വലിയ ഭാരമല്ല ഉയർത്തുന്നത്, ചെറുതിൽ തുടങ്ങി വലുതിലേക്ക് എത്തുകയാണ് പതിവ്. കേൾക്കാം മഹത്തായ ഈ ജീവിത പാഠം.
1: വളരെ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാനിടയുണ്ടോ? പ്രകടനം 1% മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് മാത്രം വലിയ നേട്ടങ്ങളിലേക്ക് എത്താനാകുമോ? നിങ്ങൾ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിനെ കുറിച്ച് അറിയണം. 2002 ഡേവ് ബ്ലെയ്സ്ഫോർഡ് ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിന്റെ പെർഫോമൻസ് ഡയറക്ടറായി ചാർജ് എടുക്കുമ്പോൾ പരിതാപകരമായിരുന്നു ടീമിന്റെ അവസ്ഥ. 1908 ശേഷം ഒളിമ്പിക്സിൽ ഒരൊറ്റ സ്വർണ്ണ മെഡൽ മാത്രമേ ബ്രിട്ടന് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ടൂർ ഡി ഫ്രാൻസ് എന്ന പ്രശസ്തമായ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 110 വർഷത്തിനിടെ ഒരൊറ്റ ബ്രിട്ടീഷ് താരം പോലും വിജയിയായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2008 നടന്ന ബീജിംഗ് ഒളിമ്പിക്സിൽ സൈക്ലിംഗിലെ 10 മെഡലുകളിൽ 7 സ്വർണവും സ്വന്തമാക്കിയത് ബ്രിട്ടീഷ് ടീമായിരുന്നു. 2012 നടന്ന ലണ്ടൻ ഒളിമ്പിക്സിൽ അതിലും മികച്ച പ്രകടനം ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം സ്വന്തമാക്കി.

ഏത് 9 ഒളിമ്പിക് റെക്കോർഡുകളും 7 ലോക റെക്കോർഡുകളുമായിരുന്നു. ഒന്നുമല്ലാതിരുന്ന ഒരു ടീമിനെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തിയത് കോച്ച് ഡേവ് ബ്ലേസ്ഫോർഡിന്റെ 1% മെച്ചപ്പെടൽ എന്ന മാർഗത്തിലൂടെയായിരുന്നു. ഒറ്റയടിക്കുള്ള വലിയ മാറ്റങ്ങളല്ല, മറിച്ച് വിവിധ മേഖലകളിൽ വരുത്തുന്ന വളരെ ചെറിയ മാറ്റങ്ങളാണ് പ്രകടനം മെച്ചപ്പെടുത്താനുള്ള പ്രായോഗിക മാർഗം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സൈക്കിളുകളുടെ സീറ്റുകൾ റൈഡർമാർക്ക് കൂടുതൽ സുഖം നൽകുന്ന രീതിയിൽ അദ്ദേഹം ക്രമീകരിച്ചു. കൂടുതൽ ഗ്രിപ്പ് ലഭിക്കുന്നതിനായി ടയറുകളിൽ ആൽക്കഹോൾ പുരട്ടി. വർക്കൗട്ടുകളുടെ ഫലം അളക്കാൻ റൈഡർമാരോട് ബയോഫീഡ്ബാക്ക് സെൻസറുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. സൈക്കിളിൽ പൊടി പറ്റുന്നത് പ്രകടനത്തെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ സൈക്കിളുകൾ വെള്ള പെയിന്റ് അടിച്ചു. ചെറിയ പൊടിപടലങ്ങൾ പോലും എളുപ്പത്തിൽ കാണാനും വൃത്തിയാക്കാനും അത് സഹായിച്ചു. എല്ലാവിധ അണുബാധകളിൽ നിന്നും കളിക്കാർ മുക്തരായിരിക്കാൻ വേണ്ടി ശരിയായ രീതിയിൽ കൈകൾ കഴുകുന്നത് പരിശീലിപ്പിക്കാൻ ഡോക്ടർമാരെ നിയോഗിച്ചു. ഒളിമ്പിക്സിനിടയിൽ ആർക്കും ഷേക്ക് ഹാൻഡ് നൽകരുതെന്നും കളിക്കാർക്ക് നിർദ്ദേശം നൽകി. ഭക്ഷണകാര്യത്തിലും കണിശത പുലർത്തി. ഈ രൂപത്തിൽ ഓരോ മേഖലയിലും ചെറിയ രൂപത്തിലുള്ള മാറ്റങ്ങളാണ് കോച്ച് ടീമിൽ വരുത്തിയത്. ഈ കുഞ്ഞു മാറ്റങ്ങളുടെ ഫലമായിരുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ ഒളിമ്പിക്സിലും ടൂർ ഡി ഫ്രാൻസിലും ബ്രിട്ടീഷ് ടീം കാഴ്ചവെച്ച മിന്നുന്ന പ്രകടനം. പല തീരുമാനങ്ങളും ജീവിതത്തിൽ നാം മാറ്റിവെക്കാറുള്ളത് ഇത്ര പെട്ടെന്ന് അത്രയൊന്നും മാറാൻ കഴിയില്ല എന്ന ചിന്ത കൊണ്ടല്ലേ? അവിടെയാണ് 1% മെച്ചപ്പെടൽ രീതി പ്രസക്തമാകുന്നത്. വലിയൊരു ലക്ഷ്യത്തിനായി പ്രയത്നിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ മേഖലയിലും പ്രതിദിനമുള്ള കുഞ്ഞു കുഞ്ഞു മെച്ചപ്പെടലുകൾ ഏറെ പ്രധാനമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ഓട്ടമത്സരത്തിൽ 1-2 സ്ഥാനങ്ങളിൽ എത്തുന്നവർ തമ്മിലുള്ള സമയവ്യത്യാസം ഏതാനും മൈക്രോ സെക്കൻഡുകൾ മാത്രമായിരിക്കും. എത്ര ചെറിയ തോതിലായാലും മെച്ചപ്പെടൽ എന്ന പ്രക്രിയ നമുക്ക് പ്രതീക്ഷയോടെ ഇടതടവില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കാം. ഓരോ നിമിഷാർദ്ധത്തിലും പുതിയ, കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാകാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
3: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
2: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
6: CH സെന്റർ മഞ്ചേരി. കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. CH സെന്റർ മഞ്ചേരി. കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
8: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
8: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
8: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
10: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
9: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
10: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
11: I love your teeth because yellow is my favorite color. എങ്ങനെ ഒരു തമാശ കേട്ടിട്ടുണ്ട്, നിന്റെ പല്ലുകൾ എനിക്കിഷ്ടമായി കാരണം മഞ്ഞയാണ് എനിക്കിഷ്ടപ്പെട്ട നിറം എന്നാണ്. ഒരു കളിയാക്കലാണത്, എന്നാലും പല്ലിനെപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെളുത്ത നിറമാണ്. മുല്ലപ്പൂ പല്ല്, മുത്തുമണി പല്ല് എന്നിങ്ങനെയൊക്കെ കവിഭാവനകളും ധാരാളമുണ്ട്. ഇങ്ങനെ പല്ലുകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് നമുക്ക് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുമുണ്ട്. ദന്ത സംരക്ഷണത്തെക്കുറിച്ചുമുണ്ട് നമുക്ക് വ്യത്യസ്തമായ ധാരണകളും തെറ്റിദ്ധാരണകളും. എന്തായാലും ദന്ത സംരക്ഷണം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ന് കേൾക്കാം ദന്തപരിപാലനവും തെറ്റിദ്ധാരണകളും. മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്തോ ഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ സംസാരിക്കുന്നത്.
12: പല്ല് ക്ലീനിങ്ങിലൂടെ പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നു. ശരിക്കുള്ള വസ്തുത, അഴുക്കുകൾ ക്ലീനിങ്ങിലൂടെ നീക്കം ചെയ്യുമ്പോൾ പല്ലിന്റെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മോണയോട് ചേർന്ന ഭാഗങ്ങൾ, വായിലെ അന്തരീക്ഷവുമായി നേരിട്ട് ബന്ധം വരുന്നു. ആയതിനാൽ ചെറിയൊരു പുളിപ്പ് അനുഭവപ്പെടും എങ്കിലും 2 ദിവസം

ദിവസത്തിനകം മോണ യഥാസ്ഥാനത്ത് വരികയും പുളിപ്പം മാറുകയും ചെയ്യുന്നു. പല്ലുകൾ ക്ലീൻ ചെയ്യുമ്പോൾ പല്ലുകൾക്കിടയിൽ വിടവുണ്ടാകുന്നു. അത് ശരിയല്ല. വസ്തുത എന്ന് പറയുന്നത് പല്ലുകൾക്കിടയിലുള്ള അഴുക്കുകളാണ് ക്ലീനിങ്ങിലൂടെ വൃത്തിയാക്കപ്പെടുന്നത്. അത് നീക്കം ചെയ്യുമ്പോൾ അവിടെ വിടവ് വരികയും എന്നാൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ മോണ ആരോഗ്യകരമായ പല്ലിനോട് ചേർന്ന് വരികയും ആ വിടവുകൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ

0: ആയ യഥാസ്ഥാനത്ത് വരുമ്പോൾ ഇളക്കം കുറയും. കട്ടിയുള്ള, അതായത് ഹാർഡ് ടൂത്ത് ബ്രഷ് പല്ല് വൃത്തിയാക്കുവാൻ പ്രയോജനപ്പെടുന്നു. ശരിക്കും കട്ടിയുള്ള ബ്രസ്റ്റിലുള്ള ബ്രഷ് ഉപയോഗിക്കുമ്പോൾ പല്ലിൻ്റെ തേയ്മാനം കൂടുന്നു. എന്നാൽ മൃദുവായ ബ്രസ്റ്റിലുള്ള ബ്രഷ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിനാൽ ഇനാമൽ തേഞ്ഞു പോകാതെ പല്ലുകളെ വൃത്തിയാക്കപ്പെടുന്നു. പൽപ്പൊടി, ഉമിക്കരി എന്നിവ ടൂത്ത് പേസ്റ്റിനേക്കാൾ ഉത്തമമാണ്. പൊങ്ങിയ പല്ല് താഴുവാനും നല്ലതാണ് എന്നൊരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. പൽപ്പൊടിയിലും ഉമിക്കരിയിലും ഉരയുന്ന വസ്തുക്കൾ കൂടുതലാണ്, ബ്രസ്റ്റ് അബ്രേസീവ്സ്. ആയതിനാൽ പല്ല് വൃത്തിയാക്കുമ്പോൾ തിളക്കം ചിലപ്പോൾ അനുഭവപ്പെടുമെങ്കിലും കാലക്രമേണ പല്ലുകൾ തേയ്മാനം സംഭവിക്കുന്നു. അതുപോലെ തന്നെ പൊങ്ങിയ പല്ലുകൾ താഴാനായിട്ട് നിശ്ചിതമായ ശക്തി ആവശ്യമാണ്. അത് ഓർത്തഡോണ്ടിക് ചികിത്സയിലൂടെ മാത്രമേ സാധിക്കൂ. എന്തായാലും കൈ വിരലുകൾ കൊണ്ട് പല്ല് താഴുവാൻ സാധ്യമല്ല. കേടായ പല്ലുകൾ റൂട്ട് കനാൽ ചികിത്സ ചെയ്യുന്നതിനേക്കാൾ പറിക്കുന്നതാണ് നല്ലത് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ കേടായ പല്ലുകൾ റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് ക്രൗൺ ചെയ്യുന്നതാണ് ഉത്തമം. പല്ലുകൾ പറിച്ചു കളഞ്ഞാൽ അവിടെ വിടവ് വരികയും കാലക്രമേണ തൊട്ടടുത്തുള്ള പല്ലുകൾ അവിടേക്ക് നീങ്ങുകയും നിരതെറ്റിയ പല്ലുകൾക്കും മറ്റ് പല അവസ്ഥയ്ക്കും കാരണമാവും. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതല്ലേ, പിന്നെ എന്തിനവയെ പരിപാലിക്കണം എന്ന് പല മാതാപിതാക്കളും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, പാൽപ്പല്ലുകൾ പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് അത് പറിക്കുകയോ കേടുവന്ന പല്ല് ചികിത്സിക്കാതിരിക്കുകയോ ചെയ്താൽ വരുംകാലത്ത് വരുന്ന സ്ഥിരം ആയ പല്ലുകൾ നിരതെറ്റുവാനും പഴുപ്പ് നിൽക്കുവാനും ഇടവരും. മേൽത്താടി, അതായത് മാക്സിലറി ആർച്ചിലെ പല്ല് പറിക്കുന്നതിലൂടെ തലവേദന, കാഴ്ചക്കുറവ്, കവളൊട്ടുക എന്നിവയൊക്കെ സംഭവിക്കുമെന്ന് ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല. പല്ല് പറിക്കൽ അഥവാ എക്സ്ട്രാക്ഷൻ കൊണ്ട് മാത്രം തലവേദനയോ കാഴ്ചക്കുറവോ ഉണ്ടാകുന്നതല്ല. പല്ല് പറിച്ചതിന് ശേഷം മുറിവ് ഉണങ്ങിയാൽ അവ അവിടെ കൃത്രിമ പല്ല് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ചെന്നിക്കുത്ത്, ക്ലസ്റ്റർ ഹെഡേക്ക്, ടെൻഷൻ ഹെഡേക്ക്, നീരിറക്കം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് അധികം ആയേക്കാം. പല്ല് പറിക്കൽ കൊണ്ട് മാത്രം തലവേദനയോ കാഴ്ചക്കുറവോ ഉണ്ടാകുന്നതല്ല. പല്ല് വെളുപ്പിക്കുന്നത് പല്ലിന് ദോഷമാണോ? അല്ല. പല്ല് വെളുപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഒരു പുളിപ്പ് അനുഭവപ്പെടുമെങ്കിലും അത് കുറയുകയും പല്ല് പഴയ രീതിയിലേക്ക് മാറുകയും ചെയ്യും. അതുപോലെ ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അത് ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. പല്ലിനിടയിലുള്ളതും മോണയിലേക്ക് ഇറങ്ങാത്തതുമായ അഴുക്കുകൾ നീക്കം ചെയ്യുവാൻ ടൂത്ത് പിക്ക് ഉപയോഗിക്കാം.
1: പ്രിയപ്പെട്ടവരെ, സമയം 4 മണി കഴിഞ്ഞ് 31 മിനിറ്റും 1 സെക്കൻഡും ആയിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കളാണ്. ഇന്ന് 4 മണിപ്പൂക്കൾക്കൊപ്പം ഞാൻ സുധീർ ബാബു.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
4: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510-7333-34.
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
9: എന്നും രാവിലെ 7:35.
5: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
10: ഒരിച്ചിരി ചാണകപ്പൊടി, ഒരിച്ചിരി വേപ്പിൻ പിണ്ണാക്ക്, ഒരിച്ചിരി ട്രൈക്കോഡെർമ, ഇതെല്ലാം കൂടി കൂട്ടി വളമായിട്ട് ചെടികൾ കിട്ടുനോക്കൂ. ചെടികൾ ചറപറ പൂക്കുന്നതും കായ്ക്കുന്നതും കാണാം. രാസവളങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുന്ന ഇക്കാലത്ത് ജൈവവളങ്ങളാണ് ഏറ്റവും ഉത്തമം. കേൾക്കാം ചില കൃഷി അറിവുകൾ.
11: ട്രൈക്കോഡെർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി 90 കിലോഗ്രാം ചാണകപ്പൊടി, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോഗ്രാം ട്രൈക്കോഡെർമ എന്നിവ ആവശ്യമാണ്. ഇവ മൂന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്ന വളക്കൂട്ടിനെ ട്രൈക്കോഡെർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവർ എന്ന് പറയും. മഴ നനയാത്ത, സൂര്യപ്രകാശം നേരിട്ടേൽക്കാത്ത, നല്ല വായുസഞ്ചാരമുള്ള സ്ഥലമാണ് ഇവ തയ്യാറാക്കാനായി തെരഞ്ഞെടുക്കേണ്ടത്. 90 കിലോഗ്രാം ചാണകപ്പൊടിയിലേക്ക് 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് നന്നായി വെള്ളം തളിച്ച് കൈക്കോട്ടുകൊണ്ട് യോജിപ്പിക്കുക. വെള്ളം കൂടിപ്പോകാതെയും കുറഞ്ഞു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവിച്ചാൽ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന മിത്രകുമിളായ ട്രൈക്കോഡെർമയുടെ വളർച്ച ശരിയായ രീതിയിൽ നടക്കാതെ പോകും. ഇനി ഇതിലേക്ക് 1 കിലോ ട്രൈക്കോഡെർമ പൊട്ടിച്ചിടുക. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇവ കൂന കൂട്ടി ഇടുക. എന്നിട്ടിതിൻ്റെ മുകളിലേക്ക് വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ ഒരു ചണച്ചാക്ക് ആവരണം പോലെ ഇട്ട് മൂടിവെക്കുക. ഇങ്ങനെ 15 ദിവസം വെക്കണം. 2 ദിവസം കഴിഞ്ഞ് ചാക്ക് മാറ്റി നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പൂപ്പൽ വന്നതായി കാണാം. ട്രൈക്കോഡെർമ മിത്ര ബാക്ടീരിയ വളരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പൂപ്പൽ കാണുന്നത്. ഇത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും പഴയതുപോലെ ചണച്ചാക്കിട്ട് മൂടുക. ഇങ്ങനെ ഓരോ 2 ദിവസം കൂടുമ്പോഴും ഈ മിക്സിംഗ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ 15 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ പോട്ടിംഗ് മിശ്രിതത്തിൽ ചേർക്കാനുള്ള ട്രൈക്കോഡെർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവർ നമുക്ക് റെഡിയായി കിട്ടും. കാഴ്ചയിൽ ചായപ്പൊടി പോലെ ഇരിക്കും ഈ വളം. ഈ വളത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മിത്രകുമിൾ ഉള്ളതിനാൽ ചെടികളുടെ വളർച്ച നന്നാവും. അതോടൊപ്പം മണ്ണിലൂടെ ചെടികൾക്ക് വരാൻ സാധ്യതയുള്ള കുമിൾ രോഗങ്ങൾ കുറയ്ക്കാനും സാധിക്കും. ഇങ്ങനെ തയ്യാറാക്കിയ ട്രൈക്കോഡെർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവറും മേൽമണ്ണും മണലും

തുല്യ അളവിൽ മിക്സ് ചെയ്താണ് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കേണ്ടത്. തുല്യ അളവെന്നു പറഞ്ഞാൽ ഒരു കുട്ട മേൽമണ്ണിന് ഒരു കുട്ട മണൽ ഒരു കുട്ട ജൈവവളം എന്ന കണക്കിന് എടുക്കണം.

0: റേഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റേഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 12,990 മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ട് ഇപ്പോൾ വെറും 5,990 കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോ

0: ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
4: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7 മണിക്ക്
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: മിഥുനം എന്ന ചിത്രത്തിൽ ശങ്കരാടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ആസ്മ മൂലം ശ്വാസം മുട്ടി വലിക്കുന്നത് കാണുമ്പോൾ അമ്മാവ മരിക്കാൻ പോവുകയാണോ എന്ന് കൊച്ചുമോൻ ചോദിക്കുന്ന ഒരു തമാശ രംഗമുണ്ട്. കാര്യം തമാശയാണെങ്കിലും ആസ്മ രോഗത്തിന്റെ എല്ലാ വിഷമതകളും ആ രംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. ആസ്മ പേര് ചെറുതാണെങ്കിലും ആള് വലിയ കുഴപ്പക്കാരനാണ്. കേൾക്കാം ആസ്മ രോഗത്തെക്കുറിച്ച്.
7: നമ്മുടെ ശ്വസന പ്രക്രിയയെ ബാധിക്കുന്ന ഏതൊരു രോഗത്തെയും ഗൗരവമായി കാണേണ്ടതുണ്ട്. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ശ്വാസകോശ രോഗമാണ് ആസ്മ. ഒരു കുട്ടിക്ക് ആസ്മയുണ്ടെന്ന് നിർണയിക്കപ്പെടുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സിൽ വലിയ ആശങ്കയും ഒരുപാട് സംശയങ്ങളും രൂപപ്പെടാറുണ്ട്. അതുകൊണ്ടുതന്നെ നമുക്ക് ആസ്മയെക്കുറിച്ച് വിശദമായി അറിയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ആസ്മ അലർജി രോഗങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്താകമാനം 30 കോടി ജനങ്ങൾ ആസ്മ അലർജി രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഏകദേശം 20% രോഗികൾ നമ്മുടെ നാട്ടിൽ ആസ്മ അലർജി എന്നീ രോഗങ്ങൾ ഉള്ളവരാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. മാറി മാറി വരുന്ന ജീവിതശൈലികളും അനാരോഗ്യകരമായ ഭക്ഷണരീതികളും വൻതോതിലുള്ള അന്തരീക്ഷ മലിനീകരണവും ശ്വാസകോശ രോഗങ്ങളുടെ വർദ്ധനവിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിലെ അലർജി ആസ്മ രോഗങ്ങളും വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. എന്താണ് ആസ്മ? ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ദീർഘകാല രോഗമാണ് ആസ്മ. വൈദ്യശാസ്ത്രപരമായി ആസ്മ എന്നത് ശ്വാസനാളികളുടെ ചുരുക്കം, ശ്വാസകോശത്തിലെ നീർക്കെട്ട്, കഫം നിറയൽ, ശ്വാസകോശ പേശികൾ സങ്കോചിക്കുന്ന അവസ്ഥ എന്നിവ കൊണ്ടുണ്ടാകുന്ന ശ്വാസതടസ്സമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ, അതാണ് ആസ്മ. കുട്ടികളിൽ ശ്വാസനാളികളുടെ വലിപ്പം കുറവാണ് എന്നതും പ്രതിരോധശേഷി കുറവാണ് എന്നതും അലർജി വസ്തുക്കളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് പെട്ടെന്ന് സാധ്യമാകുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ആസ്മയും അനുബന്ധ രോഗങ്ങളും സർവ്വസാധാരണമാണ്. കുട്ടികളിൽ ആസ്മയുണ്ടാകാൻ പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ്. കുട്ടിയുടെ മാതാപിതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ അലർജി ആസ്മ രോഗങ്ങളുണ്ടെങ്കിൽ കുട്ടിക്ക് ആസ്മ വരാനുള്ള സാധ്യത ഏറെയാണ്. അലർജി വസ്തുക്കളുമായുള്ള ഇടപഴകൽ, പുകവലിക്കാരുമായുള്ള സമ്പർക്കം, അട്ടോപ്പിക് എക്സിമ, അർട്ടിക്കേരിയ തുടങ്ങിയ തൊക്കു രോഗങ്ങൾ എന്നിവയും ആസ്മ വരാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു.
6: കേട്ടില്ലേ ആസ്മയുടെ വിശേഷങ്ങൾ? സംസാരിച്ചത് ഡോക്ടർ V. Baby സന്തോഷ്.

0: ആശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
6: ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
8: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
6: തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
1: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
11: പലകുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും എന്നാണല്ലോ. പരാജയങ്ങളിൽ പതറാതെ മുന്നേറിയാണ് നാം ജീവിതത്തിൽ വിജയക്കൊടി പാറിക്കേണ്ടത്. നടക്കാൻ പഠിക്കുന്ന കുഞ്ഞും വലനെയ്യുന്ന ചിലന്തിയുമൊക്കെ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. ഓരോ പ്രതിസന്ധികളും അവസരങ്ങളാക്കി കരുതി മുന്നേറിക്കൊണ്ടേയിരിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിത മന്ത്രം. കേട്ടോളൂ. ശ്രീ ലക്ഷ്മി ഗംഗാധരൻ വലമ്പൂർ നൽകുന്ന സദ്വചനങ്ങൾ.
12: 1979 ഓഗസ്റ്റ് 10, ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹവാഹനമായ SLV-3 ആകാശത്തേക്ക് കുതിക്കാൻ തയ്യാറായി നിൽക്കുന്നു. വർഷങ്ങളായുള്ള ശ്രമം, ഉറക്കമില്ലാത്ത രാത്രികൾ, എല്ലാറ്റിനുമൊടുവിൽ ഉദ്യമം അതിന്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു പ്രോജക്ട് ഡയറക്ടർ. ഒരു രാഷ്ട്രത്തിന്റെ സ്വപ്നവും പ്രതീക്ഷയും അർപ്പിതമായിരിക്കുന്നത് അദ്ദേഹത്തിലാണ്. കൗണ്ട്ഡൌൺ അവസാനിച്ചു. തീയും പുകയുമായി SLV-3 ഉയർന്നു. ശാസ്ത്രജ്ഞരുടെ കണ്ണുകളിൽ സ്വപ്നസാഫല്യത്തിന്റെ തിരികൾ തെളിഞ്ഞിരുന്നു. കലാം തന്റെ വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ പുണ്യനിമിഷം പോലെ തോന്നി. പക്ഷേ 137-ാം സെക്കൻഡ് എല്ലാം തകിടം മറിഞ്ഞു. ഉപഗ്രഹത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അലാറങ്ങൾ മുഴങ്ങാൻ തുടങ്ങി. എങ്ങും പരിഭ്രാന്തി, പ്രാർത്ഥനകൾ, മൗനം. ഉപഗ്രഹം പരാജയപ്പെട്ടു. ആ രാത്രിയെക്കുറിച്ച് കലാം വിങ്സ് ഓഫ് ഫയറിൽ ഇങ്ങനെ എഴുതി: എന്റെ ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞിരിക്കുന്നു. ഈ വേദന വളരെ വലുതാണ്. എന്റെ സ്വപ്നം തകർന്നു. എന്റെ രാജ്യത്തെ ഞാൻ പരാജയത്തിലേക്ക് നയിച്ചു. എന്നാൽ ഇതാണ് ജീവിതത്തെ മാറ്റിയ നിമിഷം. അന്നത്തെ ISRO ചെയർമാൻ കലാമിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് പരാജയം നിന്റെ പേരിലാണ്. ഞാൻ നാളെ ഒരു പത്രസമ്മേളനം വിളിക്കും. കുറ്റം ഞാൻ ഏറ്റെടുക്കും. പക്ഷേ നമ്മൾ വിജയിക്കുന്ന ദിവസം പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നത് നീയായിരിക്കും. അങ്ങനെയൊരു നേതൃത്വ പാഠവും പോസിറ്റീവ് ചിന്തയുടെ മഹത്വവും ചരിത്രം കുറിച്ചു. ടീം തളർന്നു പോകാതെ വീണ്ടും എഴുന്നേറ്റു. ഒരു വർഷം കഴിഞ്ഞ് കൃത്യം 1980 ജൂലൈ 8 SLV-3 വീണ്ടും കുതിച്ചുയർന്നു. ഈ പ്രാവശ്യം ഇന്ത്യയുടെ ഉപഗ്രഹം വിജയകരമായി ലക്ഷ്യം പൂർത്തീകരിച്ചു. കലാം ഇങ്ങനെ കുറിച്ചു: പരാജയങ്ങൾക്ക് നിങ്ങൾ കീഴടങ്ങാത്തിടത്തോളം കാലം അതിനെ നിങ്ങളെ തളർത്താനാവില്ല. ജീവിതം പലപ്പോഴും നമ്മളെ പരീക്ഷിക്കും. ചില സ്വപ്നങ്ങൾ ആദ്യ ശ്രമങ്ങളിൽ തളർന്നുപോകും. ആളുകൾ ചിരിക്കും, വിമർശിക്കും, കുറ്റപ്പെടുത്തും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടിവീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും, വീണ്ടും ഓടുന്നവർക്ക് മാത്രം. ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഒന്നോർക്കുക: 1,000 തവണ തോൽക്കുന്നവനും ജയിക്കാൻ കാലമൊരവസരം നൽകും. ആ അവസരത്തിനായി പോരാടേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പരാജയങ്ങളിൽ തളർന്നിരിക്കാതെ വളരാനുള്ള പാഠങ്ങളായി ഉൾക്കൊണ്ട് മുന്നേറുക. പരാജയങ്ങൾ പ്രചോദനത്തിന്റെ വിത്തുകളാവുമ്പോഴാണ് വിജയം തുടക്കം കുറിക്കപ്പെടുന്നത്. ആകാശം മേഘങ്ങൾ കൊണ്ട് മൂടുമ്പോൾ സൂര്യൻ അസ്തമിച്ചെന്ന് തോന്നിയേക്കാം. പക്ഷേ ആ മേഘങ്ങൾ കടന്നുപോകും.

0: പോകുമ്പോൾ വീണ്ടും വെളിച്ചം തെളിയുന്നതുപോലെ പരാജയം ഒരു ഘട്ടം മാത്രമാണ്. മുറിവാണ് പ്രകാശം നിനക്കുള്ളിൽ കടന്നു വരുന്ന വഴി എന്ന റൂമി വചനം കുറിക്കുന്നത് ഇതുതന്നെയാണ്. പരാജയം എന്ന മുറിവ് നിന്റെ ഉള്ളിൽ പ്രചോദനത്തിന്റെ പുതിയ പ്രകാശം നിറയ്ക്കും. 7 തവണ വീഴുക, 8ാം തവണ എഴുന്നേൽക്കുക എന്ന ജാപ്പനീസ് പഴമൊഴി നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ്. എത്ര തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കാനുള്ള ധൈര്യം നഷ്ടപ്പെടുത്തരുത്. വീഴുന്നത് തെറ്റല്ല, എഴുന്നേൽക്കാതിരിക്കുക എന്നത് മാത്രമാണ് യഥാർത്ഥ പരാജയം. ഒരു കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോൾ അനേകം തവണ വീഴും, പക്ഷേ അവൻ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. വീണ്ടും എഴുന്നേൽക്കാനുള്ള മനോഭാവം ഉള്ളിടത്തോളം കാലം നമ്മൾ വിജയികളാണ്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നിനക്ക് കർത്തവ്യം ചെയ്യാനുള്ള അവകാശം മാത്രമേയുള്ളൂ, അതിൻ്റെ ഫലത്തിൽ അവകാശമില്ല. ഈ വാക്കുകൾ ജീവിതത്തിലെ പരാജയങ്ങളെ കാണാനുള്ള നമ്മുടെ ദൃഷ്ടികോണം തന്നെ മാറ്റുന്നു. നമ്മൾ പലപ്പോഴും വിജയമെന്ന ഫലത്തിനു വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വിജയം കിട്ടിയാൽ സന്തോഷം, ഇല്ലെങ്കിൽ നിരാശ. അതിനു പകരം കർത്തവ്യം മനസ്സാർപ്പണത്തോടെ ചെയ്യുകയാണ് വേണ്ടത്. വിജയമോ പരാജയമോ എന്നത് ദൈവത്തിനായി വിട്ടുകൊടുക്കുക. ആ മനോഭാവം സ്വായത്തമാക്കിയാൽ പരാജയം വേദനകൾക്ക് പകരം പാഠങ്ങളായി മാറും. ധാർമ്മികമായ ശ്രമങ്ങൾ ഒരിക്കലും നഷ്ടമാകില്ല. ഫലം കുറവായാലും ആത്മവിശ്വാസം കുറയരുത്.
1: പ്രിയപ്പെട്ടവരെ, 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഫുട്ബോൾ ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന ഒരു ജനത നാളെ മുതൽ അവരുടെ ജീവശ്വാസം ഊതി വീർപ്പിച്ച ഒരു പന്തായി ഈ ഭൂഗോളം ഉരുളാൻ തുടങ്ങുകയാണ്. ഫുട്ബോൾ ഭുജിച്ച്, ഫുട്ബോൾ ശ്വസിച്ച്, ഫുട്ബോളിനെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് വരാൻ പോകുന്ന 40ഓളം ദിനങ്ങൾ. എല്ലാവർക്കും ആഹ്ലാദപൂർണമായ ഒരു സായാഹ്നം നേർന്നുകൊണ്ട് നാളെ മുതൽ തുടങ്ങാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നേക്ക് ഇവിടെ പറയുന്നു ഞാൻ സുധീർ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 55 സെക്കൻഡ്.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലക്കളത്തൂർ പഞ്ചായത്തിൽപ്പെടുന്ന 10 സ്കൂളുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. സ്കൂളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് ലാബിൽ അയച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേപ്പർ കറൻസി നോട്ടുകൾ പിൻവലിച്ച് പകരം പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കൊട്ടിയൂർ ഉത്സവനഗരിയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. 2 താൽക്കാലിക സ്റ്റാളുകൾക്ക് 10,000 രൂപ വീതം പിഴ ചുമത്തി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് 2 ജഡ്ജിയും പിന്മാറി. ഈസ്റ്റ് കൌസർ എടപ്പകത്താണ് പിന്മാറിയത്. കേരള കാർഷിക സർവകലാശാലയുടെ ഓണച്ചന്ത 2026 ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രത്യേക മഴമറ പദ്ധതിക്ക് തൃശൂർ കണ്ണാറയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി, എറണാകുളം, തൃശൂർ മേഖലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:29 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5666

0: 1 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 5:06:13 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7:44 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ
0: വായിക്കുന്നത് സുധീർ ബാബു. താഴേക്കാട് ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തിലെ ആരോഗ്യമേഖലയിൽ 75 ലക്ഷം രൂപ ചെലവഴിച്ച് താഴേക്കാട് കുടുംബാരോഗ്യ കോംപ്ലക്സിൽ നിർമ്മിക്കുന്ന വയോജന കേന്ദ്രം, വനിതകൾക്ക് ഓപ്പൺ ജിം, കുടുംബാരോഗ്യ കോംപ്ലക്സിൽ ചുറ്റുമതിൽ തുടങ്ങിയ പദ്ധതികളുടെ പ്രവൃത്തി നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. അർബുദ ദിനാചരണത്തോടനുബന്ധിച്ച് ജീവനം ക്യാൻസർ സൊസൈറ്റി മലപ്പുറം എടരിക്കോട് സർവീസ് സഹകരണ ബാങ്കുമായി സഹകരിച്ച് അർബുദ രോഗ ബോധവൽക്കരണ ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പ്, രക്തപരിശോധനാ ക്യാമ്പ്, ആശാവർക്കർമാരെ ആദരിക്കൽ തുടങ്ങിയവ നടത്തി.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 4 മണി കഴിഞ്ഞ് 59:45. അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ പരിപാടികൾ.
2: സമയം 5 മണി. ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയി ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. ശിക്ഷക് ഹേ ഭാസ്കരൻ കെ നീലേശ്വർ. ഛാത്രായേ ഹേ പാർവതി ഓർ ശിവങ്കരി.
3: നമസ്തേ ബച്ചോ.
4: നമസ്തേ അധ്യാപക ജി.
3: ഗലീലിയോ പാഠത്തിന്റെ കുറച്ചു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗ പഠേങ്കെ അച്ഛ മൈ പടുങ്ക സുനിയെ പിതാലേ ഡാണ്ടാത്തോ ഉസ്നെ ബോലെ പെൻസേ കഹാം ആപ് ഹി തോ കഹത്തേക്ക് സച്ച് കഹനെ അവർ സച്ച് നിഭാനെ മേ കഭി ഭഗവാൻ സേ ബി നഹി ഡർന ചായേ മുജേ വൈജ്ഞാനിക് ബന്നേക്ക മൻഹേത്തോ മൈ വിജ്ഞാൻ ക്യോം ന പട്ടും ക്യാ ആപ് ഭഗവാൻ സേ ബി ബഡേ ഹെ ശിവങ്കരി പട്ടിയേ യെ ബാ
4: പിതാനേ ടാണ്ടാ തോ ഉസ്നേ ഭോലെ പെൻ സേ കഹ ആപ് ഹി തോ കഹത്തെ ധേ കി സച്ച് കഹനെ ഓർ സച്ച് നിഭാനെ മേ കഭി ഭഗവാൻ സേ ബി നഹി ഡർന ചായേ മുജേ വൈജ്ഞാനിക് ബന്നേ കാ മൻ ഹേ തോ മേ വിജ്ഞാൻ ക്യോ ന പഠും ക്യാ ആപ് ഭഗവാൻ സേ ബി ബഡേ ഹെ
3: ഇസ്കാ മലയാളം പരിഭാഷ ദേക്കേംഗേ അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോൾ അവൻ നിഷ്കളങ്കമായി പറഞ്ഞു സത്യം പറയുന്നതിലും സത്യം പാലിക്കുന്നതിലും ദൈവത്തെ പോലും ഭയക്കരുതെന്ന് അങ്ങല്ലേ പറഞ്ഞിരുന്നത് എനിക്ക് ശാസ്ത്രജ്ഞനാകാനാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് ശാസ്ത്രം പഠിച്ചുകൂടെ അങ്ങ് ദൈവത്തെക്കാൾ വലിയവനാണോ ഇസ് ബാഗ്ക കുച്ച് കഠിന ശബ്ദൊക്കെ അർത്ഥ ദേക്കേംഗേ ഭോലേപ്പൻ ഭോലേപ്പൻ കമത്തൽബ് ക്യാ ഹെ
4: ഇന്നസെൻസ്
3: ഇന്നസെൻസ് സച്ച് നിഭാന
4: സത്യം പാലിക്കുക
3: സത്യം പാലിക്കുക സത്യക്ക അനുസരൻ കർണ ബന്നേക്കമൻ ബന്നേക്ക് ഇച്ഛ അഭ്യാകല പോയിന്റ് ഇസ്പർ പിത നാരാ സോനേക്കെ ബജായ് കുശുയേ അവർ കഹ മൈ തുംസെ എഹി സുന്ന ചാത്താത്ത അവർ ഇസ് ഭാവനക്കോ അമേശ ബനായ രഖന തബി തും സച്ചേ വൈജ്ഞാനി ബൻ പാവങ്കെ ഗലീലിയോനെ പിതാക്കി ബാത്കോ അമേശ യാദ് രഖ പട്ടിയെ പാർവതി
5: ഇസ് പർ പിത നാരാസ് ഹോനെ കേ ബജായ് കുശ് ഹുയേ ഓർ കഹ മേം തുംസേ എഹി സുന്ന ചാത്താ ദാ ഓർ ഇസ് ഭാവന കോ ഹമേശ ബനായേ രഖന തബി തും സച്ചേ വൈജ്ഞാനിക് ബൻ പാവോംഗേ ഗലീലിയോനെ പിതാക്കി ബാത്കോ ഹമേശ യാദ് രഖ
3: ശിവങ്കരി പട്ടിയെ
4: ഇസ് പർ പിത നാരാസ് ഹോനെ കേ ബജായ് ഖുശ് ഹുയേ ഓർ കഹ മേ തുംസേ യഹി സുന്ന ചാത്താ ഥാ ഓർ ഇസ് ഭാവന കോ ഹമേശ ബനായ രഖന തഭി തും സച്ചേ വൈജ്ഞാനിക് ബൻ പാവോഗേ ഗലീലിയോനെ പിതാ കി ബാത് കോ ഹമേശ യാദ് രഖ
3: ടീക്കേ മലയാളം പരിഭാഷ ഇത് കേട്ട് അച്ഛൻ ദേഷ്യപ്പെടുന്നതിന് പകരം സന്തോഷത്തോടെ പറഞ്ഞു എനിക്ക് നിന്നിൽ നിന്ന് ഇതായിരുന്നു കേൾക്കേണ്ടിയിരുന്നത് ഈ മനോഭാവം എപ്പോഴും നിലനിർത്തണം അപ്പോൾ മാത്രമേ നീ ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞനാകൂ ഗലീലിയോ അച്ഛന്റെ വാക്കുകൾ എപ്പോഴും ഓർമ്മിച്ചു കുച്ചക്കടിൻ ശബ്ദം കേർത്ത് നാരാജോന കമത്തലബ്ക്യാഹേ നാരാജോന ദേഷ്യപ്പെടുക കീ ബജായ് കീ ബജായ് കേ ബദലെ പകരം ഭാവന

0: നിലപാട്.
1: നിലപാട്. അച്ഛ ഇൻ പ്രശ്നോക്കെ ഉത്തർ ദക്കേങ്കെ ഗലീലിയൊക്കെ കിസ് ജവാബ് സെ ഉസ്കെ പിത നാരാസോനേക്ക് ബജായ് കുശുയേ ശിവങ്കരി പട്ടിയ ജബ് ഗലീലിയോനെ അപ്പിനെ പിതാസെ കഹ ആപ്പ് ഹീത്തോ കഹത്തേക്ക് സച്ച് കഹിനെ അവ സച്ച് നിഭാനെ മേ കഭി ഭഗവാൻ സെ ബി നെഹി ഡർന ചെയ്യേ മുജെ വൈജ്ഞാനി ബന്നേക്ക മൻ ഹെ തോ മൈ വിജ്ഞാൻ ക്യോ ന പഠു ക്യാ ആപ്പ് ഭഗവാൻ സെ ബി ബഡേ ഹെ യെ സുൻകർ പിത കുശുയേ ബതായേ
2: ജബ് ഗലീലിയോനെ പിത സെ കഹ आप तो कहते थे कि सच कहने और सच निभाने में कभी भगवान से भी नहीं डरना चाहिए मुझे वैज्ञानिक बनने का मन है तो मैं विज्ञान क्यों न पढूं क्या आप भगवान से भी बड़े हैं ये सुनकर पिता खुश हुए
1: बहुत अच्छा पार्वती समझा
0: हाँ जी
1: ठीक है नेक्स्ट पॉइंट मैं पढ़ूंगा उन दिनों धर्म का बड़ा जोर था इटली एक ईसाई देश था ഹർ ബച്ചേക്കോ സ്കൂൾ മേ ഭി പ്രവചൻ സുന്നെ പഠിത്തേത്തെ ഐസാഹി എക്ക് പ്രവചൻ കെ ബീച്ച് ഗലീലിയോ കി നജർ ഝൂൽത്തെ ഹുയേ ഫാനുസ് പർ പടി യെ ഉസിക്കോ ടക് ടക്കി ലഗായെ ദേഖ്നെ ലഗ ശിവങ്കരി പട്ടിയെ
2: ഉൻ ദിനോ ധർമ്മ ക ബഡാ സോർ ധാ ഇറ്റലി എക് ഇസായി ദേശ് ധാ ഹർ ബച്ചേക്കോ സ്കൂൾ മേ ഭി പ്രവചൻ സുന്നെ പഠിത്തേത്തെ ഐസെ ഹി എക് പ്രവചൻ കെ ബീച്ച് ഗലീലിയോ കി നജർ ഝൂൽത്തെ ഹുയേ ഫാനുസ് പർ പടി वो उसी को टकटकी लगाए देखने लगा
1: सुनिए इधर सुनिए हर बच्चे को स्कूल में भी प्रवचन सुनने पड़ते थे ऐसे ही एक प्रवचन के बीच गलीलियो की नजर झूलते हुए फानुस पर पड़ी वह उसकी टकटकी लगाए देखने लगा ठीक है
0: आजी
1: അതായത് അക്കാലത്തെ മതത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇറ്റലി ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പ്രഭാഷണങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു അങ്ങനെ ഒരു പ്രഭാഷണത്തിനിടെ ഗലീലിയോയുടെ കണ്ണ് തൂങ്ങിക്കിടക്കുന്ന ഒരു വലിയ വിളക്കിൽ പതിഞ്ഞു അവൻ അതിനെ ഉറ്റുനോക്കാൻ തുടങ്ങി ഈസായി ദേശ്
0: ക്രിസ്ത്യൻ രാജ്യം
1: ക്രിസ്ത്യൻ കൺട്രി പ്രവചൻ ക്യാങ്ങേ പാർവതി ബതായേ പ്രവചൻ കമത്തല പ്രഭാഷണം മതപ്രഭാഷണം എന്നൊക്കെ കേട്ടിട്ടില്ലേ പുരോഹിതന്മാരെ മതപ്രഭാഷണം നടത്തുന്നു ഐസ പ്രവചൻ പ്രഭാഷൻ ധാർമ്മിക് ഭാഷൻ ഫാനൂസ് ഫാനൂസ് കമത്തലം പോലെ
0: ലാൻറ്റേൺ വിളക്ക്
1: ലാൻറ്റേൺ ഝൂൽന ഝൂൽന കമത്തലം
0: ആടുക
1: ആടുക ടു സിംഗ് ഝൂൽന ടക് ടക്കി ലഗാന സ്ഥിർ രൂപ സെ ദേഖ്ന ടീക്ക് അബ് ഇൻ പ്രശ്നോക്കെ ഉത്തർ ദേഖേങ്കെ പ്രവചൻ കെ ദൗരാൻ ഗലീലിയോ കി നസർ കിസ് പർ പടി അവർ ഉസ്നെ ക്യാ ഗൗർ കിയ പ്രഭാഷണ സമയത്ത് ഗലീലിയോയുടെ നോട്ടം എന്തിലാണ് പതിഞ്ഞത് അവൻ എന്താണ് ശ്രദ്ധിച്ചത് ബതായിയെ ശിവങ്കരി
2: പ്രവചൻ കെ ദൗരാൻ ഗലീലിയോ കെ നസർ ഝൂൽത്തെ ഹുയേ ഫാനൂസ് പർ പടി ഉസ്നെ ഗൗർ കിയാ കി ഫാനൂസ് ചാഹേ ജിത്നി ദൂർ തക് ഝൂലേ ഏക് സേ ദൂസരെ കിനാരെ തക് ആനേ ജാനേ മേ ഉസേ ഹമേശ ബരാബർ സമയ ലഗ്താ ഹേ
1: അഗല പോയിന്റ് മൈ പഠുംഗ कुछ देर तक देखने के बाद उसे लगा कि फानुस ज्यादा दूर तक झूले या कम दूर तक एक से दूसरे किनारे तक आने जाने में उसे बराबर समय लगता है पढ़िए
2: कुछ देर तक देखने के बाद उसे लगा कि फानुस ज्यादा दूर तक झूले या कम दूर तक एक से दूसरे किनारे तक आने जाने में उसे बराबर समय लगता है
1: तो... उतना तक കുറച്ചു നേരം നോക്കിയപ്പോൾ വിളക്ക് വളരെ അകലത്തേക്ക് ആടിയാലും കുറഞ്ഞ അകലത്തേക്ക് ആടിയാലും ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താൻ ഒരേ സമയം എടുക്കുന്നു എന്ന് അവന് തോന്നി ആർക്കാ തോന്നിയത് ഗലീലിയോക്കോ ഐസലക കിനാര കിനാര കമത്തലപ്പിക്കാഹേ
0: അറ്റം
1: അറ്റം ബരാബർ ബരാബർ സമാൻ ഇൻ പ്രശ്നമൊക്കെ ഉത്തർ ദക്കേങ്കെ അകല പോയിന്റ് ഉൻ ദിനോ ഘടിത്തോ ഹോത്തി നെഹീത്തി अचानक उसे याद आया कि पिछले दिनों बुखार में उसकी नब्ज तेज चलने लगी थी उसने सोचा कि कुदरत से बड़ा कारीगर कौन होगा अब तो वह ठीक हो चुका है अब उसकी नब्ज जरूर सामान्य गति से चल रही होगी उसका इस्तेमाल घड़ी के रूप में किया जा सकता है उसने पाया कि उसका नतीजा सही था अपनी इन खोज पर वह बहुत खुश हुआ शिवंगरी पठिए
2: उन दिनों घड़ी तो होती नहीं थी अचानक उसे याद आया कि पिछले दिनों बुखार में उसकी नब्ज तेज चलने रही थी उन दिनों घड़ी तो होती नहीं थी अचानक उसे याद आया कि पिछले दिनों बुखार में

0: उसकी नब्ज तेज चलने लगी थी। उसने सोचा कि कुदरत से बड़ा कारीगर कौन होगा। अब तो वो ठीक हो चुका है, अब उसकी नब्ज जरूर सामान्य गति से चल रही होगी। उसका इस्तेमाल खड़ी के रूप में किया जा सकता है। उसने पाया कि उसका नतीजा सही था। अपनी इस खोज पर वो बहुत खुश हुआ।
1: ठीक है, അതായത് അക്കാലത്ത് ക്ലോക്കുകൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പനിയായിരുന്നപ്പോൾ തന്റെ നാഡിമിടിപ്പ് വേഗത്തിലായിരുന്നു എന്ന് പെട്ടെന്ന് അവന് ഓർമ്മ വന്നു. പ്രകൃതിയേക്കാൾ വലിയ ശില്പി ആരുണ്ടെന്ന് അവൻ ചിന്തിച്ചു. ഇപ്പോൾ അവൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അവന്റെ നാഡിമിടിപ്പ് സാധാരണ നിലയിലായിരിക്കും. അത് ക്ലോക്കായി ഉപയോഗിക്കാം എന്ന് അവൻ ചിന്തിച്ചു. അവന്റെ നിഗമനം ശരിയാണെന്ന് അവൻ കണ്ടെത്തി. ഈ കണ്ടെത്തലിൽ അവൻ വളരെ സന്തോഷവാനായി. കുച്ചിക്കാട്ടിൻ ശബ്ദം ചേർത്ത് തെക്കിങ്ക നബ്സ്
0: നാഡി
1: നെർവ് ബുഖാർ
0: ഫീവർ
1: പനി കുദരത് സേ ബഡാ കാരിഗർക്ക മത്ലബ് ക്യാ ഹേ കുദരത് സേ ബഡാ കാരിഗർക്ക മത്ലബ് ഹേ പ്രകൃതി സേ ബഡാ ശില്പകാർ ഇതർക്ക മത്ലബ് ക്യാ ഹേ ടീക് വന ടു റക്കവർ സുഖം പ്രാപിക്കുക ബുക്കാർ സേ ടീക് ഹോഗയാ ഗലീലിയോനെ പെൻഡുലം കെ നിയം ഖോജിനേമേ അപ്പിനി നബ്സ് ക ഉപയോഗ കൈസേ കിയ ഗലീലിയോ പെൻഡുലത്തിന്റെ നിയമം രൂപീകരിക്കാൻ തന്റെ നാഡിമിടിപ്പിനെ എങ്ങനെയാണ് ഉപയോഗിച്ചത് ശിവങ്കരി ബതായിയേ
0: ഉൻ ദിനോ ഘടിയ നഹി തി ഗലീലിയോ കോ യാദ് ആയ കി ബുഖാർ മേ ഉസ്കി നബ്സ് തേസ് ചൽതി തി ലേക്കിൻ അപ് വോ ടീക് താ ഓർ ഉസ്കി നബ്സ് സാമാന്യ ഗതി സേ ചൽ റഹി തി उसने अपने नब्ज को घड़ी के रूप में इस्तेमाल किया ये मापने के लिए कि फानूस को एक से दूसरे किनारे तक जाने में कितना समय लगता है।
1: ठीक है, तेज मतलब स्पीड, तेज का विलोम शब्द है धीरे स्लोली। ठीक है बच्चों, आज की कक्षा के लिए इतना ही है, कल मिलेंगे।
2: धन्यवाद
0: अध्यापक जी।
1: धन्यवाद छात्रों, धन्यवाद।
2: अभी तक आप सुन रहे थे हिंदी पाठ। अध्यापक थे भास्करन के नीलेश्वर, छात्राएं थी पार्वती और शिवंगरी। इसी के साथ आज का हिंदी पाठ यहीं समाप्त होता है। नमस्कार।

ആകാശവാണി. ഇപ്പോൾ ഒരു ഹിന്ദി ചലച്ചിത്രഗാനം കേൾക്കാം. ജാവേദ് അക്തർ രചിച്ച് വിശാൽ ശേഖർ ഈണം പകർന്ന് സോനു നിഗം, ശ്രേയ ഘോഷൽ എന്നിവർ പാടിയത്. ചിത്രം ഓം ശാന്തി ഓം.

0: ഭാഗ്യശാലി.
1: പാട്ടുകളം ഭദ്രകാളി പാട്ട് അവതരിപ്പിക്കുന്നത് കരിയം പി ജയകുമാറും സംഘവും.

0: പാട്ടുകളത്തിൽ ഭദ്രകാളിപ്പാട്ട് അവതരിപ്പിച്ചത് കരിയം പി ജയകുമാറും സംഘവും. പങ്കെടുത്തവർ രാഗേഷ്, കാർത്തിക്.
1: പാട്ടുകളം സമാപിച്ചു.

0: ലോകത്തിൽ വിതുമ്പുന്ന മണ്ണും കടലും അതിജീവനം തേടുന്ന ഭൂമി. അജിത് വെണിയൂർ സംസാരിക്കുന്നു.
1: മണ്ണും വെണ്ണും കടലും ഒരേപോലെ മലിനമാക്കപ്പെടുന്ന ഈ കാലത്ത് പ്രകൃതിയിലേക്കുള്ള അനിവാര്യമായ മടക്കയാത്രയുടെ ദിശാസൂചികൾ. ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഈ രണ്ട് ദിനാചരണങ്ങളും വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ഗ്രഹത്തിന്റെ നിലനിൽപ്പ്. കരയും കടലും ഒരേ ശ്വാസത്തിൽ കോർത്തിണക്കപ്പെട്ടവയാണ്. കരയിലെ മാലിന്യങ്ങൾ കടലിൽ എത്തുമ്പോൾ തകരുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ. അഭിരാമി അജയം സംഘവും തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രത്തിൽ പാടിയത്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നിശ്ചിത വരുമാനം വീട്ടിലിരുന്ന് തന്നെ വീട്ടമ്മമാർക്ക് നേടാനാവുന്ന ഒരു മേഖലയാണ് ഓർക്കിഡ് കൃഷി. ഇന്ന് തൃശൂർ ജില്ലയിൽ ഫ്ലോറിയ ഓർക്കിഡ്സ് എന്ന പേരിൽ അതിവിപുലമായി ഓർക്കിഡ് കൃഷി നടത്തിവരുന്ന ശ്രീമതി ഫ്ലോറി സേവിയറിനെ പരിചയപ്പെടാം. ദീർഘനാളത്തെ ഈ രംഗത്തെ അറിവും അനുഭവ പാഠവും ഇന്ന് ശ്രീമതി ഫ്ലോറി സേവിയറിന് മികച്ച സംരംഭകയാകാൻ സാധിച്ചു. ശ്രീമതി ഫ്ലോറി സേവിയറിന്റെ ഓർക്കിഡ് കൃഷി വിശേഷങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
3: നമസ്കാരം. എന്തുകൊണ്ടാണ് ഈ ഓർക്കിഡ് കൃഷി രംഗത്തേക്ക് കടന്നു വന്നത്?
4: ചെടികളോട് നല്ല താല്പര്യമായിരുന്നു. അപ്പൊ വീട് തമ്പാണ്ട സമയത്ത് നമ്മൾ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, വലിയ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. ആന്തൂരിയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആന്തൂരിയംസ് നമുക്ക് അങ്ങനെ അങ്ങോട്ട് സക്സസ് ആയില്ല ഇവിടെ. പിന്നെ ഓർക്കിഡ്സ് വെച്ച് തുടങ്ങിയപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് വന്നു തുടങ്ങിയപ്പോൾ പിന്നെ അത് കൃഷിഭവൻ വഴി നമ്മൾ വിപുലീകരിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് അവിടുന്ന്. പിന്നെ അവിടുന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു 3-4 കൊല്ലം നമ്മൾ അങ്ങനെ വളർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇമ്പോർട്ടിങ്ങിലേക്ക് വന്നത് നമ്മൾ. പിന്നെ ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങി 2012 ആ സമയത്താണ് നമ്മൾ ഇമ്പോർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പിന്നെ ഇമ്പോർട്ടിങ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ്സ് ഇറക്കി ക്വാറന്റൈൻ വെച്ച് നമ്മൾ അതാത് ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുക ചെയ്യുക, ഹോൾസെയിലായിട്ട്. മെയിനായിട്ട്
3: വീടും പരിസരവും നോക്കിയാൽ മുഴുവൻ ഓർക്കിഡാണ്. വിവിധ തരം ഓർക്കിഡുകളുണ്ട് ഇവിടെ. ഏതൊക്കെ ഇനം ഓർക്കിഡുകളാണ് നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത്?
4: ഇവിടെ ഇപ്പോൾ ഓർക്കിഡ്സിലുള്ള മിക്ക വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട്. ഡെൻഡ്രോബി ആയാലും കാറ്റ്ലിയ, മുക്കാറ, വാൻഡ, ബൾബ് ഫൈലം, ഓൺസീഡിയംസ്, കുറേ സ്പെഷ്യൽ വെറൈറ്റീസ് കുറേ വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് ഇപ്പോൾ വെറൈറ്റീസ് നോക്കണമെങ്കിൽ ആയിരങ്ങളല്ല, അതിനേക്കാളും കൂടുതൽ വെറൈറ്റീസ് ഇവിടെ വന്നു പോയിട്ടുണ്ട് ശരിക്കും നമുക്കിവിടെ.
3: ഇതിൽ പ്രധാനമായിട്ടും ഏതിനത്തിനാണ് ആവശ്യക്കാരേറെ ഉള്ളത്?
4: ആവശ്യക്കാരേറെ ഉള്ളത് ഫസ്റ്റ് വരുന്നത് ഡെൻഡ്രോബിയാണ്, പിന്നെ മൊക്കാറ, വാൻഡ, ഓൺസീഡിയം, കാറ്റ്ലിയ. അതാണ് മെയിനായിട്ട് നമുക്ക് പോണ സാധനം. ബൾബ് ഫിലിംസ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം എടുക്കുന്നത്, ബാക്കിയുള്ള ഐറ്റംസൊക്കെ. വെറൈറ്റീസ് കുറേ വരുന്നുണ്ട്, പക്ഷെ അതൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര ക്രേസാണ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം അവർ മാത്രം എടുക്കുള്ളൂ. പക്ഷെ ഡെൻഡ്രോബിയംസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്ലവറിംഗ് പോണത്.
3: ഇതിന്റെ ഈ പരിചരണ രീതികളെന്ന് പറയുമ്പോൾ നമ്മളിതിന്റെ ഈ വളപ്രയോഗം, പാകമായ തൈകൾ പറിച്ച് പുതിയത് ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വളരെ ചിട്ടയായി ചെയ്യേണ്ടതുണ്ട് ഈ ഓർക്കിഡിന്. അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
4: ഓർക്കിഡ്സിന് മെയിനായിട്ട് ചകിരിയും കരിയും ഓട്ടുമുറിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതിൽ നമുക്ക് ഡെൻഡ്രോബിയത്തിന് വരുമ്പോൾ നമ്മൾ ചകിരി അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കും, ബാക്കി മൊത്തം കരിയാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ഒച്ചിൻ്റെ ശല്യം കാരണം നമ്മൾ പരമാവധി ചകിരി വേണ്ടാന്ന് വെക്കും. പക്ഷെ ചകിരി ഇല്ലെങ്കിൽ വേനലിൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, കാരണം തീരെ വെള്ളം നിൽക്കാണ്ട് വരും. അപ്പോൾ നമുക്ക് ചകിരി എന്തായാലും കുറച്ച് വെച്ചേ തീരൂ, അത് ഇല്ലാണ്ട്.

0: പറ്റില്ല. പിന്നെ വെളിച്ചം, വെളിച്ചം ഒരു വലിയൊരു ഘടകമാണ്. ഇതിന്റെ എല്ലാ ഓർക്കിഡ്സിനും വെളിച്ചം വേണം. അതിൽ ഫെലനോപ്സിസ് മാത്രമാണ് വെയിൽ വേണ്ടാത്തത്. വെയിൽ വേണ്ട, പക്ഷെ അതിന് വെളിച്ചം വേണം, അല്ലെങ്കിൽ അത് ഫ്ലവർ ചെയ്യില്ല. അതും ബാക്കി എല്ലാത്തിനും അത്യാവശ്യം വെയിൽ വേണം, പക്ഷെ ഷെയ്ഡ് വേണം, ഷെയ്ഡ് നെറ്റ് കൊടുക്കും വേണം. പിന്നെ വെള്ളം കാര്യങ്ങളും. പിന്നെ വേണ്ടയ്ക്ക് നമ്മൾ നനയ്ക്കുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യം ദിവസം നനയ്ക്കേണ്ടി വരും. മൊക്കാറയ്ക്ക് രണ്ടു നേരം നനയ്ക്കേണ്ടി വരും. കാരണം മൊക്കാറയും ടെറേറ്റി വേണ്ടിയൊക്കെ നമ്മൾ വെയിലത്ത് വെക്കുന്ന ഐറ്റംസ്, അത് നമുക്ക് വെയിലത്ത് വെച്ചാലാണ് അത് ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പൊ അതിന് നമ്മൾ അതേമാതിരി രണ്ടു നേരം നന കൊടുക്കണം. ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഞങ്ങൾ വളം കൊടുക്കും. പിന്നെ ഫ്ലവറിങ് വന്നു കഴിഞ്ഞാൽ ഫ്ലവർ പോവാണ്ടിരിക്കാനുള്ള പെസ്റ്റിസൈഡും അതും നമ്മൾ കൊടുക്കും. കാരണം അല്ലെങ്കിൽ പൂ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു വീഴും. പിന്നെ ജൈവവളങ്ങൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കൊടുക്കാം. അതിന് മറ്റേ തടസ്സങ്ങളൊന്നുമില്ല. നമുക്ക് വെള്ളത്തിന്റെ കൂടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം.
1: ഓർക്കിഡ് കൃഷിക്ക് ഭീഷണിയായി നിൽക്കുന്ന എന്തെങ്കിലും കീടങ്ങളുണ്ടോ?
0: ഏറ്റവും പ്രശ്നം ഒച്ച്. ഇനിയിപ്പോ മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശല്യം അവർ. അത് നമ്മൾ പറക്കി കളയാ ചെയ്യുന്നത്, മരുന്ന് ഇടാറില്ല ഞങ്ങളൊന്നും. പക്ഷെ കുറെ പേര് പെല്ലറ്റ്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലായ കാലം നമ്മളത് ഉപയോഗിക്കാം. ഞങ്ങൾ പരമാവധി പറക്കി കളയാ ചെയ്യുക. പിന്നെ മറ്റേ ഇപ്പൊ പ്രാണികൾ വരണ്ട് ഈ മുട്ട് കരിച്ചൽ, മുട്ട് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അതുമാത്രമാണ് പ്രശ്നം. അതിന് നമ്മൾ അതിന്റെ മരുന്നുകൾ അടിച്ചു കൊഴിയുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്.
1: ഈ ഓർക്കിഡ് എത്ര സ്ഥലത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്?
0: ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് നമുക്കൊരു 42 സെന്റ് സ്ഥലം ഉണ്ടാവും. അതില് മൂന്ന് പോളിഹൗസ് ഉണ്ട്. പിന്നെ ടെറസിന്റെ മുകളിൽ, വീടിന്റെ ടെറസിന്റെ മുകളിൽ മൊത്തം അത് വരും. പിന്നെ നമുക്ക് വേറൊരു ഏരിയയിൽ 30 സെന്റ് സ്ഥലം ഫുള്ളായിട്ട് വലിയ ക്വാറന്റൈനാണ് അത്. അവിടെയാണ് നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് കൊഞ്ചം ഫ്ലവറിങ് ആക്കണത്. ഫ്ലവർ ആക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്.
1: റയർ ആയിട്ടുള്ള വെറൈറ്റികൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ഇത് എവിടെ നിന്നാണ് കളക്ട് ചെയ്തത് ഇത്രയും?
0: നമ്മൾ കളക്ട് ചെയ്യുന്നത് മെയിനായിട്ട് തായ്ലാൻഡും തൈവാനാണ്. തായ്ലൻഡിൽ നിന്നാണ് നമ്മൾ അധികം എടുക്കുന്നത്. പക്ഷെ തൈവാനിൽ നിന്ന് നമ്മൾ ഇടയ്ക്ക് ഫെലനോപ്സിസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൈവാനിൽ നിന്ന് അവിടെ നിന്നും വരുന്നുണ്ട്. എല്ലാ ഡെൻഡ്രോബിയം വാൻഡ അതിൻ്റെ ഒക്കെ വെറൈറ്റീസ് അവിടെ നിന്നും വരുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും കളക്ട് ചെയ്യും. പിന്നെ തായ്ലൻഡിൽ നിന്നാണ് മെയിനായിട്ട് കളക്ഷൻ.
1: ഇപ്പോൾ ഈ ഫ്ലവർ ചെയ്ത ഓർക്കിഡുകൾ വിപണനത്തിന്റെ കാര്യം നോക്കിയാൽ ഇതിന് ആവശ്യക്കാർ ധാരാളം ഉണ്ടോ?
0: ആവശ്യക്കാർ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ആൾക്കാർ പ്ലാന്റ്സ് ഇപ്പം എടുക്കുന്നുണ്ട്. പണ്ടത്തെ മാതിരിയല്ല. പക്ഷെ കുറെ പേർക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പരിചരണം കുറെ പേർക്ക് പ്രശ്നമാണ്. കാരണം കുറെ പേർക്ക് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഫ്ലവർ ഉണ്ടാവണില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അവർ ശരിക്കും അതിന് വളം കൊടുക്കാണ്ടാണ് അത് വരുന്നത്. പക്ഷെ വളം കൊടുക്കണവർ ആർക്കും അങ്ങനെ പ്രശ്നം വരുന്നില്ല. ശരിക്കും നോക്കണവർക്കൊന്നും അങ്ങനെ പ്രശ്നം ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം എല്ലാവർക്കും ഫ്ലവർ വരുന്നുണ്ട്.
1: നമ്മളിത് ഇങ്ങനെ ഫ്ലവർ ആയിട്ടാണോ കൊടുക്കുന്നത് അതോ ചെടിയായിട്ടാണോ കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ വിപണനം?
0: സീഡ്ലിങ്സ് ആയിട്ട് കൊടുക്കും, ഫ്ലവർ ആയിട്ട് കൊടുക്കും, ഫ്ലവർ ഇല്ലാണ്ടും കൊടുക്കും.
1: ഓർക്കിഡിന്റെ ഫ്ലവർ എത്ര നാൾ വരെ കേടുകൂടാതെ അത് നിൽക്കും?
0: ഡെൻഡ്രോബിയം നമ്മൾ നോക്കണമെങ്കിൽ 2 മാസം സുഖമായിട്ട് നിൽക്കും. ഫെലനോപ്സിസ് നിൽക്കും. പിന്നെ കാറ്റ്ലിയ നമുക്കൊരു 15-20 ദിവസം കിട്ടുള്ളൂ. ഓൺസീഡിയ നമുക്കൊരു മാസം 1.5 മാസം ഏകദേശം കിട്ടും. വാൻഡിങ് കിട്ടും, മൊക്കാറിയും കിട്ടും. അതിൽ കാറ്റ്ലിയ മാത്രമാണ് 3 ദിവസം കുറവുള്ളൂ. പക്ഷെ ഏറ്റവും ഭംഗിയുള്ള പൂവ് കാറ്റ്ലിയാണ്. ചില വെറൈറ്റീസിലും മണ്ണുണ്ടാവും. ഡെൻഡ്രോബിയത്തിലും മണ്ണുള്ളതുണ്ട്, കാറ്റ്ലിയസിലുണ്ട്, വാൻഡയിലുണ്ട്, ഫെലനോപ്സിസ് എല്ലാത്തിലും മണ്ണുള്ള വെറൈറ്റീസും ഉണ്ട്.
1: എത്ര രൂപ മുതൽ എത്ര രൂപ വരെ വരുന്ന വെറൈറ്റികൾ ഇവിടെ ഉണ്ട്?
0: ഇപ്പൊ ഇവിടെ നോക്കണെങ്കിൽ സീഡ്ലിങ്സ് സ്റ്റാർട്ടിങ് 100 രൂപയെ വരുന്നുണ്ട്. പിന്നെ ഒരു 15,000 രൂപ വരെ ഉള്ള സാധനം ഇവിടെ ഓൾറെഡി ഇപ്പം ഉണ്ട്.
1: അതിനൊക്കെ ആവശ്യക്കാരുണ്ടോ അത്രയും വിലയുള്ളത്?
0: ഇപ്പൊ നമ്മൾ ഈ 15,000 രൂപയുടെ 1 എണ്ണം വിറ്റു, 1 എണ്ണം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിനെപ്പറ്റി നല്ല വിവരമുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പം ഇന്ത്യയിൽ. അവർക്ക് പ്രശ്നമില്ല, അവർക്ക് വില എത്ര പറഞ്ഞാലും പ്രശ്നമില്ല. അവർക്ക് പ്ലാന്റ് നന്നായിരിക്കണം, നന്നായി വളർത്തി നമ്മുടെ ഇവിടെ വന്ന് ഇപ്പൊ അത് ക്വാറന്റൈൻ കഴിഞ്ഞ് അപ്പൊ തന്നെ കൊടുക്കണതല്ല. ഇപ്പൊ ആ പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 8 കൊല്ലം 10 കൊല്ലത്തെ പ്ലാന്റുകളാണ്. നമുക്ക് അധികം സെയിൽ വരുന്ന നമ്മള് ഹോൾസെയിലാണ്. അപ്പൊ നമ്മള് യൂട്യൂബിലും മറ്റേ ഗൂഗിളിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് മിക്ക ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഹോൾസെയിൽ വേണ്ടവരൊക്കെ നമ്മൾ ഇവിടെ ഇവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. പിന്നെ റീറ്റെയിലുകാരും ഇപ്പൊ ഓൾറെഡി അതൊക്കെ നോക്കി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഒരു പ്രശ്നമില്ല.
1: നമുക്ക് ഇതിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ്? സാമ്പത്തികമായിട്ട് നല്ല നേട്ടം കിട്ടുന്നുണ്ടോ?
0: സാമ്പത്തികമായിട്ട് നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ലാഭം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 10,000 പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു 10-3,000 പ്ലാന്റ് നമ്മുടെ കയ്യിൽ വിടും. ആ ലാഭം നമ്മുടെ ശരിക്കും അവിടെ ഇരിക്കുകയാണ്. അത് പിന്നെ അത് പിന്നെ വിട്ടു പോയിട്ട് വേണം. ചില സമയത്ത് ചില എക്സിബിഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ മൊത്തം കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ വിൽക്കുക ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് അതിലാണ് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് വരിക. പിന്നെ നമുക്ക് ചെറിയ ചെറിയ മാർജിനുകൾ എന്തായാലും നമുക്ക് വരും. അപ്പോൾ അതനുസരിച്ച് അടുത്ത ലോഡിലേക്ക് ഇങ്ങനെ കയറി കയറി കയറി ഇങ്ങനെ പോവാണ്. സ്റ്റോക്ക് നോക്കണമെങ്കിൽ 10,000-60,000 പ്ലാന്റ് ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഇവിടെ. എല്ലാ വെറൈറ്റീസും കൂടി നോക്കണമെങ്കിൽ
1: എന്തായാലും പൊതുവേ നമുക്കിത് ലാഭകരം തന്നെയാണല്ലേ?
0: ലാഭകരമാണ്. പക്ഷെ നോക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ചിലർ നന്നായി നോക്കണ വീട്ടമ്മമാരുണ്ട്. ഒരു പ്ലാന്റ് കിട്ടിയാൽ അതിനെ തന്നെ നല്ലതാണെന്ന്. ചിലര് 10 എണ്ണം കിട്ടി കഴിഞ്ഞാൽ 9 എണ്ണം നോക്കണവരുണ്ട്, 1 എണ്ണം പോയി. അപ്പൊ ആ ഒരു ഇത് പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചിലർ നന്നായി എല്ലാ പ്ലാന്റ്സും നോക്കി വളർത്തി കൊണ്ടുവന്നിട്ട് വിൽക്കുന്നവർക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും.
1: കൃഷിഭവന്റെ എന്തൊക്കെ സഹായങ്ങളാണ്, അവരുടെ ഒരു മേൽനോട്ടം നമ്മുടെ ഈ ഒരു ഓർക്കിഡ് കൃഷിക്കുണ്ടോ?
0: കൃഷിഭവനിൽ നിന്ന് നമുക്കിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ പ്ലാന്റ്സിനായാലും എന്തിനായാലും എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ അവർ വന്നിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യാറുണ്ട്.
1: ഈ രംഗത്തേക്ക് പുതുതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്?
0: ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് മേടിക്കുക. പക്ഷെ പ്ലാന്റ്സ് മേടിച്ചത് നോക്കാനായിട്ടുള്ളൊരു മനസ്സ് വേണം. അല്ലാണ്ട് പൈസ മാത്രം ചിന്തിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. ഓർക്കിഡ്സ് ഭയങ്കര സ്ലോ ഗ്രോത്താണ്. അപ്പം നമ്മൾ ക്ഷമയോടുകൂടി തന്നെ ഇരിക്കുന്നത്.

0: ഫ്ലവർ ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് വീട്ടമ്മമാരോട് പറയാനുള്ളത് ഇത്രയുള്ള, അത് നന്നായി വളർത്തി നല്ല ക്ഷമയോട് കൂടി വളർത്തി ചെയ്യുന്നവർക്കും ലാഭം ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നല്ല ലാഭമുണ്ട്. നമ്മൾ അങ്ങനെ വളർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ റേറ്റും വ്യത്യാസം വരും. നമുക്ക് നമ്മുടെ റേറ്റ് ഇടാം, കാരണം നമ്മൾ നമ്മുടെ സ്വയം വളർത്തി കൊടുക്കുന്ന സാധനമാണ്. അപ്പൊ ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വരുന്ന റേറ്റ് അല്ല ഞങ്ങൾ കൊടുക്കുന്ന റേറ്റ്. ഞങ്ങൾ ചട്ടിയിൽ ഒരു സാധനം പോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ റേറ്റ് വ്യത്യാസം വരും. അപ്പൊ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് അവർക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഇത് തന്നെയാണ്. അവർക്ക് നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല പേരെടുക്കണം. എന്നുവെച്ചാൽ ചിലവരിത് കൊണ്ടുപോയി അപ്പം തന്നെ രണ്ട് മൂന്നാക്കണ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ ഒരിക്കലും ചെയ്യാറില്ല അങ്ങനെ. കാരണം എത്ര വലിയ പ്ലാന്റ് വന്നാലും ഞങ്ങൾ രണ്ടാക്കാറില്ല. ഞങ്ങളത് വലിയ പോട്ടിലേക്ക് വയ്ക്കുക ചെയ്യാം. പക്ഷെ ഇത് മൂന്നും രണ്ടും മൂന്നും ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പകുതി പോവും. പിന്നെ പകുതി പിടിച്ച് കിട്ടിയാൽ തന്നെ അത് പിടിച്ച് വരണമെങ്കിൽ തന്നെ രണ്ട് മൂന്ന് കൊല്ലം പിടിക്കും ശരിക്കും വേര് പിടിച്ചൊരു ഫ്ലവറായി വരണമെങ്കിൽ. അതിനേക്കാളും നല്ലത് ആ വലിയ പ്ലാന്റ് തന്നെ നമ്മൾ നല്ലൊരു ചട്ടിയിലേക്ക് വെച്ച് വളർത്തുകയാണെങ്കിൽ അത് നല്ല റിസൾട്ട് നമുക്ക് കാണിക്കും ശരിക്കും.
1: താങ്കളുടെ ഈ സ്ഥാപനത്തിന് ഹോർട്ടികൾച്ചർ മിഷൻ എന്തൊക്കെ സഹായങ്ങളാണ് നൽകിയത്?
0: നമുക്ക് പോളി ഹൗസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സഹായം തന്നിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സ് എടുക്കാനായിട്ട് നമുക്ക് സഹായം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ട് അവരുടെ വക നമുക്ക് ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. എപ്പോഴും പോളി ഹൗസ് നമുക്ക് രണ്ട് പ്രാവശ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഫാമും കൂടി ഉണ്ട്, അവിടേക്ക് നമുക്ക് അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് അവരുടെ പോളി ഹൗസിന് തന്നെ.
1: താങ്കളുടെ ഈ കൃഷി വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാറ്റുവേലയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി.
0: താങ്ക് യു.

തൃശൂരിലെ ശ്രീമതി ഫ്ലോറി സേവ്യറിനെ പോലെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വന്നാൽ മികച്ച വിജയവും വരുമാനവും നേടാൻ സാധിക്കും എന്ന് തെളിയിച്ച നിരവധി സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രായഭേദമന്യേ ഈ രംഗത്തേക്ക് ആർക്കും കടന്നുവരാം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട്അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: increased credit flow of up to 20,000 crore rupees to non-banking financial company microfinance institutions. The chief of the Balochistan Liberation Front, Dr. Allah Nazar Baloch, has criticized Pakistan's policies in Pakistan-occupied Jammu and Kashmir, saying that growing public resistance in the region reflects demands for fundamental rights, self-determination, and political freedom. According to media reports, Dr. Baloch alleged that Pakistan has increasingly relied on repression to suppress dissent but has failed to curb demands for political and economic rights. Meanwhile, reports indicate that more than 30 people have been killed and around 200 injured in clashes between protesters and security forces in Pakistan-occupied Jammu and Kashmir. And with that, we end this news bulletin.
1: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 9:55.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്. അവതരണം സുനീഷ് വിതുര. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിൽ മാണിസി കാപ്പൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എല്ലാ വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കണമെന്ന് എംഎൽഎ പറഞ്ഞു. താലൂക്ക് തല ദുരന്ത നിവാരണ സമിതി യോഗത്തിന്റെ തീരുമാനങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തി. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിന് സജ്ജരായിരിക്കണമെന്ന് എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി താലൂക്ക് ഓഫീസിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും അടഞ്ഞുകിടക്കുന്ന ഓടകളും കലിങ്കുകളും വൃത്തിയാക്കി വെള്ളമൊഴുക്ക് ഉറപ്പുവരുത്താനും പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടുന്നതിന് അനുമതി നൽകാൻ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിനും നിർദ്ദേശം നൽകി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അവർക്കാവശ്യമായ ഭക്ഷണം, മരുന്ന്, വസ്ത്രം തുടങ്ങിയവ ഉറപ്പുവരുത്താനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പുവരുത്തണം എന്നും യോഗം നിർദ്ദേശിച്ചു. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധന പൂർത്തീകരിച്ചു. എംസി റോഡിൽ കാരിത്താസ് ജംഗ്ഷൻ, സംക്രാന്തി, കുമാരനല്ലൂർ, ചൂട്ടുവേലി, SH മൗണ്ട്, നാഗമ്പടം, തിരുവാതുക്കൽ, ഈരയിൽ കടവ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ചിങ്ങവനം മുതൽ പുളിമൂട് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലും കഞ്ഞിക്കുഴിയിലും June 4 പരിശോധനയുണ്ടായിരുന്നു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ June 1 ചേർന്ന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട സംഘത്തെ ഗതാഗതക്കുരുക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായി ഏർപ്പെടുത്താവുന്ന പുനഃക്രമീകരണങ്ങളുടെ സാധ്യത പരിശോധിക്കുന്നതിനായി നിയോഗിച്ചത്. പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയം പാമ്പാടി എക്സൈസ് ഓഫീസിന്റെയും വിമുക്തി മിഷന്റെയും ആഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ മിനി മാരത്തൺ സംഘടിപ്പിച്ചു. ലഹരിയുടെയും പുകയില ഉപയോഗത്തിന്റെയും ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ചാണ്ടിയുമ്മൻ MLA മിനി മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 130 പേർ പങ്കെടുത്ത മിനി മാരത്തണിൽ പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജു കെ ഐസക്, വിമുക്തി AEC MK പ്രസാദ്, കോട്ടയം CI KR കൃഷ്ണകുമാർ, വിമുക്തി കോർഡിനേറ്റർ KS അനീഷ എന്നിവർ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ അർച്ചന വിമൻസ് വെൽഫെയർ സൊസൈറ്റി ഏറ്റുമാനൂർ റീജിയൻ പരിസ്ഥിതി ദിനം ആചരിച്ചു. ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ആയൂർ ജാക്ക് പ്ലാവിൻ തൈ ഡയറക്ടർക്ക് നൽകി പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ഓഫീസിൽ നടന്ന പരിപാടിയിൽ അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ മിസ് ത്രേസിയമ്മ മാത്യു അധ്യക്ഷത വഹിച്ചു. 250 ആയൂർ ജാക്ക് പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു. യൂണിറ്റ് ഓഫീസർമാർ, ആർജ് ഹെഡ് അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 150 കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു.

0: അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളോടൊപ്പം സ്വയം തൊഴിൽ സംരംഭകത്വ സാധ്യതകൾക്കും വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം സ്വയം തൊഴിൽ സംരംഭകത്വ പ്രവർത്തനങ്ങളിലൂടെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും വരുമാന സാധ്യതകൾക്ക് വഴിയൊരുക്കുവാനും കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി മാർ മാത്യു മൂലക്കാട്ട് പൊന്നാടയും പൂച്ചെണ്ടും നൽകി ആദരിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ പറ്റിയുള്ള അറിയിപ്പ് കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. വൈകിട്ട് 6:50 വയലും വീടും. കാർഷിക മേഖലയിൽ കർഷകർക്കായി കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. അനിൽ തോട്ടങ്കരയുമായ അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:35 തൊഴിലാളി മണ്ഡലം. സ്റ്റാർട്ടപ്പുകളുടെ വർക്ക് കൾച്ചർ. ഇതേക്കുറിച്ച് അംബു വിജയനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. 9:15 കേൾക്കാം വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി മാറി ചിന്തിക്കാം. 9:30 ഡോക്ടർ രതീഷ് പി ആർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കിളിക്കുറിശി മംഗലം ഇ പി രമേശ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം.

0: നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: രാവിലെ 5:55 സുഭാഷിതം ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ പന്തളം കേരളവർമ്മയുടെ ഒരു കൊച്ചുകുട്ടി എന്ന കവിത, ആലാപനം രഞ്ജിനി സുധീരൻ. 8:30 കേൾക്കാം നോവൽ സഞ്ചാരം. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 45 ഭാഗം. 10:15 രാഗാമൃതം, സിക്കിൽ ഗുരുചരൺ പാടിയ കൃതികൾ. 11:02 ഹരിതം ഹലോ ആകാശവാണി, പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, വിതുമ്പുന്ന മണ്ണും കടലും അതിജീവനം തേടുന്ന ഭൂമി, അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു. 12:40 പ്രകാശധാരയിൽ സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ അരുൺ വി നായർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം തുടർ നാടകം. ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും, 43 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 4:00 ഭാരതീയ ചികിത്സാ രംഗത്തെ ഉണർവിന്റെ വ്യാഴവട്ടം. വൈകുന്നേരം 5:15 തുടിതാളം, ഹരിപ്പാട് മുരളിയും സംഘവും അവതരിപ്പിച്ച ചെണ്ടകേളി. 6:50 വയലും വീടും, ക്ഷീരകൃഷിയിലൂടെ സാമ്പത്തിക ഭദ്രത, വിനുവിയനുമായ അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. നാളെ രാത്രി 8:00 നേർമൊഴിയിൽ നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തിയുമായി ദിലീപ് എം കെ നടത്തുന്ന അഭിമുഖം. 9:15 വിദ്യാഭ്യാസ രംഗം, കോഴ്സുകൾ സാധ്യതകൾ 10 ക്ലാസ് കഴിഞ്ഞാൽ. 9:30 കഥകളി പദങ്ങൾ, ലവണാസുരവധമാട്ടക്കഥയിലെ പദങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:40

0: പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: अपि च तत् मानवीय अपराधम् उक्तम्। पाकिस्तान अफगानिस्तान देशयोः मध्ये गत कतिपयेषु मासेषु वर्धमान द्वन्द्वस्य मध्ये एषा नवीनतमा घटना अभवत्, यत्र पुनः पुनः गोलिका प्रहारे नागरिकानां मृत्योः चिन्ता वर्धमाना अस्ति। अन्त्यक्रीडावार्तायां, ऑस्ट्रेलियन ओपन बैडमिंटन क्रीडायां भारतस्य पीवी सिंधु तन्वी शर्मा इत्येतयोः युगलं सिडनी नगरे महिला एकल क्रीडायाः द्वितीये चक्रे प्रविष्टम्। इति वार्ताः।
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. ആഘോഷലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമേയം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചാണ് ശ്രീ മോദി ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
3: ജോ ബഹുത് ഹി സാധാരണ പരിവാർ സേ ആയേ ഓർ ജിനോനെ അപ്നേ കാര്യ സേ അപ്നേ വിചാർ സേ ഓർ അപ്നേ नेतृत्व के साक्षी रूप से जिस तरह से देश को आगे किया, उनको 140 करोड़ देशवासियों ने उन पर विश्वास जताया और एक ऐसा कीर्तिमान बनाया जो कि भारत के लोकतांत्रिक पैमाने पे एक बहुत बड़ा कीर्तिमान है.
1: പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ചരിത്ര നേട്ടത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ലോക നേതാക്കളും അഭിനന്ദിച്ചു. NDA നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. ശമ്പളത്തിനും പെൻഷനുമായി നൽകുന്ന 1,500 കോടി രൂപയ്ക്ക് പുറമെയായിരിക്കും ഈ തുക നൽകുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗബാധ. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8 ആയി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: 7-ാം തീയതി പരിശോധന കഴിച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8 ആയി. നിലവിൽ 58 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. രോഗവ്യാപനം തടയുന്നതിന്

0: ഭാഗമായി ബത്തേരി താലൂക്കിലെ 12 സ്കൂളുകൾക്ക് 3 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലകുളത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതർ സന്ദർശനം നടത്തി. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ PCR പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. രാവിലെ 10:15 ആനയുടെ ആക്രമണമുണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും MLA ഉഷാ വിജയനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. മേഖലയെക്കുറിച്ച് അറിവുള്ള ഗോത്രവിഭാഗക്കാർ, വനംവകുപ്പിൽ നിന്നും വിരമിച്ച വിദഗ്ധർ, പരിചയസമ്പന്നരായ തദ്ദേശവാസികൾ, സാങ്കേതിക പരിജ്ഞാനമുള്ളവർ തുടങ്ങിയവർ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ ഉൾപ്പെടും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറേക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. 2-ാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന്. ഇളനീരാട്ടത്തിനുശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകമെമ്പാടും ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കൊടിയേറും. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: 48 ടീമുകൾ 39 ദിവസങ്ങളിലായി 104 മത്സരങ്ങൾ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി 16 നഗരങ്ങൾ ലോക ഫുട്ബോൾ യുദ്ധത്തിന് സാക്ഷിയാവും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ ശ്വാസം അടക്കി പിടിക്കും. ഇനിയുള്ള 40 ദിനങ്ങൾ അവരുടെ ഊണും ഉറക്കവും കാൽപന്തിന്റെ ഭൂമിയിലാവും. ഇഷ്ട ടീമുകളുടെയും പ്രിയതാരത്തിന്റെയും ആഹ്ലാദവും കണ്ണീരും ഭൂഗോളത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അവർ ഹൃദയത്തിലേക്ക് ചേർക്കും. അമേരിക്കയിൽ കിരീടം നിലനിർത്തുന്ന അർജന്റീനയ്ക്കാകുമോ? പുതിയ ജേതാക്കൾ ബ്രസീലോ, ഫ്രാൻസോ, ജർമ്മനിയോ, സ്പെയിനോ, ഇംഗ്ലണ്ടോ? റൊണാൾഡോയുടെ പോർച്ചുഗൽ കറുത്ത കുതിരകളാകുമോ? അതോ ഇവരൊന്നുമല്ലാതെ ലോകകപ്പിന് പുതിയൊരു അവകാശം വരുമോ? കാത്തിരിക്കാം. July 19 ന്യൂജേഴ്സിയിലെ കലാശ പോരാട്ടം വരെ.
1: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെളിച്ചെണ്ണ, തേയില, പായസം മിക്സ് തുടങ്ങി 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളായിരിക്കും സപ്ലൈകോ സോക്കർ 11 June 15 നൽകുക. സപ്ലൈകോ വിൽപ്പനശാലകളിലെ നിലവിൽ ലഭ്യമായ വിലക്കുറവിന് പുറമേയായിരിക്കും ഇത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.

ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. കെഎസ്ആർടിസി ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. ഭൂമിയുടെ നിലനിൽപ്പിന് സമുദ്ര ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടണം. തയ്യാറാക്കിയത് സി വി ശ്രീജിത്, മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. ജീവൻ നിലനിർത്തുന്ന എല്ലാ ജലവ്യവസ്ഥകളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ വർഷത്തെ ലോക സമുദ്രദിനം June 8 സമുചിതമായി ആഘോഷിക്കപ്പെട്ടു. സമുദ്രങ്ങളുടെ മഹത്വത്തെയും അവ നൽകുന്ന സാമ്പത്തിക പാരിസ്ഥിതിക സേവനങ്ങളെയും ആദരിക്കുന്ന വാർഷിക ആഘോഷമാണ് ലോക സമുദ്രദിനം. സമുദ്രങ്ങളുടെയും അവ ഉൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയുടെയും ദുരവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആഘോഷിക്കുകയാണ്. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വികസന സമ്മേളനത്തിൽ പങ്കെടുത്ത കനേഡിയൻ പ്രതിനിധി സംഘമാണ് സമുദ്രങ്ങളെ ആദരിക്കുന്നതിനായി ഒരു ദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. പിന്നീട് 6 ശേഷം 1998 യുനെസ്കോയുടെ ഇന്റർ ഗവൺമെന്റൽ സമുദ്രശാസ്ത്ര കമ്മീഷൻ ഔദ്യോഗിക അന്താരാഷ്ട്ര ആഘോഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. തുടർന്ന് വിവിധ പരിസ്ഥിതി സംഘടനകൾ, അംഗരാജ്യങ്ങൾ, ഗവേഷകർ എന്നിവരുടെ നിരന്തരമായ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ശേഷം 2008 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ലോക സമുദ്രദിനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. സമുദ്രങ്ങളും സമുദ്ര ആവാസ വ്യവസ്ഥയും നേരിടുന്ന കടുത്ത വെല്ലുവിളികൾ ഉയർത്തിക്കാട്ടിയുള്ള സന്ദേശമാണ് ഇക്കഴിഞ്ഞ ലോക സമുദ്ര ദിനാചരണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ നൽകിയത്. വിശാലമായ സമുദ്രങ്ങളിലെ മാത്രമല്ല എല്ലാ ജലവ്യവസ്ഥകളുടെയും സ്ഥിര ആരോഗ്യത്തിനുള്ള ആഹ്വാനം കൂടിയാണ് ഇത്തവണത്തെ ലോക സമുദ്രദിന പ്രമേയം. മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ് സമുദ്ര സാന്നിധ്യം. കാലാവസ്ഥാ നിയന്ത്രണം, ഹരിതഗൃഹവാതകമായ കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യൽ, മത്സ്യസമ്പത്തുൾപ്പെടെയുള്ള സമുദ്രവിഭവങ്ങൾ തുടങ്ങിയവ സമുദ്രങ്ങളുടെ സംഭാവനയാണ്. ഭൂമിക്കാവശ്യമായ ഓക്സിജന്റെ 50% ഉൽപ്പാദിപ്പിക്കുന്നത് സമുദ്രമാണ്. മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ ഏകദേശം 30% സമുദ്രങ്ങളാണ് ആഗിരണം ചെയ്യുന്നത്. ആഗോള താപനത്തിന്റെ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ ഇതുമൂലം സാധിക്കുന്നു. ഭൂമിയിലെ 70% ഭക്ഷണം, മരുന്ന്, മറ്റ് ജീവിതോപാധികൾ എന്നിവയുടെ സ്രോതസ്സും കടൽ തന്നെയാണ്. ആഗോള വ്യാപാര നീക്കത്തിന്റെ 90% കടൽ വഴിയാണ്. വിനോദസഞ്ചാര മേഖലയുടെ നട്ടെല്ലും വരുമാനത്തിന്റെ സിംഹഭാഗവും കടലും കടലോരവും കേന്ദ്രീകരിച്ചുള്ളതാണ്. സമുദ്രം സമ്പദ്വ്യവസ്ഥയുടെ താക്കോലാണെന്നത് അതിശയകരമല്ല. 2030 സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങളിൽ ഏകദേശം 40 ആളുകൾ ജോലി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന്റെ ഭൂരിഭാഗവും സമുദ്രങ്ങളുടെ സംഭാവനയാണ്. കടൽ മാത്രമല്ല, നദികളും തടാകങ്ങളും നീർച്ചാലുകളും ഉൾപ്പെടുന്നതാണ് സമുദ്ര ആവാസ വ്യവസ്ഥ. കരയിലെ ജലവിനിയോഗം എങ്ങനെ എന്നതിൽ തുടങ്ങുകയാണ് സമുദ്ര സംരക്ഷണത്തിന്റെ പ്രഥമഘട്ടം. ലോക ജനസംഖ്യയുടെ 40% കടൽ തീരങ്ങളുടെ 100 km ചുറ്റളവിലാണ് കഴിയുന്നത്. അതുകൊണ്ടുതന്നെ നദിയും കായലും കടലും സംരക്ഷിക്കപ്പെടേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ശാസ്ത്രീയവും പൊതുജന പങ്കാളിത്തത്തോടെയും നടപ്പിലാക്കുന്ന ജലമാനേജ്മെന്റ് ശ്രമങ്ങൾ സമുദ്രങ്ങളുടെ ആരോഗ്യത്തിൽ ഗുണപരമായ സ്വാധീനം ചെലുത്തും. ജീവനുള്ളതും ഇല്ലാത്തതുമായ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം സമുദ്രം വ്യാപാര ഇടനാഴിയായി മാറിയത്, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ധാതുസമ്പത്ത്, പുതിയ അവസരങ്ങൾ എന്നിവയുടെ പേരിലാണ് സമുദ്രത്തെ വെട്ടിപ്പിടിക്കാനും കൈപ്പിടിയിലൊതുക്കാനുമുള്ള നീക്കം ശക്തമായത്. വിവിധ രാജ്യങ്ങൾക്കിടയിലുണ്ടായ സമ്മർദ്ദങ്ങളും ഇടപെടലുകളും സംഘർഷത്തിലേക്ക് വഴിമാറിയതോടെ ഐക്യരാഷ്ട്രസഭ സമുദ്ര നിയമ ഉടമ്പടിക്ക് രൂപം നൽകി. സമുദ്ര അതിർത്തി നിർണയം, സമുദ്രമേഖലകളുടെ അവകാശങ്ങളും കടമകളും, സമുദ്ര പരിസ്ഥിതി സംരക്ഷണം, ശാസ്ത്ര ഗവേഷണം, സമുദ്ര സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, തർക്ക പരിഹാരം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് 1982 ഐക്യരാഷ്ട്രസഭ സമുദ്ര

നിയമ ഉടമ്പടി അംഗീകരിച്ചു. പിന്നീട് പലപ്പോഴായി സമുദ്ര സംരക്ഷണം, കടൽ ഗതാഗതം, കടൽക്കൊള്ള തടയൽ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒട്ടനവധി നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കുകയും സമുദ്ര പരിപാലനം പ്രഥമ പരിഗണനാ വിഷയമാക്കി ഉയർത്തുകയും ചെയ്തു. അംഗരാജ്യങ്ങൾക്കിടയിൽ രണ്ടു പതിറ്റാണ്ട് നീണ്ട ചർച്ചകൾക്ക് ശേഷം 2026 സമുദ്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കരാർ പ്രാബല്യത്തിൽ വന്നു. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയന്ത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപകാല മുന്നേറ്റങ്ങളിലൊന്നാണ്. സമുദ്ര വിഭവങ്ങൾ, സംരക്ഷിത പ്രദേശങ്ങൾ, പാരിസ്ഥിതിക ആഘാത വിലയിരുത്തലുകൾ എന്നിവയെക്കുറിച്ചുള്ള പുതിയ നിയമങ്ങൾ വഴി സമുദ്ര ജൈവ വൈവിധ്യം വിട്ടുവീഴ്ചയില്ലാതെ സംരക്ഷിക്കുക എന്നതാണ് പുതിയ കരാറിന്റെ ലക്ഷ്യം. സമുദ്രശാസ്ത്രം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരവും കൂടുതൽ സുസ്ഥിരവുമായ ഒരു സമുദ്രത്തെ പരിപാലിക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ 2021 മുതൽ 2030 വരെ സമുദ്രശാസ്ത്ര ദശാബ്ദമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമുദ്രശാസ്ത്രത്തിലെ പുരോഗതി പങ്കിടുന്നതിനും വിവിധ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ഭാവി സമുദ്ര പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമായി ആഗോള നേതാക്കളും വിദഗ്ധരും ഒത്തുചേരുന്ന സമുദ്ര ദശക സമ്മേളനം അടുത്ത വർഷം ചേരാനിരിക്കുകയാണ്. മലിനീകരണം കുറയ്ക്കുന്നതിനും ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ജലസംവിധാനങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിവിധ പദ്ധതികളാണ് ഐക്യരാഷ്ട്രസഭയും ഇന്ത്യ ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങളും നടപ്പിലാക്കുന്നത്. കടലും നദികളും തടാകങ്ങളും നീർച്ചാലുകളും ഉൾപ്പെടെ വിശാലമായ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള സുസ്ഥിര ജല മാനേജ്മെന്റ് രീതികളും പദ്ധതികളും ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ട്. അനിയന്ത്രിതമായ വിഭവ ചൂഷണം, മലിനീകരണം, അമിതമായ ചരക്ക് ഗതാഗതം, സമുദ്രോപരിതല താപവ്യതിയാനം, കയ്യേറ്റം എന്നിവ ലോകത്തിലെ എല്ലാ സമുദ്ര മേഖലകളും നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ്. നിലവിൽ മത്സ്യസമ്പത്തിന്റെ മൂന്നിലൊന്നിൽ കൂടുതൽ അമിതമായി ചൂഷണം ചെയ്യപ്പെടുകയാണ്. മലിനീകരണമാണ് സമുദ്ര മേഖല നേരിടുന്ന മറ്റൊരു കൊടിയ വിപത്ത്. കടലിലെത്തുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സമുദ്രജീവികളുടെ നാശത്തിനാണ് വഴിയൊരുക്കുന്നത്. നിരന്തരമായി ഒഴുക്കിവിടുന്ന രാസമാലിന്യങ്ങൾ കാരണം മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഇതര ഖരദ്രവ മാലിന്യങ്ങൾ ഇതിന് പുറമെയാണ്. മലിനീകരണം കാരണം 90% വലിയ മത്സ്യങ്ങളുടെയും വംശനാശം സംഭവിച്ചു. ഇതോടൊപ്പം 50% പവിഴപ്പുറ്റുകളും ഇല്ലാതായി. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകമായ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി ഉയരുകയും ഇതുകാരണം സമുദ്രത്തിൽ ലയിച്ചു ചേരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അപകടകരമാം വിധം വർദ്ധിച്ചതായും ഐക്യരാഷ്ട്രസഭയുടെ ഗവേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. സമുദ്രത്തിൽ വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡ് ലയിക്കുന്നത് വഴി കടലിന്റെ അമ്ലത ഉയരുന്നു. ഇത് സമുദ്രജീവികളുടെ നാശത്തിനാണ് വഴിയൊരുക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം ആർട്ടിക്, അന്റാർട്ടിക്, ഹിമാലയൻ മേഖലകളിലെ മഞ്ഞുരുകൾ സമുദ്ര ജലവിധാനത്തെ ഉയർത്തുകയാണ്. അടുത്ത നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തോടെ സമുദ്ര ജലവിധാനം 1 മീറ്റർ വരെ ഉയരുമെന്നാണ് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യൻ സമുദ്ര മേഖല ഒരേ സമയം രാജ്യത്തിന്റെ വിഭവ, പ്രതിരോധ, സാമൂഹ്യ മേഖലയുടെ കരുത്തായി നിലകൊള്ളുമ്പോൾ തന്നെ പാരിസ്ഥിതിക, സുരക്ഷാ, നിയമവിരുദ്ധ ഭീഷണികൾക്കും കാരണമാകുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആഗോള താപനം കാരണം സമീപകാലത്ത് സമുദ്രനിരപ്പ് ഉയരുന്നത് വഴി തീരമേഖലയുടെ ശോഷണത്തിനും വെള്ളപ്പൊക്കത്തിനും കടലേറ്റത്തിനും കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനം നിമിത്തം കൊടും ചൂടും ചുഴലിക്കാറ്റുകളും പതിവായി മാറുകയാണ്. സമുദ്രോപരിതലത്തിലെ ചൂട് ക്രമാതീതമായി ഉയരുന്നത് കാരണം തീരമേഖലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഏകദേശം 500 കിലോമീറ്ററോളം തീരപ്രദേശമുള്ള കേരളവും നിരവധി സമുദ്ര സംബന്ധമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കടൽക്ഷോഭവും തിരമാലകളുടെ ശക്തിയും കാരണം തീരപ്രദേശങ്ങൾ ക്രമേണ നഷ്ടപ്പെടുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറബിക്കടലിൽ വർദ്ധിച്ചുവരുന്ന ചുഴലിക്കാറ്റുകൾ കടൽക്ഷോഭം രൂക്ഷമാക്കുന്നു. ഇതാവട്ടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ദുരിതപൂർണമാക്കുകയും അവരുടെ ജീവനും സ്വത്തുക്കളും നഷ്ടപ്പെടാനും ഇടയാക്കുന്നു. തീരമേഖലയിലെ തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, മണൽത്തിട്ടകൾ, കായലുകൾ, അഴിമുഖങ്ങൾ എന്നിവയെല്ലാം വലിയ തോതിലുള്ള അപജയം നേരിടുകയാണ്. കടൽ മലിനമാകുന്നതോടെ സമുദ്രജീവികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ഇത് ആ ജീവജാലങ്ങളെ മാത്രമല്ല അവയെ ആശ്രയിച്ച് കഴിയുന്ന അനേക ലക്ഷം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളെയും തകർക്കും. കടൽ നിരന്തരം മലിനമാക്കപ്പെടുന്നതോടെ കടൽ സൌന്ദര്യം ആസ്വദിക്കാൻ തീരമേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ വരവ് കുറയും. ഇത് തീരമേഖലയുടെ സാമൂഹ്യ ജീവിതത്തെയും ടൂറിസം വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും. കടൽ തങ്ങളുടെ മാത്രമല്ല വരാനിരിക്കുന്ന തലമുറയുടെ കൂടി അവകാശമാണെന്ന ബോധത്തോടെ പെരുമാറാനുള്ള സാമൂഹ്യ ബോധം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്.
ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യവും മനുഷ്യന് അനുഗ്രഹവുമായ പ്രകൃതിയാണ് സമുദ്രമെന്ന് കരുതി അതിന്മേലുള്ള അനിയന്ത്രിതമായ കടന്നുകയറ്റം കർശനമായി വിലക്കിയെങ്കിൽ മാത്രമേ മനുഷ്യരാശിക്ക്

ഭീഷണിയില്ലാത്ത സുസ്ഥിര വളർച്ച കൈവരിക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യന്റെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളും ആഗോള താപനവും ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനവും അതിരൂക്ഷമായ മലിനീകരണവും മഹാസാഗരങ്ങളുടെ ആവാസ വ്യവസ്ഥയെ അപകടത്തിലാക്കുന്നത് ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല. മറിച്ച് അടിസ്ഥാനപരമായി മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി കണ്ടുള്ള സമീപനവും പരിഗണനയും പരിഹാര മാർഗങ്ങളുമാണ് സ്വീകരിക്കപ്പെടേണ്ടത്. അതിനുള്ള പ്രചോദനമായി സമുദ്രദിന ചിന്തകൾ മാറട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
1: വയനും വീടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നന്നായി ചിന്തിച്ച് മാത്രം പറഞ്ഞ വാക്കുകളും നന്നായി ആലോചിച്ചെടുത്ത തീരുമാനങ്ങളും സമയത്തിന്റെ പരീക്ഷ കടന്നാലും നമ്മെ വേദനിപ്പിക്കില്ല. ആവേശത്തിലെടുത്ത ചുവടുകൾ ക്ഷണിക സന്തോഷം തരാം, പക്ഷേ വിവേകപൂർവം സ്വീകരിച്ച വഴികളാണ് ദീർഘകാല ആശ്വാസം തരുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക പദ്ധതികളെക്കുറിച്ചുള്ള അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, രാഷ്ട്രീയ ഗോകുൽ മിഷൻ, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് PGPR മിശ്രിതം 1? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. 12 വർഷം പൂർത്തിയാക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനകം ധാരാളം കാർഷിക സൗഹൃദ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു. ഫസൽ ബീമാ യോജന, PM സമ്മാൻ നിധി, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് തുടങ്ങിയ പദ്ധതികളിലൂടെ ധാരാളം കർഷകർക്ക് സേവനങ്ങളും സഹായങ്ങളും നൽകിക്കഴിഞ്ഞു. നിരവധി കർഷകർ ഇപ്പോഴും ഇത്തരം പദ്ധതികളുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള ശ്രീ അനിൽ തോട്ടങ്കര ഇതുപോലുള്ള സേവനങ്ങൾ ലഭിച്ച ഒരു കർഷകനാണ്. അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം പദ്ധതികൾ കർഷകർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നും ഇത്തരം പദ്ധതികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്നു. ഷിബു ജോർജ് ആണ് ശ്രീ അനിൽ തോട്ടങ്കരയുമായി സംസാരിക്കുന്നത്.
2: അനിൽകുമാർ ജി, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: താങ്കളുടെ കാഴ്ചപ്പാടിൽ കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികളുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കർഷകർക്ക് ലാഭകരമാവുന്നത്? താങ്കളൊരു കർഷകനുമാണ്, കർഷകവേദി എന്ന് പറഞ്ഞൊരു നിങ്ങളുടെ ഒരു സ്ഥാപനമാണ്, അതിന്റെ ചെയർമാനും കൂടെ ആണ്.
3: ഈ 12 വർഷങ്ങൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകർക്ക് ഒരു ആത്മവിശ്വാസം പകരുന്ന, പ്രതീക്ഷ നൽകുന്ന 12 വർഷങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധങ്ങളായ പദ്ധതികൾ, പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസൽ ബീമാ യോജനയാണ്. ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും നോട്ടിഫൈ ചെയ്ത് പറയാനുള്ളത് ഫസൽ ബീമാ യോജനയാണ്. അത് വന്നതിന് ശേഷം കർഷകന് നഷ്ടമുണ്ടായാൽ, കൃഷി നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടും, നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാമെന്നൊരു ആത്മവിശ്വാസം വന്ന ഒരു 12 വർഷമാണ് കഴിഞ്ഞു പോയത്.
2: അപ്പൊ അത് ഫസൽ ബീമാ യോജന എന്തായാലും കർഷകന്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു ഇടപെടലായിരുന്നു.
3: അതെ, കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് കേരള സർക്കാരിന്റെ സാധാരണയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ, അതിപ്പോൾ നെൽകൃഷിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നെൽകൃഷിയുടെ കാലാവധി പറഞ്ഞിരിക്കുന്നത് 120 ദിവസങ്ങളാണ്. ഈ 120 ദിവസങ്ങളിൽ നമ്മൾ 45 ദിവസം പൂർത്തിയായ നെൽച്ചെടിയെ മാത്രമേ ഇൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തത്, 120 ദിവസത്തിനുള്ളിൽ വരുന്ന നാശനഷ്ടങ്ങൾക്ക് മാത്രമേ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫസൽ ബീമാ യോജനയിൽ അങ്ങനെയല്ല. നമ്മൾ വിത്ത് തയ്യാറാക്കുന്ന സമയം മുതൽ വിളവെടുത്തതിനും അതിന്റെ സ്റ്റോറേജിലുണ്ടാകുന്ന നഷ്ടത്തിന് വരെ അർഹമായ ഗണ്യമായ രീതിയിൽ നഷ്ടപരിഹാരം, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 3 ഇരട്ടിയോളം കർഷകൻ ഏതാണ്ട് ഉൽപ്പാദന ചെലവിൻ്റെ അത്രയും തന്നെ നഷ്ടം പരിഹാരം ലഭിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ കർഷകരുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ അത് വളരെ ആശ്വാസകരമായ ഒരു പദ്ധതിയാണ്. പിന്നെ കർഷകനെ സ്വന്തം കാലിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളും ഓർഗനൈസേഷനുകളും. അത് കർഷകരെ പ്രാദേശികമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യും.

0: ചെയ്യുവാനും അതോടൊപ്പം തന്നെ പുതിയ കാർഷിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ FPO കൾ മുഖേന ഇന്റർസ്റ്റേറ്റായിട്ട് ട്രേഡ് നടത്തുവാനും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വില കൂടിയ സംസ്ഥാനങ്ങളിൽ കൊണ്ട് വിറ്റഴിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം കർഷകനുണ്ടാകുന്നുണ്ട്.
1: ഒരു 10,000 FPO യുടെ ടാർഗറ്റ്
0: വെച്ചിരുന്നത്. അത് നമ്മുടെ കേരളത്തിലും കുറച്ചധികം FPO കളുണ്ട്. ഞാനതിലെ ഒരു FPO യുടെ ഡയറക്ടർ കൂടിയാണ്. നമ്മളുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായതിന് ശേഷം ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ കർഷക സംഘടനകൾ, അതായത് ഈ കർഷക കൂട്ടായ്മകൾ തന്നെ സ്റ്റാളുകളെടുത്ത് പ്രാദേശിക വിപണി കണ്ടെത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കർഷകനെ കൂടുതൽ ലാഭകരമായ ഒരു നിലയിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളതാണ്.
1: അപ്പോൾ താങ്കളുടെ FPO ഏത് മേഖലയിലാണ്?
0: നമ്മൾ ഫോഡർ FPO ആണെങ്കിലും പ്രധാനമായിട്ടും കുട്ടനാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കുട്ടനാട്ടിലെ നെല്ല് സംഭരിക്കുകയും അത് വളരെ നാച്ചുറലായ രീതിയിൽ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. നെല്ല് അരിയാക്കി തവിടോടുകൂടിയുള്ള അരിയുടെ വെറൈറ്റികൾ നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക ശുദ്ധമായ രീതിയിൽ, മറ്റ് പോളിഷിങ് അതുപോലെയുള്ള പ്രൊഫഷണൽ ഈ മില്ലുകളൊന്നും ചെയ്യുന്ന അജിമ്മികളൊന്നും തന്നെ ചെയ്യാതെ ശുദ്ധമായ നെല്ലരി അല്ലെങ്കിൽ കുട്ടനാടൻ അരി കഴിക്കുവാൻ കേരളീയർക്ക് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ഗുണഭോക്താവിന് കഴിയണം. അതിനുള്ള സാധ്യതകൾ നമ്മൾ തേടുകയാണ്. അത് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്.
1: പിന്നെ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP, അതൊരു നല്ലൊരു സപ്പോർട്ട്.
0: MSP വന്നതിനും അതുപോലെ തന്നെ ഓരോ കാലഘട്ടം അനുസരിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് DA കൂട്ടുന്നത് പോലെ തന്നെ അതിനാണ് ആനുപാതികമായിട്ട് തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട് അത് കാലാനുഗതമായിട്ട് വർദ്ധിപ്പിക്കുവാനും കൂടി കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ അത് എത്രത്തോളം നടപ്പാകുന്നുണ്ട്, കേരളത്തിന്റെ ഒരു ഉൽപ്പാദന ചെലവും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് 3x കൂടുതലുള്ളതുകൊണ്ട് കേരളത്തിലെ കർഷകന് അത് വലിയ പ്രയോജനമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ്. പണ്ട് പ്രൈവറ്റ് പാർട്ടിക്കൊക്കെ നമുക്ക് സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് കൊടുത്തതിന് ശേഷം കടം കിട്ടില്ലായിരുന്നു എന്നൊരു അവസ്ഥ, വില തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്ന, അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരു ആത്മവിശ്വാസം ഉൽപ്പന്നത്തിന് കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവിലെങ്കിലും ലഭിക്കുമല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ 12 വർഷം കൊണ്ട് കർഷകർക്ക് വന്നു.
1: MSP ക്ക് താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സാഹചര്യം അനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് മാറ്റവും കൂടെ വരുത്തിയാൽ.
0: അത് എനിക്ക് തോന്നുന്നത് കാർഷിക പദ്ധതികൾ വിവിധങ്ങളായിട്ടുള്ള കർഷകന്റെ നില തന്നെ മാറ്റുന്ന രീതിയിൽ, കർഷകന്റെ ജീവിത നിലവാരത്തെ 10x വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ഒരുപാട് വന്നിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ ഒരു പമ്പിങ് ചെയ്യുവാനോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് കർഷകരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സംവിധാനം, അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ പരാജയമാണ് എന്ന് വളരെ ദുഃഖത്തോടു കൂടി പറയേണ്ടിയിരിക്കുന്നു.
1: പിന്നെ PM സമ്മാൻ നിധി, അതും നല്ലൊരു എക്കണോമിക് സപ്പോർട്ട് ഒരു കർഷകന് കൊടുക്കാൻ വേണ്ടി.
0: കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷിയുടെ വരുമാനം എന്ന് പറയുന്നത് അവന്റെ വിളവെടുത്ത് ഉൽപ്പന്നം വിറ്റതിന് ശേഷം മാത്രമാണ്. ആ സമയത്ത് സാധാരണ ഒരു പനിയുണ്ടായാൽ നെൽകൃഷകനാണെങ്കിലും മറ്റേതൊരു കർഷകനാണെങ്കിലും അവന്റെ വിത്ത് വിതച്ച് അതിന്റെ വിള പരിപാലന സമയം അങ്ങോട്ട് പണം ചെലവാക്കേണ്ടതാണ്. സ്വർണം പണയം വെച്ച് ബാങ്ക് ലോൺ എടുത്ത് ചെയ്യുമ്പോൾ സ്വകാര്യ ആവശ്യങ്ങൾ, അവന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങണം, അല്ലെങ്കിൽ നാട്ടുംപുറത്തുകാരനായ ഒരു കൃഷിക്കാരന് അവന്റെ നാട്ടുംപുറത്തുള്ള ചായക്കടയിൽ പോയി ദിവസവും ഒരു ചായ കാലിച്ചായ കുടിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ പോക്കറ്റ് മണി, അങ്ങനെ കർഷകനെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഈ കാര്യങ്ങൾ അവന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഒരു സഹായം തന്നെയാണ് കിസാൻ സമ്മാൻ നിധിയിലൂടെ.
1: പേര് സൂചിപ്പിക്കുന്ന സമ്മാൻ നിധിയാണ്
0: മൂന്ന് ഘട്ടമായിട്ട് കിട്ടുന്നുണ്ട്. 6,000 രൂപയാണ് അത്. കർഷകർക്ക്, യഥാർത്ഥ കർഷകർക്ക് പ്രതീക്ഷയുണ്ട്, അത് തുക കൂട്ടും, അതിന്റെ ഗഡുക്കളുടെ എണ്ണം കൂട്ടും എന്നൊക്കെ ഒരു പ്രതീക്ഷ കൂടിയുണ്ട്.
1: പിന്നെ നിങ്ങളുടെ കുട്ടനാടൻ പ്രദേശത്ത് നിന്നാണ് താങ്കൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഈ നെൽകൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് നെല്ല് വിൽക്കാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങൾ കർഷകർ നേരിടുന്നുണ്ട്. പിന്നെ ഈ നാം അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ത്രൂ ഔട്ട് പാൻ ഇന്ത്യ മാർക്കറ്റിംഗ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലല്ലേ?
0: അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ അത് ശക്തമായിട്ട് മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നില്ല, നെൽകൃഷി മാത്രമല്ല നാളികേരത്തിൻ്റെ ആണെങ്കിലും മറ്റ് പഴവർഗ്ഗങ്ങളുടെ ആണെങ്കിലും യഥാർത്ഥ വില കർഷകന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് കർഷകന് ലാഭകരമായ രീതിയിൽ, കർഷകന് കൂടുതൽ വില കിട്ടത്തക്ക രീതിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കിട്ടാൻ, അത് സ്വയം കർഷകനെ തന്നെ പ്രാപ്തരാക്കുക. കുട്ടനാട്ടിലെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FPO കൾ നേരിടുന്നത്, നമ്മളിപ്പം അതിനെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ കുട്ടനാട്ടിൽ ഈ നെല്ല് സംഭരിക്കുന്നതിനും കാലാവസ്ഥ അനുയോജിതമായിട്ട് നെല്ല് ഇതിൻ്റെ ഈർപ്പം കുറച്ചുകൊണ്ട് അത് ദീർഘനാൾ സ്റ്റോർ ചെയ്ത് വെക്കത്തക്ക രീതിയിലേക്കൊരു സംവിധാനങ്ങൾ വേണം. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി ഇങ്ങനെയുള്ള സ്റ്റോറേജ് സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നതിന് കർഷകർക്ക് വേണ്ടിയിട്ട് ലോണും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം നേരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഇതുമായിട്ട് സഹകരിക്കാതെയോ അല്ലെങ്കിൽ കൃഷിക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ഇത് പ്രയോജനകരമല്ലാത്ത രീതിയിലേക്ക് ഈ പദ്ധതികൾ ലാപ്സായി പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്, അതുകൂടി പരിഗണിക്കണം.
1: അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നല്ലൊരു സ്കീം തന്നെയാണ്. നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി കുറഞ്ഞ

0: പലിശയ്ക്ക് കിട്ടാറുണ്ട്, സബ്സിഡിയും കൂടെ ഉണ്ട്. താങ്കൾക്ക് ഒരു എഫ് പി ഒ ഉണ്ടല്ലോ, നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ഈ ഫണ്ടിനൊക്കെ?
1: നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡേൺ റൈസ് മില്ല് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. ഇത് 2 കോടി രൂപ വരെ യാതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ കർഷക സംഘടനകൾക്ക് അല്ലെങ്കിൽ കർഷക ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്നതാണ്. പക്ഷെ ആ കർഷക ഗ്രൂപ്പ് എങ്ങനെ പ്രവർത്തിക്കണം, അതിനുവേണ്ടൊരു സപ്പോർട്ട് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വേണം. കർഷകരെ അതിനൊരു പ്രാപ്തരാക്കണം, അതിനൊരു ആത്മവിശ്വാസം. ഇപ്പോൾ 2 കോടി രൂപയൊക്കെ ഒരു ലോൺ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞ ഒരു ചെറിയ കർഷക ഗ്രൂപ്പിന്, കേരളത്തിലെ ഒരു നിർവചനം കർഷകരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം കർഷകൻ എന്ന് പറയുന്ന 5 ഏക്കർ കൂടുതൽ നിലം പാടില്ല, അല്ലെങ്കിൽ കൃഷിഭൂമി പാടില്ല. അങ്ങനെയുള്ള ഒരു മൈക്രോ ലെവൽ കർഷകന് 2 കോടി രൂപയെക്കുറിച്ച് ഒരു ഗ്യാരണ്ടി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരല്പം പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോഴേ അവിടെയാണ് ഈ എഫ് പി ഒകളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എഫ് പി ഒകൾ ഇങ്ങനെയുള്ള ചെറിയ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കതിനുള്ള ആത്മവിശ്വാസവും ഒരു ബാക്ക് സപ്പോർട്ടും നൽകുന്ന തുടങ്ങിയിട്ടുണ്ട്.
0: പിന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം അധികമായിട്ട് തന്നെ നാച്ചുറൽ ഫാമിംഗ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
1: അതെ, നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് തിരിഞ്ഞ് പോകണം. അതിപ്പം കർഷകരുടെ മാത്രം വിഷയമല്ല, ജീവജാലങ്ങളുടെ എല്ലാം നിലനിൽപ്പിന് ഇപ്പോഴത്തെ കൃഷി രീതികൾ മാറ്റേണ്ടതും അതിനെക്കുറിച്ച് മാറി ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് സത്യം പറഞ്ഞാൽ കർഷകരെ അത് പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതികൾ നടപ്പാക്കിയത് തന്നെ കൃഷി എന്ന് മാത്രമല്ല ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് കൂടി കണക്കാക്കിക്കൊണ്ടാണ്. ഇപ്പം ഇങ്ങനെയുള്ള പദ്ധതികൾ വരുമ്പോൾ നെൽകൃഷി പോലെയുള്ള കൃഷികൾ നഷ്ടമാണെന്ന് കേരളത്തിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃഷി നഷ്ടമാണെങ്കിൽ ഒരുപാട് ചെറുധാന്യങ്ങളും അതുപോലെയുള്ള നാച്ചുറൽ ഫാമിങ്ങിലും വേറെ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ, അതിനുള്ള സാമ്പത്തിക 50 ലക്ഷം രൂപ വരെയൊക്കെയുള്ള സാമ്പത്തിക സഹായങ്ങൾ ഗവൺമെൻറ് നൽകുമ്പോൾ കർഷകൻ തീർച്ചയായിട്ടും അങ്ങനെ മാറി ചിന്തിക്കാൻ പ്രാപ്തനാകുന്നുണ്ട്.
0: പിന്നെ കൃഷി വിജ്ഞാന കേന്ദ്ര അല്ലെങ്കിൽ നമ്മുടെ മറ്റേ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് ഡയറക്റ്റ് ഫാമേഴ്സിലോട്ട് എത്തണം. ഇതിനുവേണ്ടിയും നിരവധി സ്കീംസ് ഉണ്ട്, എത്തുന്നുണ്ട്.
1: കേന്ദ്ര സർക്കാർ എത്ര ഉദ്ദേശശുദ്ധിയോടുകൂടി ഏതെല്ലാം പദ്ധതികൾ നടപ്പാക്കുന്നതിന് അതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി കാണുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, അതിപ്പോൾ ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും ആ ഒരു സംവിധാനം മാറണം. മാറിക്കൊണ്ട് ഒരു ഇതിനോടൊരു പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം, അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് കാർഷിക രംഗത്തിലേക്ക്, കൃഷി വിജ്ഞാന രംഗത്തിലേക്ക് അതിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് കൃഷിയിൽ താല്പര്യമുള്ള കർഷകരുടെ മക്കളെയും മറ്റുള്ളവരെയും കണ്ടെത്തി കൃഷി ഉദ്യോഗസ്ഥരും കൃഷി ഓഫീസർമാരുമായിട്ടും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അവരെ പരിശീലിപ്പിച്ച് നൂതന സംവിധാനങ്ങൾ നമ്മുടെ കൃഷി മേഖലയിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലയിലും AI മേഖലയിലും ഉണ്ടായിരിക്കുന്ന ഒരു കുതിച്ചുചാട്ടം അത് കൃഷിക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് നമ്മുടെ കേന്ദ്ര സർക്കാർ അതിന് വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ് ഈ പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഡ്രോൺ ദീദി പോലെയുള്ള പദ്ധതികൾ അത് നമ്മുടെ സാധാരണ സ്ത്രീകളെ പോലും ഡ്രോൺ ഉപയോഗിച്ച് കൃഷി ചെയ്യുവാൻ കൽപ്പുള്ളവരാക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ എഫ് പി ഒയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഒരു കർഷകൻ എന്ന നിലയിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, ഇപ്പോൾ കൃഷി സിഞ്ചായി യോജന നബാർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഊർജ്ജ സംരക്ഷണ മേഖലയിൽ, അത് കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വൈദ്യുതി ചിലവാക്കേണ്ടി വരുന്നത് കേരളത്തിൽ. അപ്പം നമ്മളുടെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായ സോളാർ പോലെയുള്ള, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിയൽ ഫോൾ പമ്പും ഊർജ്ജ സംരക്ഷണത്തിനുള്ള മാർഗ്ഗങ്ങൾ നടപ്പാക്കുന്നതിന് നബാർഡിൻ്റെ പദ്ധതികൾ ഒരുപാട് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പടശേഖര സമിതികളുമായിട്ട് സഹകരിച്ച് കിട്ടുന്നുമുണ്ട്. കാർഷിക മേഖലയുടെ പ്രയോറിറ്റിയും അതിൻ്റെ പ്രകൃതിയുടെ അനുസരിച്ചുള്ള അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പാടശേഖരങ്ങളൊക്കെ ഏത് വേണം, വെള്ളം കിട്ടാത്ത പാടശേഖരങ്ങളൊക്കെ ഏത് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതികളെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് കേരളത്തിൽ നടപ്പാക്കാൻ ഒരു സംവിധാനം വേണം. അല്ലാതെ പാലക്കാട്ടെ കർഷകന് കൊടുക്കുന്ന അതേ ആനുകൂല്യം കുട്ടനാട്ടിലെ കർഷകന് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിനൊക്കെ പ്രാദേശികമായിട്ടുള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കാർഷിക മേഖലയുടെ ഒരു സ്വഭാവം അനുസരിച്ചുള്ള പദ്ധതികളിലെ വ്യതിയാനങ്ങൾ വരുത്തി നടപ്പിലാക്കുവാനുള്ള സംവിധാനങ്ങൾ വേണം. ധാരാളം എന്നെ പോലെയുള്ള വിമുക്ത ഭടന്മാർ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാനുള്ള ഒരു ആവശ്യമാണ്. ഞങ്ങൾക്ക് കാറെടുക്കാൻ CST വഴി ആനുകൂല്യമുണ്ട്, വിലയിളവ് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു കാർഷിക യന്ത്രം എടുക്കാൻ ഒരു വിമുക്ത ഭടന്, ഒരു ട്രാക്ടർ എടുക്കാനോ ഒരു കൊയ്ത്തിയന്ത്രം എടുക്കാനോ വിമുക്ത ഭടന് പ്രത്യേക പരിഗണനകളൊന്നും തന്നെയില്ല. അപ്പോൾ ഈ കാറെടുക്കുന്ന, അല്ലെങ്കിൽ മറ്റ് മോട്ടോർ സൈക്കിൾ എടുക്കുന്ന, മറ്റ് വില കൂടിയ കൺസ്യൂമർ ഐറ്റംസ് എടുക്കുന്ന ഒരു ആനുകൂല്യത്തിലേക്ക് CST വഴിയുള്ള കൊയ്ത്തിയന്ത്രവും ട്രാക്ടറും ഒക്കെ കാർഷിക മേഖലയിൽ
0: പ്രവർത്തിക്കാൻ
1: തയ്യാറായിട്ടുള്ള വിമുക്ത ഭടന്മാർക്ക് ലഭ്യമാക്കണം.
0: അനിൽകുമാർജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
1: താങ്ക് യു.
2: കേന്ദ്ര സർക്കാരിന്റെ കാർഷിക സൗഹൃദ പദ്ധതികളെക്കുറിച്ച് ശ്രീ അനിൽ തോട്ടങ്കരിയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: എരിക്ക് എരിക്കിന്റെ വിത്ത് വഴിയും കമ്പ് നട്ടും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. ഇവ കേരളത്തിലെ പറമ്പുകളിലും വഴിയരികിലും സാധാരണ കാണപ്പെടുന്നു. എരുക്കിന്റെ വേര്, വേരിന്മേലുള്ള തൊലി, കറ, ഇല, പൂവ് എന്നിവ പ്രധാനമായും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ്. ത്വക്ക് രോഗം, ഛർദി, രുചിയില്ലായ്മ തുടങ്ങിയ അസുഖങ്ങൾക്ക് എരിക്ക് ഉപയോഗിച്ചു വരുന്നു. കൂടാതെ പല അസുഖങ്ങൾക്കുമായി നിർമ്മിക്കുന്ന ആയുർവേദ ഔഷധങ്ങളിൽ എരുക്കിന്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. വിയർപ്പിനെ ഉണ്ടാക്കുന്ന ഔഷധം എന്നാണ് ചരക സംഹിതയിൽ എരുക്കിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
2: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല, ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
3: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
4: നെല്ലിന്റെ വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാം. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനിയുണ്ടാക്കാം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെന്റിന് 2.5 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധ തരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെന്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.25 കിലോഗ്രാം മസൂറിഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്തു കൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി

0: ൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകളുണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പുചീൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷെ 2 ഗ്രാം ഒരു പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം 1 സെന്റ് (2.5 കിലോ) വീതം ഇടണം. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. 4 മുതൽ 5 ദിവസത്തിനിടയിൽ 1 ഇളക്കിക്കൊടുക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകൻ തൈകൾ ഈ മാസത്തിലും നടാം. നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. കുമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ഇലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് PGPR മിശ്രിതം 1? ഉത്തരം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയടങ്ങിയ ജൈവവളം ചേർന്ന ഒരു മിശ്രിതമാണ് PGPR മിശ്രിതം 1.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
3: വയലും വീടും.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകുന്നേരം 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പരിലേക്ക് വിളിക്കാം. ഫോൺ നമ്പർ ഇവയാണ്: 9495

9 3 2 1 മറ്റൊരു നമ്പർ 9 4 9 6 5 9 6 3 2 1. നമ്പറുകൾ ഒരിക്കൽ കൂടി 9 4 9 5 9 6 4 3 2 1, 9 4 9 6 5 9 6 3 2 1. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരന്റി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കും. PMFME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ 8137008197. മറ്റൊരു നമ്പർ 8921540233. ഒരു നമ്പർ കൂടിയുണ്ട്, 9020060507. ക്ഷീര വികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആന്റ് മിൽക്ക് പ്രോഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്ന് പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0471244579. മറ്റൊരു നമ്പർ 2445799. റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഒട്ടുപാലിന് പരമാവധി വില ലഭിക്കാൻ അവ സംഭരിച്ച് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഈ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ റബ്ബർ ബോർഡ് കമ്പനിയായ കവർണർ ലാറ്റിക്സ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത് ഡി ഫോണിലൂടെ മറുപടി പറയും. കോൾ സെന്റർ നമ്പർ ഇനി പറയാം, 0481257662. നമ്പർ ഒരിക്കൽ കൂടി, 0481257662. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,800 രൂപ, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 28,000, കോട്ടയം 26,500, പാലാ 24,900, എറണാകുളം 22,000, കൊച്ചി റെഡി 22,200, ആലുവ 24,000, വടക്കൻ പറവൂർ 24,100. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരശ്ശി 21,850, എറണാകുളം 12,800, വടക്കൻ പറവൂർ 13,200 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,200 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,200, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, കായംകുളം 19,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, ചെങ്ങന്നൂർ 26,000.

6000, എറണാകുളം 23500, ആലുവ ക്വിന്റലിന് 4500, തൊടുപുഴ 1000ത്തിന് 25000 രൂപ എന്ന നിരക്കിൽ വ്യാപാരം നടന്നു. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രഗതി. പ്രധാന വാർത്തകൾ. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭരണം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക മാറ്റം എന്നിവയിൽ കാതലായ പുരോഗതി ഉണ്ടായതായും ക്ഷേമ പദ്ധതികൾ വികസനത്തെ താഴെത്തട്ടിലെത്തിച്ചതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റുനിന്ന് കൈയടിച്ചാണ് പ്രധാനമന്ത്രി മോദിക്ക് ആദരവ് പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണ നേട്ടങ്ങളെ പ്രമുഖ വ്യവസായ നേതാക്കൾ അഭിനന്ദിച്ചു. കഴിഞ്ഞ 12 വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിയതായി ഫിക്കി പ്രസിഡന്റ് അനന്ത് ഗോയങ്ക പറഞ്ഞു. ശക്തമായ ഭരണവും പരിഷ്കാരങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ഉയർത്തിയതായി CII ഡയറക്ടർ ജനറൽ ചന്ദ്രജിത്ത് ബാനർജി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം രാജ്യത്തിന്റെ ബിസിനസ് അന്തരീക്ഷം മാറ്റിമറിച്ചതായി അസോച്ചം സെക്രട്ടറി ജനറൽ സൌരഭ് സന്യാലും കൂട്ടിച്ചേർത്തു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ ചർച്ച ചെയ്യും. മെട്രോ വിപുലീകരണം 6 കിലോമീറ്റർ നീളമുള്ള മെട്രോ ഇടനാഴി ഇതിൽ ഉൾപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് സമുച്ചയത്തിനും കേന്ദ്ര സർക്കാർ റെസിഡൻഷ്യൽ സമുച്ചയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: आज कैबिनेट में 3 फैसले लिए गए. एक फैसला अहमदाबाद में मेट्रो के विस्तार का है और 2 फैसले अमरावती जो कि आंध्र प्रदेश का नया कैपिटल निर्मित हो रहा है, बन रहा है, डेवलप हो रहा है, उसके 2 फैसले लिए गए. अहमदाबाद मेट्रो का फेज 2A कोटेश्वर रोड से एयरपोर्ट का कॉरिडोर आज अप्रूव हुआ है कैबिनेट में.
1: രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക കയറ്റുമതി 2014-15 സാമ്പത്തിക വർഷത്തിലെ 32.08 ബില്യൺ US ഡോളറിൽ നിന്ന് 2025-26 സാമ്പത്തിക വർഷത്തിൽ 52.55 ബില്യൺ ഡോളറിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. എതിരാളികളുടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ഈ സംവിധാനം നാവികസേനയുടെ കപ്പലുകളിൽ സ്ഥാപിക്കുന്നതോടെ സേനയുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടും.

എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഹോർമൂസ് കടലിടുക്കിലെ ഖേഷം ദ്വീപിനും തുറമുഖ നഗരമായ സിരിക്കിനും നേരെ ആക്രമണമുണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധസേന അൽ അസ്രഖിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. സിവിൽ സർവീസ് എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല രാജ്യത്തോടുള്ള ത്യാഗവും പ്രതിബദ്ധതയുമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാർലമെന്റ് സന്ദർശിച്ച 2024 IAS ഓഫീസ് ട്രെയിനിമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലഘട്ടം മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ ഭാവിയിൽ അത് രാഷ്ട്രസേവനത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു.
2: आजीवन समर्पण की प्रतिबद्धता है. प्रशिक्षण जीवन की सबसे महत्वपूर्ण समय होता है और प्रशिक्षण जितना प्रभावी होता है उतनी नींव मजबूत होगी तो इमारत भी मजबूत होगी.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധുവും തൻവി ശർമ്മയും രണ്ടാം റൌണ്ടിൽ കടന്നു. ഒന്നാം റൌണ്ട് മത്സരത്തിൽ പെറുവിന്റെ ഇനസ് കാസ്റ്റിലോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഒളിമ്പിക് ജേതാവായ സിന്ധുവിന്റെ മുന്നേറ്റം. ബൾഗേറിയയിലെ സോഫിയയിലുള്ള ദേശീയ ചരിത്ര മ്യൂസിയം സന്ദർശിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. നാളെ ഫിൻലാന്റ് സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുൽത്താരൻ സംഭാഷണത്തിന്റെ 14th പതിപ്പിൽ പങ്കെടുക്കും. ഫിൻലാന്റ് വിദേശകാര്യമന്ത്രിയുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ 3rd ഘട്ടത്തിൽ 22 പുതിയ അപേക്ഷകർക്ക് കൂടി അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാർ. 3rd ഘട്ടത്തിൽ 96 കമ്പനികളെയാണ് തിരഞ്ഞെടുത്തതെന്നും ഇതിലൂടെ 12,822 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 58,000 കോടിയിലധികം രൂപയുടെ വിറ്റുവരവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പരിവർത്തന പരിഷ്കാരങ്ങളിലൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ്. മോദി സർക്കാരിന്റെ 12 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും മികച്ച അടയാളങ്ങളിലൊന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദി വീക്ക് എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് CNGക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്പ് ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വിപുലീകരിക്കുകയാണ്. LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാറ്റ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. കരാറിന്റെ ഭാഗമായി മെറ്റയും റിലയൻസ് ഇൻഡസ്ട്രീസും ഗുജറാത്തിലെ ജാംനഗറിൽ 168 മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റ സെന്റർ സ്ഥാപിക്കും. ഇന്ത്യയുടെ വലിയ ഉപയോക്തൃ അടിത്തറയും അതിവേഗം വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും നിക്ഷേപത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി രാജ്യത്തെ മാറ്റിയതായി മെറ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പാക് അധിനിവേത കശ്മീരിലെ മുസാഫർബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്നു. MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. പാക് അധിനിവേശ കശ്മീരിലെ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അക്രമാസക്തമായ അടിച്ചമർത്തലുകളെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി അപലപിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ, കൂട്ട അറസ്റ്റുകൾ, മാരകമായ ബലപ്രയോഗം എന്നിവയിലൂടെ പ്രദേശത്ത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 25-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൌണ്ടേഷൻ ആരോപിച്ചു. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ആകാശവാണി
1: തൊഴിലാളി മണ്ഡലം.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ വർക്ക് കൾച്ചറിനെ കുറിച്ച് അംബു വിജയനുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
3: എല്ലാ പ്രിയപ്പെട്ടവർക്കും തൊഴിലാളി മണ്ഡലത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് സ്റ്റാർട്ടപ്പ്. നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പിന്റെ വളർച്ച എന്ന് പറയുന്നത് അതൊരു ബാക്കിയുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റാർട്ടപ്പ്. ഡെയിലി നമ്മൾ ന്യൂസിലും എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ എന്താണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അതിഥി ആരോഗ്യ മേഖലയിലെ ഒരു സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ അംബു വിജയൻ. നമസ്കാരം.
4: നമസ്കാരം.
3: ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ന്യൂസുകളിലും അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് കൾച്ചർ അല്ലെങ്കിൽ സാധാരണ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പോലെ ആയിരിക്കില്ലല്ലോ പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ബേസ് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പിലുള്ള ജോലിയുടെ രീതി, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്.
4: സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നോർമൽ ജോലികളും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സ്റ്റാർട്ടപ്പ് കൾച്ചർ. അതായത് ഇന്നൊരാൾക്ക് ഇന്നൊരു ജോലി എന്ന രീതിയിലല്ല. ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രോജക്റ്റിന്റെ തുടക്കമാണ് സ്റ്റാർട്ടപ്പ്. ഒരു ഐഡിയ, ആ ഐഡിയ എന്ന് ഒരു കമ്പനി ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അതിന്റെ പ്രാഥമിക ചർച്ചകളും ട്രയൽ ആൻഡ് എറർ എന്ന് പറയും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കി അതിന്റെ തെറ്റുകൾ മനസ്സിലാക്കി അത് ഡോക്യുമെന്റ് ചെയ്ത് പ്രോസസ് എല്ലാം ക്ലിയർ ആക്കി ഒരു ഒന്ന് രണ്ട് വർഷത്തെ ഒരു പ്രയത്നം ഉണ്ട്. അതിന് ഒരു കമ്പനിയാക്കി ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ഫണ്ടെല്ലാം വരുത്തി ഒരു കമ്പനിയാക്കി മാറ്റിയെടുക്കണം. ഇതിന്റെ പോലെ റിസർച്ചും എല്ലാം ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പിൽ ഞാൻ ആക്ച്വലി നോർമൽ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡെസിഗ്നേറ്റഡ് നമുക്കൊരു പണി തന്നിട്ടുണ്ട്,
3: അത്
4: മാത്രം ചെയ്താണ്. അതിനൊരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ അത് മാത്രം എല്ലാ ദിവസവും 9 to 5 വരെ ഞാൻ അത് മാത്രം ചെയ്താൽ മതി. അത് റിസൾട്ട് എന്റെ സീനിയറിന് കൊടുക്കുന്നു, ബാക്കി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞോക്കേണ്ട കാര്യമേയുള്ളു. ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ നടന്നു. പക്ഷെ സ്റ്റാർട്ടപ്പിൽ അങ്ങനെയല്ല, 10 പേര് കാണും. ആ 10 പേരായിരിക്കും ഈ കമ്പനി മുന്നോട്ട് പോകുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യണം. ഞാൻ ഈ സ്റ്റാർട്ടപ്പിലോട്ട് വരുന്നത് ഒരു അക്കൗണ്ടബിലിറ്റി മാനേജർ എന്ന് പറയും. അതായത് ആ കമ്പനിയിലുള്ള ക്ലയൻസിന്റെ കാര്യങ്ങൾ നോക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിക്കുക, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും നോക്കുക. ഇത്ര ഉണ്ടായിരുന്നല്ലോ എന്റെ പണി. ഇപ്പം ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് ഞാൻ ഒരു ജോലി ചെയ്യായിരുന്നു. അതിന്റെ ഇടയിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴാണ് ഞാൻ സ്റ്റാർട്ടപ്പിലോട്ട് കയറുന്നത്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു.
3: സ്വന്തമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് സ്റ്റാർട്ടപ്പ് ആയിരുന്നു.
4: അതൊരു സ്റ്റാർട്ടപ്പ്, ചെറിയൊരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു ആക്ച്വലി. ഞാൻ പി എച്ച് ഡിക്കുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അത് കോവിഡ് സമയത്ത് ക്ലാസ്സിൽ വരണ്ട എന്നൊരു കൾച്ചർ വന്നപ്പോൾ അത് ഓൺലൈനായിട്ട് മാറി. പിന്നെ എനിക്ക് അതിനകത്ത് അധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പൊ എനിക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ സുഹൃത്ത് വഴിയാണ് ഈ സ്റ്റാർട്ടപ്പിനെ പറ്റി ഞാൻ അറിയുന്നത്. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ അതിലോട്ട് കയറുന്നു. വന്ന് കയറിയപ്പോൾ എനിക്ക് നല്ല ഷോക്കായിരുന്നു. കാരണം പറഞ്ഞത് ഇത്ര സിമ്പിളായിട്ടൊരു പണിയാണെങ്കിലും ഞാൻ അറിഞ്ഞില്ല ഞാനും കുറച്ചുപേരും കൂടെ ഇതിനകത്തുള്ളൂ. അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ. ഇതിനകത്ത് പ്രോസസ്സുകളൊന്നും വ്യക്തമായിട്ട് വന്നിട്ടില്ല. ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞത് ചെയ്യുന്നുള്ളതല്ല, ഇതിന് വ്യക്തമായിട്ടൊരു ചിട്ട കൊണ്ടുവരാ എന്നുള്ളതാണ്, ക്ലാരിറ്റി കൊണ്ടുവരുന്നത്. അപ്പൊ ഡോക്യുമെന്റേഷൻ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ രണ്ട് രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രോഡക്റ്റിൽ വരുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഞങ്ങളുടെ കമ്പനി ഹാർട്ട് ഹെൽത്ത്, ഹൃദയ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനിയാണ്. അപ്പൊ അതിനൊരു സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് എന്തെങ്കിലും പ്രശ്നം വരുന്നെങ്കിൽ അത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്, അത് മാറ്റിക്കൊടുത്താൽ മതി. അത് ഓക്കെ. അല്ലാതെ ഈ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം ഒരു ക്ലയന്റിനെ എത്തിക്കുക, ആ എത്തിക്കുന്നതിൽ എന്തെങ്കിലും നമ്മൾ ക്ലയന്റിനോട് ചോദിക്കാണ്ട് നമ്മൾ സ്വന്തമായിട്ടൊരു തീരുമാനം അറിയാണ്ടെടുത്ത് അങ്ങ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലയന്റിനെ എത്തിക്കഴിഞ്ഞിട്ട് അതിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പ്രോഡക്റ്റിന്റെ പ്രശ്നമല്ല, അത് ഞങ്ങളുടെ സൈഡിൽ നിന്നൊരു പ്രശ്നം. ഇത് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അറിയുള്ളൂ അയ്യോ ഇതൊരു പ്രശ്നമാണ്, ഇത് ഇനി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതൊരു പ്രോഡക്റ്റ് ഡോക്യുമെന്റേഷനിലെ ഒരു ഭാഗമായിട്ട് അത് എൻട്രർ. പിന്നെ നമ്മൾ അടുത്ത തവണ ചെയ്യുമ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്യും. അപ്പൊ ക്വാളിറ്റി കൺട്രോൾ പോലെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ള ഇൻഫർമേഷൻ എല്ലാം വാങ്ങിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ആദ്യം ചെയ്ത ഈ പൈസ അതെല്ലാം നഷ്ടമാണ്, നമ്മൾ വീണ്ടും അത് ചെയ്തു. പക്ഷെ അടുത്ത വട്ടം തൊട്ട് ഇതുണ്ടാ ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഈ പ്രോസസ്സ് നമ്മൾ ഒരുപാട് ക്ലയൻസിനോട് നമ്മളിത് ഈ ഒരു പ്രോസസ്സ് കടന്നു പോയാൽ ഇത് ക്ലിയർ ആവും. അപ്പൊ 2 വർഷം കഴിയുന്നിട്ട് ഇതൊരു വ്യക്തമായിട്ടൊരു
3: എല്ലാം പഠിച്ച ഒരു കാര്യം.
4: ആ പ്രോസസ്സ് കഴിയുമ്പോൾ പിന്നെ വരുന്ന ആൾക്ക് ഇത് മാത്രം ചെയ്താൽ വേറൊന്നും അറിയണ്ട. പിന്നെ ഞാൻ കയറിയത് ഈ ഒരു ക്ലയന്റിന്റെ കാര്യങ്ങൾ നോക്കാനാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം ആ കമ്പനി തന്നെയുള്ള മറ്റ് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ട ഒരു ചാൻസ് കിട്ടി. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ചെയ്യുന്ന പണിയെക്കാട്ട് കൂടുതൽ പണി വരുന്നുണ്ട്, പ്രശ്നം വന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ ബേസിക്കലി ഒരു ബയോടെക്നോളജി PG കഴിഞ്ഞ ഒരാളാണ്, അതിനകത്ത് ബയോഇൻഫോർമാറ്റിക്സ് ആയിരുന്നു. അപ്പൊ കുറച്ച് ഡാറ്റ അനാലിസിസ് ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു ചെയ്യാൻ. അപ്പൊ എന്റെ കമ്പനിക്കകത്തുള്ള ഡാറ്റ അനാലിസിസ് ഞാൻ ആ വിങ് കാണുന്നുണ്ട്, ഞാൻ അതിനകത്തൊരു ഭാഗമല്ല. പക്ഷെ പതുക്കെ ഞാൻ ചോദിച്ചു ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാം, എനിക്ക് ആ പ്ലാറ്റ്ഫോമും തന്നു ഒരു അവസരം തന്നു, ഇനി ഈ ഒരു വർക്ക് ചെയ്ത് കാണിക്കും.

0: അപ്പം ഞാൻ പതുക്കെ ചെയ്തു തുടങ്ങി. ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റും എന്നവർക്ക് മനസ്സിലായപ്പോൾ എനിക്കത് പൂർണ്ണമായി എനിക്ക് ആ ഒരു വിങ് നോക്കാൻ തോന്നും. അപ്പോൾ അവിടെയായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഓക്കെ, ഒരു സ്റ്റാർട്ടപ്പിൽ കയറുമ്പോൾ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു കാര്യം, പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള മേഖല ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട്. ബേസിക്കലി പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ റോളിലും നീർന്നിട്ടുണ്ട്. പ്രോഡക്റ്റിലായിരുന്നാലും ക്വാളിറ്റി കൺട്രോളിലായിരുന്നാലും കസ്റ്റമറിന്റെ ആയിരുന്നാലും സെയിൽസിലായിരുന്നാലും എല്ലാം
1: സാധാരണ ഒരു ട്രഡീഷണൽ ലെവലിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ ഇങ്ങനെ
0: ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, ഇതിലെല്ലാം നമ്മൾ കൈവയ്ക്കുമെങ്കിലും ഒന്നിലും ചിലപ്പോൾ നല്ലൊരു എക്സ്പെർട്ടീസ് വരില്ല. എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും, പക്ഷെ ഒന്നിലും ഒരു ഇതിൽ ഞാൻ എക്സ്പെർട്ട് ആണെന്ന് പറയാൻ പറ്റില്ല. അത് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയാൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് എക്സ്പെർട്ട് ആവാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട്, എനിക്ക് ഭാഗ്യത്തിന് അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ട്, കാരണം കമ്പനിയുടെ ആവശ്യങ്ങൾ അനുസരിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട മേഖല തന്നെ നിൽക്കണമെന്ന് പറ്റില്ല. പക്ഷെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മാറി മാറി നോക്കേണ്ടി വരാം, അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എനിക്കത് പറ്റി ഭാഗ്യം, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു, കാരണം സ്വാഭാവികമായിട്ടും റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോൾ ആ ഒരു മേഖല നമുക്ക് താഴെ വരുന്ന പുതിയ ആൾക്കാർക്ക് മാറ്റിയിട്ട് അതൊന്ന് മേൽനോട്ടം വഹിക്കുക, കാര്യങ്ങൾ ഓക്കെയാണെന്ന് നോക്കുക, അടുത്ത കാര്യങ്ങളോട്ട് നമുക്ക് കയറിപ്പോണം. അപ്പം ഇതാണ് ബേസിക്കലി സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.
1: സ്റ്റാർട്ടപ്പിനെ പറ്റി വിശദമായിട്ട് ഇപ്പോ നമുക്ക് പറഞ്ഞു തന്നു. സ്റ്റാർട്ടപ്പിലെ ഒരു സാധാരണ ദിവസം എങ്ങനെയാണ്, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: എല്ലാ സ്റ്റാർട്ടപ്പിലും പല പല രീതിയിലാണ്. ഇപ്പൊ എന്റെ കമ്പനി ഒരു ബഡ്ഡിംഗ് സ്റ്റാർട്ടപ്പാണ്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം എനിക്ക് നോക്കേണ്ടി വരും. എന്നാലും എന്റെ ഒരു വർക്ക് ആക്ച്വലി രാവിലെ ഒരു 8:30 തുടങ്ങും. രാവിലെ 8:30 എന്ന് എന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ 9:30 കോളിന് വേണ്ടിയുള്ള, അതായത് ആ കോൾ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് എന്ന് പറയും. അതായത് ഇപ്പൊ കസ്റ്റമർ എക്സ്പീരിയൻസ് സൈഡിൽ നിന്നുള്ള എല്ലാവരും ആ കോളിൽ വരും. അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ, പെൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ പല ക്ലയൻസിന്റെ, അതിന്റെ ഫോളോ അപ്പ്, അതിന്റെ റെസൊല്യൂഷൻ ഉണ്ടായോ ഇല്ലേ, ഇതെല്ലാം ഞങ്ങൾ ട്രാക്ക് ചെയ്യും. അപ്പം ഇതിന് കമ്പനിക്കകത്ത് പല പല സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ജീര എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം, ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയർ. ഒരു ഇഷ്യൂവിന് ടിക്കറ്റ് ഉണ്ടാവും, അത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ ടിക്കറ്റിനകത്തുണ്ടാവും. അപ്പം ഇതെല്ലാം എല്ലാ ദിവസവും രാവിലെ 9:00 ഞങ്ങൾ നോക്കും. ഞങ്ങളുടെ ടീം ഫുള്ള് കാണും, ഓരോരുത്തരടുത്തും ചോദിക്കും, അപ്ഡേറ്റ്സ് എല്ലാം ചോദിക്കും. അപ്പൊ ഇവർക്കെല്ലാം ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ഉറപ്പ് വരുത്തും. അതായത് ക്ലയൻസിനോട് സംസാരിക്കുക, അതെല്ലാം ഓർക്കുണ്ട്. അതിന്റെ മുകളിൽ ഇവരെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ കോളിൽ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. ചെയ്യാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ കൂടുതൽ അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിലോ അത് ഡിസ്കസ് ചെയ്യും. ഇതൊരു 15 മിനിറ്റ് തൊട്ട് 1.5 മണിക്കൂർ തൊട്ടുള്ള പെട്ടെന്ന് ക്യൂ കോൾ ആയിരിക്കും. ഇത് ഫസ്റ്റ് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്റെ കീഴിലുള്ള എല്ലാ സ്റ്റാഫിനും അടുത്തുള്ള എന്റെ സ്റ്റാൻഡപ്പ് ആണ്. ഈ സ്റ്റാൻഡപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ 2-3 ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാൻഡപ്പിൽ ഞാൻ കയറേണ്ടി വരും. അപ്പോൾ എന്റെ ഡിപ്പാർട്ട്മെന്റ് നടക്കുന്ന കാര്യങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റ് നടക്കുന്ന കാര്യങ്ങളും ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റുകാർക്ക് അറിയണം എന്തൊക്കെ ഇഷ്യൂ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ഞങ്ങളുടെ സെൻസറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അവരറിയണം, അവർക്ക് അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളു. അപ്പം ചില കാര്യങ്ങൾ അവരായിരിക്കും ശരിയാക്കേണ്ടത്. ടെക്നിക്കൽ ഇപ്പം ഡീബഗിംഗ് എന്ന് പറയും, പ്രോഡക്റ്റ് അവർ ടെക്നിക്കൽ സൈഡ്, അവർ സോഫ്റ്റ്വെയർ വഴി ശരിയാക്കണം. അപ്പോൾ അതെന്തായെന്നുള്ളത് ഞാൻ നോക്കി ഇപ്പുറത്തെ എന്റെ ടീമിൽ അറിയിച്ച് പോകണം. കോർഡിനേഷൻ വേണം. ഇതെല്ലാം ആക്ച്വലി സ്ലാക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് പരസ്പരം എന്താണ് സംഭവിക്കുന്നത് എല്ലാവരും കാണാം. എന്നിരുന്നാലും ഇതെല്ലാം ഒരിടത്ത് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളത് കാര്യം ഞാൻ ഉറപ്പുവരുത്തും. അപ്പോൾ ഇതിന് പല പല ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാൻഡപ്പിൽ ഞാൻ കയറണം. ഇത് രാവിലത്തെ റൊട്ടീനാണ്. ഒരു 11 മണി വരെ പല പല ഡിപ്പാർട്ട്മെന്റ് കോളുകളും ഡിസ്കഷൻസും കാണും. അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും എന്റെ കാര്യമാണെങ്കിൽ എനിക്ക് ഇതിനകത്തൊരു ചെറിയ റിസർച്ച് ഭാഗം കൂടെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ കാര്യമായിരിക്കും അടുത്ത് ഞാൻ നോക്കാം. അവർ വർക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, പ്രപ്പോസൽസും കാര്യങ്ങളെല്ലാം. അത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഇതിന് പല ഗ്രാൻഡ് പല സൈഡിൽ നിന്ന് പൈസ വരും, പല റിസർച്ച് ഗ്രാൻഡുകൾ വരും, ഇതെല്ലാം ഇതിനകത്ത് വരും. ഇതിന്റെ ഒരു കോർഡിനേഷനും ഞാൻ നോക്കണം. അപ്പോൾ ഇത് നടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞൊരു വൈകുന്നേരം ആകുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ക്യൂ കോൾ ഉണ്ടാവും. ഒരു ദിവസം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 4:45 ആകുമ്പോൾ വർക്കെല്ലാം ചെയ്ത് കഴിയുമെന്നുള്ളത് ഉറപ്പ് വരുത്തും. ഈ ഇപ്പൊ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ടും ഇതിപ്പോ ഇന്ത്യക്ക് പുറത്തുള്ള ക്ലയൻസൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ക്ലയൻസിന് കോളൊക്കെ ചിലപ്പോൾ 7:30 മണി, ചിലപ്പോൾ രാത്രിയൊക്കെയാവും. ഈ US ക്ലയൻസ് ആയിക്കണെങ്കിൽ രാത്രിയാവും. അപ്പൊ അതും കൂടെ കോർഡിനേറ്റ് ചെയ്യണം. അപ്പൊ അതൊരു കാര്യമാണ്. രാവിലെ വർക്ക് ചെയ്യുന്നവർ തന്നെയായിരിക്കും ചിലപ്പോൾ ഈ രാത്രിയത്തെ കോൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ സമയം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കൂടും. ചിലപ്പോൾ നേരത്തെ അവരെ വിടും, രാവിലെ ലേറ്റ് ആയിട്ട് തുടങ്ങിയാൽ മതി. അപ്പൊ ഈ വരുന്ന കോൾ അനുസരിച്ച് നമ്മൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണം. US ക്ലയൻസ് ആണെങ്കിൽ ചിലപ്പോൾ രാത്രി 10:30 മണിയൊക്കെ ആവും കോൾ വരാം. ഇതെല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്ത് കറക്റ്റായിട്ട് ഉണ്ടാവും. അപ്പൊ ഇതാണ് ഒരു ഡെയിലി ഒരു റുട്ടീനിൻ്റെ.
1: പിന്നെ ഇപ്പോ പറഞ്ഞു ഗ്രാൻഡുകൾ അല്ലെങ്കിൽ ഫണ്ടിങ്, അത് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പില്?
0: സ്റ്റാർട്ടപ്പിന് ഫണ്ടിങ് പല രീതിയിൽ വരും. ഇപ്പോൾ മെയിനായിട്ട് നമുക്കുള്ളത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് പറയുമ്പോൾ ഈ കമ്പനിയുടെ പ്രോജക്റ്റ് കേട്ട് ഇതിൽ വിശ്വസിച്ച് ഇപ്പോൾ ലാഭമൊന്നും പ്രതീക്ഷിക്കാണ്ട് നല്ലൊരു ഫണ്ട് ഈ ഒരു കമ്പനി വളർത്താൻ വേണ്ടി ചിലവഴിക്കുന്നത്. ഇവരായിരിക്കും മേജർ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്. അതല്ലാതെ പിന്നെ ചെറിയ ചെറിയ ഫണ്ട് ഗ്രൂപ്പായിട്ടൊക്കെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. ഇതിനകത്ത് കമ്പനിക്കകത്തുള്ളവർക്ക് തന്നെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും പറ്റും. പിന്നെ ഈ ചില സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന സ്റ്റേറ്റിൽ ആ ഗവൺ

0: ഗവൺമെന്റിന്റെ ഒരുപാട്
1: പ്രോഗ്രാംസ്,
0: ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ അതിന് ഒരുപാടുണ്ട്, സ്റ്റാർട്ടപ്പ്സിന് ഒരുപാട് പ്രോഗ്രാം ഉണ്ട്, കേരളത്തിലുണ്ട്, ഹൈദരാബാദിലൊക്കെ ഉണ്ട്. അത് ഒരു സൈഡിലുണ്ടാവും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് റിസർച്ച് ഗ്രാന്റുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ നടക്കുന്ന സ്റ്റാർട്ടപ്പിൽ എന്തെങ്കിലും റിസർച്ച് ഉണ്ടെങ്കിൽ അതിനെ നമ്മളെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നമ്മൾ ഈ പ്രൊപ്പോസൽ കൊടുത്ത് അവരുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി ആ രീതിയിലും ഗ്രാന്റ്സ് വരും. ഇപ്പൊ ഇതെല്ലാം യൂസ് ചെയ്യണതിന് റൂൾസ് ഉണ്ട്. റിസർച്ച് കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും അവരുടെ ശമ്പളം, അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സ്, അവരുടെ സമയത്തിന്റെ എല്ലാം, മറ്റേത് വർക്കിന് വേണ്ടിയുള്ളത് മാത്രം. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ആക്ച്വലി ഗ്രാന്റ് വരുന്നുണ്ട്. ഞാൻ മിക്കവാറും ഹാൻഡിൽ ചെയ്യുന്ന റിസർച്ച് ഗ്രാന്റുകളാണ്.
1: ഇപ്പോ നമ്മുടെ സാധാരണ ഒരു കമ്പനിയിൽ ആക്ച്വലി നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നിയാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുറവാണല്ലോ കമ്പാരിറ്റീവ്ലി. അപ്പൊ സ്റ്റാർട്ടപ്പിൽ എങ്ങനെയാണ് ഇത്, അങ്ങനെയുള്ള അവസരങ്ങളുണ്ടോ നമുക്ക്?
0: ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് സ്റ്റാർട്ടപ്പിൽ. ആക്ച്വലി ഇതിനുവേണ്ടി ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ തന്നെ ഉണ്ട്. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ടൗൺ ഹാൾ പോലത്തെ ഒരു മീറ്റിംഗ് ഉണ്ടാവും. സ്റ്റാർട്ടപ്പിലെ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്ന മീറ്റിംഗ് ഉണ്ടാവും. അതിന്റെ അവസാനം ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ ഉണ്ടാവും. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം, അവരവർക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പറയാം, ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാനുള്ള അവസരവും തരും. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തും ട്രൈ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് അതിന്റെ റിസൾട്ട് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് കാണിക്കണം. അത് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും. ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീമിലുള്ളത് ഈ പറഞ്ഞ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിൽ തന്നെ.
1: അതിന് എന്തെങ്കിലും ഉദാഹരണമായിട്ടൊന്ന് പറയാൻ പറ്റുമോ?
0: ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പിൽ എല്ലാവരും വളരെ ഓപ്പൺ ആണ്. ഡയറക്ടർ വേണമെങ്കിൽ സിഇഒയോട് വരുമ്പോലെ നമുക്ക് പെട്ടെന്ന് വിളിച്ച് സംസാരിക്കാം. അത്രയ്ക്ക് ഓപ്പൺ ആയിട്ടുള്ള കമ്പനിയാണ്. അതുകൊണ്ട് ഈ അഭിപ്രായങ്ങൾ പറയാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അല്ലാത്ത കമ്പനികളുണ്ട്. അങ്ങനെ അല്ലാത്ത കമ്പനി വർക്ക് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ നമുക്കൊരു കാര്യം പറയാനോ പറഞ്ഞാൽ അത് ആ മീറ്റിംഗ് വെച്ച് തന്നെ നമ്മളെ ഇനി ഇങ്ങനെ ആവർത്തിക്കരുന്നുള്ള രീതിയിൽ സംസാരം വരുന്ന രീതിയിൽ വളരെ ഉള്ള സ്റ്റാർട്ടപ്പുകളും ഉണ്ട്. അതായത് അവർ ഒരു പ്രോപ്പർ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ തന്നെ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളും ഉണ്ട്. അവർക്കതിന് താല്പര്യമില്ല, അവർക്കൊരു ഒരു വിഷൻ ഉണ്ട്, അത് വെച്ച് മാത്രം പോകും, വേറെ ഒന്നും അവർക്ക് വേണ്ട. അങ്ങനെ ഒരു കമ്പനി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ആദ്യമേ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ കമ്പനി വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിലും ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഓപ്പൺ ആയിട്ട് ആരോടത്തിൽ സംസാരിക്കാം. ഇപ്പം ഇതിനിടയ്ക്ക് ഓത്രി എന്നൊരു കോളുണ്ട്, എല്ലാവർക്കും വൺ ഓൺ വൺ കോൾ എന്ന് പറയും. ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ആദ്യമായിട്ട് വരാൻ നേരത്ത് ഒഫീഷ്യൽ കാളുകൾ ഒരുപാടുണ്ടെങ്കിലും ഈ ഒരു ഓത്രി കോൾ എല്ലാവരും, ഇപ്പം സിഇഒ ആയിരുന്നാലും എൻ്റെ സീനിയർ ആയിരുന്നാലും എല്ലാം ഈ കോൾ എല്ലാ ആഴ്ചയും ഒരെണ്ണമുണ്ടാവും, അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരെണ്ണമുണ്ടാവും. ആ കോളിൽ ഒഫീഷ്യൽ കാര്യങ്ങളായിരിക്കില്ല സംസാരിക്കാം. നോർമലായിട്ട് നമുക്ക് കമ്പനിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവർക്ക് എങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റും, എന്റെ സമയം കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ, പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തു നോക്കാൻ താല്പര്യങ്ങളുണ്ടോ. ഞാൻ പറഞ്ഞ കണക്ക് എന്റെ ഈ ഡാറ്റ അനാലിസിസ് ഇത് തന്നെ ഒരു ഓത്രിയിൽ ഞാൻ അവതരിപ്പിച്ചതാണ്, എനിക്കിത് ചെയ്തു നോക്കണം, അത് അപ്പൊ തന്നെ അവർ ചെയ്തു തരികയും ചെയ്തു. അങ്ങനെ ഒരു കോളുണ്ട്, ഇത് വേറെ കമ്പനിയിൽ എനിക്കില്ലായിരുന്നു. ഈ കോളിലാണ് എനിക്ക് ആക്ച്വലി എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റും, എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ നമുക്കൊരു മീറ്റിംഗിൽ എല്ലാവരുമായിട്ട് ചെന്ന് കയറാൻ നേരത്ത് നമ്മൾ ഈ കമ്പനിയിൽ ഒരു ചെറിയ സ്ഥാനത്താണ്, അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല, എല്ലാവരും ഒരേപോലെയാണ്.
1: അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടീം എന്നുള്ള ഒരു ഫീലിംഗ് വരും അല്ലേ.
0: എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയത് നമ്മൾ എല്ലാവരും പേരാണ് വിളിക്കുന്നത്, ആരെയും സാറെന്നോ മാഡമെന്നോ ആദ്യമേ എന്നടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തമായിട്ട്. അപ്പൊ ആദ്യം എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു, കാരണം റിസർച്ച് ഫീൽഡിൽ നിന്ന് വരുമ്പോൾ എല്ലാവരെയും സാറെന്നും മാഡമെന്നൊക്കെ അഭിസംബോധന ചെയ്തിട്ട് വരുമ്പോൾ പെട്ടെന്ന് എന്നെക്കാളും നല്ല പ്രായവ്യത്യാസമുള്ള ആൾക്കാർ പേര് വിളിക്കാൻ നേരത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം വന്നാലും പേര് വിളിച്ച് കാര്യം പറയുമ്പോൾ
1: കുറച്ചും കൂടി
0: ഫ്രീഡം ഉണ്ട് നമുക്ക്. ഓക്കെ, ഇപ്പൊ സാർ എന്ന് പറഞ്ഞ് പറയുമ്പോൾ നമുക്കൊരു ഒരു ഭയമുണ്ട് എപ്പോഴുള്ളിൽ വരും. അപ്പൊ പേര് വിളിച്ച് കാര്യം പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാം. അപ്പൊ അവർക്ക് തിരിച്ച് അത് റിപ്ലൈ തരുമ്പോഴും ഇതിനകത്തൊരു എനിക്ക് അറിയാവുന്ന ചേട്ടന്മാർ തന്നെയായിരിക്കും ഇതിനകത്തിരിക്കുന്നത്. അപ്പൊ തൊട്ട് വെളിയിറങ്ങുമ്പോൾ ഞാൻ ചേട്ടൻ വിളിക്കുമെങ്കിലും ഒരു മീറ്റിംഗിൽ പ്രൊഫഷണൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ പേര് വിളിച്ച് എന്റെ കാര്യം പറയും. അത് ഒരു വലിയൊരു കൾച്ചറൽ ഷോക്ക് ആയിരുന്നു എനിക്ക്. പക്ഷെ പിന്നെ എനിക്ക് എന്റെ കാര്യം മനസ്സിലായി, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും സംസാരിക്കാൻ നേരത്ത്.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് സ്റ്റാർട്ടപ്പുകളുടെ വർക്ക് കൾച്ചറിനെ കുറിച്ച് അംബു വിജയനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത ബുധനാഴ്ച രാത്രി 7:35 തൊഴിലാളി മണ്ഡലത്തിൽ കേൾക്കാം. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281-42-03-05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281-42-03-05.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിൽ ഹെഷാം അബ്ദുൽ വഹാബ് പാടിയത്. രചന മനു മഞ്ജിത് രാജശേഖർ. സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

ശൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം. ശങ്കർ മഹാദേവൻ, ശ്വേത എന്നിവർ ആലപിച്ചത് ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ്.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട് 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഇളയരാജ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി. ചിത്രം കാലാപാനി.

0: തുറുപ്പുകുലാൻ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ സംഗീതം നൽകിയത് അലക്സ് പോൾ.
1: പിടിയാന ഞാൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഹെഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി. സച്ചിൻ ബാലു, മേഘ ജോസ്കുട്ടി എന്നിവർ പാടിയത് ചിത്രം ഹൃദയം.

ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ

0: ായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൌപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗെല്ല ബാധിച്ചവരുടെ എണ്ണം 8. ഷിഗെല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറെക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രരേഖകളും സാംസ്കാരിക പൈതൃകങ്ങളും സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇതിന് സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി OJ ജനീഷ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റിനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മൾട്ടി സിറ്റി ഹാക്കത്തോൺ ഹാക്കപ്പ് 2026 ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനവും രജിസ്ട്രേഷൻ നടപടികളുടെ ഉദ്ഘാടനവും നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 June 15 നൽകുക. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് രോഗിയെ പ്രവേശിപ്പിച്ചത്. ശ്രവം PCR പരിശോധനയ്ക്കായി അയച്ചു. രോഗസ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് നടന്നു. ഇളനീരാട്ടത്തിന് ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫറാബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്ന് MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. ഹോർമൂസ് കടലിടുക്കിനു ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധസേന അൽ അസറക്കിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശ കടങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് കരാറിൽ ഒപ്പുവച്ച് പ്രതിരോധ മന്ത്രാലയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സത്യൻ അന്തിക്കാട് രചിച്ച് ഏറ്റയുമ്മറിന്റെ സംഗീതത്തിൽ വാണി ജയറാമും സംഘവും പാടിയത് ചിത്രം അധികാരം.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി

0: നാളെ ശാസ്ത്രലോകത്തിൽ വിതുമ്പുന്ന മണ്ണും കടലും, അതിജീവനം തേടുന്ന ഭൂമി. അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു.
1: മണ്ണും വെണ്ണും കടലും ഒരേപോലെ മലിനമാക്കപ്പെടുന്ന ഈ കാലത്ത് പ്രകൃതിയിലേക്കുള്ള അനിവാര്യമായ മടക്കയാത്രയുടെ ദിശാസൂചികൾ. ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഈ രണ്ട് ദിനാചരണങ്ങളും വിരൽ ചൂണ്ടുന്നത്, നമ്മുടെ ഗ്രഹത്തിൻ്റെ നിലനിൽപ്പ്. കരയും കടലും ഒരേ ശ്വാസത്തിൽ കോർത്തിണക്കപ്പെട്ടവയാണ്. കരയിലെ മാലിന്യങ്ങൾ കടലിൽ എത്തുമ്പോൾ തകരുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ശിവൻ സാറേ, ലക്ഷ്മി ടീച്ചറേ, ദേ ഇതൊന്നും ശരിയാവത്തില്ല.
1: ആര് ചൂടാവാതെ കാര്യം പറ സാറേ.
0: കുട്ടികൾക്കേ നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെ പരിസ്ഥിതി മലിനീകരണമെന്നോ അല്ലെങ്കിൽ നഗരത്തിലെ ഗതാഗത കുരുക്കോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും സാധാരണ പ്രോജക്റ്റുകൾ അങ്ങ് കൊടുത്താൽ മതി. അവർ ഇൻ്റർനെറ്റിലോ വിക്കിപീഡിയോ വല്ലതും നോക്കിയിട്ട് കോപ്പി അടിച്ചുകൊണ്ടെങ്കിൽ വരും. നമ്മൾ പേജ് മറിച്ച് നോക്കി മാർക്കിടും. അതല്ലേ കാലാകാലങ്ങളായിട്ട് നമ്മളിവിടെ ചെയ്തു വരുന്ന രീതി. ഇതിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ പുതിയ തരം പ്രോജക്റ്റ് രീതി എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. നമ്മളുടെ പിള്ളേർക്കൊന്നും ഇത് തലയിൽ കയറുകയില്ല. എൻ്റെ പൊന്ന് സാറുമാരെ, നമ്മളെന്തിനാ വെറുതെ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നത്?
2: ദാസൻ സാറെ ഒന്ന് കൂളാവ്. നമ്മളെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കോപ്പി പേസ്റ്റ് രീതികളിൽ നിന്നൊക്കെ മാറണം. ആ മാറേണ്ട സമയമായി. ഈ 2026 നമ്മൾ കുട്ടികളെ ഇങ്ങനെ മൊത്തം മഗപ്പ് ചെയ്ത് പഠിക്കണം എന്ന് പറയല്ല വേണ്ടത്. അവരുടെ ഓരോ ദിവസത്തിലുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ സയന്റിഫിക്കായിട്ട് സമീപിക്കണമെന്നും എങ്ങനെ അത് സോൾവ് ചെയ്യണമെന്നൊക്കെയാണ് അവരിന്ന് പഠിക്കേണ്ടത്. അതിനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരായ ആപ്പിളും ഗൂഗിളും ഒക്കെ അവരുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡിസൈൻ തിങ്കിങ് എന്ന ഫ്രെയിംവർക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രോജക്റ്റ് രീതിയായിട്ട് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞത്.
0: ഡിസൈൻ തിങ്കിങ്ങോ? ഇതൊക്കെ കേൾക്കാൻ നല്ല ഗമയൊക്കെ ഉണ്ട്. പക്ഷേ അത് വല്ല വലിയ എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഇരിക്കുന്നവർക്ക് ഉപയോഗിക്കാനുള്ള സാധനമല്ലേ ലക്ഷ്മി ടീച്ചറേ? നമ്മുടെ സാധാരണ ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും ഒക്കെ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാവുമോ? അല്ല, എന്താണ് ഈ ഡിസൈൻ തിങ്കിങ് എന്ന് ലളിതമായിട്ടൊന്ന് പറഞ്ഞതാ? ആദ്യം അത് കേൾക്കട്ടെ.
1: സാറി, കേൾക്കുന്ന ബഹളമൊന്നും ഈ കാര്യത്തിനില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ഡിസൈൻ തിങ്കിങ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തോ വരയ്ക്കുന്നതോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതൊക്കെയാണെന്ന് തോന്നും. പക്ഷെ അതൊന്നുമല്ല, ഇതും ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള, അതായത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാര മാർഗമാണ്. അതായത് നമുക്കൊരു പ്രശ്നമുണ്ടായാൽ അതെന്താണ്, അതിൻ്റെ പിന്നിലെ കാരണങ്ങളെന്ന് നമ്മളിവിടെ ഏതെങ്കിലും ഓഫീസിലോ റൂമിലോ ഒക്കെ ഇരുന്ന് ആലോചിക്കുന്നതിന് പകരം ഈ പ്രശ്നം ശരിക്കും അനുഭവിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരുടെ കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കുക. ചുമ്മാ ചിന്തിച്ചാൽ പോരാ, ഈ ചിന്തയ്ക്ക് പല പല ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ ഘട്ടങ്ങളിലൂടെ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഏത് സങ്കീർണമായ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം കണ്ടെത്താമെന്നാണ് സങ്കല്പിക്കുന്നത്. ലോകത്തിലെ വലിയ സ്റ്റാർട്ടപ്പുകൾ മുതൽ നമ്മുടെ നാട്ടിലെ കേഡിസ്കിൽ വരെ യുവതലമുറയിൽ വളർത്തിയെടുക്കാൻ നോക്കുന്ന ഒരു സ്കില്ലാണിത്.
0: ഇങ്ങനെ വെറുതെ സിദ്ധാന്തങ്ങളൊക്കെ പറയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ വെച്ചൊന്ന് പറഞ്ഞതാ.
2: അത് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എംപതൈസ്, സഹാനുഭൂതി പ്രകടിപ്പിക്കുക എന്നതാണ്. എന്നുവെച്ചാൽ നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രശ്നം അനുഭവിക്കുന്നവരുമായിട്ട് നേരിട്ട് സംസാരിക്കുക. അവരെ എങ്ങനെയാണ്, ഏത് മാനസികാവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നമ്മൾ അറിയുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണത്തിലെ താമസം പരിഹരിക്കണമെങ്കിൽ ഈ സ്റ്റാഫ് റൂമിലിരുന്ന് പുതിയ റൂൾസ് ഉണ്ടാക്കുകയാണോ വേണ്ടത്? നമ്മുടെ കുട്ടികളുടെയും പാചകക്കാരായ ചേച്ചിമാരുടെയൊക്കെ വരിയിൽ ചെന്ന് നിന്ന് അവരവിടെ ആ സമയത്ത് അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചറിയണം. അവരിലേക്ക് ഇറങ്ങി ചെന്നാലല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ.
1: കൃത്യം, ഇതാണ് ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ഘട്ടം. ഇതിനുശേഷം നമ്മൾ പ്രശ്നം എന്താണെന്ന് അവിടെ ചെന്ന് പഠിക്കാൻ തീരുമാനിച്ചു, അതായത് എംപതൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി നമ്മൾ ആ പ്രശ്നം എന്താണെന്ന് ശരിക്കും ഡിഫൈൻ ചെയ്യണം. അതായത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നൊന്നായിരിക്കത്തില്ല യഥാർത്ഥ പ്രശ്നം. ഉദാഹരണത്തിന്, നമ്മുടെ ഉച്ചഭക്ഷണ വിതരണ സമയത്ത് ക്യൂ അനങ്ങുന്നില്ല എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് അച്ചടക്കമില്ല, അവിടുത്തെ വിതരണം ശരിയല്ല, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ പ്രശ്നം എന്തോന്നാണ്, പ്ലേറ്റുകൾ കഴുകി വരാൻ കുട്ടികൾ എടുക്കുന്ന സമയമാണ് ഈ വരി നീളാനുള്ള കാരണം. ഇതുപോലെ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം തിരിച്ചറിയുന്നതാണ് ഈ ഡിഫൈൻ എന്ന് പറയുന്ന ഫേസ്, രണ്ടാമത്തെ ഘട്ടം. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം പകുതി പരിഹരിച്ചു എന്നാണ്.
0: ആ, ഇത് കേൾക്കുമ്പോൾ കുറച്ച് യുക്തിയൊക്കെ ഉള്ളതായി തോന്നുന്നുണ്ട്. നമ്മളെപ്പോഴും അച്ചടക്കമില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വെറുതെ കുറ്റം പറയും. പക്ഷെ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം വേറെ ആയിരിക്കും. ശരി, പ്രശ്നം കൃത്യമായി ഡിഫൈൻ ചെയ്യും.

0: ഇത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം എന്താണ്?
1: അതാണല്ലോ ഐഡിയേറ്റ്, അതായത് ഐഡിയാസ് രൂപീകരിക്കുക. ഇപ്പൊ പ്രശ്നം മനസ്സിലായല്ലോ, അതിന്റെ കാരണവും മനസ്സിലായി. ഇനി അതിന് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാമെന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് ആലോചിക്കുന്ന ഒരു സമയമാണ് ഈ ഐഡിയേറ്റ് എന്ന് പറയുന്നത്.
0: ഓഹോ,
1: ഇവിടെ നമുക്ക് എന്താശയങ്ങളും തുറന്നു പറയാം, തെറ്റാവട്ടെ ശരിയാവട്ടെ. ഇപ്പൊ ആപ്പിളും ഗൂഗിളും ഒക്കെ ഈ ഘട്ടത്തിലാണ് ജീവനക്കാരെ ഒരുമിച്ചിരുത്തി ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യിക്കുന്നത്. നമ്മൾ ഈ മേശപ്പുറത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഒരു കളർ സ്റ്റിക്ക് നോട്ടിൽ ഓരോരുത്തരുടെയും തലയിൽ ഉദിക്കുന്ന ഓരോ ഐഡിയാസ്, ഇതിന് പരിഹാരം കാണേണ്ട നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഐഡിയാസ് എഴുതി ബോർഡിൽ അങ്ങ് ഒട്ടിക്കും. ഒരാളുടെ ചെറിയ ആശയത്തിൽ നിന്ന് മറ്റൊരാൾക്ക് അതിലും വലിയൊരു ഐഡിയ കിട്ടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും AI ടൂളും ഒക്കെ വരുന്ന ഈ കാലത്തെ പുതിയ ഐഡിയകൾ കണ്ടെത്താൻ കുട്ടികൾ സ്വന്തം തല ഉപയോഗിക്കട്ടെ എന്റെ സാറേ.
2: സാറേ തീർന്നില്ല, ഇനിയുണ്ട് രണ്ട് ഘട്ടം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്ന ഘട്ടം, അതായത് ഒരു മാതൃക ഉണ്ടാക്കുക. അതായത് ഐഡിയാസ് ഒരുപാടായി കഴിഞ്ഞാൽ അതിൽ നിന്നും ഏറ്റവും പ്രായോഗികമായ ഒരെണ്ണം തിരഞ്ഞെടുക്കുക. വലിയ ചിലവൊന്നുമില്ലാതെ നമ്മുടെ ഈ ഐഡിയയുടെ താൽക്കാലിക മാതൃക ഉണ്ടാക്കി നോക്കുക. ഈ പൈലറ്റ് പ്രോജക്റ്റ് എന്നൊക്കെ പറയും പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിൽ ഈ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സ്കൂള് മൊത്തം പുതിയ സിസ്റ്റത്തിലേക്ക് മാറ്റണ്ട. നമുക്ക് ആദ്യം ഒരു ക്ലാസ്സിലോ ഒരു വരിയിലോ മാത്രം ഒരു പുതിയ രീതി പരീക്ഷിക്കാൻ ചെറിയൊരു ക്രമീകരണം ഉണ്ടാക്കുന്നു. ഈ വലിയ വലിയ കമ്പനികൾ അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതിന് മുമ്പ് ബീറ്റ വെർഷൻ എന്നൊരു കാര്യം ഉണ്ടാക്കും. അത് ഈ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇതെല്ലായിടത്തും ഉണ്ട്. നമ്മൾ എന്ത് പുതിയ സംരംഭം തുടങ്ങുന്നതിന് മുമ്പും അതിൻ്റെ ചെറിയൊരു പൈലറ്റ് പരിപാടി ചെയ്യുക എന്നുള്ളത്, അതാണ് ഈ ഘട്ടം
0: അല്ല? എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ മാതൃക പരീക്ഷിക്കുമ്പോൾ അത് പരാജയപ്പെട്ടാലോ? നമ്മൾ ഈ പ്ലാൻ ചെയ്തതൊക്കെ വെറുതെ അങ്ങ് വേസ്റ്റായി പോകത്തില്ലേ ശിവൻ സാറേ? നമ്മൾ നാണം കെടില്ലേ?
2: എന്റെ പൊന്നു സാറേ, ആ ചിന്താഗതിയാണ് കുഴപ്പം. പരാജയപ്പെട്ടോട്ടെ, അതൊരു ടെസ്റ്റിംഗ് ആണ്. നമ്മൾ ഈ ഡിസൈൻ തിങ്കിങ്ങിൽ പറയുകയാണെങ്കിൽ ഇതിനാണ് ടെസ്റ്റ് ഘട്ടം. അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പ്രോട്ടോടൈപ്പ് നമ്മൾ പരീക്ഷ നോക്കുന്നു. ഇതിനെയാണ് ഈ ടെസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും നാട്ടിൽ നടക്കുമോ, നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് ചെറുതുണ്ടാക്കി ചെറുത് പൊട്ടിയാൽ അത്രയും നല്ലതാണല്ലോ. മോഡൽ കാര്യക്ഷമമല്ലെങ്കിൽ ടെസ്റ്റ് വളരെ നേരത്തെ തന്നെ പരാജയപ്പെടും. നല്ലതാണ് അത്, നമ്മൾ കൂടുതൽ സമയവും പൈസയും വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കാനായിട്ട് ചിലവാക്കേണ്ടതില്ല.
0: ഇതൊക്കെ കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഒരു തരത്തിൽ നോക്കിയാൽ വളരെ പ്രായോഗികമായ ഒരു കാര്യവുമാണ്. പക്ഷേ നമ്മുടെ സ്കൂളിലെ സാധാരണ പിള്ളേരുടെ പ്രോജക്റ്റിലെ ഇതൊക്കെ നമ്മൾ എങ്ങനെ കൊണ്ടുവരും? നമ്മുടെ നാട്ടിലൊരു പ്രശ്നമൊക്കെ വെച്ചിട്ട് ഇവർക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ? അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു വിഷയം പറ സാറേ.
1: അതിനാണ് സാറേ ഞങ്ങളൊരു വിഷയം കണ്ടെത്തിയിരിക്കുന്നത്. ഈ വർഷം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോജക്റ്റ് വിഷയം എന്താണെന്നോ, നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളും അതിനുള്ള പ്രായോഗിക പരിഹാരങ്ങളും. നമുക്കറിയാലോ നമ്മുടെ ഈ അടുത്ത കാലത്ത് ബ്രഹ്മപുരത്തൊക്കെ ഉണ്ടായ മാലിന്യ പ്രശ്നങ്ങൾ. കുട്ടികൾ സാറ് പറഞ്ഞ പോലെ ആദ്യത്തെ ഈ പരിസ്ഥിതി മലിനീകരണം പോലെ വെറുതെ പുസ്തകം നോക്കി ഉപന്യാസം എഴുതുന്നതിന് പകരം ശരിക്കും നമ്മൾ ഈ പറഞ്ഞ 5 ഘട്ടങ്ങളിലൂടെ നേരിട്ട് കടന്നു പോകണം. അതായത് എംപതൈസ്, കുട്ടികൾ അവരുടെ വാർഡുകളിലെ വീടുകളിൽ പോയിട്ട് ആളുകളോടൊക്കെ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഈവൻ ഹരിതകർമ്മസേനയ്ക്ക് അവർ പ്ലാസ്റ്റിക് ഒക്കെ കൊടുക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് അറിയണം. പിന്നെ ഡിഫൈൻ, ഇനി ആളുകൾക്ക് താല്പര്യമില്ലാത്തതാണോ, ഈ വേസ്റ്റ് ശേഖരിക്കാനുള്ള വണ്ടി വരാത്തതാണോ, അതോ കമ്പോസ്റ്റ് ഒക്കെ ചെയ്യാൻ സ്ഥലമില്ലാത്തതാണോ ഈ ആക്ച്വൽ പ്രശ്നമെന്ന് കൃത്യമായിട്ട് വേർതിരിച്ച് കണ്ടെത്തണം. അടുത്തത് എന്തായിരുന്നു?
0: ഐഡിയേറ്റ്.
1: അതെ, കുട്ടികൾ ഗ്രൂപ്പായിട്ടിരുന്ന് ഇതിനെന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാന്ന് അവർ ചർച്ച ചെയ്യട്ടെ. ചിലപ്പോൾ അതൊരു ചെറിയ മൊബൈൽ അലേർട്ട് സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഇത്രയും പോലും ചെലവില്ലാത്ത പുതിയൊരു കമ്പോസ്റ്റിംഗ് രീതി ആയിരിക്കാം, എന്തു ആയിക്കോട്ടെ. പിന്നെ വരുന്നത് പ്രോട്ടോടൈപ്പ്. ഈ ഉപയോഗമൊന്നും ഇല്ലാത്ത പ്ലാസ്റ്റിക് കുപ്പികളോ കാർഡ്ബോർഡോ ഒക്കെ ചേർത്ത് അവർ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പോസ്റ്റ് ബിന്നിൻ്റെയോ വേസ്റ്റ് സെഗ്രിഗേഷൻ ബോക്സിൻ്റെയോ ഒക്കെ മാതൃക അവരുണ്ടാക്കും. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ്, ടെസ്റ്റ്. ഈ ഉണ്ടാക്കിയ മോഡല് അവർ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലോ ഒക്കെ ഒരാഴ്ച വെച്ച് പ്രവർത്തിപ്പിച്ച് നോക്കട്ടെ. എന്നിട്ട് വീട്ടുകാരുടെ ഫീഡ്ബാക്ക്സും കളക്ട് ചെയ്യട്ടെ. അപ്പോൾ എന്തെങ്കിലും പോരായ്മയോ പ്രശ്നങ്ങളോ വന്നാൽ അത് മാറ്റാമല്ലോ.

0: കൊള്ളാം, സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഈ പിള്ളേർ വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷയൊക്കെ എഴുതുന്നതിന് പകരം നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കാണാനും അതിന് യുക്തിസഹമായി പരിഹാരം കണ്ടെത്താനുമൊക്കെ പഠിക്കും. ഈ ഓരോരോ കമ്പനികൾ ലോകം കീഴടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായത്. അവരൊക്കെ ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും ഇതിലൂടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ.
1: അതെ ദാസൻ സാറേ, നമ്മൾ ഈ ചെയ്യുന്ന പ്രോജക്റ്റുകളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ അവയർനെസ് ഉണ്ടാക്കുന്നതിന് കൂടെ നമ്മൾ ഈ ചെയ്യേണ്ട രീതികളെ പഠിക്കുക എന്നതുകൂടെയാണ്. അതായത് ഇപ്പം നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇത് വെറുമൊരു സിലബസ് പ്രോജക്റ്റ് മാത്രമല്ല, ഭാവിയിൽ ഒരു പ്രശ്നത്തിനെ സമീപിക്കുമ്പോൾ അതിനെ എങ്ങനെ ഘട്ടം ഘട്ടമായി ടാക്കിള് ചെയ്യാമെന്ന് കുട്ടികളെ പഠിക്കുകയാണ്, അവരെ ശീലിപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റുകളുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്, അവരെ ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ.
0: ആ എങ്കിൽ പിന്നെ ഇനി ഒട്ടും സമയം കളയണ്ട. ഈ പ്രോജക്റ്റിൻ്റെ ഗൈഡ് ലൈൻസ് നമുക്ക് ഇന്ന് തന്നെ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കാം. ഈ വർഷത്തെ സ്കൂൾ വാർഷികത്തിന് നമ്മുടെ കുട്ടികൾ വെറും ചാർട്ടുകൾ എഴുതിയ വിവരങ്ങളായിരിക്കത്തില്ല പ്രദർശിപ്പിക്കുക. പകരം നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള അവരുടെ സ്വന്തം പ്രായോഗിക പരിഹാരങ്ങളായിരിക്കും. ലക്ഷ്മി ടീച്ചറേ, ആ പേപ്പർ ഇങ്ങോട്ട് എടുത്തോളൂ, നമുക്കിപ്പോൾ തന്നെ തുടങ്ങാം. നമ്മുടെ സ്കൂളിലെ കുട്ടികളാവട്ടെ നാളത്തെ മാറ്റത്തിൻ്റെ അമരക്കാർ.
2: മാറി ചിന്തിക്കാം. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, റൂബി ബാബു. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ. ഇന്റർവെൽ.

നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കോഴ്സുകൾ സാധ്യതകൾ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ. നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

0: ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321, 9495653 21. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. ആദ്യം സാഗരശയന വിഭോ രാഗം ഭാഗ്യശ്രീ. ആദിതാളം രചന എം ഡി രാമനാഥൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഘടം. തോടിരാഗത്തിൽ ശ്രീകൃഷ്ണം ഭജമാനസ, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകുന്നേരം 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം: 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9495964321. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ. അറിയിപ്പ് കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയാം. 9495946 3 9 4 9 6 5 5 6 3 2 1 മറ്റൊരു നമ്പർ 9 4 9 6 5 9 6 3 2 1. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: നാളെ ശാസ്ത്രലോകത്തിൽ വിതുമ്പുന്ന മണ്ണും കടലും, അതിജീവനം തേടുന്ന ഭൂമി. അജിത് വെണിയൂർ സംസാരിക്കുന്നു.
1: മണ്ണും വെണ്ണും കടലും ഒരേപോലെ മലിനമാക്കപ്പെടുന്ന ഈ കാലത്ത് പ്രകൃതിയിലേക്കുള്ള അനിവാര്യമായ മടക്കയാത്രയുടെ ദിശാസൂചികൾ. ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഈ രണ്ട് ദിനാചരണങ്ങളും വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ഗ്രഹത്തിൻ്റെ നിലനിൽപ്പ്. കരയും കടലും ഒരേ ശ്വാസത്തിൽ കോർത്തിണക്കപ്പെട്ടവയാണ്. കരയിലെ മാലിന്യങ്ങൾ കടലിലെത്തുമ്പോൾ തകരുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

എനിക്ക് കേൾക്കാം. നീലത്താമര എന്ന ചിത്രത്തിൽ വി ശ്രീകുമാർ, ശ്രേയാ ഘോഷൽ എന്നിവർ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മയുടേത്, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. വിക്രമാദിത്യൻ എന്ന ചിത്രത്തിൽ നജീം അർഷാദ്, സൗമ്യ ടി ആർ എന്നിവർ ആലപിച്ചത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ബിജി പാൽ.

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത്.
1: സ്ത്രീ ശക്തി സ്വരൂപിണിയാണ്. ഉത്തമയായ സ്ത്രീയുടെ പാതിവൃത്തി ശക്തി ഈ പ്രപഞ്ചത്തെ പോലും കീഴ്മേൽ മറിക്കാൻ പര്യാപ്തമാണ്. അതിനുദാഹരണമായി ഒരു പുരാണ കഥ പറയാം. പണ്ട് പ്രതിഷ്ഠാനമെന്ന ഒരു ദേശത്ത് കൗശികൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അയാൾ കുഷ്ഠരോഗിയുമായിരുന്നു. എങ്കിലും അയാളെ അയാളുടെ ഭാര്യ ദൈവത്തെപ്പോലെ കരുതി സേവിച്ചിരുന്നു. അയാളെപ്പോഴും അവളോട് ശണ്ഠ കൂടുകയും ശകാരിച്ചുകൊണ്ടിരുന്നിട്ടും അവളുടെ സ്നേഹാദരങ്ങൾക്ക് കുറവ് നേരിട്ടിരുന്നില്ല. അയാൾ അവൾക്ക് എപ്പോഴും പരമപൂജ്യനായിരുന്നു. ഒരിക്കൽ അവിടെയുണ്ടായിരുന്ന സുന്ദരിയായ ഒരു വേശിയെപ്പറ്റി കേൾക്കാനിടയായ കൗശികൻ അവളുടെ അടുക്കലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഭാര്യയായ അനസൂയയെ നിർബന്ധിച്ചു. പതിവ്രതകൾക്ക് ഭർത്താവിൻ്റെ ഏതൊരു അഭിലാഷവും ആദരണീയമായിരിക്കും. ഭർതൃഭക്തയായിരുന്ന അനസൂയ ഭർത്താവിൻ്റെ അഭീഷ്ടം നിറവേറ്റാനായി അയാളെ തോളിലെടുത്തുകൊണ്ട് വേശ്യാഭവനത്തിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ പല കാഴ്ചകളും ഉണ്ടായിരുന്നിട്ടും അവളതൊന്നും കണ്ടിരുന്നില്ല. രാജകൽപ്പന പ്രകാരം മാണ്ഡവ്യനെന്ന മുനിയെ ആ വഴിയുടെ ഒരു ഭാഗത്തായി ശൂലത്തിൽ കോർത്തു നിർത്തിയിരുന്നു. അതിൻ്റെ സമീപത്തുകൂടി പോയതുകൊണ്ട് ആ മുനിയുടെ ദേഹത്ത് കൗശികൻ്റെ പാദങ്ങൾ തട്ടിയതുകൊണ്ട് ശൂലത്തിൽ കിടന്ന അയാൾക്ക് അത്യ

0: അധികം വേദന അനുഭവപ്പെടുകയാൽ തക്ഷണം കോപിഷ്ഠനായി തീർന്ന പാണ്ഡവ്യൻ സൂര്യൻ ഉദിക്കുമ്പോൾ നീ മരിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ശാപം തന്റെ ദേഹത്ത് മുട്ടിയ കൗശികനെ ഉദ്ദേശിച്ചാണെന്ന് അനസൂയയ്ക്ക് മനസ്സിലായി. ഇത് കേട്ടപ്പോൾ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്നു കൗശികന്റെ ഭാര്യയും പറഞ്ഞു. പിന്നീട് സൂര്യോദയം ഉണ്ടായിട്ടില്ല. അങ്ങനെ സൂര്യോദയം ഉണ്ടാകാതെ പല രാത്രികളും തുടർന്നുപോയി. കാലം വളരെ കടന്നുപോയി. പകലുദിക്കാതെ രാത്രി മാത്രമായി കണ്ട ദേവന്മാർ ഭയാകുലരായിത്തീർന്നു. ലോകാവസാനത്തിന്റെ തുടക്കമാണോ എന്ന് അവർ പലരും ചിന്തിച്ചു. ഭൂമിയിൽ മനുഷ്യർക്കാർക്കും കാലഗണനയനുസരിച്ച് യാഗാദി കർമ്മങ്ങൾ ചെയ്യാനാകാതെയായി. പ്രശ്നപരിഹാരത്തിനു മാർഗം കാണാതെ ദേവന്മാർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. കഥകളെല്ലാം കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു, പാതിവൃത്യത്തിന് ശക്തിയാണ് ഈ അവസ്ഥയ്ക്കു കാരണം. സൂര്യൻ ഉദിക്കാതിരിക്കുന്നത് പാതിവൃത്യത്തിന്റെ മഹാത്മ്യം നിമിത്തമാണ്. സൂര്യോദയം ഉണ്ടാകാത്തതു കാരണം മനുഷ്യർക്കും വളരെയധികം ഹാനി സംഭവിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചെന്ന് കൗശികപത്നിയും പതിവ്രതാരത്നവുമായ അനസൂയയെ സമാധാനിപ്പിക്കൂ. അപ്പോൾ സൂര്യൻ ഉദിക്കും നിശ്ചയം. ദേവന്മാരെല്ലാം പതിവ്രതയായ അനസൂയയുടെ അടുക്കൽ ചെന്ന് അവളെ സമാധാനിപ്പിച്ചു. അവൾ സൂര്യനെ ഉദിപ്പിച്ചു. മാണ്ഡവ്യ ശാപത്താൽ കൗശികൻ മരിച്ചെങ്കിലും അയാളെ ദേവന്മാർ ജീവിപ്പിച്ചു. ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിനു വേണ്ടി എത്ര ക്ലേശങ്ങൾ സഹിച്ചും ശുശ്രൂഷകൾ ചെയ്തും ഭർത്താവിനെ ഈശ്വരനായി കണ്ട് പ്രസാദിപ്പിക്കുന്ന സ്ത്രീയുടെ ആത്മബലമാണ് പാതിവൃത്യ ശക്തി. ആ ശക്തിക്കു കീഴിൽ എല്ലാ അനഭിമതങ്ങളും അഗ്നിക്കിരയാകും. സ്ത്രീയുടെ പാതിവൃത്യ ശക്തിക്ക് സൂര്യന്റെ ചൂടുണ്ട്, കൊടുങ്കാറ്റിന്റെ ശക്തിയുണ്ട്, സമുദ്രത്തിന്റെ ആഴമുണ്ട്. അക്ഷന്തവ്യമായ ആ തീനാളങ്ങളാൽ എന്തിനേയും ദഹിപ്പിക്കാനുള്ള കരുത്തും അതിനുണ്ട്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് കവനമന്ദിരം പങ്കജാക്ഷൻ. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിക്കുന്നു.